റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 12, ക്രിസ്തുവർഷം 2026, ജൂലൈ 28, ചൊവ്വാഴ്ച. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും പ്രക്ഷേപണ പരിപാടികളിലേക്ക് സ്വാഗതം.

റേഡിയോ ബെൻസിഗർ റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

0: ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം എന്താണ്? വിജയിക്കും എന്ന ഉറച്ച വിശ്വാസം. നാം വിശ്വസിക്കുന്നതും വിചാരിക്കുന്നതും ഭാവന ചെയ്യുന്നതും നമുക്ക് അനുഭവപ്പെടും. ഉൾപ്രേരണയോടെ ഉറച്ച തീരുമാനമെടുത്ത് വിജയപ്രതീക്ഷയുമായി ദൈവത്തിൽ ആശ്രയിച്ച് ആലോചിച്ച് ആസൂത്രണം ചെയ്ത പരിപാടികളുമായി കഠിനാധ്വാനം ചെയ്താൽ വിജയം ഉറപ്പാണ്. പ്രവർത്തിക്കുന്നവന് തിരിച്ചടികളെയും വിമർശനങ്ങളെയും നേരിടേണ്ടി വരും. മനമിടിയരുത്, ഭയപ്പെടരുത്. ജയിക്കുമെന്ന ഉത്കട പ്രതീക്ഷയുള്ളവർ സ്വാത്മപ്രേരിതനായി അബോധപൂർവം പൊരുതുന്നു. ശക്തനും ബുദ്ധിശാലിയും ജീവിതത്തിൽ വിജയിക്കണമെന്നില്ല. പരാജയഭീതിയുള്ളവർ പരാജയം വിലയ്ക്ക് വാങ്ങുന്നു. ഉത്സാഹശാലിയായിരിക്കുക, നിരന്തരം അധ്വാനിക്കുക. അപ്പോൾ പ്രായോഗിക ബുദ്ധിയും അനുഭവജ്ഞാനവും വിവേകവും സഹനശക്തിയും നമുക്കുണ്ടാകും. പട്ടാളക്കാരൻ പരാജയഭീതിയോടെ മാർച്ച് ചെയ്താൽ അനുഭവം എന്തായിരിക്കും? പരീക്ഷയ്ക്കോ ഇൻ്റർവ്യൂവിനോ പോകുന്നവൻ പരാജയമാണ് ഭാവന ചെയ്യുന്നതെങ്കിൽ പരാജയമായിരിക്കും അനുഭവം. ഉത്കണ്ഠയും ഭയവുമാണ് നിങ്ങളുടെ മനസ്സിൽ വീഴുന്നതെങ്കിൽ പരീക്ഷയിലോ ഉദ്യോഗം തേടലിലോ ബിസിനസ്സിലോ നിങ്ങൾ തിളങ്ങുകയില്ല. പകച്ചു നിൽക്കുന്നവനെ വിജയശ്രീ പുണരുകയില്ല. ആത്മവിശ്വാസവും ശുഭപ്രതീക്ഷയും മനസ്സിൽ കത്തി നിൽക്കട്ടെ. നഷ്ടബോധത്തിൻ്റെ സ്ഥാനത്ത് ലാഭബോധം ആദേശം ചെയ്യുക. ഞാൻ ഇന്ന് ആരായിരിക്കുന്നുവോ അതിൻ്റെയും നാളെ ഞാൻ ആരായിത്തീരുമോ അതിൻ്റെയും പൂർണ്ണ ഉത്തരവാദി ഞാൻ തന്നെയാണ്. വീഴ്ചയ്ക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവൻ വിട്ടി. വിധിക്കോ മറ്റുള്ളവർക്കോ നമ്മെ തോൽപ്പിക്കുവാൻ സാധ്യമല്ല. ക്ഷമയും സഹിഷ്ണുതയും സാമാന്യബുദ്ധിയും ഏകാഗ്രതയും വിശ്വാസവും നിങ്ങൾക്കുണ്ടോ, വിജയം തീർച്ച. ദുർബലനാണെന്ന് നീ ശങ്കിച്ചാൽ നീ ദുർബലൻ തന്നെ. കരുത്തനാണെന്ന് വിശ്വസിച്ചാൽ കരുത്തനായി. ആനയ്ക്ക് ആനയുടെ കരുത്തറിഞ്ഞുകൂടാ, നമുക്ക് നമ്മുടെ കഴിവും.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.

0: ബാബു.
1: ഹലോ
2: വാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനകൾ നിർണായകമാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബെയ്ജിംഗിൽ ചൈനീസ് വിദേശകാര്യ ഉപമന്ത്രി ഹുവ ചിനിയിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. ലഹരി മാഫിയയുടെ ഉന്മൂലനമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട്പുട്ട് F-57 വിഭാഗത്തിൽ ഇന്ത്യയുടെ ഷർമിള ധങ്കറിന് സ്വർണം. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ നിർണായകമാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. ആത്മനിർഭർ പഞ്ചായത്ത് പ്രോഗ്രാം, സമർത്ഥ പഞ്ചായത്ത് പോർട്ടൽ എന്നിവ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
3: വികസിത് ഭാരത് 2047 ലക്ഷ്യമാക്കി സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെട്ടതും സാങ്കേതികമായി പ്രാപ്തവുമായ സ്വയം പര്യാപ്ത പഞ്ചായത്തുകൾ കെട്ടിപ്പടുക്കുന്നതിന്റെ പ്രധാന ചുവടുവെപ്പാണ് പദ്ധതികളെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെയും സുസ്ഥിര വരുമാന സ്രോതസ്സുകളിലൂടെയും പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നത് ഗ്രാമീണ ഭരണവും വികസനവും കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് മന്ത്രി വ്യക്തമാക്കി. തദ്ദേശീയ സ്വത്തുക്കളും അവസരങ്ങളും തിരിച്ചറിഞ്ഞ് അവയെ വരുമാനദായക പദ്ധതികളാക്കി മാറ്റാൻ ആത്മനിർഭർ പഞ്ചായത്ത് പ്രോഗ്രാം സഹായിക്കും. നികുതി പിരിവ്, പണമടയ്ക്കൽ, പഞ്ചായത്ത് വരുമാനത്തിന്റെ നിരീക്ഷണം എന്നിവ കൂടുതൽ സുതാര്യവും തടസ്സരഹിതവുമാക്കാൻ സമർത്ഥ പോർട്ടൽ സൌകര്യമൊരുക്കും. ചടങ്ങിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾക്ക് മാതൃകാ സ്വയം വരുമാന സ്രോതസ് ചട്ടങ്ങളും മന്ത്രി പ്രകാശനം ചെയ്തു.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൈറൂട്ട് എയ്റോസ്പേസിലെ പവൻ ചന്ദന, നാഗഭരത് ഝാക്ക എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. വിക്രം 1 വിജയം ഉൾപ്പെടെ വിഷയങ്ങൾ ചർച്ചയിൽ ഇടം പിടിച്ചതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇരുവരുടെയും ഊർജ്ജസ്വലതയും ലക്ഷ്യബോധവും ശുഭാപ്തി വിശ്വാസവും രാജ്യത്തെ സ്വകാര്യ ബഹിരാകാശ മേഖലയുടെ സജീവമായ ചൈതന്യത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്കൈറൂട്ട് എയ്റോസ്പേസ് ടീമിന് മോദി ആശംസകൾ നേർന്നു. 2032 ആഗോള കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയുടെ വിഹിതം 5% ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കളിപ്പാട്ട മേഖലയെ പിന്തുണയ്ക്കാൻ കർമ്മസമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ വ്യവസായ ആഭ്യന്തര വ്യാപാര പ്രോത്സാഹന വകുപ്പ് സംഘടിപ്പിച്ച കളിപ്പാട്ട മേഖലയിലെ പങ്കാളികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. രാജ്യത്തെ കളിപ്പാട്ട വ്യവസായത്തെ ആഗോള ശൃംഖലയുമായി ബന്ധിപ്പിക്കുക, ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുക, ബിസിനസ് സുഗമമാക്കുക എന്നിവയ്ക്ക് ടാക്സ് ഫോഴ്സ് ഊന്നൽ നൽകും. ഇന്ത്യൻ കളിപ്പാട്ട വ്യവസായത്തിന്റെ വളർച്ച വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് പുരോഗതിയുടെ തെളിവാണെന്നും മന്ത്രി പറഞ്ഞു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബെയ്ജിംഗിൽ ചൈനീസ് വിദേശകാര്യ ഉപമന്ത്രി ഹുവ ചിങ്യിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി ബന്ധങ്ങളുടെ സമഗ്രമായ വശങ്ങൾ ഇരുവരും അവലോകനം ചെയ്തു. ഇന്ത്യ ചൈന അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തതയും നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം ഉദ്യോഗസ്ഥർ അംഗീകരിച്ചതായി ചൈനയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കൂടിക്കാഴ്ചയിൽ ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ വിക്രം ദുരൈസ്വാമിയും പങ്കെടുത്തു. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും കോടതി പരിഗണിക്കും. എൻഡിഎ പ്രതിവാര തന്ത്ര രൂപീകരണ യോഗമായ മംഗൾ മിലൻ രാവിലെ പാർലമെന്റ് മന്ദിരത്തിൽ ചേരും. സഖ്യത്തിന്റെ സമ്പൂർണ്ണ ഐക്യം പ്രകടമാക്കുക എന്ന ലക്ഷ്യത്തോടെ പാർലമെന്റ് സമ്മേളന കാലയളവിൽ ചൊവ്വാഴ്ചകളിലാണ് പതിവായി മംഗൾ ചേരാറുള്ളത്. ഈ മാസം 21 അവസാനമായി യോഗം ചേർന്നത്. ലഹരി മാഫിയയുമായി ചർച്ചയ്ക്കില്ലെന്നും മാഫിയയുടെ ഉന്മൂലനമാണ് ലക്ഷ്യമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കാസർകോട് ജില്ലാ പോലീസ് സംഘടിപ്പിച്ച ഓപ്പറേഷൻ തൂഫാൻ ജാഗരൻ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന അതിർത്തികളിൽ തൂഫാൻ സേനയെ വിന്യസിച്ചിട്ടുണ്ടെന്നും ലഹരി മാഫിയയിൽ പ്രവർത്തിക്കുന്നവരെ കാപ്പ ചുമത്തുമെന്നും സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരിവിരുദ്ധ കർമ്മപദ്ധതിയായ മയങ്ങില്ല കേരളത്തിന്റെ ഭാഗമായ ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ തിരുവനന്തപുരം എക്സൈസ് കമ്മീഷണറേറ്റിൽ മന്ത്രി എം ലിജു വിതരണം ചെയ്തു. 14 ജില്ലകളിലെയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർക്കാണ് കിറ്റുകൾ വിതരണം ചെയ്യുക. നാല് പ്രത്യേകതരം കിറ്റുകളാണ് ഇന്ന് കൈമാറുക. ആദ്യത്തേത് പിടിച്ചെടുക്കുന്ന നിരോധിത വസ്തുക്കളിൽ വിവിധ മയക്കുമരുന്നുകളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കെറ്റാമിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിനായി പ്രത്യേകമായി വികസിപ്പിച്ചതാണ് രണ്ടാമത്തെ കിറ്റ്. മൂന്നാമത്തേത് മയക്കുമരുന്നുകളുടെ അനധികൃത നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന പ്രീ കൾസർ രാസവസ്തുക്കളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനാണ്. ഇതോടൊപ്പം ഉമിനീർ അധിഷ്ഠിതമായ 18-1 മൾട്ടി ഡ്രഗ് റാപ്പിഡ് ടെസ്റ്റ് കിറ്റും ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ വർഷത്തെ ഓണം ട്രേഡ് ഫെയറുകൾ അടുത്ത മാസം 8-ന് തുടങ്ങുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് ഫെയറുകൾ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ AAY ഗുണഭോക്താക്കൾക്ക് സൌജന്യ ഓണക്കിറ്റ് വിതരണം അടുത്ത മാസം 10-ന് ആരംഭിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി രജു കൂലിയക്കോട്.
0: ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെയും സപ്ലൈകോയുടെയും ഓണക്കാല മുന്നൊരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. ഇതിനായി 165,932 മെട്രിക് ടൺ അരിയും 24,506 മെട്രിക് ടൺ ഗോതമ്പും വിപണിയിൽ എത്തിക്കും. ഓണം പ്രമാണിച്ച് മുൻഗണനേതര വിഭാഗത്തിന് പ്രത്യേക അരിവിതരണം അടുത്ത മാസം ആരംഭിക്കും. നീലക്കാർഡുകാർക്ക് 3 കിലോ അരി 10.90 രൂപ നിരക്കിലും 2 കിലോ ഗോതമ്പ് 8.70 രൂപ നിരക്കിലും നൽകും. AAY കാർഡുകാർക്കായുള്ള സൌജന്യ ഓണക്കിറ്റ് വിതരണം ഉത്രാടം ദിനമായ ഓഗസ്റ്റ് 25-നകം പൂർത്തിയാക്കും. 16 ഇനങ്ങൾ അടങ്ങിയതാണ് സൌജന്യ കിറ്റ്. സൌജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നതിനായി 53 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഈ വർഷം 3 ജില്ലകളിൽ ഓണം മെഗാ ട്രേഡ് ഫെയറുകളും 11 ജില്ലകളിൽ ഓണം ജില്ലാ ഫെയറുകളും 126 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കുമെന്നും മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു.
2: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വെള്ളിയാഴ്ച വരെ സംസ്ഥാനത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. നാളെയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഗ്ലാസ്കോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട്പുട്ട് F57 വിഭാഗത്തിൽ ഇന്ത്യയുടെ ഷർമിള ധങ്കറിന് സ്വർണം. കാലുകൾക്ക് വൈകല്യമോ കുറവുകളോ ഉള്ളവരോ പേശീബലം കുറഞ്ഞവരോ പങ്കെടുക്കുന്ന വിഭാഗമാണ് F57. 9.81 മീറ്റർ എന്ന സീസണിലെ മികച്ച പ്രകടനത്തോടെ പാരാ അത്ലറ്റിക്സിൽ കോമൺവെൽത്ത് ഗെയിംസ് സ്വർണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന ചരിത്ര നേട്ടവും ഷർമിള സ്വന്തമാക്കി. ഇതേ ഇനത്തിൽ ശിൽപ കെ ശൈലിക്ക് വെങ്കലം ലഭിച്ചു. പുരുഷന്മാരുടെ 79 കിലോ ഭാരോദ്വഹനത്തിൽ വല്ലൂരി അജയ് ബാബു വെള്ളി മെഡൽ നേടി. ഇതോടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 10. 2 സ്വർണം, 5 വെള്ളി, 3 വെങ്കലം എന്നിങ്ങനെയാണ് മെഡൽ നില. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ച ഷാർക്ക് അവെയർ മൊബൈൽ ആപ്പും ഇന്ററാക്റ്റീവ് ഇ ലേണിംഗ് മൊഡ്യൂളും മന്ത്രി VE അബ്ദുൾ ഗഫൂർ എറണാകുളത്ത് പ്രകാശനം ചെയ്തു. സംരക്ഷിത പട്ടികയിലെ സ്രാവ്, തിരണ്ടി മത്സ്യ ഇനങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനാണ് മൊബൈൽ ആപ്പും ഇന്ററാക്റ്റീവ് ഇ ലേണിംഗ് മൊഡ്യൂളും പുറത്തിറക്കിയത്. പ്രധാനമന്ത്രിയെ സമൂഹമാധ്യമങ്ങളിലൂടെ അവഹേളിച്ച സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീജ ശ്രീനായർ, ജില്ലാ ജനറൽ സെക്രട്ടറി ഉഷാപ്രകാശ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സുരക്ഷിതവും സമയബന്ധിതവുമായ സഹായം ലഭ്യമാക്കുന്നതിന് സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ പ്രത്യേക പോക്കറ്റ് കാർഡ് പുറത്തിറക്കി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
4: ഏത് അടിയന്തര സാഹചര്യത്തിലും സഹായം തേടാനാവശ്യമായ വിവരങ്ങൾ എപ്പോഴും കൈവശം സൂക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലാണ് പോക്കറ്റ് കാർഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്നേഹിത സേവനങ്ങൾ, സ്ത്രീ ശിശു സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാന ഹെൽപ്പ് ലൈൻ നമ്പറുകൾ, മറ്റത്യാവശ്യ എമർജൻസി കോൺടാക്ട് നമ്പറുകൾ എന്നിവ പോക്കറ്റ് കാർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാതല പ്രകാശനം സിറ്റി പോലീസ് കമ്മീഷണർ BV വിജയഭാരതി റെഡ്ഡി നിർവഹിച്ചു. സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനങ്ങൾ കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിനും ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്.
2: കൊല്ലം കുണ്ടറയിൽ കഴിഞ്ഞ മാസം 16 പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് കഴിഞ്ഞ ദിവസം മരിച്ച സംഭവത്തിൽ കുടുംബം ഉന്നയിച്ച പരാതികൾ ഗൌരവത്തോടെ പരിശോധിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. സിയാദിന്റെ വീട്ടിലെത്തി കുടുംബങ്ങളെ കണ്ട ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ ദിവസം മലപ്പുറം കുറ്റിപ്പുറത്തുണ്ടായ ബസ് അപകടത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ വിശദ പരിശോധന തുടങ്ങി. മലപ്പുറം RTO യൂസഫ്, താനൂർ DYSP സുനിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പഞ്ചായത്തിന്റെ ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ നിർണായകമാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബെയ്ജിംഗിൽ ചൈനീസ് വിദേശകാര്യ ഉപമന്ത്രി ഹുവായ് ചിങ്യുമായി കൂടിക്കാഴ്ച നടത്തി. ലഹരി മാഫിയയുടെ ഉന്മൂലനമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട്പുട്ട് F57 വിഭാഗത്തിൽ ഇന്ത്യയുടെ ഷർമിള ധങ്കറിന് സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 സാഹിത്യത്തിന്റെ നിറവ്, 8:30 ഗ്രീറ്റിംഗ് സ്റ്റൈൽ, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദി ഡേ, 9:15 അറിവിന്റെ ലോകം, 9:30 നിയമം ലളിതമായി, 10:00 വളർച്ചയുടെ പടവുകൾ, 10:30 കുഞ്ഞു കാര്യങ്ങൾ, 11:55 രുചിഭേദം, 11:58 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:30 കാതോട് പേസ്ലാം, 4:30 വോയിസസ് ഓഫ് ചേഞ്ച്, 5:00 നാടൻ പാട്ടുകൾ, 5:30 വീക്കിലി സ്പോർട്സ് റൗണ്ട് അപ്പ്, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദി ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:45 ബട്ടർഫ്ലൈസ്, 7:00 കഥാസാഗരം, 7:15 അറിവിന്റെ ലോകം, 7:25 ദേശീയ വാർത്തകൾ, 7:35 ലിസണേഴ്സ് ലോഞ്ച്, 9:00 നിർച്ചാലികൾ, 9:05 പാട്ടിന്റെ പാലാഴി, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം കാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു.
1: മക്കളെ, വീട്ടിലെ വിഷമതകളും കഷ്ടപ്പാടുകളും അറിയിച്ച് തന്നെ വളർത്തണമെന്നാണ് ചിലരൊക്കെ പറയാറുള്ളത്. അതിന്റെ ആവശ്യമുണ്ടോ? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതലറിയാം. ഞാൻ ഖാൻ കരിക്കോൾ. മാതാപിതാക്കൾ ഏറെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ചാണ് വളർന്നതെങ്കിലും അത്തരം വിഷമതകൾ തങ്ങളുടെ മക്കൾ അനുഭവിക്കരുതെന്നാണ് മിക്ക മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്. അവർ എന്താവശ്യപ്പെട്ടാലും ഒരു മടിയും കൂടാതെ എങ്ങനെയും അത് വാങ്ങി നൽകുന്നു. വീട്ടിലെ സാമ്പത്തിക പ്രയാസങ്ങളും മറ്റ് വിഷമതകളും അവർ അറിയുന്നില്ല. അതറിഞ്ഞു വളരണമെന്ന് രക്ഷകർത്താക്കളോ ആഗ്രഹിക്കുന്നുമില്ല. ഫലമോ, കുട്ടികൾ ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുമ്പോൾ പ്രശ്നങ്ങളിൽ തട്ടി അവർ പകച്ചുപോവുകയാണ്. ചെറിയ പ്രശ്നങ്ങളെ നേരിടാൻ പോലും കരുത്തില്ലാതാകുന്നു. തന്റെ ചെറിയ ആവശ്യം പോലും മാറ്റിവെച്ചിട്ടില്ലാത്ത കുട്ടിക്ക് തന്റെ ജീവിതത്തിൽ പലതും വേണ്ടെന്ന് വെക്കാൻ കഴിയാതെ വരുന്നു. ഇവിടെയാണ് കുട്ടികൾ വഴിതെറ്റിപ്പോവാൻ ഇടയാകുന്നത്. ഇത് സംബന്ധിച്ച് ഒരു കഥയുണ്ട്. ഒരു കുട്ടി പറമ്പിലെ പൂമ്പാറ്റകളെ ശ്രദ്ധിക്കുകയായിരുന്നു. പൂമ്പാറ്റകൾ മുട്ടയിടുന്നത് കണ്ടു. നിരീക്ഷണം തുടർന്നു. പൂമ്പാറ്റയുടെ മുട്ട ലാർവയായി കൊക്കൂണിൽ നിന്ന് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടു. ദയ തോന്നി. ആ കുട്ടി ചെറിയ ഒരു കമ്പെടുത്ത് കൊക്കൂൺ അല്പം പൊട്ടിച്ചു കൊടുത്തു. പൂമ്പാറ്റ പെട്ടെന്ന് പുറത്തിറങ്ങി. പക്ഷേ അതിന്റെ ശരീരം വീർത്തിരുന്നു. അല്പം പറന്ന ശേഷം ആ പൂമ്പാറ്റ നിലം പൊത്തി. അത് കണ്ടുകൊണ്ട് വന്ന കുട്ടിയുടെ പിതാവ് അവനെ ശകാരിച്ചു. നീ എന്തിനാണ് കൊക്കൂൺ പൊട്ടിച്ചു കൊടുത്തത്? സ്വയം പൊട്ടിച്ച് പുറത്തിറങ്ങി വന്നിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകില്ല. ഇപ്പോൾ അതിന്റെ ശരീരത്തിലെ നീര് മുഴുവൻ പുറകിലേക്ക് പടർന്ന് പറക്കാൻ കഴിയാതെയായി. എനിക്കുമ്പോൾ അനുഭവിക്കേണ്ടതായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അത്

0: പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ അസം സംസ്ഥാന സർക്കാരുകൾ. ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നതായി കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ഇന്ത്യയിൽ അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകാൻ സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകൾ. ഷർമിള ധൻഗറിലൂടെ രാജ്യത്തിന് ആദ്യ പാരാ അത്ലറ്റിക്സ് സ്വർണം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം പുരോഗമിക്കുന്നു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭ പരിഗണിക്കും. ഇന്നലെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും സ്വത്ത് കണ്ടുകെട്ടലും അടക്കമുള്ള കർശന ശിക്ഷാവ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്ന് ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കും. നീറ്റ് യുജി പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ അസം സംസ്ഥാന സർക്കാരുകൾ. ഈ മാസം 26 വൈകുന്നേരം 6 മണിക്ക് മുൻപായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ FIR-കളും പരാതികളും പിൻവലിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ബീഹാർ ആഭ്യന്തര വകുപ്പ് അറിയിച്ചു. അറസ്റ്റിലായവരെ ഉടനടി മോചിപ്പിക്കുമെന്നും ഇവർക്കെതിരെ ഭാവിയിൽ യാതൊരു നടപടിയും ഉണ്ടാകില്ലെന്നും സർക്കാർ ഉറപ്പു നൽകി. പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ അടിയന്തരമായി പിൻവലിക്കുമെന്നും വിഷയം പൂർണ്ണമായി അവസാനിപ്പിച്ചതായും അസം സർക്കാരും വ്യക്തമാക്കി. സ്കൈറൂട്ട് എയ്റോസ്പേസിന്റെ സ്ഥാപകരായ പവൻ ചന്ദന, നാഗഭാരത് ഡാക്ക എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വിക്രം 1 വിജയവും ഭാവി പദ്ധതികളും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. സ്കൈറൂട്ട് പ്രതിനിധികളുടെ ലക്ഷ്യബോധം സ്വകാര്യ ബഹിരാകാശ മേഖലയുടെ സജീവ മുന്നേറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നതായി പറഞ്ഞ ശ്രീ നരേന്ദ്രമോദി എയ്റോസ്പേസ് സംഘത്തിന് ആശംസകളും നേർന്നു. ഇന്ത്യയുടെ ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നതായി കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ന്യൂഡൽഹിയിൽ ആത്മനിർഭർ പഞ്ചായത്ത് പ്രോഗ്രാം, സമർത്ഥ് പഞ്ചായത്ത് പോർട്ടൽ എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസിത് ഭാരത് 2047 ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി സാമ്പത്തിക ശേഷിയും സാങ്കേതിക കരുത്തുമുള്ള സ്വയം പര്യാപ്ത പഞ്ചായത്തുകൾ കെട്ടിപ്പടുക്കുന്നതിൽ ഇവ നിർണായകമാണെന്ന് ശ്രീ സിംഗ് പറഞ്ഞു. അയോധ്യയിലെ രാമക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവന തുകയിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണം അന്വേഷിക്കാൻ 4 പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി ഉത്തർപ്രദേശ് സർക്കാർ സുപ്രീംകോടതിയിൽ അറിയിച്ചു. ലക്നൌ റേഞ്ച് IG കിരൺ S ആയിരിക്കും സംഘത്തിന്റെ തലവൻ. ഇതിനു പുറമെ DIG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനും മുതിർന്ന SPയും സംഘത്തിലുണ്ടാകും. പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഫോറൻസിക് ഓഡിറ്ററെ കൂടി ഉൾപ്പെടുത്താൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ചൈനീസ് വിദേശകാര്യ സഹമന്ത്രി ഹുവാ ചിനിയുമായി ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ചൈന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരുവരും ചർച്ച ചെയ്തു. വ്യാപാരം, സാമ്പത്തികം തുടങ്ങിയ മേഖലകളിലെ പരസ്പര സഹകരണവും ഇരുനേതാക്കളും വിലയിരുത്തി. അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനം നിലനിർത്തുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇരുവരും ചർച്ചയിൽ ഊന്നൽ നൽകിയതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ വിക്രം ദൊരൈസ്വാമിയും സന്നിഹിതനായിരുന്നു. കളിപ്പാട്ട നിർമ്മാണ മേഖലയെ പിന്തുണയ്ക്കുന്നതിനും 2032 ആഗോള കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയുടെ വിഹിതം 5% കർമ്മസമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കളിപ്പാട്ട നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് DPIIT ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലാണ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്തെ കളിപ്പാട്ട വ്യവസായത്തെ ആഗോള മൂല്യശൃംഖലയുമായി സംയോജിപ്പിക്കുന്നതിൽ കർമ്മസമിതി ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള ആദ്യഘട്ട എന്യൂമറേഷൻ ഈ മാസം 30 അവസാനിക്കും. കണ്ണൂർ ജില്ലയിൽ 92.4% ഭവന വിവരശേഖരണം പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: തളിപ്പറമ്പ്, ആന്തൂർ, ശ്രീകണ്ഠപുരം, കൂത്തുപറമ്പ്, പാനൂർ, മട്ടന്നൂർ നഗരസഭകളിലും കണ്ണൂർ കന്റോൺമെന്റിലും 100% വിവരശേഖരണം പൂർത്തിയായിട്ടുണ്ട്. തലശ്ശേരി, ഇരിട്ടി, പയ്യന്നൂർ നഗരസഭകളിൽ 95% പൂർത്തിയായി. നിലവിൽ വീടുകളുമായും അനുബന്ധ സൌകര്യങ്ങളുമായും ബന്ധപ്പെട്ട വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ടെത്തി ശേഖരിക്കുന്ന പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നത്. ജില്ലയെ 4,873 HLB തിരിച്ചാണ് എന്യൂമറേഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ശരാശരി 700 മുതൽ 800 വരെ ജനസംഖ്യ ഉൾക്കൊള്ളുന്നതാണ് ഒരു HLB.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇൻക്രെഡിബിൾ ഇന്ത്യ ബ്രാൻഡിന് കീഴിൽ ആഗോള വിനോദസഞ്ചാര കേന്ദ്രമായി രാജ്യത്തെ ഉയർത്തുന്നതിന് എയർ ഇന്ത്യയുമായി കൈകോർത്ത് ടൂറിസം മന്ത്രാലയം. എയർ ഇന്ത്യയുടെ വിപുലമായ ആഗോള ശൃംഖലയും രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന വിനോദസഞ്ചാര സാധ്യതകളും പ്രയോജനപ്പെടുത്തി പ്രധാന അന്താരാഷ്ട്ര വിപണികളിൽ രാജ്യത്തിന്റെ സാന്നിധ്യം ശക്തമാക്കാൻ ഈ പങ്കാളിത്തം സഹായിക്കുമെന്ന് സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയിൽ അടുത്തമാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനവും സർക്കാർ നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ജനങ്ങൾ ഔദ്യോഗികവും വിശ്വസനീയവുമായ ഉറവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും PIB അഭ്യർത്ഥിച്ചു. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരിവിരുദ്ധ കർമ്മപദ്ധതിയായ മയങ്ങില്ല കേരളത്തിന്റെ ഭാഗമായുള്ള ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റ് വിതരണം ഇന്ന് നടക്കും. മന്ത്രി M. Liju തിരുവനന്തപുരത്ത് ഉദ്ഘാടനം നിർവഹിക്കും. 14 ജില്ലകളിലെയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർക്കാണ് കിറ്റുകൾ കൈമാറുന്നത്. MDMA, കൊക്കൈൻ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ മയക്കുമരുന്നുകളുടെ സമീപകാല ഉപയോഗം അതിവേഗത്തിൽ കണ്ടെത്താൻ ഇവയ്ക്ക് സാധിക്കും. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ ശക്തമാകാൻ സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുള്ളത്. ഇന്നലെ രാത്രിയിൽ മഞ്ഞ ജാഗ്രതയിലായിരുന്ന വയനാട്, കോട്ടയം ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പ് ഇല്ല. സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ ശക്തമായ ഒറ്റപ്പെട്ട മഴ തുടരും. ബുധനാഴ്ച 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്.
0: ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, വാട്സ്ആപ്പ്, ടെലിഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെയും SMS, വ്യാജ വെബ്സൈറ്റുകൾ എന്നിവ വഴിയും വ്യാജ വായ്പാ വാഗ്ദാനങ്ങൾ നൽകി പണം തട്ടുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. അംഗീകൃത ആപ്പുകൾ പോലെ തോന്നിക്കുന്ന വ്യാജ APK ഫയലുകൾ ഡൌൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ തട്ടിപ്പുകാർ പ്രേരിപ്പിക്കും. ഏതെങ്കിലും തരത്തിലുള്ള സൈബർ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായാൽ 1930 എന്ന ഹെൽപ് ലൈൻ നമ്പറിലോ cybercrime.gov.in എന്ന പോർട്ടൽ വഴിയോ പരാതി നൽകേണ്ടതാണ്. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, ബോർഡ് മുൻ അംഗം A. അജികുമാർ എന്നിവരുടെ കസ്റ്റഡി അപേക്ഷ SIT ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കും. ഇരുവരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കാനുള്ള വാറന്റ് പുറപ്പെടുവിച്ചു. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2nd സ്വർണം. ഇതോടെ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ ഗെയിംസിന്റെ 5ാം ദിനം ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 10 ഉയർന്നു. വിശദാംശങ്ങളിലേക്ക്.
4: വനിതകളുടെ ഷോട്ട്പുട്ട് F57 ഫൈനലിൽ ഷർമിള ധൻകറാണ് സ്വർണം നേടിയത്. പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ ആദ്യ കോമൺവെൽത്ത് സ്വർണ നേട്ടമാണിത്. ഇതേ ഇനത്തിൽ ഇന്ത്യയുടെ ശിൽപ കെ ശൈല വെങ്കലവും നേടി. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 79 കിലോഗ്രാം വിഭാഗത്തിൽ വല്ലൂരി അജയബാബുവും വനിതകളുടെ 53 കിലോഗ്രാം വിഭാഗത്തിൽ ജ്ഞാനേശ്വരി യാദവും വെള്ളി നേടി. 58 കിലോഗ്രാം വിഭാഗത്തിൽ ബിന്ധ്യാറാണി ദേവി വെങ്കലവും സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഹൈജമ്പിൽ സർവേഷ് അനിൽ കുഷാരെ വെള്ളി നേടി. ബോക്സിംഗിൽ സച്ചിൻ സിവാജ്, അങ്കുഷ് പങ്കൽ, സാക്ഷി ചൌധരി എന്നിവർ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയതും ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ പ്രതീക്ഷ ഉറപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു വാഷിംഗ്ടണിലെത്തി. വൈറ്റ് ഹൌസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഇറാൻ വിഷയം തന്നെയാകും ഇരു നേതാക്കളും പ്രധാനമായും ചർച്ച ചെയ്യുക. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പരീക്ഷാക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ അസം സംസ്ഥാന സർക്കാരുകൾ. ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നതായി കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ഇന്ത്യയിൽ അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകാൻ സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകൾ. ഷർമ്മിള ധൻഖറിലൂടെ രാജ്യത്തിന് ആദ്യ പാരാ അത്ലറ്റിക് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസേറിൽ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ്, ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: വ്യത്യസ്തമായതും കൗതുകം നിറഞ്ഞതുമായ ചില വിഷയങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ അറിവിന്റെ പാഠപുസ്തകത്തിൽ പറയുന്നത്. ഇതിൽ ആദ്യമായി പറയുന്നത് നമുക്ക് ഒരുപക്ഷെ അത്ഭുതം തോന്നുന്ന ഒന്നാണ്, അതാണ് ഹിറ്റ്ലർ വണ്ടുകൾ. അത് വംശം നാശം നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ്. കറ്റക്കാൻസ് ഇൻകർണൻസ് എന്ന ശാസ്ത്രനാമമുള്ള ഒരു ചാഴി, കീഴോട്ട് മുനമുള്ളുള്ള എന്നർത്ഥം വരുന്നതാണ് ഈ പേര്. ഈ ജീവി ഇലകൾക്ക് മുകളിൽ തല കീഴോട്ടാക്കി നിൽക്കുമ്പോൾ പുറംഭാഗത്തെ കൺപൊട്ടടയാളങ്ങൾ കണ്ടാൽ മനുഷ്യ മുഖത്തോട് നല്ല സാമ്യം തോന്നും. ആഫ്രിക്കൻ ഗോത്ര മുഖംമൂടിയാണെന്ന് സംശയം തോന്നിപ്പിക്കുന്ന വേഷക്കാരുമുണ്ട്. പെൻഡാറ്റോമൈഡ് എന്ന ഷഡ്പദ കുടുംബത്തിൽ പെട്ടതാണ് ഈ ജീവി. നമ്മുടെ നാട്ടിൽ ധാരാളമായി മുമ്പ് കണ്ടിരുന്ന നാറ്റ പ്രാണിയാണിത്. മരോട്ടിപ്പക്കി, കുട്ടിച്ചാത്തൻ എന്നൊക്കെ ഇതിന് വേറെയും പേരുകൾ നമ്മുടെ നാട്ടിൽ പറയുമായിരുന്നു. എന്നാൽ കുപ്രസിദ്ധമായ മറ്റൊരു പേരിലും ഇത് ലോകത്തറിയപ്പെടുന്നുണ്ട്. ഹിറ്റ്ലർ ചാഴി എന്നാണ് ആ പേര്. ഹിറ്റ്ലറുമായി ചെറിയ മുഖസാദൃശ്യം ഉള്ളതുകൊണ്ടായിരിക്കാം ചില രസികന്മാർ ഇങ്ങനെ ഒരു പേര് നൽകിയതെന്നും ചില ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. ബ്രിട്ടീഷ് എൻഡോമോളജിസ്റ്റായ ബ്ലൂബറി 1778 ആദ്യമായി ഇത് ശാസ്ത്രലോകത്തിന് പരിചയപ്പെടുത്തുന്നത്. പല കൃഷികൾക്കും ഈ കീടം ശത്രുവാണ്. കശുമാവിന്റെ നീര് ആകെ ഊറ്റിക്കുടിക്കും. വടക്കൻ മലബാറിലും കർണാടകത്തിലും കശുവണ്ടി കൃഷിക്കാർക്ക് വലിയ നഷ്ടം വരുത്തുന്ന ശത്രു കീടമായി ഇവയെ തിരിച്ചറിഞ്ഞത് യഥാർത്ഥത്തിൽ അടുത്ത കാലത്ത് മാത്രമാണ്. 3 സെന്റിമീറ്റർ നീളത്തിൽ വളരുന്ന ഈ സുന്ദരൻ ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച്, ക്രീം എന്നീ 4 കടും നിറങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. ഈ വണ്ടുകളുടെ കടുത്ത നിറവും ആകാര വടിവും ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ അവയെ സഹായിക്കുന്നു. ഈ വണ്ടുകളെ ആഭരണങ്ങൾ, കൗതുക വസ്തുക്കൾ, കീ ചെയിനുകൾ എന്നിവ നിർമ്മിച്ച് വിൽക്കാനായി വ്യാപകമായി വിദേശത്ത് കയറ്റുമതി ചെയ്യുന്നതിനാൽ ഇതിന്റെ വംശം ഇല്ലാതായി കൊണ്ടിരിക്കുകയാണെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. തമാശയായി ഇപ്പോഴും ഈ വണ്ടിനെ ഹിറ്റ്ലർ ചാഴി എന്നാണ് വിളിക്കുന്നെങ്കിലും ഇത് ഔദ്യോഗിക നാമമൊന്നുമല്ല. എന്നാൽ ഹിറ്റ്ലറുടെ പേര് ശാസ്ത്രനാമമുള്ള ഒരു വണ്ട് ഭൂമിയിലുണ്ട്. ജർമ്മൻ എഞ്ചിനീയറും വണ്ട് സമ്പാദകനുമായ ഓട്ട്കാൻ സ്കൂബൽ ആണ് 1933 സ്ലോവേനിയയിലെ ഗുഹകളിൽ ഈ വണ്ടിനെ കണ്ടെത്തിയത്. അക്കാലത്ത് ജർമ്മനിയുടെ ചാൻസലറായി തിരഞ്ഞെടുക്കപ്പെട്ട അഡോൾഫ് ഹിറ്റ്ലറോടുള്ള ആദരവായി പുതിയ സ്പീഷീസിനെ അനോതാൽമസ് ഹിറ്റ്ലറി എന്ന പേര് നൽകി. ഹിറ്റ്ലറുടെ കുരുടൻ വണ്ട് എന്നർത്ഥം വരുന്ന ഈ പേരിനെ കുറിച്ചറിഞ്ഞ് ഹിറ്റ്ലർ ഓസ്കാർ സുബലിനെ കൃതജ്ഞത അറിയിച്ചിരുന്നു. 5 മില്ലിമീറ്റർ നീളമുള്ള ചുവപ്പ് കലർന്ന തവിട്ട് നിറമുള്ള ഈ സാധാരണ വണ്ടിന് പ്രത്യേകം ഭംഗിയോ കൗതുകമോ ഒന്നും ഇല്ലാതിരുന്നിട്ടും ഈ പേരൊന്നുകൊണ്ട് മാത്രം ഹിറ്റ്ലർ ആരാധകർ താരമാക്കി. 2nd ലോക മഹായുദ്ധത്തിൽ നാസികൾ പരാജയപ്പെടുകയും ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുകയും ചെയ്തതോടെ ഈ വണ്ടിന്റെ പേര് മാറ്റാൻ പല സമ്മർദ്ദങ്ങളും ഉണ്ടായെങ്കിലും ഇന്റർനാഷണൽ കമ്മീഷൻ സുവോളജിക്കൽ നോമിനേറ്റിക് പക്ഷേ അതിന് അനുവദിച്ചില്ല. ഈ ഒറ്റ പേരുകൊണ്ട് ഈ സാധു വണ്ടിന്റെ വംശം ഇല്ലാതാവുകയാണ്. നാസികളും നവനാസികളും ഹിറ്റ്ലറോടുള്ള അന്ധമായ ആരാധനയാൽ എന്ത് വില കൊടുത്തും ഇതിനെ ശേഖരിക്കാൻ തുടങ്ങി. 2002 പോലും ഇത്തരത്തിൽ സൂക്ഷിച്ച് സംരക്ഷിക്കപ്പെട്ട സാമ്പിളുകൾ $2000 വരെ വിലയിൽ വിറ്റിരുന്നു അത്രേ. ഇത്തരത്തിലുള്ള വണ്ട് വേട്ട ആത്യന്തികമായി ഇവയുടെ വംശനാശത്തിലേക്കാണ് നയിച്ചത്. മ്യൂസിയങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന വണ്ടുകൾ പോലും മോഷണം പോയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഹിറ്റ്ലറുടെ പേരിൽ അറിയപ്പെടുന്ന ഈ 2 വണ്ടുകളും ഭൂമിയിൽ നിന്ന് സമീപഭാവിയിൽ തന്നെ വിടവാങ്ങാനുള്ള ശ്രമത്തിലാണ്. ഇനി മറ്റൊരു കൗതുകകരമായ വിഷയമാണ് ചിക്കനും മലയാളിയും തമ്മിലുള്ള ബന്ധം. ഇന്ന് കോഴിയില്ലാത്ത ഭക്ഷണത്തെക്കുറിച്ച് മലയാളിക്ക് ചിന്തിക്കാനേ കഴിയില്ല. മനുഷ്യന്റെ ഭക്ഷണ ചരിത്രത്തിൽ ഏറ്റവും സമീപകാലത്ത് എത്തപ്പെട്ടതാണ് ശരിക്കും പറഞ്ഞാൽ ചിക്കൻ. പണ്ടും മലയാളി കോഴി ഇറച്ചി കഴിക്കുമായിരുന്നു. അത് വല്ലപ്പോഴും വീട്ടിൽ മുട്ടയ്ക്കായി വളർത്തുന്ന നാടൻ കോഴിയായിരുന്നു. ബ്രോയിലർ കോഴി വന്നതാണ് മലയാളിയുടെ ഭക്ഷണശീലം മാറാൻ തുടങ്ങിയത്. മലയാളിയെ പല രോഗങ്ങൾക്കും അടിമയാക്കിയതിൽ ചിക്കൻ നൽകിയ സംഭാവന പോലെ ഒന്ന് മറ്റൊന്നിനും അവകാശപ്പെടാനില്ല. ചിക്കൻ കറിയുടെയും ചിക്കൻ ഫ്രൈയുടെയും ചരിത്രം മലയാളിയുടെ ആരോഗ്യ ചരിത്രവുമായി ആണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ചിക്കനുണ്ടായ രൂപപരിണാമങ്ങൾ അത്ഭുതകരമാണ്. 1943 അമേരിക്കയിലെ പലചരക്ക് ശൃംഖല നടത്തുന്ന കമ്പനിയായ ANP വിചിത്രമായ ഒരു മത്സരം സംഘടിപ്പിച്ചു. നാളത്തെ കോഴികൾ എന്നതായിരുന്നു മത്സരത്തിന്റെ പേര്. മുട്ടയിടാനുള്ള ശേഷി കുറയുമ്പോൾ മാംസ ആവശ്യത്തിനായി ഉപയോഗിക്കാവുന്ന കോഴികളെ അവതരിപ്പിക്കുന്നതിനായിരുന്നു മത്സരം. കോഴി മനുഷ്യന്റെ പ്രധാന ഭക്ഷണമായി മാറാൻ തുടങ്ങുന്നതിന്റെ ആരംഭം കുറിച്ച സംഭവം കൂടിയാണിത്. 1952 ഫ്രൈ ചിക്കൻ എന്ന ഫാസ്റ്റ് ഫുഡ് വ്യവസായത്തിന് തുടക്കവുമായി. കോഴി ഇറച്ചിയുടെ ആവശ്യം കൂടി വന്നപ്പോൾ അധികം തൂക്കമുള്ള കോഴികളെ ജനിതക മാറ്റം വഴി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. 1951 50 ദിവസം പ്രായമുള്ള ഒരു ബ്രോയിലർ കോഴിയുടെ തൂക്കം 905 ഗ്രാം ആയിരുന്നു. 1978 തൂക്കം 1 കിലോ 800 കിലോഗ്രാം ആയി. 2005 തൂക്കം വീണ്ടും കൂടി 4.5 കിലോ വരെ ആയി. ഇറച്ചി കോഴികളിൽ പൊണ്ണത്തടി ഉണ്ടാക്കുന്ന TBC1D1 ജീൻ കൂട്ടിച്ചേർത്താണ് ഇങ്ങനെ സൃഷ്ടിച്ചത്. ഒരു ജീവി പ്രകൃതിയിൽ നിന്നും പൂർണ്ണമായും വേർപെടുത്തപ്പെട്ട വെറുമൊരു കച്ചവട ഉൽപ്പന്നമായി മാറി എന്നുള്ളതാണ് വസ്തുത. കോഴിക്കച്ചവടം പൊടി പൊടിച്ചതോടെ നഷ്ടം വരാതിരിക്കാൻ അതീവ ജാഗ്രതയും ഉണ്ടായി. ഇതിന്റെ ഭാഗമായാണ് രോഗം വരാതിരിക്കാൻ പ്രതിരോധ മരുന്നുകളും ആന്റിബയോട്ടിക്കുകളും നൽകി തുടങ്ങിയത്. കോഴിയുടെ തൂക്കം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഹോർമോൺ അടങ്ങിയ തീറ്റകളും നൽകി തുടങ്ങി. ഫാമുകളിൽ കോഴികളെ പാകപ്പെടുത്തുമ്പോൾ ചിറക് പറിക്കാനും ചിറക് മാലിന്യം കളയാനും പണച്ചെലവുണ്ട്. ചിറക് ഇല്ലാതായാൽ ആ ഇനത്തിലെ ചിലവ് കുറഞ്ഞു കിട്ടും, ലാഭം വർദ്ധിപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ സുന്ദരൻ ചിറകുള്ള കോഴി വർഗത്തെ, അതായത് വികൃത രൂപത്തിലുള്ള ജീവിയാക്കി വളർത്താൻ തുടങ്ങി. ഇന്നത്തെ ബ്രോയിലർ കോഴി സ്പന്ദിക്കുന്ന ഒരു മാംസ കഷ്ണം മാത്രമാണ്. ചുരുക്കത്തിൽ, കൃത്രിമമായി സൃഷ്ടിച്ചെടുക്കുന്ന ഈ കോഴി ഇറച്ചി മനുഷ്യ ശരീരത്തെ രോഗങ്ങളുടെ വിളനിലമാക്കും. തുടർച്ചയായി കോഴി ഇറച്ചി കഴിക്കുന്ന ഒരാൾക്ക് അർച്ചസ് എന്ന രോഗം ഉറപ്പാണ്. ശരീരത്തിലെ ചൂട് അമിതമായി വർദ്ധിക്കും. ചൂട് കാലത്ത് പലവിധങ്ങളായ ഉഷ്ണരോഗങ്ങൾക്കും കാരണമാകും. പെൺകുട്ടികൾക്ക് വളരെ ചെറുപ്പത്തിലെ അവർ ദന്തുമതിയാകും. ഇത് വിവിധ വൈദ്യശാസ്ത്ര പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളതാണ്. കോഴിക്ക് കൊടുക്കുന്ന ഓർഗ്രസ് തീറ്റകൾ മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ ഫലം കൂടിയാണിത്. ഒരു കാരണവശാലും കുട്ടികൾക്ക് തുടർച്ചയായി ഭക്ഷണത്തിൽ ചിക്കൻ ഉൾപ്പെടുത്തരുത് എന്നാണ് വൈദ്യശാസ്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അമിതമായ പൊണ്ണത്തടിക്കും ഇത് കാരണമാകും. ചിക്കനും മൈദ കൊണ്ടുള്ള ബറോട്ടയുമാണല്ലോ മലയാളിയുടെ ഒരു പ്രധാന കോമ്പിനേഷൻ. ഇത് കൂടുതൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ദഹനക്കേടും മലബന്ധവും വിട്ടുമാറില്ല. ഗർഭിണികൾക്ക് ഒരു കാരണവശാലും ഇത് നൽകരുത് എന്നും പറയുന്നു. ഗർഭസ്ഥ ശിശുവിനെ മാരകമായി ബാധിക്കും ഇത്. ഇത് പല പഠനങ്ങളും

0: ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. പരിസ്ഥിതി മലിനീകരണമാണ് മറ്റൊരു അപകടം. 1 കിലോ കോഴി ഇറച്ചിയുള്ള ചിക്കനിൽ 350 ഗ്രാം വേസ്റ്റ് ആയിരിക്കും. ഇന്നിത് വീടുകളിൽ സംസ്കരിക്കാനുള്ള സംവിധാനങ്ങളില്ല. അവസാനം ഇതെല്ലാം പൊതുസ്ഥലത്തായിരിക്കും എത്തുക. നായകളുടെ വർദ്ധനയ്ക്ക് കാരണം ഈ കോഴി മാലിന്യമാണ്. ഇവ അഴുകുന്നത് മൂലമുള്ള സൂക്ഷ്മജീവികളുടെ വർദ്ധനവ് പലവിധം പകർച്ചവ്യാധികൾക്കും കാരണമാകും. മീനിനും മാലിന്യമുണ്ടാകുമെങ്കിലും കോഴിയുടെ കാലും തലയും തൂവലുകളും ശരീരത്തിന്റെ ഉൾഭാഗവും ഉൾപ്പെടെയുള്ള വൻതോതിലുള്ള മാലിന്യം മീനിനില്ല. ചുരുക്കത്തിൽ ശരീരത്തെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കാൻ ബ്രോയിലർ ചിക്കന്റെ ഉപയോഗം നിയന്ത്രിക്കേണ്ട ഒരവസ്ഥയാണ് ഉള്ളത്. ഇനി അവസാനമായി മറ്റൊരു ശാസ്ത്ര കൗതുകമാണ് പറയാൻ പോകുന്നത്. അത് ബാക്ടീരിയയിൽ നിന്നും കണ്ടെത്തിയ ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യയെക്കുറിച്ചാണ്. ആധുനിക വൈദ്യശാസ്ത്ര രംഗം കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിലാണ് ഇന്ന് മുന്നേറുന്നത്. അതിന്റെ വിജയം ഉയർത്തിപ്പിടിക്കുന്നതാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. മനുഷ്യനെ പോലും പരീക്ഷണശാലയിൽ നിർമ്മിക്കുന്ന രീതിയിൽ അത് ഇന്ന് വളർന്നിരിക്കുന്നു. പരമ്പരാഗതമായ രോഗങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുമെന്നതാണ് അതിന്റെ ഏറ്റവും വലിയ നേട്ടം. ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ മുന്നോട്ടുള്ള കുതിപ്പ് പല രോഗങ്ങളെയും ചരിത്രത്തിന്റെ ഭാഗമാക്കും. ജീൻ എഡിറ്റിംഗ് എന്ന സാങ്കേതിക വിദ്യയാണ് ഇത് സാധ്യമാക്കിയത്. രോഗങ്ങളെ തലമുറകളിലൂടെ പകർത്തുന്ന ജീനുകളെ മാറ്റാം എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയം. ജീൻ തെറാപ്പി എന്നാണ് ഇത് പൊതുവെ അറിയപ്പെടുന്നത്. മരുന്നില്ലാതെ രോഗങ്ങളെ വേരോടെ പിഴുതുകളയുന്ന പുത്തൻ ചികിത്സാ രീതിയാണിത്. മനുഷ്യ ശരീരത്തിൽ ഓരോ കോശത്തിലും 25,000 ജീനുകൾ ഉണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത്. ഇവയിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ അത് രോഗങ്ങൾക്ക് കാരണമാകും. മാത്രമല്ല ഈ രോഗങ്ങൾ വരും തലമുറയിലേക്ക് പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. ഇവിടെയാണ് ജീൻ തെറാപ്പി രക്ഷയ്ക്കെത്തുന്നത്. രോഗം വന്നാൽ നമ്മൾ സാധാരണ മരുന്ന് കഴിക്കുകയാണല്ലോ ചെയ്യുന്നത്. ജീൻ തെറാപ്പിയിൽ മരുന്നിന് പകരം ജീനുകളെയാണ് ഉപയോഗിക്കുന്നത്. ശരീരത്തിലെ കുഴപ്പക്കാരായ ജീനുകളെ എടുത്തുമാറ്റി പകരം നല്ല ജീനുകളെ നിക്ഷേപിക്കുന്നു. ഇത് രോഗങ്ങളെ ഇല്ലാതാക്കും. മാത്രമല്ല കേടായ ജീനുകളെ പുറത്തെടുത്ത് കേടുപാട് തീർത്ത് വീണ്ടും കയറ്റിവിടാം. വേണമെങ്കിൽ ജീനുകളുടെ ഭാഗമായ DNA തന്മാത്രകളെ മുറിക്കാം, മറ്റൊന്ന് കൂട്ടിച്ചേർക്കാം തുടങ്ങി അനന്ത സാധ്യതകൾ ഉണ്ട്. 1980 അമേരിക്കയിലാണ് ജീൻ തെറാപ്പി ആദ്യമായി വിജയകരമായി പരീക്ഷിച്ചത്. ജീൻ തെറാപ്പി ചികിത്സയുടെ ഒരു പ്രധാന ഭാഗമാണ് ജീൻ എഡിറ്റിംഗ്. ഒരു കൂട്ടം സാങ്കേതിക വിദ്യകളാണ് ജീൻ എഡിറ്റിംഗിന് ഗവേഷകരെ സഹായിക്കുന്നത്. ജീൻ എഡിറ്റിംഗിന് പലവിധ രീതികളുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും നൂതനവുമായ രീതിയാണ് ക്രിസ്പർ കാസ് നയൻ എന്ന സാങ്കേതിക വിദ്യ അറിയപ്പെടുന്നത്. കാസ് നയൻ എന്നത് ഒരു പ്രോട്ടീനാണ്. ജീൻ എഡിറ്റിംഗിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച സാങ്കേതിക വിദ്യയാണ് ക്രിസ്പർ കാസ് നയൻ. നിലവിലുള്ള മറ്റ് ജീൻ എഡിറ്റിംഗ് രീതികളെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ കൃത്യതയോടെ പ്രയോജനപ്രദമായ രീതിയിൽ ചെയ്യാവുന്ന എഡിറ്റിംഗ് രീതിയാണ് ഇത്. മറ്റ് ജീൻ എഡിറ്റിംഗിന് രീതിയേക്കാൾ ചിലവും ഇതിന് കുറവാണ്. പ്രകൃതിയിലുള്ള ഒരു ബാക്ടീരിയയുടെ ജീൻ എഡിറ്റിംഗ് രീതിയിൽ നിന്നാണ് ക്രിസ്പർ കാസ് നയൻ രീതി ഗവേഷകർ വികസിപ്പിച്ചെടുത്തത്. ഈ ബാക്ടീരിയയ്ക്ക് നേരെ വൈറസുകളുടെ ആക്രമണം ഉണ്ടായതിരിക്കട്ടെ, ബാക്ടീരിയ ആ വൈറസുകളുടെ DNAയിലെ ചെറിയൊരു ഭാഗം എടുത്ത് സൂക്ഷിച്ചു വെക്കുന്നു. ക്രിസ്പർ അരിയാസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പിന്നീട് എപ്പോഴെങ്കിലും ഈ വൈറസിന്റെ ആക്രമണം ഉണ്ടായാൽ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇത്. ആക്രമണ സമയത്ത് ഈ ക്രിസ്പർ അരിയയിൽ നിന്നും പ്രത്യേകതരം RNA ഉണ്ടാക്കി വൈറസിന്റെ DNAയിലേക്ക് അയക്കുന്നു. അതിനുശേഷം കാസ് നയൻ പ്രോട്ടീനുകൾ ഉപയോഗിച്ച് ഇവ മുറിച്ചു മാറ്റും. അതോടെ പ്രസ്തുത വൈറസ് പ്രവർത്തിക്കാതാകുന്നു. ബാക്ടീരിയയുടെ ഈ യുദ്ധമുറ മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞർ ഇതിന് സമാനമായ സാങ്കേതിക വിദ്യയ്ക്ക് രൂപം നൽകുകയായിരുന്നു. ഇവിടെ തികച്ചും കൗതുകവും അത്ഭുതവും നിറഞ്ഞ ചില വിഷയങ്ങളെ കുറിച്ചുള്ള അറിവിന്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു അറിവിന്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
1: ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലി 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകളിൽ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
2: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. തെറ്റുകൾ മറ്റുള്ളവരിൽ ആരോപിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇത് ഈഗോ എന്ന പരിപാടിയുടെ 10th നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പരാജയപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു സങ്കടം വരുമ്പോൾ അതിന് കാരണം അയാളാണെന്ന് വളരെ എളുപ്പത്തിൽ മറ്റുള്ളവരുടെ പേരിൽ കുറ്റം ചാർത്താൻ നാം പലപ്പോഴും ശ്രമിക്കാറില്ലേ? നമ്മുടെ ഈഗോ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന വലിയൊരു മനഃശാസ്ത്ര ചതിക്കുഴിയാണിത്. പ്രൊജക്ഷൻ, മനഃശാസ്ത്രത്തിൽ ഇതിനെ സൈക്കോളജിക്കൽ പ്രൊജക്ഷൻ എന്നാണ് വിളിക്കുന്നത്. അതായത് നമ്മുടെ ഉള്ളിലെ കുറവുകൾ, തെറ്റുകൾ അല്ലെങ്കിൽ പരാജയങ്ങൾ എന്നിവ സ്വന്തമായി അംഗീകരിക്കാൻ നമ്മുടെ ഈഗോ അനുവദിക്കില്ല. പകരം ആ കുറവുകളെല്ലാം നമ്മുടെ പങ്കാളിയുടെയോ മക്കളുടെയോ അല്ലെങ്കിൽ കൂടെയുള്ളവരുടെയോ തലയിൽ കെട്ടിവെച്ച് നമ്മൾ സ്വയം വിശുദ്ധനാകാൻ ശ്രമിക്കുന്ന ഒരവസ്ഥയാണിത്. തിയേറ്ററിലെ പ്രൊജക്ടർ ഒരു ഫിലിമിലെ ചിത്രം വലിയ സ്ക്രീനിലേക്ക് കാണിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലെ പോരായ്മകളെ നമ്മൾ മറ്റുള്ളവരിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നു. ഒരു ഉദാഹരണം പറയാം, അതൊരു കഥയിലൂടെ ആകട്ടെ. ഒരു ഓഫീസിൽ എപ്പോഴും ദേഷ്യപ്പെടുന്ന, ആരോടും സഹകരിക്കാത്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അയാൾ എപ്പോഴും മറ്റുള്ളവരോട് പരാതിയും പറയുമായിരുന്നു, ഈ ഓഫീസിലുള്ളവർക്കൊന്നും എന്നെ ഇഷ്ടമല്ല, എല്ലാവരും വലിയ ഈഗോ ഉള്ളവരാണ്. അദ്ദേഹത്തിന്റെ പറച്ചിൽ ഇങ്ങനെയായിരുന്നു. യഥാർത്ഥത്തിൽ പ്രശ്നം അയാളുടെ ഉള്ളിലെ ഈഗോയും ദേഷ്യവുമായിരുന്നു. പക്ഷേ അത് സമ്മതിക്കാൻ മടിച്ച് അയാൾ ചുറ്റുമുള്ളവരെ എല്ലാം ഈഗോയിസ്റ്റുകളെന്ന് ആരോപിച്ചു. നമ്മൾ മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ഓർക്കുക, നമ്മുടെ ഉള്ളിലെ അവസ്ഥ തന്നെയാണ് നമ്മൾ മറ്റുള്ളവരിലും കാണുന്നത്. കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന ഒന്നാണ് ഈ പ്രൊജക്ഷൻ. ഈ പ്രവണത ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എവിടെയാണ്? നമ്മുടെ കുടുംബ ബന്ധങ്ങളെ തന്നെയാണ്. ഉദാഹരണത്തിനായി, സ്വന്തം കരിയറിലോ ബിസിനസ്സിലോ പരാജയപ്പെടുന്ന ഒരു വ്യക്തി അതിന്റെ നിരാശ മുഴുവൻ വീട്ടിൽ വന്ന് പങ്കാളിയുടെയോ മക്കളുടെയോ മേൽ തീർക്കുന്നു. നിങ്ങൾ കാരണമാണ് ഞാൻ രക്ഷപ്പെടാത്തത് എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ സ്വന്തം പരാജയത്തെ മറയ്ക്കാനുള്ള ഈഗോയുടെ ഒരു പ്രതിരോധ തന്ത്രമല്ലേ? അതായത് ഒരു ഡിഫൻസ് മെക്കാനിസം അല്ലേ? ശരിക്കും അത് മാത്രമാണ്. എന്തുകൊണ്ടാണ് ഈഗോ ഇങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ മനസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ, സ്വന്തം ഭാഗത്താണ് തെറ്റ് എന്ന് ചിന്തിക്കുന്നത് വലിയ പ്രയാസമുണ്ടാക്കുന്ന ഒന്നാണ്. ഈ പ്രയാസത്തിൽ നിന്ന്, അതായത് ഈ വിഷമത്തിൽ നിന്ന് സ്വയം രക്ഷിക്കാൻ ഈഗോ കണ്ടെത്തുന്ന എളുപ്പ വഴിയാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക എന്നത്. താൽക്കാലികമായി ഇത് നമുക്കൊരു ആശ്വാസം നൽകുമെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് നമ്മുടെ അടുത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ട മനുഷ്യരെ നമ്മളിൽ നിന്ന് അകറ്റും. ഇനി ഇത് മാറ്റാൻ എന്ത് ചെയ്യണം? അതാണ് ആത്മപരിശോധന. ഈ ചതിക്കുഴികളിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആത്മപരിശോധന തന്നെയാണ്. മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് ഒരു നിമിഷം ആലോചിക്കുക, ഈ പ്രശ്നത്തിൽ എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഞാൻ എന്റെ നിരാശ മറ്റുള്ളവരുടെ മേൽ തീർക്കുകയാണോ? നമ്മുടെ ഭാഗത്തെ തെറ്റുകൾ തുറന്നു സമ്മതിക്കാൻ കാണിക്കുന്ന മനസ്സാണ് യഥാർത്ഥ പക്വത. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ തിരുത്താൻ ശ്രമിക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് നമ്മൾ നമ്മളെ തന്നെ തിരുത്തുന്നത്. സ്വന്തം കുറവുകളെ ഭയപ്പെടാതെ അവയെ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ ഈഗോ തന്നെ ഇല്ലാതാകുന്നു. ബന്ധങ്ങളിൽ കുറ്റപ്പെടുത്തലുകൾക്ക് പകരം പരസ്പരമുള്ള മനസ്സിലാക്കലുകൾ നിറയട്ടെ. ഇനി നിങ്ങൾ പ്രൊജക്ഷൻ ചെയ്യുന്നുണ്ടോ എന്നറിയണമോ? എങ്കിൽ സ്വയം ചോദിക്കേണ്ട 3 ചോദ്യങ്ങൾ ഞാൻ തരാം. എന്തൊക്കെയാണെന്നല്ലേ, ഞാൻ എപ്പോഴും ഒരേ കുറ്റമാണോ മറ്റുള്ളവരിൽ കാണുന്നത്? എന്റെ പങ്കാളി അല്ലെങ്കിൽ സുഹൃത്ത് എപ്പോഴും എന്നോട് ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ അവർക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ല എന്ന് ഞാൻ തുടർച്ചയായി പരാതി പറയാറുണ്ടോ? എങ്കിൽ ഒരു നിമിഷം ആലോചിക്കുക, യഥാർത്ഥത്തിൽ എന്റെ ഉള്ളിൽ ദേഷ്യമോ സ്നേഹക്കുറവോ ആണോ അവരുടെ പെരുമാറ്റത്തിൽ ഞാൻ ആരോപിക്കുന്നത്? 2, എന്റെ പരാജയങ്ങൾക്ക് ഞാൻ മറ്റുള്ളവരെയാണോ പഴിചാരുന്നത്? എന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ കരിയറിൽ എനിക്ക് വിചാരിച്ച പോലെ വിജയിക്കാൻ കഴിയാതെ വരുമ്പോൾ അതിന് കാരണം എന്റെ കുടുംബമാണ് അല്ലെങ്കിൽ എന്റെ കൂടെയുള്ളവരാണ് എന്ന് ഞാൻ എളുപ്പത്തിൽ പറഞ്ഞു പോകാറുണ്ടോ? സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ എന്റെ ഈഗോ കാണുന്ന വഴിയാണോ ഇത്? ഒന്ന് മനസ്സിലാക്കുക, മറ്റുള്ളവരുടെ വിമർശനങ്ങൾ അമിതമായി നിങ്ങളെ ദേഷ്യപ്പിടിപ്പിക്കാറുണ്ടോ? അതാണ് 3 ചോദ്യം. ആരെങ്കിലും എന്റെ ഒരു ചെറിയ കുറവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ശാന്തമായി കേൾക്കുന്നതിന് പകരം ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും അവരുടെ പഴയ തെറ്റുകൾ എടുത്തു പറഞ്ഞ് അവരെ പ്രതിരോധത്തിലാക്കാനും ശ്രമിക്കാറുണ്ടോ? അതും അങ്ങനാണെങ്കിൽ ഓർക്കുക, സ്വന്തം തെറ്റുകൾ മറച്ചു പിടിക്കാനുള്ള ശ്രമം തന്നെയാണിത്. അപ്പം നിങ്ങളെക്കുറിച്ച് ഒരവബോധം ഉണ്ടായി കാണുമല്ലോ. തന്നിലെ ഈഗോയെ മാറ്റിയെടുക്കണ്ടേ? ഇനി വരുന്ന ഭാഗങ്ങൾ മുടങ്ങാതെ മനസ്സിലാക്കുക. നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാൻ മടിക്കണ്ട. ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഞാൻ, നിങ്ങളുടെ ഖാൻ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് NRI വിഭാഗത്തിലുള്ള സ്പോട്ട് അഡ്മിഷൻ 10:00 കോളേജിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447789825. കേരള സർക്കാരിന്റെ ടൂറിസം വകുപ്പിന് കീഴിലുള്ള ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊല്ലത്ത് ഒരു വർഷത്തെ ഫുഡ് പ്രൊഡക്ഷൻ കോഴ്സിലേക്കും ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് കോഴ്സുകളിലേക്കും സ്പോട്ട് അഡ്മിഷൻ തുടരുന്നു. പ്ലസ് ടു വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. SC ST OEC വിഭാഗക്കാർക്ക് ഫീസ് പൂർണ്ണമായും സൗജന്യം. OBC വിഫാഗക്കാർക്ക് ജനറൽ കാറ്റഗറി, EWS സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് വരുമാന പരിധിക്ക് വിധേയമായ ഫീസ് ആനുകൂല്യവും ലഭിക്കും. ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്ത് മികച്ച തൊഴിലവസരം നേടാം. ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കടപ്പാക്കട, TKDM സ്കൂൾ ക്യാമ്പസ്, കൊല്ലം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474-2767-635. മറ്റൊരു നമ്പർ 9072216937. രണ്ടാം കൊച്ചി TKM ഇന്റർനാഷണൽ സെന്റർ ഫോർ ട്രെയിനിംഗ് ആൻഡ് പ്ലേസ്മെന്റിൽ നടക്കുന്ന പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. മിനിമം യോഗ്യത പ്ലസ് ടു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8989-8260-60. 8260-60.

വ്യക്തിത്വ വികസനവും അതിനോടൊപ്പം ഒരു ജോലി എന്ന സ്വപ്നവും കാണുന്ന യുവതി യുവാക്കൾക്ക് തൊഴിൽ പരിശീലനവും ജോലിയും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഡോൺ ബോസ്കോ ടെക് കൊല്ലത്ത് പ്രവർത്തിച്ചു വരുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സർട്ടിഫൈഡ് കോഴ്സ് സൌജന്യ തൊഴിലധിഷ്ഠിത കോഴ്സിന്റെ അടുത്ത ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. 10 ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്കായി ITI കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് കോഴ്സ് നടത്തപ്പെടുന്നു. ഈ മേഖലയിൽ മികച്ച പരിശീലനം പ്രാക്ടിക്കൽ സഹായത്തോടെ സൌജന്യമായി നൽകുന്നതിനോടൊപ്പം പ്രമുഖ കമ്പനികളിൽ ജോലിക്കുള്ള അവസരം ലഭ്യമാക്കുന്നതാണ്. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് തൊഴിലവസരം ഉറപ്പു നൽകുന്നു. പരിശീലനം തികച്ചും സൌജന്യമായിട്ടുള്ള ഈ കോഴ്സുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 7999553662, മറ്റൊരു നമ്പർ 8891924337, മറ്റൊരു നമ്പർ 9072467032. ത്രിവത്സര LLB അന്തിമ റാങ്ക് ലിസ്റ്റ് പട്ടിക പ്രസിദ്ധീകരിച്ചു. MSc നേഴ്സിംഗ് പ്രവേശന പരീക്ഷയുടെ താൽക്കാലിക ഉത്തരസൂചിക പ്രസിദ്ധീകരിച്ചു. പരാതികൾ 30 ഉന്നയിക്കാം. ഓണക്കാലത്ത് റേഷൻ കടകളും സപ്ലൈകോയും വഴി നൽകുന്ന സ്പെഷ്യൽ സാധനങ്ങളുടെ വിവരങ്ങൾ അറിയിച്ചു. ഓഗസ്റ്റിൽ റേഷൻ കടകൾ വഴി മുൻഗണനേതര വിഭാഗത്തിലെ നീലക്കാർഡ് ഉടമകൾക്ക് 3 കിലോ സ്പെഷ്യൽ അരി കിലോഗ്രാമിന് 10.90 രൂപ നിരക്കിൽ, നീലക്കാർഡിലെ ഓരോ അംഗത്തിനും സാധാരണ റേഷനായി 2 കിലോ വീതം അരി, വെള്ളക്കാർഡ് ഉടമകൾക്ക് 7 കിലോ അരി കിലോഗ്രാമിന് 10.90 രൂപ നിരക്കിൽ, നീല വെള്ള കാർഡുകൾക്ക് 2 കിലോ വീതം ഗോതമ്പ് കിലോഗ്രാമിന് 8.70 രൂപ നിരക്കിൽ, ക്ഷേമ സ്ഥാപനങ്ങളിലെ NBI ബ്രൌൺ കാർഡ് ഉടമകൾക്കും ഗോതമ്പ്. സപ്ലൈകോ വിൽപ്പനശാലകൾ വഴി റേഷൻ കാർഡ് ഉടമകൾക്ക് സബ്സിഡി നിരക്കിൽ 30 കിലോ വരെ അരി, സാധാരണ ലഭിക്കുന്ന 10 കിലോ അരി കിലോഗ്രാമിന് 33 രൂപയ്ക്ക്, കൂടാതെ 20 കിലോ അരി കിലോഗ്രാമിന് 26 രൂപയ്ക്ക്. സെപ്റ്റംബറിലെ അരിയും ആവശ്യമെങ്കിൽ ഓഗസ്റ്റിന് വാങ്ങാം. തദ്ദേശ സ്ഥാപനങ്ങളിൽ വ്യാപാര ലൈസൻസ് പുതുക്കാൻ അപേക്ഷ നൽകുന്നതിനുള്ള തീയതി 20 വരെ നീട്ടി. പള്ളിമുക്ക് ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ ഒട്ടത്തിൽ, വൈമുക്ക് ഫസ്റ്റ് സെക്കൻഡ് എന്നിവിടങ്ങളിൽ ഇന്ന് രാവിലെ 9 മുതൽ 5 വരെ വൈദ്യുതി വിതരണം മുടങ്ങും. കടപ്പാക്കട ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ ആലയിൽ, കായൽവാരം എന്നിവിടങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി വിതരണം തടസ്സപ്പെടും. സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യത. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: ഓണം മാറ്റിവെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
1: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
0: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
1: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
0: ട്രോളി ബാഗുകൾ,
1: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
0: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ്ണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
1: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ.
0: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
0: 9847198471.
1: ഈ കർക്കിടകത്തിൽ ശരീരബലവും രോഗപ്രതിരോധ ശേഷിയും നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രിയിലൂടെ വീണ്ടെടുക്കാം.
0: ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ആകർഷകമായ ഡിസ്കൗണ്ടുകളോടെ പ്രത്യേക കർക്കിടക ചികിത്സാ പാക്കേജ്.

0: ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു.
1: 5 ദിവസത്തെ പാക്കേജ് വെറും 6,499 രൂപയ്ക്ക്,
0: 7 ദിവസത്തെ പാക്കേജ് 8,999 രൂപയ്ക്ക്,
1: 10 ദിവസത്തെ പാക്കേജ് 12,499 രൂപയ്ക്ക്,
0: 14 ദിവസത്തെ പാക്കേജ് 17,999 രൂപയ്ക്ക്.
1: ഓർത്തോപീഡിക്, ന്യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, പ്രസവാനന്തര ചികിത്സകൾ, വെയിറ്റ് ലോസ്, സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ എന്നിവയും ഹെൽത്ത് ഇൻഷുറൻസ് സൗകര്യവും ലഭ്യമാണ്.
0: ആരോഗ്യപൂർണമായ ഒരു കർക്കിടകത്തിനായി ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക
0: 8848533001 8129520477. ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര PO, കൊല്ലം.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
3: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
2: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.

കാമാത്മക കവിതയുടെ ചരിത്ര വഴികൾ എന്ന പരിപാടിയുടെ 10-ാം ഭാഗമാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നത്. സങ്കീർണവും സംഘർഷാത്മകവുമായ മനുഷ്യഭാവങ്ങളെ ആർദ്രമായി ആവിഷ്കരിക്കാൻ ഭാവഗീതത്തോളം സമർത്ഥമായ മറ്റൊരു കവിതാരൂപവും ഇല്ല. രൂപഭാവങ്ങളിൽ കാലാനുസൃതമായി മാറ്റങ്ങൾ ഏറ്റുവാങ്ങിയതുകൊണ്ടാണ് നൂറ്റാണ്ടുകളിലൂടെ കടന്നു വന്നിട്ടും ഭാവാത്മക കവിത ഇന്നും സമ്പൂർണ്ണ ഭാവാവിഷ്കാര മാർഗമായി അസ്തിത്വം ഉറപ്പാക്കുന്നത്. ഭാവാവിഷ്കരണത്തിലും വികാര സംക്രമണത്തിലും അത് ഇതര കാവ്യരൂപങ്ങളെ അതിശയിക്കുന്നു.

സൊണേറ്റോ എന്ന ഇറ്റാലിയൻ പദത്തിൽ നിന്നാണ് സോണറ്റ് എന്ന പദം ഉണ്ടായത്. മലയാളത്തിൽ സോണറ്റിനെ ലഘുപതി എന്ന് വെണ്ണിക്കുളവും ഗീതകം എന്ന് പി ശങ്കരൻ നമ്പ്യാരും വിവർത്തനം ചെയ്തു. അയാംബിക് പെന്റാമീറ്ററിലുള്ള 14 വരി കവിതയാണ് ഗീതകം. അന്ത്യപ്രാസം രക്ഷിക്കേണ്ട ഈ കവിത 8 വരിയും 6 വരിയുമായി മുറിയുന്നു. ചിന്തയുടെയും വികാരത്തിൻ്റെയും ആരോഹണ അവരോഹണത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ വിഭജനം. ഇതിൽ നിന്ന് വ്യത്യസ്തമായി രചിക്കപ്പെട്ടിട്ടുള്ള ഗീതങ്ങളും ധാരാളമുണ്ട്, പ്രത്യേകിച്ചും മലയാളത്തിൽ. വൈകാരികതയ്ക്ക് വളരെ കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഭാവാത്മക കവിതയാണ് ഗീതകം. വൈയക്തിക വികാരങ്ങളുടെ ഒരു വാഹനമാണ് ഗീതകമെന്ന് പ്രശസ്ത ചിന്തകനായ ജെയിംസ് റീവ്സ് പറയുന്നു. ഇറ്റാലിയൻ ഗീതങ്ങൾക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്. പ്രാസ സംവിധാനമുള്ള ഒരു അഷ്ടപതിയും പ്രാസ സംവിധാനമുള്ള ഒരു ഷഡ്പതിയും എന്നിവ രണ്ടായി തിരിയുന്നു. 16 നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ സർ തോമസ് വാട്ട് പെട്രാർക്കിനെ അനുകരിച്ച് സോണറ്റുകൾ എഴുതാൻ തുടങ്ങി. ഇറ്റാലിയൻ ഭാഷയിലെ പോലെ പ്രാസ സാധ്യതകളോ നിർബന്ധങ്ങളോ ഇല്ലാത്ത ഇംഗ്ലീഷിൽ കുറച്ചുകൂടി ലളിതമാക്കി മിൽട്ടണും വേഡ്സ്വർത്തും ഡി ജി റോസറ്റിയും ഗീതകത്തെ പ്രചരിപ്പിച്ചു. 16 നൂറ്റാണ്ടിൽ തന്നെ ഷേക്സ്പീരിയൻ അഥവാ ഇംഗ്ലീഷ് സോണറ്റുകൾ എന്നൊരു വിഭാഗം പുതിയ പ്രാസക്രമത്തോടെ ഉണ്ടായി.

വികാരത്തിൻ്റെ വിശ്വവിജ്ഞാനകോശ സംഗ്രഹമെന്ന് റിച്ചാർഡ് ഡാർനറ്റ് ഗീതകത്തെ വിശേഷിപ്പിച്ചു. പെട്രാർക്കിൻ്റെ ഗീതങ്ങളാണ് ഈ ഭാവാത്മക രൂപത്തെ ലോകഭാഷകളിലെത്താൻ സഹായിച്ചത്. പെട്രാർക്കിൻ്റെ ഗീതങ്ങളുടെ സാങ്കേതിക സൂക്ഷ്മതയും സങ്കേതങ്ങൾക്കുപരി സമ്പന്നതയും അവസ്ഥാഭേദങ്ങളുടെ അനുഗൃഹീതമായ ചിത്രീകരണ ചടുലതയും കാരണം ഒരു കാലത്തും ഒരിടത്തും ഒരു കവിക്ക് നേടാൻ കഴിയാത്തത്ര സ്വാധീനം പിൽക്കാല ഭാവഗീതത്തിന് മേൽ നേടാൻ അദ്ദേഹത്തെ സഹായിച്ചു. നിയോക്ലാസിക് കാലഘട്ടത്തെ ഒഴിച്ചു നിർത്തിയാൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഗീതകത്തിൻ്റെ പ്രചാരത്തിന് ഒരിക്കലും കുറവുണ്ടായിട്ടില്ല. വേഡ്സ്വർത്ത്, കീറ്റ്സ്, സി ജി റോസറ്റി തുടങ്ങിയവർ 19th century ഗീതകങ്ങളുടെ രചനകൾക്ക് പ്രാധാന്യം കൊടുത്തു. ഇ എ റോബിൻസൺ, ഡബ്ല്യു ബി യേറ്റ്സ്, റോബർട്ട് ഫ്രോസ്റ്റ്, ഡബ്ല്യു എച്ച് ആർഡൻ, ഡെയ്ലൻ തോമസ് എന്നിവർ പിൽക്കാലത്തെ ഗീതകരചയിതാക്കളിൽ പ്രമുഖരാണ്.

പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തന്നെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ബംഗാളിയിലും മലയാളത്തിലും ഗീതകങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ജി ശങ്കരക്കുറുപ്പ്, എം പി അപ്പൻ, കെ കെ രാജ, വൈരപ്പള്ളി ശ്രീധരമേനോൻ, വെണ്ണിക്കുളം, എം പി അപ്പൻ എന്നിവർ ഗീതകത്തെ ഒരു പ്രസ്ഥാനമായി വളർത്തി. ജി ശങ്കരക്കുറുപ്പാണ് മലയാളത്തിൽ ഗീതകം ജനകീയമാക്കിയത്. ഓടക്കുഴൽ എന്ന സമാഹാരത്തിലെ മിക്ക കവിതകളും ഗീതകങ്ങളാണ്. 14 വരി കവിത എന്ന നിബന്ധനയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ എഴുതിയ ഗീതക സ്വഭാവമുള്ള കവിതകൾ ധാരാളം മലയാള സാഹിത്യത്തിലുണ്ട്. ഒ എൻ വിയുടെ ഭൂമിക്കൊരു ചിരമഗീതവും സുഗതകുമാരിയുടെ കൃഷ്ണൻ നീ എന്നെ അറിയില്ല തുടങ്ങിയവയും ഈ കൂട്ടത്തിൽ പെടുത്താവുന്നവയാണ്. ഇതര കാവ്യസ്വരൂപങ്ങളിൽ നിന്ന് ഗീതകം വ്യതിരിക്തമായി നിൽക്കുന്നത് രചനാരീതിയിലുള്ള നിയന്ത്രണം കൊണ്ടാണ്. കാവ്യതന്ത്രങ്ങളിൽ താല്പര്യമുള്ള ഓരോ കാവ്യ വിദ്യാർത്ഥിയും ഗീതകങ്ങളെ നിഷ്കർഷമായി പഠിക്കണമെന്ന് WH ഹഡ്സൺ പറയുന്നത് അതുകൊണ്ടാണ്. ഗീതകരചന കവിയുടെ രചനാ കൗശലത്തിന് നേർക്കുള്ള ഒരു വെല്ലുവിളിയാണ്. അച്ചടക്കമുള്ള രചനയ്ക്കുള്ള പ്രായോഗിക പരിശീലനം കൂടിയാണ് ഗീതകരചന.

0: ഭാവാത്മക കവിതയുടെ ചരിത്ര വഴികൾ എന്ന പരിപാടിയുടെ 10-ാം ഭാഗമാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്തത്. ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയ കവിതകൾ പാടിയ മനോജ് പുളിമാത്ത്, ഡോക്ടർ അഫിറാം, രാധ എന്നിവരോടും കവിതാരാമം മലയാള കവിതകൾ എന്നീ യൂട്യൂബ് ചാനൽ പ്രവർത്തകരോടും ഉള്ള കടപ്പാട് അറിയിക്കട്ടെ. എല്ലാ റേഡിയോ പെൻസുകർ ശ്രോതാക്കൾക്കും നന്ദിയോടെ ആശംസകളോടെ RS രാജീവ്.
1: കൊല്ലം സുപ്രീം 1 ഗ്രാം ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
4: Greetings time.
5: നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് സ്വാഗതം. അപ്പോൾ ഗ്രീറ്റിംഗ്സ് ടൈമിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം 9 മണിവരെ ഞാൻ ഫിലോമിനയാണ്. ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടവർക്കായി ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ 0474-29-3-11-11. അതുപോലെ ആശംസകൾ വിളിച്ചിട്ട് കിട്ടാത്തവർക്കും ഒരാൾ ആശംസകൾ പറഞ്ഞാൽ അത് കേട്ട് ഏറ്റു പറയുന്നത് ഒഴിവാക്കി മെസ്സേജിലൂടെ ആ ആശംസ അറിയിക്കാവുന്നതാണ്. 8:50 വരെയാണ് മെസ്സേജ് അയക്കാനുള്ള സമയം. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-0-3-1-1-1. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ കോളിലേക്ക് പോവാം. ഹലോ.
6: ഹലോ
5: ഹലോ നമസ്കാരം.
6: നമസ്കാരം.
5: പറഞ്ഞോളേച്ചി.
6: ഇന്ന് ഞങ്ങളുടെ 33-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. റേഡിയോ ബെൻസുകളിലൂടെ ഒരു വിവാഹവാർഷിക ആശംസകൾ പറയണം.
5: ഓക്കേ, പേര് പറയൂ.
6: അമർദത്ത് സുനിത.
5: അമർദത്ത്. ഓക്കെ, അപ്പോൾ അമർദത്ത് ചേട്ടനും സുനിത ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ വിവാഹ വാർഷികാശംസകൾ.
6: താങ്ക് യു.
5: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-29-3-1-1-1. 9 മണിവരെ നമ്മുടെ സമയം. അപ്പോൾ എല്ലാരും വേഗം തന്നെ വിളിച്ചോളൂ, നമ്മുടെ അടുത്ത കോളിലേക്ക് പോവാം.
7: ഹലോ.
5: ഹലോ.
7: ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്.
7: ഞാൻ പള്ളിമേക്കിൽ ശ്രീമതി അച്ഛ മോളെ, എന്റെ ആങ്ങളുടെ മോളുടെ 2-ാമത്തെ വിവാഹ വാർഷിക, അതിന് ആശംസ പറയണം. എന്റെ മോളെ പേര് ശിവാന മോളും അജ്മി മോനും.
5: ശിവാന അജ്മിൻ.
7: അമീൻ അമീൻ.
5: അമീൻ. ഓക്കെ.
7: അമീൻ മോനും ശിവാന മോളും.
5: ഓക്കെ, അപ്പോൾ അമീൻ ചേട്ടനും ശിവാന ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ വിവാഹ വാർഷിക ആശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-29-3-1-1-1-1. ഹലോ. ഓക്കെ, ആ കോൾ ബ്രേക്ക് ആയി പോയിരിക്കുകയാണ്. നമ്മുടെ അടുത്ത കോളിലേക്ക് പോവാം.
8: ഹലോ.
5: ഹലോ.
8: ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ മോളെ.
5: ഗുഡ് മോർണിംഗ്.
8: ഞാൻ ഡീസന്റ് നോക്കിയിരുന്ന ജലജ.
5: പറഞ്ഞോളൂ ചേച്ചി.
8: ഇന്ന് എന്റെ അണ്ണന്റെ ബർത്ത്ഡേ ആണ്. അണ്ണ എറണാകുളത്താണ്. രാധാകൃഷ്ണനാണ് പേര്.
5: ചേച്ചി ആശംസ അറിയിക്കാം.
8: ഹാപ്പി ബർത്ത്ഡേ അണ്ണ.
5: ഓക്കെ, അപ്പോൾ രാധാകൃഷ്ണൻ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ.
8: ഓക്കെ.
5: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. നമ്മുടെ അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
9: ഹലോ.
5: ഹലോ നമസ്കാരം.
9: ഹലോ നമസ്കാരം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും എന്റെ ജന്മദിന ആശംസകൾ അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ്. എന്റെ സ്ഥലം ശാസ്താംകോട്ടയാണ്. പേരാരണോ.
5: പറഞ്ഞോളൂ.
9: എല്ലാവർക്കും എന്റെ എന്റെ ഹൃദയ ജന്മദിനാശംസകൾ.
5: ഓക്കെ ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. നമ്മുടെ അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
10: ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്.
10: എന്റെ അനിയത്തിയുടെ മോന്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ആശംസകൾ പറയണേ.
5: അനിയത്തിയുടെ മോന്റെ പേരെന്താണ്?
10: ദീപു.
5: ദീപു. ചേച്ചി അറിയിക്കുന്നുണ്ടോ ആശംസ?
10: ഇല്ല, പറഞ്ഞാ മതി.
5: ഓക്കെ, അപ്പോൾ ദീപുവിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറച്ചിട്ട് വിളിക്കുക. നമ്മുടെ അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
11: ഹലോ
5: ഹലോ, നമസ്കാരം.
11: നമസ്കാരം,
5: പറഞ്ഞോളേച്ചി.
11: ഞാൻ കുരിപ്പുഴയെന്ന് റഷീദ. ആങ്ങളയുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാ, ഇന്നലെയായിരുന്നു, വിളിക്കാൻ പറ്റിയില്ല. പേര് ഷാഫി സുമി.
5: ഷാഫി സുമി. ഓക്കെ, ആശംസ അറിയിക്കുന്നുണ്ടോ ചേച്ചി? ഓക്കെ, അപ്പോൾ ഷാഫി ചേട്ടനും സുമി ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ വിവാഹ വാർഷികാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. നമ്മുടെ അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, പറഞ്ഞോളേച്ചി.
12: എന്റെ കൂട്ടുകാരിയുടെ മോള ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആണെന്ന്. ലിബിൻ.
5: ലിബിൻ.
12: ലിബിൻ. ലിബിൻ.
5: എന്താണ്? അപ്പോൾ നിബിൻ ചേട്ടന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474293111. ഹലോ ഹലോ ഹലോ, നമസ്കാരം. ഹസ്ബൻഡിന്റെ പേര് പറയൂ. എന്താണ്?
11: നിധിൻ.
5: നിധിൻ. എന്താണ് ചേച്ചി, റേഡിയുടെ വോളി ഒന്ന് കുറച്ചിട്ട് പറയൂ.
11: നിധിൻ.
5: നിധിൻ. നിധിൻ. അപ്പോൾ നിധിൻ ചേട്ടന് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474293111. ഗുഡ് മോർണിംഗ്. ചന്ദ്രിക ചേച്ചി. തങ്കച്ചി.
13: എന്റെ കൊച്ചുമോന്റെ ബർത്ത്ഡേയാ. കൊച്ചുമോന്റെ പേര് ദയാൻ. അമ്പാടിന്ന് വിളിക്കും വീട്ടില്.
5: ദയാൻ അമ്പാടി.
13: പിന്നെ അവർ അച്ഛന്റെ പേര് കിരൺ, അമ്മയുടെ പേര് ദേവതി. അഞ്ചു വയസ്സ്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ പൊന്നുമോനിന്.
5: ഓക്കെ,
13: ഫിലോമിനും പറഞ്ഞേരോ.
5: പറയേച്ചി. അപ്പോൾ നല്ലൊരു
13: പാട്ടുണ്ട്.
5: ദയാൻ എന്ന അമ്പാടി മോന് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111.
14: ഹലോ
5: ഹലോ
14: ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്.
14: ഞാൻ കുണ്ടറകുട്ടപ്പുറത്തുനിന്ന് മോളമ്മയാണ്.
5: പറഞ്ഞോളൂ
14: ചേച്ചി. എന്റെ രണ്ട് കൊച്ചുമക്കളുടെ ബർത്ത്ഡേ ആണ്. പേര് എയ്ഡൻ അദീന. വിളിക്കുന്നത് ആദവ് ആദി.
5: ആദവ് ആദി.
14: ആദി.
5: ഓക്കെ,
14: എന്റെ പേർക്കൊരു ബർത്ത്ഡേ ആശംസ പറയുന്നു. ഹാപ്പി ബർത്ത്ഡേ മക്കളെ.
5: ഓക്കെ, അപ്പോൾ ആദവിനും ആദിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. നമ്മുടെ അടുത്ത കോളിലേക്ക് പോവാം.
15: ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്.
15: ഞാൻ പട്ടത്താണ്ട് ജയലക്ഷ്മി.
5: പറഞ്ഞോളേച്ചി.
15: ഞാൻ ഇന്നൊരു ബർത്ത്ഡേ വിഷസ് പറയാൻ വിളിക്കുക. അരുണിമ്മ. ഹാപ്പി ബർത്ത്ഡേ അരുണിമ്മ.
5: ഓക്കെ, അപ്പോൾ അരുണിമയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. അടുത്തൊരു കോളിലേക്ക് പോവാം.
16: ഹലോ
5: ഹലോ, നമസ്കാരം.
16: നമസ്കാരം മോളെ, ഇത് ഉഷിജിയാണേ.
5: പറഞ്ഞോളേച്ചി.
16: ഇന്ന് എന്റെ മൂത്ത മോന്റെ ജന്മനാളാണ്. അവൾക്ക് അവിടുന്ന് ഹാപ്പി ബർത്ത്ഡേ പറയണം.
17: ഹലോ, ആ മോളുടെ പേരെന്താണ്?
16: ബിന്ദു മോൾ.
17: ബിന്ദു.
16: ആ
17: അമ്മ ആശംസ അറിയിക്കുന്നുണ്ടോ?
16: അറിയിക്കുന്നുണ്ട്. 100 ജന്മദിന ആശംസകൾ എന്റെ മോക്ക്.
17: ഓക്കെ, അപ്പോൾ ബിന്ദുവിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ.
16: ഓക്കെ
17: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474293111. അതുപോലെ വിളിച്ചിട്ട് കിട്ടാത്തവർക്കും ഒരാൾ ആശംസകൾ പറഞ്ഞാൽ അത് കേട്ട് ഏറ്റു പറയുന്നത് ഒഴിവാക്കി മെസ്സേജിലൂടെ ആശംസ അറിയിക്കാവുന്നതാണ്. 8:50 വരെയാണ് മെസ്സേജ് അയക്കാനുള്ള സമയം. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809091311.
18: ഹലോ
17: ഹലോ
18: ആ മാഡം, എനിക്ക്
17: പറഞ്ഞോളൂ.
18: എന്താ ആ വൈഫിന്റെ ഒരു ഇത് പറയാന? ഇന്ന് ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ.
17: ഓക്കെ,
18: നജ്മിനിസാന്നാണ് പേര്.
17: ഒന്നുകൂടെ പറയോ.
18: നജ്മിനിസ, ഇച്ചിരി പറയാൻ പാടുള്ള പേരാ.
17: നജ്മിനിസാലും
18: മതി.
17: നജ്മിനിസ,
18: നജിബ എന്ന് പറഞ്ഞാലും മതി.
17: ഓക്കെ കേട്ടോ. ഓക്കെ നജിബ.
18: ആ നമ്മുടെ ലഞ്ച് ഹോമില
17: ചേട്ടൻ ആശംസ അറിയിക്കുന്നുണ്ടോ വൈഫിന്?
18: ആ 1000 ആശംസകള്.
17: ഓക്കെ, അപ്പോൾ നജിബ ചേച്ചിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിന ആശംസകൾ. ആ കൊടുത്തോളൂ ചേച്ചി. ആ കൊടുത്തോളൂ ചേട്ടാ.
18: ആ വാ. ആ ചേച്ചി ഓടിക്കളഞ്ഞു, പേടിയാ.
17: ഓക്കെ ഏട്ടാ, അപ്പോൾ ഒരിക്കൽ കൂടി നജീബ ചേച്ചിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻസിന്റെ ജന്മദിനാശംസകൾ നേരി പറഞ്ഞോളൂ ഏട്ടാ.
18: ഇത് ആരാ സംസാരിക്കുന്ന?
17: ഇത് ഫിലോമിനയാണ്.
18: ഫിലോമിന? ആ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു വട്ടം.
17: ആ
18: നമ്മളെ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു, വടയൊക്ക 10 രൂപയുടെ.
17: ഓ
18: ആ നമ്മടെ സീനത്ത് താത്താന്ന് പറയും, അവിടെ 10 രൂപയേ ഉള്ളൂ.
17: ഓക്കെ ഏട്ടാ, അപ്പോൾ ചേട്ടനെ വിശേഷങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ കാതോട് കാതോരത്തിലേക്ക് വിളിച്ച് അറിയിക്കാവുന്നതാണ്. ഗ്രീറ്റിംഗ്സിലേക്ക് ശ്രോതാക്കൾക്ക് ആശംസ അറിയിക്കാൻ വിളിക്കേണ്ട സമയമാണ്. അപ്പോൾ ആശംസ അറിയിക്കാൻ വിളിച്ചോളൂ 0474293111. ഓക്കെ, അപ്പോൾ ബ്രേക്ക് ആയി പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ 8:50 വരെ ആശംസകൾ മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. മെസ്സേജ് അയക്കണ നമ്പർ 9809091311. നമുക്കിപ്പോൾ ചെറിയൊരു ഗാനം കേട്ടിട്ട് തിരികെ വരാം.

0: ഓണം മാറ്റി വെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
1: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
0: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
1: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
0: ട്രോളി ബാഗുകൾ,
1: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
0: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ്ണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
1: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ
0: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
0: 9847198471.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
3: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
2: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ആണ്. ശ്രോതാക്കൾക്ക് ജന്മദിനവും വിവാഹ വർഷവും ആശംസകൾ അറിയിക്കാനുള്ള സമയമാണ് 9 മണിവരെ. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111.
5: ഹലോ,
6: ഹലോ,
5: ഗുഡ് മോർണിംഗ്. പറഞ്ഞോളെ ചേച്ചി.
6: നല്ലൊരു ദിവസം
5: ചേച്ചിക്ക്. മോളെ പേരെന്താണ്? നിഹാചന്ദ്രൻ.
6: 17 വയസ്സിന്നായി.
5: ഓക്കെ, അപ്പോൾ ശിഖാചന്ദ്രന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ ചേച്ചി, ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, ആ കോൾ ബ്രേക്ക് ആയി പോയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഹലോ,
7: ഹലോ,
5: ഹലോ, നമസ്കാരം.
7: നമസ്കാരം,
5: പറഞ്ഞോളൂ ചേട്ടാ.
7: എന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയാണ്.
5: എന്താണ്?
7: സെപ്റ്റംബർ 15 അയാളുടെ ബർത്ത്ഡേ.
5: ഓക്കെ, ഫ്രണ്ടിന്റെ പേരൊന്നുകൂടെ പറയോ.
7: ഹാസിം.
5: ആ ഓക്കെ, അപ്പൊ ചേട്ടൻ ആശംസ അറിയിക്കുന്നുണ്ടോ ഫ്രണ്ടിന്? പറഞ്ഞോളൂ.
7: എല്ലാ മംഗളം.
5: ഓക്കെ, അപ്പോൾ ഹാസിം ചേട്ടന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111.

0: ത്രിവരാം ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് അപ്പോൾ വിളിക്കുന്ന നമ്പർ 0474293111. ഹലോ ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ. ഹലോ
1: ഹലോ,
0: കേൾക്കുന്നുണ്ടോ? ഇന്ന് ആർക്കാണ് ആശംസകൾ അറിയിക്കേണ്ടേ?
1: എന്റെ മകന്റെ ജന്മനാളാണ്. ശ്രീസ്മോൻ.
0: എന്താണ്?
1: ശ്രീസ്മോൻ.
0: ഒന്നുകൂടെ പറയോ.
1: ബീഷോ?
0: ബീഷ്. ഓക്കെ, ആശംസ. ഓക്കെ, അപ്പോൾ ബീഷിന് കമ്മ്യൂണിറ്റി. ഓക്കെ, അപ്പോൾ ബീഷിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. നമ്മുടെ അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
2: ഹലോ, ഞാൻ ശ്രീദേവിയാണ്.
0: പറഞ്ഞോളൂ ചേച്ചി.
2: വഴിക്കാവ്യ ആദ്യമായിട്ട് വിളിക്കുകയാണേ.
0: ആ,
2: തെക്കുളങ്ങ ക്ഷേത്രത്തിന്റെ അടുത്ത്.
0: പറഞ്ഞോളൂ, ഇന്ന് ആർക്കാണ് ആശംസ അറിയിക്കേണ്ടേ?
2: എന്റെ കൊച്ചുമോന്റെ ബർത്ത്ഡേയാ ഓഗസ്റ്റ് 25.
0: ഓഗസ്റ്റ് 5.
2: മാഡത്തിന്റെ പേരെന്തുവാ?
0: എന്റെ പേര് ഫിലോമിന.
2: ആ, ഓക്കെ.
0: മോന്റെ പേരെന്താണ്?
2: മോന്റെ പേര് ധ്യാൻ ശ്രീജിത്ത്, ധ്രുവ് ശ്രീജിത്ത്.
0: രണ്ടുപേരുണ്ടോ അതോ?
2: രണ്ടുപേരുടെ
0: ബർത്ത്ഡേ
2: അങ്ങ് നടത്തുക. രണ്ടുപേരും ഓഗസ്റ്റിലുള്ള.
0: ധ്യാനും
2: ധ്രുവും.
0: ധ്രുവും
2: ഓഗസ്റ്റിലാണ്. ഓഗസ്റ്റ്
0: കുഴപ്പമില്ല. ആശംസ അറിയിക്കുന്നുണ്ടോ?
2: എല്ലാവർക്കും വേണ്ടി ആശംസ അറിയിച്ചേരാം.
0: ഓക്കെ, അപ്പോൾ ഓഗസ്റ്റ് 5 ജന്മദിനം ആഘോഷിക്കുന്ന ധ്യാനിനും ധ്രുവിനും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ ഹലോ
3: ഹലോ
0: ഹലോ, നമസ്കാരം.
3: നമസ്കാരം.
0: പേര് പറഞ്ഞോളൂ മോനെ.
3: അഹാന.
0: അഹാന മോള്. ആ, ഇന്ന് ആർക്കാണ് ആശംസകൾ അറിയിക്കേണ്ടേ?
3: ഇന്ന് എന്റെ കുഞ്ഞാടെ ബർത്ത്ഡേ. ഷിബിന.
0: ഷിബിന. ഓക്കെ, കുഞ്ഞയ്ക്ക് ആശംസ അറിയിക്കുന്നുണ്ടോ?
3: ഷിബിന കുഞ്ഞാക്ക് 1000 ജന്മദിന ആശംസകൾ.
0: ഓക്കെ, അപ്പോൾ ഷിബിന ചേച്ചിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ മോളെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111.

പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം ആണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഒരു മെസ്സേജിലേക്ക് പോവാം. ഹായ്, ഞാൻ അനുഗ്രഹ. ഇന്ന് എന്റെ ട്യൂൺസിന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ അധീന ഈഡൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അധീനയ്ക്കും ഈഡനും കമ്മ്യൂണിറ്റി റേഡിയോ പെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. അതുപോലെ അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് നൂർജഹാൻ ചേച്ചിയാണ്. ഹാവ് എ നൈസ് ഹാവ് എ ഹാപ്പി ഡേ. എന്റെ ഇത്തയുടെ ചെറുമകൾ ആമി മോൾക്കും എന്റെ കസിൻ സിസ്റ്ററുടെ മകൾ അഫീഫ മോൾക്കും ഒരു ഹാർട്ട് ബ്ലെസ്സിംഗ് ജന്മദിനാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആമി മോൾക്കും അഫീഫ മോൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. അതുപോലെ ശ്രീകാർത്തിക ചേച്ചി രാധാകൃഷ്ണൻ ചേട്ടനെ ഹാപ്പി ബർത്ത്ഡേ ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ദാ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു.

സമയം 8:59 ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വിളിച്ച എല്ലാവർക്കും, അതുപോലെ ഇന്ന് ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടൈമിൽ നിന്നും സ്നേഹത്തോടെ വിടവാങ്ങുന്നു ഫിലോമിന.

0: ഇപ്പോൾ സമയം 9 മണി.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
2: കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ അമരക്കാരിൽ ഒരാളാണ് കൊല്ലത്തുകാരനായ ഈ ബാലാനന്ദൻ. തീരെ ചെറിയ പ്രായത്തിൽ തന്നെ പൊതുപ്രവർത്തന രംഗത്തിറങ്ങിയ അദ്ദേഹം, അതുകൊണ്ട് വിദ്യാഭ്യാസം മുഴുമിക്കാൻ കഴിഞ്ഞില്ല. ശക്തികുളങ്ങരയിലെ എരുവപ്പെട്ടിയിൽ 1924 ഈ ബാലാനന്ദന്റെ ജനനം. പിതാവ് കൊച്ചുതോപ്പിൽ കുഞ്ഞിരാമൻ ചാന്നാർ, മാതാവ് വറുവപ്പ വീട്ടിൽ ഉണ്ണി കാളി ഈശ്വരി. ഇവരുടെ മൂത്ത പുത്രനായിരുന്നു ബാലാനന്ദൻ. ശക്തികുളങ്ങര സെന്റ് ജോസഫ് പ്രൈമറി സ്കൂളിലും മിഡിൽ സ്കൂളിലുമായിരുന്നു വിദ്യാഭ്യാസം. എന്നാൽ പരീക്ഷ എഴുതാൻ കഴിയാതെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് പരീക്ഷ എഴുതാൻ കഴിയാതിരുന്നത്. കള്ളു ഷാപ്പിൽ ജോലിക്ക് പോയെങ്കിലും 2 വർഷത്തിനപ്പുറം അത് തുടർന്നില്ല. കോയമ്പത്തൂരിൽ ജോലിക്കായി പോയെങ്കിലും നല്ല ജോലി ശരിയായതുമില്ല. പിന്നീട് ആലുവയിലെത്തി കോൺട്രാക്ടറുടെ കീഴിൽ ജോലിക്ക് ചേർന്നു. ഇന്ത്യൻ അലുമിനിയം കമ്പനിയിലായിരുന്നു കരാർ ജോലി. എന്നാൽ കമ്പനി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ബാലാനന്ദന്റെ കഴിവുകൾ കണ്ട കരാർ കമ്പനിക്കാരൻ IAC സ്ഥിരം ജോലിക്ക് ശുപാർശ ചെയ്യുകയായിരുന്നു. ആലുവയിൽ തൊഴിലാളി യൂണിയനുകൾ രൂപം കൊണ്ടുവരുന്ന കാലമായിരുന്നു അത്. ഉത്തരവാദ ഭരണം ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ കേരളത്തിലെ സ്വാതന്ത്ര്യ സമരങ്ങളിൽ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ പ്രമുഖനായിരുന്നു ഈ ബാലാനന്ദൻ. ഇതുമായി ബന്ധപ്പെട്ട് പണിമുടക്കിൽ പങ്കെടുത്തതിന് അലുമിനിയം കമ്പനിയിലെ ജോലി അദ്ദേഹത്തിന് നഷ്ടമായി. പോലീസ് അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ഏലൂരിലേക്ക് പോയി. അവിടെ നിന്നും ഷിമോഗയിലേക്കും ബാംഗ്ലൂരിലേക്കും താമസം മാറി. ബാംഗ്ലൂരിൽ വെച്ച് അദ്ദേഹം അറസ്റ്റിലായി. CITU പ്രവർത്തനത്തിലൂടെയാണ് ഈ ബാലാനന്ദൻ CPM എത്തിയത്. 1978 മുതൽ 2005 അദ്ദേഹം CPM പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു. 1967 മുതൽ 1969 1970 മുതൽ 1976 വടക്കേക്കര മണ്ഡലത്തിൽ നിന്ന് ഈ ബാലാനന്ദൻ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1980 മുകുന്ദപുരത്ത് നിന്നും ലോക്സഭയിലേക്കും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. 1988 രാജ്യസഭാ അംഗമായും ഈ ബാലാനന്ദൻ പ്രവർത്തിച്ചു. 2009 ജനുവരി 19 അദ്ദേഹം അന്തരിക്കുന്നത്. തൊഴിലാളി വർഗത്തിന്റെ ഇന്ത്യയിലെ വലിയൊരു ദേശീയ നേതാവായിരുന്നു ഈ ബാലാനന്ദൻ എന്നുള്ള കാര്യം കൊല്ലത്തെ പുതിയ തലമുറയ്ക്ക് അറിയില്ല എന്നുള്ളതാണ് വസ്തുത.
3: നിയമം എന്നത് വക്കീലന്മാർക്കും കോടതികൾക്കും മാത്രം അറിയേണ്ട ഒന്നല്ല.

0: അറിവില്ലായ്മ നിയമത്തിന് മുന്നിൽ ഒരു ഒഴിവ് കഴിവല്ല.
1: അതുകൊണ്ട് നമുക്ക് നിയമം ലളിതമായി പഠിക്കാം.
0: എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 9:30 പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും ഉച്ചകഴിഞ്ഞ് 3 മണിക്ക്.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
2: കീപ്പർ. Keeper.
1: Keeper is spelled as K E E P E R.
2: This is a noun. It means a person who manages or looks after something or someone. To short form for goalkeeper or wicketkeeper. Malayalathil sootchippukaran, kaathu sootchikkunnavan, dharani ennokke artham.
1: Thank you all.

0: ഈ ഓണം മാറ്റി വെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
1: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
0: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
1: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
0: ട്രോളി ബാഗുകൾ,
1: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
0: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
1: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ.
0: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
0: 9847198471.
2: 2026 ന്യൂ കിയ സിറോസ്.

0: തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
1: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ ഇപ്പോൾ അറിവിന്റെ ലോകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ, സാങ്കേതിക സഹായം ബോണി ജെ ബേസു.
3: നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രോതാക്കൾ അറിവിന്റെ ലോകത്തിലൂടെ കേൾക്കുന്നത് സത്യമംഗലം കടുവ സംരക്ഷണ കേന്ദ്രത്തെ കുറിച്ചാണ്. ഇന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഈറോഡ് ജില്ലയിലെ പശ്ചിമഘട്ടത്തിലും കിഴക്ക് ഘട്ടത്തിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു സംരക്ഷിത പ്രദേശവും കടുവ സംരക്ഷണ കേന്ദ്രവുമാണ് സത്യമംഗലം കടുവ സംരക്ഷണ കേന്ദ്രം. അപ്പൊ ഈ പശ്ചിമഘട്ടം എന്താണ്, കിഴക്കൻ ഘട്ടം എന്താണെന്നൊക്കെ നമ്മൾ പിന്നീട് പറയുന്നതായിരിക്കും. സത്യമംഗലം വനവിഭാഗം 2003 വിജ്ഞാപനം ചെയ്തത്. ബ്രഹ്മഗിരി നീലഗിരി കിഴക്കൻ ഘട്ട ആന സംരക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗം കൂടിയാണ് ഇത്. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ കണ്ണുമൂട്ടി പറയാൻ സാധിക്കും, അത് സത്യമംഗലം വന്യജീവി സങ്കേതം തന്നെയാണ്. 2013 പഴയ സങ്കേതത്തിന്റെ 1408.6 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണം കടുവ സംരക്ഷണ കേന്ദ്രമായിട്ട് വിജ്ഞാപനം ചെയ്യപ്പെടുകയും കൂടാതെ കടുവ പ്രോജക്റ്റിന്റെ അല്ലെങ്കിൽ പ്രോജക്ട് ടൈഗറിന്റെ ഭാഗമായി സംസ്ഥാനത്ത് സ്ഥാപിതമായ 4th കടുവ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് ഇത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പ്രദേശമാണ് സത്യമംഗലം കടുവ സംരക്ഷണ കേന്ദ്രം എന്ന് പറയുന്നത്. ഈ കടുവ സംരക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും അടുത്തുള്ള നഗരം എന്ന് പറയുന്നത് കോയമ്പത്തൂരാണ്. ഉയരം 1790 സ്ഥാപിതമായത് 2008 നവംബർ 3. ഇനി ഈ കടുവ സംരക്ഷണ കേന്ദ്രത്തിന്റെ മറ്റ് ചില പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. പശ്ചിമഘട്ടത്തിനും കിഴക്കൻ ഘട്ടങ്ങൾക്കും ഇടയിലുള്ള നീലഗിരി ബയോസ്ഫിയർ റിസർവിലെ ഒരു പ്രധാന ആവാസ വ്യവസ്ഥയാണ് ഇത്. അതിനോടൊപ്പം തന്നെ ഇതൊരു വന്യജീവി ഇടനാഴിയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതിനോടൊപ്പം സിഗൂർ പീഠഭൂമി, മുതുമല, ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനങ്ങൾ, ബിലി ഗിരിരംഗ സ്വാമിക്ഷേത്രം, കാവേരി വന്യജീവി സങ്കേതങ്ങൾ എന്നിവയുൾപ്പെടെ ഇതിനോട് ചേർന്നുള്ള മറ്റ് 5 സംരക്ഷിത പ്രദേശങ്ങൾ തമ്മിലുള്ള ഒരു പ്രദേശം കൂടിയാണ്, കൂട്ടിയിണക്കപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ് ഇത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന്റെ ഓരോ വിശേഷങ്ങളും നമ്മൾ പറയുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ സത്യമംഗലം വനത്തിനെ കുറിച്ച് അല്ലെങ്കിൽ സത്യമംഗലം വനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ വനം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ വനം ഉൾപ്പെടെയുള്ള ചന്ദന സംരക്ഷണ കേന്ദ്രങ്ങളുടെ ഭാഗങ്ങൾ 1927 ഇന്ത്യൻ വന നിയമപ്രകാരം വിജ്ഞാപനം ചെയ്യപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ഒരുപാട് സാമൂഹികമായും പാരിസ്ഥിതികമായും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ സത്യമംഗലം കടുവ സംരക്ഷണ കേന്ദ്രം. അതിനോട് ചേർന്ന് വരുന്ന ഈ വനപ്രദേശവും എല്ലാം ഈ സത്യമംഗലത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ കേട്ട ഒരു പേരാണ് പശ്ചിമഘട്ടം. ഒരു വിധപ്പെട്ട എല്ലാവർക്കും പശ്ചിമഘട്ടത്തെ കുറിച്ച് അറിയാം. പക്ഷേ എങ്കിലും ഒരിക്കൽ കൂടി ഞാൻ പശ്ചിമഘട്ടത്തെ കൂടി അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തെ കുറിച്ച് പറയാം. സഹ്യാദ്രി എന്ന പേരിലും ഈ പശ്ചിമഘട്ടം അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ഏകദേശം 1600 കിലോമീറ്ററോളം നീളത്തിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു പർവ്വതനിരയെ പറയുന്ന പേരാണ് സഹ്യാദ്രി. ഈ സഹ്യാദ്രി തന്നെയാണ് പശ്ചിമഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഈ പശ്ചിമഘട്ടം നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യൻ സംസ്ഥാനങ്ങളായ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് എന്നിവയിലൂടെ അല്ലെങ്കിൽ എന്നീ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു നീണ്ട പർവ്വതനിര. അപ്പൊ എത്രത്തോളം വലിപ്പമുള്ള ഒരു പർവ്വതനിരയാണ് സഹ്യാദ്രി അഥവാ പശ്ചിമഘട്ടം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ പശ്ചിമഘട്ടത്തിന്റെ മറ്റൊരു പേര് തന്നെയാണ് സഹ്യാദ്രി എന്നും അതിനോടൊപ്പം തന്നെ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേറ്റത്തുള്ള കന്യാകുമാരി ജില്ലയിലെ സ്വാമിത്തോപ്പ് വരെ ഈ നമുക്ക് അല്ലെങ്കിൽ ഇത് കാണാനായിട്ട് സാധിക്കും. ഡെക്കാൺ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അറ്റത്ത് ഏതാണ്ട് തുടർച്ചയായി കാണപ്പെടുന്ന ഒരു പർവ്വതനിര. അപ്പോ ഒത്തിരി ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ, പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഗുജറാത്തിൽ നിന്നും മഹാരാഷ്ട്രയിലേക്ക്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന നീണ്ട ഒരു പർവ്വതനിരയുടെ പേരാണ് പശ്ചിമഘട്ടം. ഈ പശ്ചിമഘട്ടത്തിന് ഇംഗ്ലീഷിൽ വെസ്റ്റേൺ ഗാട്സ് എന്ന് പറയാറുണ്ട്. അതിനോടൊപ്പം തന്നെ മലയാളത്തിൽ മറ്റൊരു പേരിലും ഈ പശ്ചിമഘട്ടം അറിയപ്പെടുന്നുണ്ട്. അത് സഹ്യാദ്രി എന്ന പേരിലാണ്. പശ്ചിമഘട്ടം നീലഗിരിയിൽ വെച്ച് കിഴക്കൻ ഘട്ടങ്ങളുമായി സംഗമിച്ച് തെക്കോട്ട് പോകുന്നു എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. ഇനി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആനമുടിയാണ്. അപ്പൊ അതും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത്. ഈ പറയുന്ന ആനമുടിയിൽ നമുക്ക് ഇരവികുളം നാഷണൽ പാർക്കൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഏറ്റവും ഉയരം കൂടിയ പശ്ചിമഘട്ടത്തിലെ അല്ലെങ്കിൽ സഹ്യാദ്രിയിലെ അല്ലെങ്കിൽ വെസ്റ്റേൺ ഗാർഡ്സിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആനമുടിയാണ്. ഇനി നീളം എന്ന് പറയുന്നത് 1600 കിലോമീറ്റർ ആണ്. വീതി ഏകദേശം 100 കിലോമീറ്റർ ആണ്. നമുക്ക് ഈ പശ്ചിമഘട്ടത്തെ കാണാനായിട്ട് സാധിക്കും. ഇനി പ്രദേശങ്ങൾ എന്ന് പറയുന്ന പശ്ചിമ ദക്ഷിണ ഇന്ത്യയിലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ

പശ്ചിമഘട്ടത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് കിഴക്കൻ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ കിഴക്കൻ ഘട്ടങ്ങളും പശ്ചിമഘട്ടങ്ങളും തമ്മിൽ തിരിഞ്ഞു പോകത്തില്ല. അപ്പൊ കിഴക്കൻ ഘട്ടങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ കിഴക്കൻ തീരത്ത്, അതായത് ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഭാഗമായ കിഴക്കൻ തീരത്ത് ഏകദേശം 1750 കിലോമീറ്റർ, അതായത് 1090 മൈൽ വിസ്തൃതിയുള്ള ഒരു പർവ്വത നിരയാണ് ഈ പറഞ്ഞ കിഴക്കൻ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഒഡീഷ, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു നേരത്തെ പറഞ്ഞ പർവ്വത നിരയാണ് നമുക്ക് പറയാൻ സാധിക്കും. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അറ്റത്ത് ഒഡീഷയിലെ മഹാനദി നദിയുടെ വടക്ക് മുതൽ ഉപദ്വീപിന്റെ തെക്കേ അറ്റത്ത് വരെയുള്ള തമിഴ്നാട്ടിലെ വൈഗൈ നദി വരെ വ്യാപിച്ചു കിടക്കുന്ന തുടർച്ചയായ പർവ്വത നിരകളായി മാറുന്ന ഒരു പർവ്വത ഘട്ടം കൂടിയാണ്, അല്ലെങ്കിൽ പർവ്വത നിര തന്നെയാണ് ഇത് എന്ന് പറയാൻ സാധിക്കും. ഇത് നീലഗിരിയിൽ വെച്ചിട്ടാണ് പശ്ചിമഘട്ടവുമായി കിഴക്കൻ ഘട്ടങ്ങൾ ബന്ധിക്കുന്നത്, അല്ലെങ്കിൽ ഇവ തമ്മിലൊരു അടുപ്പം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഇവ തമ്മിൽ പരസ്പരം ബന്ധപ്പെടുന്നത്, അല്ലെങ്കിൽ ബന്ധിക്കുന്നത് ഈ പറഞ്ഞ നീലഗിരിയിൽ വെച്ചിട്ടാണ്. ശരാശരി ഉയരം എന്ന് പറയുന്നത് ഏകദേശം 600 മീറ്റർ ആണ്, അതായത് 2000 അടിയാണ്. ഇനി അതിനോടൊപ്പം തന്നെ 1680 മീറ്റർ ഉയരമുള്ള പർവ്വത നിരയാണ് അർമാകൊണ്ട. ഇപ്പൊ ഈ അർമാകൊണ്ടയാണ് ഏറ്റവും വലിയ ഒരു പർവ്വത നിര എന്ന് നമുക്ക് പറയാൻ സാധിക്കും കിഴക്കൻ ഘട്ടത്തിലെ. അപ്പോൾ അർമാകൊണ്ടയെ കുറിച്ചുള്ള വിശേഷങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട് അറിവിന്റെ ലോകത്തിലൂടെ. കിഴക്കൻ ഘട്ടം കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കിയിട്ട് വരാം. ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക, തെലങ്കാന ഇവയൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു നീണ്ട പർവ്വത നിരയ്ക്ക് പറയുന്ന പേരാണ് കിഴക്കൻ ഘട്ടം എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഉഷ്ണമേഖലാ വനങ്ങളും തണ്ണീർത്തടങ്ങളും ധാരാളമായി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നദികളായ ഗോദാവരി, കൃഷ്ണ, മഹാനദി, കാവേരി തുടങ്ങിയ നിരവധി വറ്റാത്ത നദീതടങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യയിലെ പ്രധാന നദീതടത്തിന്റെ, അല്ലെങ്കിൽ നീർത്തടങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ പറഞ്ഞ കിഴക്കൻ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിക്ക നദികളും പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ചതിന് ശേഷം കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിലാണ് ഈ പറഞ്ഞ നദികളെല്ലാം പതിക്കുന്നത്. തുടർച്ചയായ പർവ്വതങ്ങൾ താഴ്ന്ന ഉയരമുള്ളതിനാൽ ഇന്ത്യയിലെ കാലാവസ്ഥയിൽ പശ്ചിമഘട്ടത്തെക്കാൾ സ്വാധീനം വളരെ കുറവുള്ള ഒരു പ്രദേശമാണ് കിഴക്കൻ ഘട്ടം. ഇങ്ങനെയൊക്കെയാണെങ്കിലും കിഴക്കൻ തീരപ്രദേശങ്ങളിലേക്ക് മഴ പെയ്യുന്നതിൽ ഈ ഒരു വന, അല്ലെങ്കിൽ ഈ ഒരു പർവ്വത നിരയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിനോടൊപ്പം തന്നെ കാലാവസ്ഥ സാധാരണയായി വരണ്ടതും ഈർപ്പമുള്ളതൊരു കാലാവസ്ഥയാണ് നമുക്ക് ഈ പറഞ്ഞ കിഴക്കൻ ഘട്ടത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ കാണാനായിട്ട് സാധിക്കുക. നിത്യഹരിത വനങ്ങൾ, ഇലപൊഴിയും വനങ്ങൾ, മുള്ളു വനങ്ങൾ എന്നിവയൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ നിരവധി സസ്യ ജന്തുജാലങ്ങളെയും നമുക്ക് ഈ ഒരു പ്രദേശത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ കിഴക്കൻ ഘട്ടത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ കേട്ട ഒരു പേരാണ് അർമാകൊണ്ട എന്ന പേര്. അപ്പൊ ഈ അർമാകൊണ്ട എന്ന് പറയുന്നത് എന്താണ്? കിഴക്കൻ ഘട്ടത്തിന്റെ വടക്കൻ ഭാഗത്തുള്ള ഒരു പർവ്വത ശിഖരമാണ് അർമാകൊണ്ട. അപ്പൊ അർമാകൊണ്ട എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ കേട്ട പശ്ചിമഘട്ടത്തെ പോലെ, പശ്ചിമഘട്ടത്തിന്റെ പേരെന്ന് പറയുന്നത് സഹ്യാദ്രി വെസ്റ്റേൺ ഗാർഡ്സ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ കിഴക്കൻ ഘട്ടത്തിന്റെ വടക്കൻ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പർവ്വത ശിഖരം, അല്ലെങ്കിൽ പർവ്വത ഭാഗം എന്നൊക്കെ പറയാൻ സാധിക്കും, അതാണ് അർമാകൊണ്ട. ഗോദാവരി നദീതടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഇത്. ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലെ അല്ലൂരി ജില്ലയിലെ പതേരു ഗ്രാമത്തിന് വടക്ക് മടുകുളകൊണ്ട ഉപനിരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇത് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്, ആന്ധ്രാപ്രദേശിലെ അല്ലൂരി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങളിൽ ഈ കൊടുമുടിക്ക് മറ്റൊരു പേര് പറയുന്നുണ്ട്. സീതമ്മകൊണ്ട എന്ന പേര് ഈ കൊടുമുടിക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൊടുമുടി, നേരത്തെ പറഞ്ഞ അർമാകൊണ്ട കൊടുമുടി എന്ന് പറയുന്നത് സീതമ്മകൊണ്ട എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും സീതമ്മകൊണ്ട എന്ന പേരിൽ അറിയപ്പെടുന്ന കൊടുമുടി നമ്മുടെ ഈസ്റ്റേൺ ഗാർഡ്സിലെ അർമാകൊണ്ടയാണ്. അതൊരിക്കലും നമുക്ക് മാറിപ്പോകരുത്. ഉയരമെന്ന് പറയുന്നത് 1680 മീറ്റർ ആണ്. ഉയരം 1680 മീറ്റർ ആണ്. പ്രാധാന്യം എന്ന് പറയുന്നത് ഏകദേശം 1290 മീറ്റർ ആണ്. ഇനി ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതുമാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ പറഞ്ഞ അർമാകൊണ്ടയ്ക്ക് അല്ലെങ്കിൽ ഒരു മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഭൂപ്രകൃതിയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ ആനമുടി കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ് അർമാകൊണ്ട എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെയധികം സവിശേഷതകളുള്ള രണ്ട് പ്രദേശങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിവിൻ്റെ ലോകത്തിലൂടെ കേട്ടത്. അതായത് ഒന്ന് നമ്മുടെ നേരത്തെ പറഞ്ഞ വെസ്റ്റേൺ ഗാർഡ്സ്, മലയാളികൾക്ക് പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഓരോ മലയാളിക്കും എടുത്തു പറയാതെ തന്നെ അല്ലെങ്കിൽ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് വെസ്റ്റേൺ ഗാർഡ്സിനെ കുറിച്ച് സഹ്യാദ്രി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്, പശ്ചിമഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. നിരവധി ജൈവ വൈവിധ്യം നിറങ്ങളാൽ സമ്പന്നമായ, ജൈവ വൈവിധ്യത്താൽ സമ്പന്നമായ ഒരു പ്രദേശമാണ് നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറയുന്നത്. ഇനി ഈസ്റ്റേൺ ഗാർഡ്സിന് നമ്മൾ പറയുന്ന പേരാണ് കിഴക്കൻ ഘട്ടം എന്ന് പറയുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ കൊടുമുടി എന്ന് പറയുന്ന അർമാകൊണ്ടയാണ്. ഈ അർമാകൊണ്ട സീതമ്മകൊണ്ട എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്.

അപ്പോ ഇന്ന് നമ്മള് ശ്രോതാക്കള് അറിവിന്റെ ലോകത്തിന്റെ കേട്ടത് ഈ വിശേഷങ്ങളൊക്കെ ആയിരുന്നു. അപ്പോ ഇനി കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ കമ്മ്യൂണിറ്റി റേഡിയോ വെൻസികറിന്റെ മാന്യ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അറിവിന്റെ ലോകത്തിന്റെ പേരിൽ നന്ദി, നമസ്കാരം.

0: വളർച്ചയുടെ പടവുകൾ.
1: ഓരോ കുഞ്ഞും ഒരു വിസ്മയമാണ്. അവരുടെ ഓരോ നോട്ടവും ചിരിയും പുതിയൊരു ലോകമാണ്.
0: കുരുന്നുകൾ നമ്മുടെ സമ്പത്താണ്. അവരുടെ വളർച്ചാ ഘട്ടങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട ചെറിയ കാര്യങ്ങളാണ് നാളെയുടെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്.
1: നിങ്ങളുടെ കുഞ്ഞ് കൃത്യസമയത്ത് പ്രതികരിക്കുന്നുണ്ടോ? അവർ വാക്കുകൾക്കായി ബുദ്ധിമുട്ടുന്നുണ്ടോ? ഈ മാറ്റങ്ങൾ നമുക്ക് നേരത്തെ തിരിച്ചറിയാം.
0: റേഡിയോ ബെൻസിഗറിൽ എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10 മണിക്കും വ്യാഴാഴ്ച വൈകിട്ട് 3 മണിക്കും
1: വളർച്ചയുടെ പടവുകൾ.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: നിയമം ലളിതമായി. സാധാരണക്കാർ നിത്യജീവിതത്തിൽ നേരിടുന്ന നിയമ പ്രശ്നങ്ങൾ ലളിതമായി വിശദീകരിക്കുന്ന പരിപാടി നിയമം ലളിതമായി. തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് നിമിത. അവതരണം അഡ്വക്കേറ്റ് നിമിത ഫിലോമിന. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
2: നമ്മൾ കഴിഞ്ഞ ആഴ്ച മാനഹാനിയുടെ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ. എന്നാൽ ഒരാൾക്കെതിരെ മാനഹാനി ഉണ്ടായാൽ അയാൾക്ക് രണ്ട് രീതിയിൽ കോടതിയെ സമീപിക്കാം എന്ന് കേട്ടിട്ടുണ്ട്. അതിൽ ആദ്യത്തേതായ ഈ സിവിൽ മാനഹാനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് എങ്ങനെയുള്ള കേസുകളിലാണ് ഉപയോഗിക്കുന്നത്?
3: വളരെ ലളിതമായി പറഞ്ഞാൽ ഒരാൾ അപകീർത്തിപ്പെടുത്തുന്നത് വഴി നമ്മുടെ അന്തസ്സിനും കരിയറിനും ബിസിനസ്സിനും ഉണ്ടായ തകർച്ചയ്ക്ക് പകരമായി കുറ്റക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം കോമ്പൻസേഷൻ ഈടാക്കാൻ വേണ്ടി സിവിൽ കോടതികളിൽ ഫയൽ ചെയ്യുന്ന കേസുകളെയാണ് സിവിൽ മാനഹാനി അഥവാ ഡിഫേമേഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ എതിർകക്ഷിയെ ജയിലിൽ അടയ്ക്കുക എന്നത് മാത്രമല്ല ലക്ഷ്യം, മറിച്ച് നമുക്കുണ്ടായ മാനഹാനിക്കും മാനസിക വിഷമങ്ങൾക്കും പണമായി പരിഹാരം വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ്.
2: ഈ സിവിൽ മാനഹാനി കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏത് നിയമം വെച്ചാണ്? നമ്മുടെ നാട്ടിലെ മറ്റ് ക്രിമിനൽ കേസുകൾ പോലെ ഇതിനും പ്രത്യേക വകുപ്പുകൾ എഴുതി വെച്ചിട്ടുണ്ടോ?
3: ഇല്ല, ഇതാണ് സിവിൽ മാനഹാനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ ഇന്ത്യയിൽ സിവിൽ മാനഹാനിക്ക് വേണ്ടി എഴുതി വെക്കപ്പെട്ട ഒരു നിയമമില്ല, കോഡിഫൈഡ് ആയിട്ട് ലോ ഇല്ല. ഇത് വരുന്നത് ലോ ഓഫ് ടോർട്സ് അഥവാ സിവിൽ തെറ്റുകൾക്ക് ആശ്വാസം നൽകുന്ന ഒരു നിയമത്തിന്റെ പരിധിയിലാണ്. കാലാകാലങ്ങളായി ഇംഗ്ലണ്ടിലെയും ഇന്ത്യയിലെയും കോടതികൾ പുറപ്പെടുവിച്ചിട്ടുള്ള സുപ്രധാന വിധിന്യായങ്ങൾ, ജുഡീഷ്യൽ പ്രീസിഡൻസ്, നീതിബോധത്തെയും അടിസ്ഥാനമാക്കിയാണ് ജഡ്ജിമാർ സാധാരണയായി സിവിൽ മാനഹാനി കേസുകളിൽ തീരുമാനമെടുക്കുന്നത്.
2: അപ്പോൾ ഈ കേസുകളിൽ നമുക്ക് എങ്ങനെയാണ് നീതി കിട്ടുന്നത്? പണം മാത്രമാണോ ഇതിനുള്ള പരിഹാരം?
3: അതെ, സിവിൽ മാനഹാനിയിൽ കോടതി നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശ്വാസം നഷ്ടപരിഹാരമാണ് അഥവാ കോമ്പൻസേഷൻ, ഡാമേജസ് എന്നൊക്കെ വിളിക്കാം. അപവാദ പ്രചരണം കാരണം പരാതിക്കാരന് ജോലി നഷ്ടപ്പെടുകയോ ബിസിനസ്സിൽ തകർച്ച വരികയോ അല്ലെങ്കിൽ കടുത്ത മാനസിക വിഷമം അനുഭവിക്കേണ്ടി വരികയോ ചെയ്താൽ അതിനു പകരമായി എത്ര രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി നിശ്ചയിക്കും. കുറ്റക്കാരനായ വ്യക്തി സ്വന്തം കയ്യിൽ നിന്നും ഈ തുക പരാതിക്കാരന് കൊടുക്കാൻ കോടതി ഉത്തരവിടും.
2: അപ്പോൾ ഒരാൾ എനിക്കെതിരെ പത്രത്തിലോ സോഷ്യൽ മീഡിയയിലോ ഒരു വലിയ അപവാദം നാളെ എഴുതാൻ പോവുകയാണെന്ന് എനിക്ക് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അത് വന്നു കഴിഞ്ഞാൽ എന്റെ പേര് പോകും. അത് വരുന്നത് തടയാൻ നിയമപരമായി എന്തെങ്കിലും വഴിയുണ്ടോ?
3: തീർച്ചയായും, അതിനാണ് സിവിൽ കോടതികൾ ഇഞ്ചങ്ഷൻ അഥവാ ഇടക്കാല വിലക്കുകൾ നൽകുന്നത്. ഒരാൾ നമുക്കെതിരെ വ്യാജമായ കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യാൻ പോകുന്നു എന്ന് കൃത്യമായ തെളിവുകളോടെ കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ അത് തടഞ്ഞുകൊണ്ട് കോടതിക്ക് സ്റ്റേ ഓർഡർ പുറപ്പെടുവിക്കാം. ഇതുവഴി ആ വാർത്ത വരുന്നത് മുൻകൂട്ടി തടയാൻ നമുക്ക് സാധിക്കും.
2: ഒരു സിവിൽ മാനഹാനി കേസ് കോടതിയിലെത്തിയാൽ കുറ്റം തെളിയിക്കേണ്ട ബാധ്യത ആരാണ് ഏറ്റെടുക്കേണ്ടത്? പരാതി കൊടുത്ത ആളാണോ അതോ കുറ്റം ആരോപിക്കപ്പെട്ട ആളാണോ?
3: സിവിൽ കേസുകളിൽ ബേർഡൻ ഓഫ് പ്രൂഫ് അഥവാ തെളിവ് നൽകേണ്ട പ്രാഥമിക ചുമതല പരാതിക്കാരന് തന്നെയാണ്. തനിക്കെതിരെ വന്ന പ്രസ്താവന വ്യാജമാണെന്നും അത് മൂന്നാമതൊരാൾ അറിഞ്ഞിട്ടുണ്ടെന്നും അതുവഴി തന്റെ അന്തസ്സിന് കളങ്കം സംഭവിച്ചിട്ടുണ്ടെന്നും പരാതിക്കാരൻ കോടതിയിൽ ആദ്യം തെളിയിക്കണം. അത് തെളിയിച്ചു കഴിഞ്ഞാൽ താൻ പറഞ്ഞത് സത്യമാണെന്ന് സ്ഥാപിക്കേണ്ട ചുമതല എതിർകക്ഷിയിലേക്ക് മാറും.
2: അപ്പോൾ ഈ സിവിൽ കേസും ക്രിമിനൽ കേസും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? രണ്ട് കേസിലും ഒരേ ഫലമാണോ വരുന്നത്?
3: അല്ല, ഇവ രണ്ട് ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത്. ഒന്ന് ഡാമേജസ് ആണ്, ഇത് സിവിൽ കോടതി നൽകുന്നതാണ്. ഇതിലെ ലക്ഷ്യം കുറ്റക്കാരനെ ജയിലിൽ അടയ്ക്കുക എന്നതല്ല, മറിച്ച് ഇരയായ വ്യക്തിക്ക് ഉണ്ടായ നഷ്ടത്തിന് പകരമായി പണം അഥവാ കോമ്പൻസേഷൻ വാങ്ങി നൽകുക എന്നതാണ്. അടുത്തതായി ശിക്ഷ, അത് പണിഷ്മെന്റ്. ഇത് ക്രിമിനൽ കോടതി നൽകുന്നതാണ് BNS സെക്ഷൻ 356 പ്രകാരം. ഇതിന്റെ ലക്ഷ്യം കുറ്റവാളിയെ ജയിലിൽ അടയ്ക്കുകയോ അല്ലെങ്കിൽ പിഴ ഈടാക്കുകയോ ചെയ്ത് ശിക്ഷിക്കുക എന്നതാണ്. ഈ പണം സർക്കാരിലേക്കാണ് പോവുക, ഇരയ്ക്കല്ല.
2: ഈ സിവിൽ മാനഹാനി കേസുകൾ ജഡ്ജിമാർ വിധി പറയുമ്പോൾ പ്രധാനമായി നോക്കുന്ന അടിസ്ഥാന നിയമങ്ങൾ എന്തൊക്കെയാണ്?
3: കോടതികൾ പ്രധാനമായും മൂന്ന് ലാൻഡ്മാർക്ക് തത്വങ്ങളാണ് നോക്കുന്നത്. ഒന്ന്, സത്യം ഒരു പൂർണ്ണ പ്രതിരോധമാണ്, ട്രൂത്ത് ഇസ് എൻ ആബ്സല്യൂട്ട് ഡിഫൻസ്. ആരോപിക്കപ്പെട്ട കാര്യം 100% സത്യമാണെന്ന് തെളിയിക്കാൻ എതിർകക്ഷിക്ക് കഴിഞ്ഞാൽ സിവിൽ കോടതി നഷ്ടപരിഹാരം നൽകില്ല. അടുത്തതായി ന്യായമായ വിമർശനം, ഫെയർ കോമന്റ്. പൊതുജനങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വിഷയത്തിൽ, ഉദാഹരണത്തിന് ഒരു സിനിമ റിവ്യൂ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരന്റെ പൊതുപ്രവർത്തനമാവാം, അതിൽ സ്വന്തം നിഷ്പക്ഷമായ അഭിപ്രായം രേഖപ്പെടുത്തിയതാണെങ്കിൽ അത് മാനഹാനിയാകില്ല. മൂന്നാമത്തേതായി ആനുകൂല്യങ്ങൾ, പ്രിവിലേജ്. കോടതി മുറിക്കുള്ളിലോ നിയമസഭയിലോ പാർലമെന്റിലോ വെച്ച് ഉദ്യോഗസ്ഥരോ ജനപ്രതിനിധികളോ പറയുന്ന കാര്യങ്ങൾക്ക് സിവിൽ മാനഹാനിയിൽ നിന്ന് നിയമപരമായി പ്രത്യേക സംരക്ഷണം, ഒരു ആബ്സല്യൂട്ട് പ്രിവിലേജ് ലഭിക്കും.
2: പണക്കാരനായി ഒരാൾ മറ്റൊരാളെ സമൂഹത്തിൽ ആവോളം അപമാനിച്ചിട്ട് എത്ര രൂപ വേണമെങ്കിലും നഷ്ടപരിഹാരം തരാമെന്ന് പറഞ്ഞാൽ അത് ശരിയാകുമോ? ഒരാളുടെ അന്തസ് കളങ്കപ്പെടുത്തിയാൽ പണം കൊടുത്ത് ഊരിപ്പോരാൻ പറ്റുമോ? അതോ ഇതിന് ജയിൽ ശിക്ഷ കിട്ടുന്ന ക്രിമിനൽ കേസുകളുണ്ടോ?
3: അതിനുള്ള ഉത്തരമാണ് ക്രിമിനൽ മാനഹാനി അഥവാ ക്രിമിനൽ ഡിഫമേഷൻ. നമ്മൾ ഒരാളെ അപകീർത്തിപ്പെടുത്തുന്നത് കേവലം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു തർക്കം മാത്രമല്ല, അത് സമൂഹത്തിന്റെ ക്രമസമാധാനത്തെയും സമാധാന അന്തരീക്ഷത്തെയും ബാധിക്കുന്ന ഒരു ക്രിമിനൽ കുറ്റമാണ് എന്ന് നിയമം കാണുന്നു. നമ്മുടെ പുതിയ ഭാരതീയ ന്യായ സംഹിത പ്രകാരം സെക്ഷൻ 356 ക്രിമിനൽ മാനഹാനിയെ കുറിച്ച് പറയുന്നത്.
2: അപ്പോൾ സെക്ഷൻ 356 പ്രകാരം ക്രിമിനൽ കേസ് വീണാൽ എന്താണ് കുറ്റവാളിയെ കാത്തിരിക്കുന്ന ശിക്ഷ?
3: ക്രിമിനൽ കോടതിയിൽ കുറ്റം തെളിയിക്കപ്പെട്ടാൽ 2 വരെ തടവ് ശിക്ഷയോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒന്നിച്ചോ ശിക്ഷയായി ലഭിക്കാം. ഇവിടെ മറ്റൊരു രസകരമായ കാര്യം കൂടിയുണ്ട്. പുതിയ ഭാരതീയ ന്യായ സംഹിതയിൽ കുറ്റവാളിയെ സാമുദായിക സേവനം അഥവാ കമ്മ്യൂണിറ്റി സർവീസ് ഇതിനയക്കാനുള്ള വ്യവസ്ഥയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
2: ഇതിൽ പരാതിക്കാരന് പണം കിട്ടുമോ അതോ ശിക്ഷ മുഴുവൻ സർക്കാരിലേക്ക് പോകുന്നതാണോ?
3: ക്രിമിനൽ കേസിന്റെ പ്രധാന ലക്ഷ്യം കുറ്റവാളിയെ ശിക്ഷിക്കുക എന്നതാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കൊടുക്കുന്ന തുക, പിഴത്തുക സർക്കാരിലേക്കാണ് പോവുക. അതുകൊണ്ടാണ് പലരും സ്വന്തം അന്തസ് വീണ്ടെടുക്കാനും എതിരാളിയെ നിയമത്തിന് മുന്നിൽ അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാനും ക്രിമിനൽ കോടതിയെ സമീപിക്കുന്നത്.
2: സിവിൽ കേസിലെ പോലെ എളുപ്പത്തിൽ ക്രിമിനൽ കേസ് ജയിക്കാൻ പറ്റുമോ? ഇതിലെ തെളിവുകൾ എങ്ങനെയാണ്?
3: സിവിൽ കേസിനേക്കാൾ 10 കടുപ്പമാണ് ക്രിമിനൽ കേസ്. സിവിൽ കേസിൽ സാധ്യതകൾ അതായത് പ്രിപ്പോണ്ടറൻസ് ഓഫ് പ്രോബബിലിറ്റീസ് വെച്ചിട്ടാണ് വിധി പറയുന്നതെങ്കിൽ, ക്രിമിനൽ കേസിൽ സംശയത്തിന് ഇടയില്ലാത്ത വിധം, പ്രൂഫ് ബിയോണ്ട് റീസണബിൾ ഡൗട്ട്, കുറ്റം തെളിയിച്ചിരിക്കണം. അതായത് കുറ്റാരോപിതൻ മനഃപൂർവ്വം ആ വ്യക്തിയുടെ അന്തസ് തകർക്കാൻ വേണ്ടി തന്നെയാണ്, അതായത് ഒരു ദുർദ്ദേശത്തോടു കൂടിയാണ് അത് പറഞ്ഞതെന്ന് കൃത്യമായ തെളിവുകളോടെ പരാതിക്കാരൻ തെളിയിക്കണം. അതായത് ക്രിമിനൽ മാനഹാനി എന്ന് പറയുന്നത് വെറും ഒരു തമാശയല്ല, ഒരാളുടെ ജീവിതം തന്നെ ജയിലിലാക്കാൻ പോകുന്ന ഒരു ഗൗരവമുള്ള ഒരു വകുപ്പ് എന്നുള്ളതാണ് വ്യക്തം. സോഷ്യൽ മീഡിയയിൽ കയറി ആർക്കെതിരെയെങ്കിലും നമ്മൾ തോന്നിയത് വിളിച്ചു പറയുമ്പോൾ അതൊരു ക്രിമിനൽ കുറ്റമായി മാറി ജയിലിലെത്താൻ സാധ്യതയുണ്ടെന്നും കൂടി ഓർക്കുക.
2: പലർക്കുമുള്ള വലിയ സംശയമാണ് ഒരാൾക്കെതിരെ അപവാദം പ്രചരിപ്പിച്ചാൽ ആർക്കൊക്കെ പരാതിയുമായി കോടതിയെ സമീപിക്കാമെന്ന്. പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകിയാൽ മതിയോ?
3: ക്രിമിനൽ നിയമത്തിൽ വളരെ അപൂർവമുള്ള ഒരു മേഖലയാണിത്. സാധാരണയായി ഒരു കുറ്റം നടന്നാൽ ആർക്കും പോലീസിൽ പോയി പരാതി നൽകാം, FIR ഇടാം. എന്നാൽ ക്രിമിനൽ മാനഹാനി ഒരു നോൺ കഗ്നൈസബിൾ ഒഫൻസ് ആണ്. അതായത് ഇത് പോലീസിന് നേരിട്ട് FIR ഇടാനോ അന്വേഷണം നടത്താനോ കഴിയില്ല. BNSS പ്രകാരം മാനഹാനി കേസിൽ ക്രിമിനൽ കോടതി നടപടിയെടുക്കണമെങ്കിൽ ഇരയായ അഥവാ അപമാനിതനായ വ്യക്തി, അഗ്രീവ്ഡ് പേഴ്സൺ, നേരിട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വകാര്യ പരാതി, പ്രൈവറ്റ് കംപ്ലയിന്റ് നൽകണം. ആർക്കൊക്കെ പരാതി അർഹതയുണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നേരിട്ട് അപമാനിതനായ വ്യക്തിക്ക്, അഗ്രീവ്ഡ് പേഴ്സൺ. തനിക്കെതിരെയാണ് അപവാദം പ്രചരിച്ചതെങ്കിൽ ആ വ്യക്തിക്ക് നേരിട്ട് കോടതിയെ സമീപിക്കാം. അപവാദം കേട്ട് മറ്റൊരാൾക്ക് വിഷമം തോന്നിയെന്ന് പറഞ്ഞ് മൂന്നാമതൊരാൾക്ക് പരാതി നൽകാൻ നിയമത്തിൽ അർഹതയില്ല, ലോക്കൽ സ്റ്റാൻഡിംഗ് ഇല്ല. അടുത്തതായി പ്രത്യേക ഇളവുകളുള്ള സന്ദർഭങ്ങൾ, എക്സെപ്ഷൻസ്. ഇരയായ വ്യക്തിക്ക് നേരിട്ട് വരാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളിൽ കോടതിയുടെ പ്രത്യേക അനുമതിയോടെ ലീവ് ഓഫ് ദി കോർട്ട് പ്രകാരം മറ്റൊരാൾക്ക് പരാതി നൽകാം. ആദ്യമായി 18 താഴെയുള്ള കുട്ടികൾ, മൈനേഴ്സ്. ഗുരുതരമായ രോഗമുള്ളവരോ ശാരീരിക അസ്വാസ്ഥ്യമുള്ളവരോ മാനസിക വെല്ലുവിളി നേരിടുന്നവർ, നാട്ടുനടപ്പനുസരിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ത്രീകൾ, ഇവർക്കായി മാതാപിതാക്കൾക്കോ ഭർത്താവിനോ നിയമപരമായ രക്ഷകർത്താവിനോ പരാതി നൽകാം. അടുത്തത് വരുന്നത് മരണപ്പെട്ട വ്യക്തിയുടെ കാര്യങ്ങളിലാണ്. ഒരു ഡിസീസ്ഡ് പേഴ്സണിനെ ഡിഫെയിം ചെയ്താൽ, മരണപ്പെട്ട ഒരാളെ കുറിച്ച് അപവാദം പറഞ്ഞാൽ അതാ വ്യക്തിയുടെ ജീവിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളുടെയോ ബന്ധുക്കളുടെയോ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നുണ്ടെങ്കിൽ അടുത്ത ബന്ധുക്കൾക്ക് ഫാമിലി അല്ലെങ്കിൽ റിലേറ്റീവ്സിന് പരാതി നൽകാം. അടുത്തതായി, ഒരു സ്ഥാപനത്തിനോ കൂട്ടായ്മയ്ക്കോ എതിരെയെങ്കിൽ, ഒരു വ്യക്തിക്ക് മാത്രമല്ല ഒരു കമ്പനിക്കോ ട്രസ്റ്റിനോ സംഘത്തിനോ എതിരെ മാനഹാനി ഉണ്ടായാൽ ആ സ്ഥാപനത്തെ പ്രതിനിധീകരിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾക്ക് പരാതി നൽകാം. അടുത്തത്, ഭരണഘടന പദവിയിലുള്ളവർക്കുള്ള പ്രത്യേക നിയമം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ, മന്ത്രിമാർ അല്ലെങ്കിൽ മറ്റ് പൊതുപ്രവർത്തകർ എന്നിവർ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ അപമാനിക്കപ്പെട്ടാൽ അവർക്കായി പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് സെഷൻസ് കോടതിയിൽ നേരിട്ട് പരാതി നൽകാൻ പ്രത്യേക വ്യവസ്ഥയുണ്ട്.
2: ചുരുക്കത്തിൽ, എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രം എനിക്ക് പോയി പരാതി നൽകാൻ കഴിയില്ലല്ലേ. അപമാനം നേരിട്ട വ്യക്തിയോ അല്ലെങ്കിൽ നിയമം അനുവദിക്കുന്ന അവർ അടുത്ത ബന്ധുക്കളോ തന്നെ കോടതിയിലെത്തണം അല്ലേ?
3: അതെ, സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള കേസുകൾ പോലീസിലല്ല മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രൈവറ്റ് കംപ്ലയിന്റ് ആയിട്ട് ഫയൽ ചെയ്യേണ്ടത്. കേസ് ഫയൽ ചെയ്താൽ കോടതി പരാതിക്കാരനെ മൊഴിയെടുക്കുകയും എതിർകക്ഷിക്ക് നോട്ടീസ് അയച്ച് അവരുടെ ഭാഗം കേട്ടതിനു ശേഷം മാത്രമേ കേസ് മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന് തീരുമാനിക്കൂ.
0: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക് ഓപ്ഷൻസ്, നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്, ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: ഒരു പരാതി കോടതിയിൽ എത്തിയാൽ അവിടെ നിന്ന് കേസിന്റെ പൂർണ്ണ വിചാരണ നടപടികൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഒരു ക്രിമിനൽ കേസ് അവസാനിക്കുന്നത് വരെയുള്ള പ്രധാന ഘട്ടങ്ങൾ എന്തൊക്കെയാണ്?
3: മാനഹാനി കേസ് എന്ന് പറയുന്നത് പരമാവധി 2 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കേസ് ആയതുകൊണ്ട് ഇതിൽ സമ്മൻസ് കേസ് വിചാരണ രീതിയാണ് നിയമം പിന്തുടരുന്നത്. ഇതിലെ പ്രധാന ഘട്ടങ്ങൾ ഇവയൊക്കെയാണ്. ആദ്യം പരാതിയും പ്രാഥമിക പരിശോധനയും, ഫയലിംഗ് ആൻഡ് എക്സാമിനേഷൻ. പരാതിക്കാരൻ അഡ്വക്കേറ്റ് മുഖേന ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ പരാതി നൽകുന്നു. മജിസ്ട്രേറ്റ് പരാതിക്കാരന്റെയും പ്രധാന സാക്ഷികളുടെയും മൊഴി നേരിട്ട് രേഖപ്പെടുത്തുന്നു. അടുത്തതായി, പ്രീ കൊഗ്നൈസൻസ് നോട്ടീസ്. പുതിയ BNS 2023 നിയമത്തിലെ ഏറ്റവും പുതിയ വ്യവസ്ഥയാണിത്. കേസ് ഔദ്യോഗികമായി കയ്യിലെടുക്കുന്നതിന് മുന്നേ മജിസ്ട്രേറ്റ് എതിർകക്ഷിക്ക് തങ്ങളുടെ ഭാഗം പറയാൻ ഒരു പ്രാഥമിക നോട്ടീസ് അയക്കുന്നുണ്ട്. ഇരുഭാഗവും കേട്ട ശേഷം കേസിൽ കഴമ്പുണ്ടെന്ന്, പ്രൈമ ഫേസി കേസ് ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ കോടതി എതിർകക്ഷിക്ക് സമ്മൻസ് അയക്കുന്നു. അടുത്തതായി, കുറ്റാരോപിതൻ ഹാജരാകലും ജാമ്യവും, അപ്പിയറൻസും ബെയിലും. സമ്മൻസ് ലഭിക്കുന്ന എതിർകക്ഷി കോടതിയിൽ ഹാജരാകണം. ക്രിമിനൽ മാനഹാനി ജാമ്യം ലഭിക്കുന്ന കുറ്റമാണ്, ബെയിലബിൾ ഓഫൻസ് എന്നതുകൊണ്ട് തന്നെ കോടതിയിൽ ഹാജരായി അന്ന് തന്നെ ജാമ്യം എടുക്കാം. അടുത്തതായി, കുറ്റം വായിച്ച് കേൾപ്പിക്കൽ, സബ്സ്റ്റൻസ് ഓഫ് അക്യൂസേഷൻ. കോടതി എതിർകക്ഷിയോട് അപവാദ പ്രസ്താവന വായിച്ച് കേൾപ്പിക്കുകയും നിങ്ങൾ കുറ്റം സമ്മതിക്കുന്നുവോ അതോ വിചാരണ നടത്തണമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ കേസ് അടുത്ത ഘട്ടമായി വിചാരണയിലേക്ക് കടക്കും. അടുത്തതായി, പരാതിക്കാരന്റെ സാക്ഷി വിചാരണ. പരാതിക്കാരനും അവരുടെ സാക്ഷികളും കോടതിയിലെത്തി തെളിവുകൾ നൽകുന്നു. എതിർകക്ഷിയുടെ വക്കീൽ ഇവരെ ക്രോസ് വിചാരണ, ക്രോസ് എക്സാമിൻ ചെയ്യുന്നു. സോഷ്യൽ മീഡിയ പോസ്റ്റുകളോ വാട്സ്ആപ്പ് മെസ്സേജുകളോ ആണെങ്കിൽ BSA സെക്ഷൻ 63 പ്രകാരമുള്ള ഇലക്ട്രോണിക് തെളിവുകളുടെ സർട്ടിഫിക്കറ്റും ഇവിടെ ഹാജരാക്കണം. അടുത്തതായി, സ്റ്റേറ്റ്മെന്റ്, അക്യൂസ്റ്റിന്റെയും ഡിഫൻസിന്റെയും, എതിർകക്ഷിയുടെ വാദവും പ്രതിരോധവും. സാക്ഷി വിചാരണയ്ക്ക് ശേഷം എതിർകക്ഷിക്ക് പറയാനുള്ള കാര്യങ്ങൾ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തുന്നു. കുറ്റാരോപിതന് തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാനോ, ഉദാഹരണത്തിന് പറഞ്ഞത് പൊതുനന്മയ്ക്കായുള്ള സത്യമാണെന്ന് തെളിയിക്കൽ, അങ്ങനെ സ്വന്തം സാക്ഷികളെ വിസ്തരിക്കാനോ അവകാശമുണ്ട്. അടുത്തതായി, അന്തിമവാദവും വിധിയും. ഇരു വിഭാഗത്തെയും അഡ്വക്കേറ്റുമാരുടെ അന്തിമവാദങ്ങൾക്ക് ശേഷം മജിസ്ട്രേറ്റ് വിധി പ്രഖ്യാപിക്കുന്നു. കുറ്റം തെളിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എതിർകക്ഷിയെ അപരാധിയായി പ്രഖ്യാപിച്ച് ഒഴിവാക്കും, അക്വിറ്റൽ.
2: നമ്മൾ ക്രിമിനൽ മാനഹാനി കേസുകൾ എങ്ങനെയാണ് ഫയൽ ചെയ്യുന്നതെന്നും കോടതി നടപടികൾ എന്തൊക്കെയാണെന്നും ചർച്ച ചെയ്തല്ലോ. ഒരു വ്യക്തി ക്രിമിനൽ മാനഹാനി കേസുകളിൽ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അയാളെ കാത്തിരിക്കുന്ന ശിക്ഷ എന്തൊക്കെയാണ്? പുതിയ ഭാരതീയ ന്യായ സംഹിതയിൽ ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ?
3: നമ്മളിതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, അപവാദം പ്രചരിപ്പിച്ച് മറ്റൊരാളുടെ ജീവിതവും നല്ല പേരും തകർത്താൽ നിയമം അതിന് കൊടുക്കുന്ന ശിക്ഷകളെ കുറിച്ച് ഓരോ പൗരനും കൃത്യമായ ധാരണയുണ്ടായിരിക്കണം. പുതിയ BNS 2023 സെക്ഷൻ 356 പ്രകാരം മാനഹാനിക്കുള്ള ശിക്ഷകളെ പ്രധാനമായും 3 തിരിക്കാം. തടവ് ശിക്ഷ, പിഴ. സെക്ഷൻ 356(2) പ്രകാരം ക്രിമിനൽ മാനഹാനി നടത്തുന്ന ഒരു വ്യക്തിക്ക് 2 വർഷം വരെ തടവ് ശിക്ഷ, അത് സിമ്പിൾ ഇംപ്രിസൺമെന്റ് കിട്ടാം, അല്ലെങ്കിൽ ഫൈൻ, പിഴയാവാം, അല്ലെങ്കിൽ തടവും പിഴയും ഒരുമിച്ച് വിധിക്കാനും കോടതിക്ക് അധികാരമുണ്ട്. അടുത്തതായി ഒരു പുത്തൻ മാറ്റമാണ് കമ്മ്യൂണിറ്റി സർവീസ്, സാമുദായിക സേവനം. പുതിയ ബി എൻ എസ് നിയമത്തിലെ ഏറ്റവും പുതിയ മാറ്റങ്ങളിൽ ഒന്നാണിത്. ലഘുവായ തരം മാനഹാനി കേസുകളിൽ കുറ്റവാളിയെ കേവലം ജയിലിൽ അടയ്ക്കുന്നതിന് പകരം സാമുദായിക സേവനം ശിക്ഷയായി നൽകാൻ ജഡ്ജിക്ക് അധികാരമുണ്ട്. അതായത് പൊതുസ്ഥലങ്ങൾ ശുചീകരിക്കുക, വൃദ്ധസദനങ്ങളിലോ ആശുപത്രികളിലോ സൗജന്യ സേവനം ചെയ്യുക, അല്ലെങ്കിൽ സമൂഹത്തിന് ഉപകാരപ്രദമായ മറ്റു ജോലികൾ ചെയ്യുക തുടങ്ങിയ ശിക്ഷകൾ വിധിക്കാം. കുറ്റവാളികൾ കുറ്റവാളിയെ തിരുത്തുക, അതായത് റീഫോർമേറ്റീവ് ജസ്റ്റിസ് എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വ്യവസ്ഥ കൊണ്ടുവന്നത്. അടുത്ത അച്ചടിക്കുന്നതിനും വിൽക്കുന്നതിനുമുള്ള ശിക്ഷകൾ. രേഖകൾ നിർമ്മിക്കുന്നവർക്ക് അപകീർത്തിപരമായ കാര്യങ്ങൾ അച്ചടിക്കുകയോ ഡിജിറ്റലായി നിർമ്മിച്ച് പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് 2 വർഷം വരെ തടവോ പിഴയോ ലഭിക്കും. എന്നാൽ വിൽക്കുന്നവർക്ക് അത്തരം അപകീർത്തികരമായ കാര്യങ്ങൾ അടങ്ങിയ പുസ്തകങ്ങളോ പത്രങ്ങളോ അറിഞ്ഞുകൊണ്ട് വിൽക്കുന്നവർക്കും ഇതേ രീതിയിലുള്ള ശിക്ഷ ലഭിക്കും.
2: പലരും ചോദിക്കുന്ന അടുത്ത പ്രധാന ചോദ്യമാണ്, ഈ കേസ് ഏത് കോടതിയിലാണ് ഫയൽ ചെയ്യേണ്ടത്? പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയാൽ പോരെ, കോടതിയിൽ തന്നെ പോകണമെന്നുണ്ടോ?
3: ക്രിമിനൽ മാനഹാനിയുടെ കാര്യത്തിൽ ഏത് കോടതിയെ സമീപിക്കണം എന്നത് വളരെ കൃത്യമായി പുതിയ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിൽ പറയുന്നുണ്ട്. നമുക്കിതൊരു 2 ഘട്ടമായി മനസ്സിലാക്കാം. ആദ്യം ഏത് തരം കോടതിയിലാണ് ഫയൽ ചെയ്യേണ്ടതെന്ന് നോക്കാം. മാനഹാനി കേസ് 2 രീതിയിലാണ് നിയമം തരംതിരിച്ചിരിക്കുന്നത്. 1, സാധാരണ വ്യക്തികൾ തമ്മിലുള്ള കേസ്, ജനറൽ ഡിഫമേഷൻ. ഒരു സാധാരണ പൗരനെതിരെ പ്രചരിച്ച അപവാദമാണെങ്കിൽ കേസ് ഫയൽ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് JMFC. പോലീസ് നേരിട്ട് FIR ഇടാൻ അധികാരമില്ലാത്തതിനാൽ, അതായത് നോൺ റെക്കഗ്നൈസബിൾ ഒഫൻസ് ആണ്, ഇവിടെ മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെയാണ് സ്വകാര്യ പരാതിയായി പ്രൈവറ്റ് കംപ്ലയിന്റ് ആയി നൽകേണ്ടത്. ഭരണഘടനാ പദവിയിലുള്ളവർക്ക് എതിരെയാണെങ്കിൽ, അതായത് പബ്ലിക് സർവൻസ്, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ, സംസ്ഥാന മന്ത്രിമാർ, അല്ലെങ്കിൽ മറ്റു പൊതുപ്രവർത്തകർ എന്നിവർ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ അപമാനിക്കപ്പെടുകയാണെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ മുഖേന സെഷൻസ് കോടതിയിലാണ് നേരിട്ട് പരാതി നൽകുന്നത്. ഇപ്പൊ ഏത് സ്ഥലത്തെ കോടതിയിലാണ് ഫയൽ ചെയ്യേണ്ടതെന്ന് നോക്കാം. ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ, എന്റെ നാട്ടിലെ കോടതിയിലാണോ അതോ അപവാദം പറഞ്ഞയാളുടെ നാട്ടിലെ കോടതിയിലാണോ കേസ് കൊടുക്കേണ്ടത് എന്നൊരു വലിയ സംശയം പലർക്കുമുണ്ട്. BNSS പ്രകാരം പ്രധാനമായും 3 സ്ഥലങ്ങളിലെ കോടതികൾക്ക് ഇതിൽ അധികാര പരിമിതിയുണ്ട്. 1, അപവാദം പരസ്യപ്പെടുത്തിയ സ്ഥലം, where it was published or communicated, പ്രസംഗം നടത്തിയതോ നോട്ടീസ് പതിച്ചതോ വീഡിയോ ചിത്രീകരിച്ചതോ ആയ സ്ഥലത്തെ കോടതിയിൽ, അല്ലെങ്കിൽ അപവാദം ആളുകൾ വായിച്ചതോ കേട്ടതോ ആയ സ്ഥലം, where it was received, പത്രത്തിലോ വാട്സാപ്പിലോ സോഷ്യൽ മീഡിയയിലോ വന്ന അപവാദം പരാതിക്കാരനോ ജനങ്ങളോ വായിക്കുകയോ കേൾക്കുകയോ ചെയ്ത സ്ഥലത്ത് കോടതി. അടുത്തായി പരാതിക്കാരന് മാനഹാനി ഉണ്ടായ സ്ഥലം, where the victim resides or works, അപവാദം കാരണം പരാതിക്കാരന്റെ വ്യക്തിപരമായ ആത്മാഭിമാനത്തിനും വ്യക്തിത്വത്തിനും ഭംഗം സംഭവിച്ച അദ്ദേഹത്തിന്റെ താമസസ്ഥലത്തെ അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ കോടതിയിൽ.
2: അപ്പോൾ ഓൺലൈൻ മാനഹാനി കേസാണെങ്കിലോ, സോഷ്യൽ മീഡിയയിൽ ഒരു വ്യാജ പോസ്റ്റ് വന്നാൽ ഏത് കോടതിയിലാണ് പരാതിപ്പെടുക?
3: ഈ ഡിജിറ്റൽ യുഗത്തിൽ സൈബർ മാനഹാനി അഥവാ ഓൺലൈൻ ഡിഫമേഷൻ നടക്കുമ്പോൾ പോസ്റ്റ് ഷെയർ ചെയ്ത വ്യക്തിയുടെ സ്ഥലത്തെ കോടതി, അത് വായിച്ച് അപമാനിതനായ പരാതിക്കാരൻ താമസിക്കുന്ന സ്ഥലത്തെ കോടതി, ഈ 2 സ്ഥലത്തെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് കോടതിക്കും കേസ് സ്വീകരിക്കാൻ നിയമപരമായ അധികാരമുണ്ട്.
2: ശേഷം നിയമവിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കേട്ടുമുട്ടാം.
1: നിയമം ലളിതമായി, സാധാരണക്കാർ നിത്യജീവിതത്തിൽ നേരിടുന്ന നിയമപ്രശ്നങ്ങൾ ലളിതമായി വിശദീകരിക്കുന്ന പരിപാടി നിയമം ലളിതമായി. തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് നിമിത, അവതരിപ്പിച്ചത് അഡ്വക്കേറ്റ് നിമിത ഫിലോമിന.

0: Then തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
1: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിലെ ഇപ്പോൾ വളർച്ചയുടെ പടവുകൾ. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
4: നമസ്കാരം. വളർച്ചയുടെ പടവുകളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. വളർച്ചയുടെ പടവുകളിൽ കുട്ടികളുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം കുട്ടിയം കിംസ് ഹെൽത്തിലെ ബിഹേവിയറൽ തെറാപ്പിസ്റ്റും സൈക്കോളജിസ്റ്റുമായ നന്ദ എസ് മോഹനാണ്. ബിഹേവിയറൽ തെറാപ്പി, ഇത് വളരെ കോമൺ ആയിട്ട് ഇപ്പൊ കേൾക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും പല ആളുകൾക്കും എന്താണ് ഈ ബിഹേവിയറൽ തെറാപ്പി എന്നുള്ളതിനെ കുറിച്ച് ഒരു വിവേകമില്ല, അല്ലെ, ഒരു അറിവില്ല. അതിനെക്കുറിച്ച് മാമിന് എന്താ നമ്മുടെ ശ്രോതാക്കളുടെ അടുത്ത് ആദ്യമായി തന്നെ പറയാനുള്ളത്?
5: ബിഹേവിയർ തെറാപ്പി എന്നത് സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ആണ്. അതായത് കുട്ടികളുടെ ബിഹേവിയറൽ ചേഞ്ചസിൽ ഉണ്ടാവുന്ന റീസൺസ് എന്താണെന്ന് കണ്ടെത്തി അത് നമുക്ക് ഇന്റർവെൻഷനിലോടുകൂടി നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇതിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്നത് നമ്മൾ ഓരോ ബിഹേവിയറും നമ്മൾ പഠിക്കുന്നതാണ്, ലേൺ ചെയ്തെടുക്കുന്നതാണ് ഓരോ ബിഹേവിയറും. അത് നമുക്ക് ഈ പ്രൂവൺ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജീസിലൂടെയോ റീഇൻഫോഴ്സ്മെന്റിലോടുകൂടിയൊക്കെ നമുക്കത് മോഡിഫൈ ചെയ്ത് എടുക്കാൻ പറ്റും. അതാണ് ബിഹേവിയർ തെറാപ്പിയുടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. നമ്മൾ ബിഹേവിയർ തെറാപ്പിയിൽ സ്കിൽ ഡെവലപ്മെന്റിനാണ് ഏറ്റവും കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതൊരു ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. ഓരോ ചിൽഡ്രനും വ്യത്യസ്തരാണ്. അവരുടെ ഓരോ മാറ്റങ്ങളും അവരുടെ ഓരോ ബിഹേവിയറും എല്ലാം ഡിഫറെന്റ് ആണ്. ഒരാളെ മറ്റൊരു കുട്ടിയായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു കമ്പാരിസൺ തന്നെ ഒരു മിസ്റ്റേക്ക് ആണ്. അതാണ് പല പാരന്റ്സും ഇപ്പോഴും ഉള്ളത്. അപ്പൊ ഒരു കുട്ടികളെ മനസ്സിലാക്കുക, എന്തുകൊണ്ട് അവരിങ്ങനെ ഒരു ബിഹേവിയർ കാണിക്കുന്നു, കോസ് നമ്മൾ കണ്ടെത്തുന്നു, അതനുസരിച്ച് നമ്മൾ ഇന്റർവെൻഷൻസ് കൊടുത്ത് കുട്ടികളെ നമ്മൾ നല്ല രീതിയിൽ മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ബിഹേവിയർ തെറാപ്പിയുടെ ഒരു മെയിൻ ഗോൾ എന്നുള്ളത്.
4: ഏത് ടൈപ്പ് ഓഫ് കുട്ടികൾക്കായിരിക്കും ഒരു ബിഹേവിയറൽ തെറാപ്പിസ്റ്റിന്റെ ആവശ്യം വരുന്നത്?
5: കുട്ടികൾ ഓരോ ബിഹേവിയറും പല ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും നമ്മുടെ പാരന്റ്സ്. കുട്ടികളെ ഏറ്റവും ഫസ്റ്റ് ബിഹേവിയർ തെറാപ്പിസ്റ്റ് എന്നുള്ളത് പാരന്റ്സ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാരന്റ്സ് എങ്ങനെ കുട്ടികളുടെ മുന്നിൽ ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ പാരന്റിങ് എങ്ങനെയാണ്, സ്കൂളിലെ അനുഭവങ്ങൾ ഒക്കെ വെച്ചിട്ട് കുട്ടികളുടെ ബിഹേവിയറിൽ നല്ല ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. അതിപ്പോ നമ്മളെ ബാധിക്കുന്നുണ്ട് കുട്ടികളെ. അതായത് ഇപ്പം ടാൻട്രംസ് ഒക്കെ ഒരു 4 വയസ്സ് വരെയൊക്കെ കോമൺ ആണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടും ഒരു ടാൻട്രമിന്റെ എപ്പിസോഡ് ഒരു 15-20 മിനിറ്റ്സ് നീണ്ടു നിൽക്കുന്നു. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പാരന്റ്സിനാവട്ടെ, സ്കൂൾ അതോറിറ്റിക്കാവട്ടെ, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. വാശിപിടുത്തങ്ങൾ, ടാൻട്രംസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചുറ്റുള്ളവരെയും അത് ബാധിക്കുന്നുണ്ട്. ഫാമിലിനെ അത് ബാധിക്കുന്നുണ്ട്, കുട്ടിയുടെ അക്കാഡമിക്സിനെ അത് ബാധിക്കുന്നുണ്ട്, സ്കൂളിലുള്ള കുട്ടിക്ക് കംപ്ലയിൻസ് വരുന്നുണ്ട്, ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, പിയർ ഗ്രൂപ്പുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ബിഹേവിയർ തെറാപ്പിസ്റ്റിനെ നമ്മൾ കാണിക്കുന്നത്, പാരന്റ്സ് കാണിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഒരുപാട് സ്റ്റിഗ്മയുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ കുട്ടീനെ ബിഹേവിയർ തെറാപ്പിക്ക് കൊണ്ടുപോയാൽ കുട്ടിക്ക് എന്തെങ്കിലും മാനസിക രോഗമാണെന്നുള്ള ലേബൽ കിട്ടുമോ എന്നൊക്കെയുള്ള ഒരു ഭയം പല പാരന്റ്സും ഉണ്ട്. അപ്പോഴവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് കുറച്ചുനേരം വെയിറ്റ് ചെയ്യാം, കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഓക്കെ ആകും എന്നൊക്കെയുള്ള ഒരു തോട്ട്സ് വരും. അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് തന്നെ ചിന്തിക്കും, ആ പണ്ട് ഞാനും ഇങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ ആവാം, അല്ലെങ്കിൽ ആ ജനറ്റിക്സ് ആണ് കുട്ടിക്ക് ഇങ്ങനെ വരുന്നത് എന്നൊക്കെയുള്ള ഒരു കാരണത്താൽ അവർ സ്വന്തമായിട്ട് തന്നെ ഇവാലുവേറ്റ് ചെയ്ത് ഇത് മാറും എന്നുള്ള പ്രതീക്ഷയിലിരിക്കും. പക്ഷേ ചില ബിഹേവിയേഴ്സ് അങ്ങനെ മാറണമെന്ന് യാതൊരു വിധ ഉറപ്പും ഇല്ല. ജനറ്റിക്സ് 1 of the ഫാക്ടറാണ്. ബാക്കി ഈ പറഞ്ഞതുപോലെ പല ഫാക്ടേഴ്സും കുട്ടീന്റെ ബിഹേവിയറിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ സ്ക്രീൻ ടൈമാണ് ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. പണ്ട് കാലങ്ങളിലാണെങ്കിൽ ഇപ്പം ബേബി സിറ്റേഴ്സ് ആയിട്ട് മുത്തശ്ശിയും മുത്തശ്ശനും ഒക്കെ ഇരുന്ന് കഥ പറഞ്ഞു കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോഴാണെങ്കിൽ മൊബൈൽ ഫോൺസ് ആണ് ബേബി സിറ്റ്. എന്തെങ്കിലും ഒരു ടാൻട്രംസ് കാണിക്കും, വാശി പിടിക്കുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഒക്കെ ഈ ഫോൺ കാണിച്ചു കൊടുക്കും. ഫോണിൽ നമ്മൾ കാർട്ടൂണും കൊക്കോമെലൻ പോലത്തെ കാര്യങ്ങളും ഒക്കെ കാണിച്ചു കൊടുക്കുവാണ്. അപ്പം ഇത്രയും ഒരു സ്റ്റിമുലേഷൻ ആണ് കുട്ടിക്ക് വരുന്നത്. അതിലൊക്കെ തന്നെ ഫാസ്റ്റ് ആയിട്ടാണ് ഓരോ എന്താ ചിത്രങ്ങൾ വരുന്നതും സൗണ്ടും കളേഴ്സും മാറി മാറി വരുന്നുണ്ട്. അപ്പൊ അത്രയും ഒരു സെൻസറി ഓവർലോഡാണ് കുട്ടിയൊക്കെ വരുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സ്ക്രീൻ ടൈം വളരെ നല്ല രീതിയിൽ തന്നെ കുഞ്ഞുങ്ങളെ അത് സ്വാധീനിക്കാറുണ്ട്. കാണാറുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നതാണ് വെർച്വൽ ഓട്ടിസം പോലുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അത് സ്ക്രീൻ ടൈമാണ്. കുഞ്ഞിലേ മുതലേ അച്ഛനും അമ്മയും ഒക്കെ ജോലിക്ക് പോകുന്നു. ഇപ്പൊ എല്ലാം ന്യൂക്ലിയർ ഫാമിലി ആണല്ലോ, എബ്രോഡും ഒക്കെയാണ്. അപ്പോൾ അച്ഛനും അമ്മയും വർക്ക് ചെയ്യുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഫോൺ കൊടുക്കുന്നു, കുഞ്ഞുങ്ങൾ അതിരുന്ന് കാണുന്നു, അച്ഛനും അമ്മയും സ്വസ്ഥമായിട്ട് അവിടെ നിന്ന് ജോലി ചെയ്യുന്നു. പക്ഷെ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ സ്പീച്ച് ഡിലേ വരാറുണ്ട്, സോഷ്യോ ഇമോഷണൽ റെഗുലേഷൻസും സ്കിൽസും ഒന്നും കാണില്ല, ഇമോഷണൽ റെഗുലേഷൻ കാണില്ല, എങ്ങനെ മറ്റുള്ളവരുമായിട്ട് ഇടപഴകണം എന്ന് കുട്ടിക്ക് അറിയില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ഒരു ബിഹേവിയർ തെറാപ്പിസ്റ്റിനെ കാണിക്കേണ്ടത്.
4: പെരുമാറ്റ വികാസം അല്ലെങ്കിൽ ബിഹേവിയറൽ ഡെവലപ്മെന്റ് അതെന്താണെന്നൊന്ന് വ്യക്തമാക്കൂ.
5: ബിഹേവിയർ ഡെവലപ്മെന്റ് എന്നുള്ളത് ഒരു കുട്ടി ജനിക്കുമ്പോൾ മുതൽ വളരുന്നത് അനുസരിച്ച് ആ കുട്ടിയിൽ ഓരോ പാറ്റേൺ ഓഫ് ബിഹേവിയർ ആ കുട്ടി എക്സിബിറ്റ് ചെയ്യും. അതായത് എങ്ങനെ ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കാം, അല്ലെങ്കിൽ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന രീതി, മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ഇടപഴകാം എന്നൊക്കെയുള്ള രീതികളാണ്, അത് നിയമങ്ങൾ എങ്ങനെ പാലിക്കാം, ഇതൊക്കെ ഓരോ കുട്ടിയുടെ ഒരു ബിഹേവിയർ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഓരോ ബിഹേവിയറും നമുക്ക് തെറ്റ് ചെയ്ത് ശരി ചെയ്തെന്നുള്ളത് നമുക്ക് വിലയിരുത്താൻ പാടുള്ളതല്ല. അതായത് ഇപ്പോൾ ഓരോ ബിഹേവിയറിന്റെ പിന്നിലും പറയാൻ പറ്റാത്ത ഒരു സന്ദേശം ഉണ്ടാകാം. മേ ബി ആ കുട്ടിക്ക് വിശക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അറ്റൻഷൻ സീക്കിംഗ് ആവാം, ഉറക്കക്കുറവാവാം, അല്ലെങ്കിൽ ഇമോഷൻസ് അതിന് അല്ലെങ്കിൽ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ ആ കുട്ടിക്ക് അറിയില്ലായിരിക്കാം. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഓരോ രീതിയിലുള്ള ബിഹേവിയർ ആ കുട്ടി പ്രകടിപ്പിക്കുന്നത്.
4: മാം, ഒരു കുട്ടിയുടെ ഒരു പെരുമാറ്റത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമായിരിക്കും?
5: നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഘടകങ്ങളാണ്. നമുക്ക് ഒരു ഒറ്റ ഫാക്ടറാണ് ഈ ഒരു കുട്ടിയുടെ ബിഹേവിയറിനെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒത്തിരി ഫാക്ടേഴ്സ് ഒരുപോലെ
4: നേച്ചറും നർച്ചർ ചെയ്യുന്ന രീതിയും ഉണ്ടാകും.
5: അതുപോലെ ഒന്നും കൂടെ പറയുവാണെങ്കിൽ പാരന്റിങ്, പാരന്റ് ബിഹേവിയർ. ഇപ്പോ പാരന്റ്സ് പല കുട്ടികളും സെഷന് വരുമ്പോഴത്തേക്കും പല പാരന്റ്സും പറയാറുണ്ട്, എന്റെ മോന് ഭയങ്കര ദേഷ്യമാണ്, സാധനങ്ങളത്ത് വലിച്ചെറിയുക അല്ലെങ്കിൽ കഥകൾ വലിച്ചടയ്ക്കുക എന്നൊക്കെ ഉള്ള ബിഹേവിയർ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ കൂടുതൽ അസസ്മെന്റ് എടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ നമ്മളെല്ലാരും ഒരു പ്ലെയിൻ ആയിട്ടാണല്ലോ നമ്മൾ ജനിച്ചു വരുന്നത്. നമുക്കറിയില്ല ഗുഡ് ചെയ്ത് ബാഡ് ചെയ്ത ഒന്നും നമുക്കറിയില്ല. കൂടുതൽ അസസ്മെന്റ് നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതേ ഒരു പാറ്റേൺ ഓഫ് ബിഹേവിയറിൽ വീട്ടിൽ ആരെങ്കിലും കാണിക്കുന്നുണ്ടാവാം. പാരന്റ്സ് ആവാം, ഗ്രാൻഡ് പാരന്റ്സ് ആവാം, അല്ലെങ്കിൽ സിബ്ലിങ്സ് ആരെങ്കിലും ആകാം, അല്ലെങ്കിൽ ആ കുട്ടി റോൾ മോഡൽ എന്ന് വിചാരിക്കുന്ന ഒരാളാകാം. ഈ ഒരു ബിഹേവിയർ കുട്ടികളെല്ലാരും നല്ല ഒബ്സർവേഷൻ ലേണിംഗിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. നമുക്ക് പറയുന്നതിനെക്കാട്ടിൽ അവർ കണ്ടാണ് പല കാര്യങ്ങളും പഠിക്കുന്നത്. അപ്പൊ ഓരോ ബിഹേവിയറും എന്തൊക്കെയോ ഇതുപോലെ ഒബ്സർവേഷൻ ലേണിംഗ് കൂടി അത് പഠിക്കുന്നുണ്ടാവും. അപ്പൊ പാരന്റ്സ് ആണ് നേരത്തെ പറഞ്ഞതുപോലത്തെ ആദ്യത്തെ ബിഹേവിയർ തെറാപ്പിസ്റ്റ് എന്നുള്ളത്. അപ്പൊ പാരന്റ്സ് എങ്ങനെയാണോ അത് തന്നെയായിരിക്കും ആ കുട്ടിയുടെ ഒരു ക്ലോസ് സർക്കിൾ. സ്കൂളിൽ പോകുന്നത് വരെയും ആ കുട്ടിയുടെ എന്നും കാണുന്നതും ആ കുട്ടി ഒരു റോൾ മോഡലായിട്ട് കാണുന്നതും എന്നേക്കാൾ എന്തോ വലിയ ഒരാളാണ് എന്നൊക്കെ ആ കുട്ടി വിചാരിക്കുന്നത് പാരന്റ്സിനെയാണ്. പാരന്റ്സിന്റെ ബിഹേവിയറും പാരന്റിങ്ങും ഒരുപോലെ തന്നെ
4: ബിഹേവിയറിനെ
5: ബാധിക്കുന്നുണ്ട്. അതെ അതെ. പിന്നെ സ്ക്രീൻ ടൈം ഉണ്ടാവാം, ഫാമിലി എൻവയോൺമെന്റ് ഉണ്ട്, സ്കൂളിൽ അനുഭവങ്ങൾ ഉണ്ടാകാം, പിന്നെ ടീച്ചേഴ്സും ഫ്രണ്ട്സും ഒക്കെ എങ്ങനെ ആ കുട്ടീനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം. പിന്നെ ഉറക്കവും ഭക്ഷണ രീതിയും, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പോഴത്തെ കുട്ടികളെ സ്ക്രീൻ ടൈം ഒക്കെ കാരണം ഉറക്കം വളരെ കുറവാണ്. പിന്നെ അത് മാത്രമല്ല അക്കാഡമിക് പ്രഷറും, സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നും ഒക്കെ എനിക്ക് ഫുൾ മാർക്ക് വാങ്ങണം. ഇപ്പൊ എന്താ എൽ കെ ജി മുതൽ അല്ലെങ്കിൽ കിൻഡർ ഗാർഡൻ മുതൽ പാരന്റ്സും ഒരു കോമ്പറ്റീഷൻ ആണ് ഏത് വലിയ സ്കൂളിൽ എന്റെ കുട്ടീനെ ചേർക്കും എന്നുള്ളത്. വേറെ ചെറിയ സ്കൂളാണെങ്കിൽ അത് അവരെ പ്രസ്റ്റീജിനെ ഒരു ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ അത്രയും പ്രഷർ എന്താ കുഞ്ഞു മോനായിരിക്കും അല്ലെങ്കിൽ കുഞ്ഞു മോളായിരിക്കുമ്പോൾ മുതൽ ആ കുട്ടിക്ക് കിട്ടുന്നുണ്ട്. അതനുസരിച്ച് ബിഹേവിയർ ചേഞ്ചസ് ആ കുട്ടിക്ക് വരുന്നുണ്ടാവാം. പിന്നെ ജനറ്റിക്സ്, ഭക്ഷണ രീതി, ജങ്ക് ഫുഡ് അല്ലെങ്കിൽ ഷുഗർ. ഇപ്പം ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ള ഒരു കുട്ടി ഷുഗർ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഫുഡ് കൊടുക്കുവാണെങ്കിൽ അവരുടെ ഹൈപ്പർ ആക്ടിവിറ്റി കൂടും. അപ്പൊ അത് ഒക്കെ ആ കുട്ടീനെ ബാധിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത് നമുക്കിപ്പം വെയിറ്റ് ഉണ്ടെങ്കിൽ കുട്ടിയൊക്കെയായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഡിപ്രഷൻ പോലെ വരാം, ആങ്സൈറ്റി വരാം, പുറത്തിറങ്ങാൻ അവർക്കൊരു ഒരു സോഷ്യൽ ഇവാലുവേഷൻ ആങ്സൈറ്റി ഒക്കെ വരാം. ഇപ്പോഴെല്ലാരും നമ്മുടെ നോക്കുമ്പോൾ മെലിഞ്ഞിരിക്കുന്നവർക്കാണല്ലോ സൗന്ദര്യം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണല്ലോ ഉള്ളത്, അല്ലെങ്കിൽ വീട്ടിലും അതുപോലെ തന്നെ പറയുന്നു. അത് ഒന്നാമത്തെ കാര്യം. അല്ലെങ്കിൽ നമുക്ക് ഹോർമോണൽ ഇഷ്യൂസും കാരണമൊക്കെ കുട്ടികളിൽ ബിഹേവിയർ ചേഞ്ചസ് വരും. പിന്നെ സ്വാഭാവികമായിട്ടും കുട്ടിയുടെ സ്വഭാവം, അതായത് ടെമ്പറാമെന്റ് എന്ന് പറയും, കുട്ടിയുടെ സ്വഭാവം ഒരു പരിധി വരെ ഉണ്ട്. ഇതിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഈ ഒരു ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കൾച്ചറും നമ്മുടെ സൊസൈറ്റി ഒക്കെ കുട്ടികളെ ബാധിക്കുന്നുണ്ട്.
4: ഓരോ പ്രായം അനുസരിച്ച് കുട്ടികളിൽ എന്തെല്ലാം മാറ്റങ്ങളായിരിക്കും വരുന്നത്? നമുക്ക് അവരുടെ പെരുമാറ്റത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരും ഓരോരോ ഘട്ടങ്ങളില്?
5: ഓരോ ഡെവലപ്മെന്റൽ സ്റ്റേജസ് അനുസരിച്ച് കുട്ടിക്ക് അതിനേതായ മാറ്റങ്ങൾ വരും. അതെല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ല. ഓരോ കുട്ടിക്ക് ഓരോ ചേഞ്ചസ് ആയിരിക്കും വരുന്നത്. ചിലർക്ക് ഫാസ്റ്റ് ആയിട്ട് വരും, ചിലർക്ക് സ്ലോ ആയിരിക്കും, ചിലർക്ക് കറക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യാറുണ്ട്. അത് ഓരോരുത്തർക്ക് ഓരോന്നാണ്. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ 1 മുതൽ 3 വയസ്സ് വരെയാണെങ്കിൽ ടാൻഡ്രംസ് സാധാരണമാണ്. അമ്മേനെ അല്ലെങ്കിൽ അടിക്കുക കടിക്കുക, കാരണം അവർക്ക് വേറെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡൊന്നും ഇല്ലല്ലോ. അപ്പൊ അടിക്കുക കടിക്കുക എന്നുള്ളതൊക്കെ പെരുമാറ്റത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. പിന്നെ എന്റേതാണ് എന്നൊക്കെ ഉള്ള ഒരു ചിന്ത ആ കുഞ്ഞുങ്ങളിൽ 1 മുതൽ 3 വയസ്സ് വരെ കാണാം. പിന്നെ 3 മുതൽ 5 വയസ്സ് വരെയൊക്കെ നോക്കുവാണെങ്കിൽ ഒരു സ്പീച്ചൊക്കെ ഡെവലപ്പായി വരുന്നുണ്ട്. ഷെയറിങ് എന്താണെന്ന് പഠിച്ചു തുടങ്ങും. ഇൻസ്ട്രക്ഷൻസും നിയമങ്ങളും ഒക്കെ അവർക്ക് മെല്ലെ മനസ്സിലാക്കാനും ഫോളോ ചെയ്യാനൊക്കെ അവർ ട്രൈ ചെയ്യും. 6 മുതൽ 12 വയസ്സ് വരെയൊക്കെയാണ് സുഹൃത്തുക്കൾക്കായിരിക്കും അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. പിന്നെ അവർക്ക് അക്കാഡമിക് സ്ട്രെസ് നന്നായിട്ട് ഏജിൽ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ റെസ്പോൺസിബിലിറ്റീസ് അവർ എടുക്കാൻ തുടങ്ങും മെല്ലെ. ഞാനൊരു വലിയ കുട്ടിയായി എന്നൊക്കെ ഉള്ളൊരു ഇതും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ ആ കുഞ്ഞുങ്ങൾക്ക് വരും. പിന്നെ കൗമാരപ്രായത്തിലാണെങ്കിൽ നമുക്ക് ഒരുപാട് പെരുമാറ്റത്തിലും നമ്മുടെ വികാരങ്ങളിലും ഒക്കെ കുട്ടികൾക്ക് ചേഞ്ചസ് വരാറുണ്ട്. അച്ഛനമ്മയായിട്ട് ഒരു ഗ്യാപ്പ് വരാറുണ്ട്. ഞാൻ എനിക്കെല്ലാം അറിയാം എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ വരാറുണ്ട്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് ഏറ്റവും സ്വാതന്ത്ര്യമൊക്കെ ഈ കൗമാരപ്രായക്കാരാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്.
4: ഏറ്റവും കൂടുതൽ പെരുമാറ്റത്തിന്റെ പ്രശ്നങ്ങൾ പേരൻസ് പറയുന്നതും കൗമാരക്കാരിലാണോ?
5: അതെ, കൗമാരക്കാരിലാണ്. പക്ഷെ എന്നും നമുക്ക് എന്താ ഫുള്ളി നമുക്ക് എഗ്രി ചെയ്യാനും പറ്റില്ല. ഇപ്പൊ നമ്മുടെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലാണെങ്കിലും ഒരുപോലെ ടീനേജേഴ്സും കുഞ്ഞു കുട്ടികളും ഒക്കെ വരാറുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സ്ക്രീൻ ടൈം ആണ്, പിന്നെ നമ്മുടെ ടെക്നോളജി ഒക്കെ അഡ്വാൻസ്ഡ് ആണല്ലോ. അപ്പൊ അതനുസരിച്ചുള്ള ബിഹേവിയർ ചേഞ്ചസ് ഇരു കുട്ടികൾക്കും വരാറുണ്ട്.
4: പലപ്പോഴും പേരൻസിന് ഉണ്ടാകുന്ന ഒരു ഡൗട്ടാ, എങ്ങനെ നമുക്ക് മക്കളെ ഒരു നല്ല പെരുമാറ്റം പഠിപ്പിക്കാം എന്നുള്ളത്. അപ്പൊ പേരൻസ് തന്നെ നന്നായിട്ട് അവരുടെ മുമ്പിൽ പെരുമാറിയാ മതിയോ?
5: അത് വേണം, അത് മസ്റ്റാണ്. ഇപ്പൊ നമ്മളൊരു റൂള് പറയുന്നു, നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് ചെയ്യുവാണെങ്കിൽ കുട്ടിയൊക്കെ എന്നെ ഒരു കൺഫ്യൂഷൻ വരും. ഇതെന്താ ഇപ്പൊ ഉദാഹരണത്തിന് സ്ക്രീൻ ടൈമിന്റെ കാര്യം തന്നെ പറയുവാണെങ്കിൽ, നീ സ്ക്രീൻ യൂസ് ചെയ്യണ്ട, നീ ഒരു 20 മിനിറ്റ്സ് ഇന്ന് യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ ഒരു പാരന്റ്സ് ഒരു 1 to 2 hours ഒക്കെ സ്ക്രീൻ ടൈം കുട്ടിയുടെ മുന്നിൽ വെച്ച് കാണുമ്പോഴത്തേക്കും കുട്ടിക്കൊരു കൺഫ്യൂഷൻ വരാം. ഇതെന്താ എനിക്കൊരു റൂൾ, അമ്മയ്ക്കൊരു റൂള് എന്നുള്ളത്. അതുകൊണ്ട് ഫസ്റ്റ് പാരന്റ്സ് തന്നെ ഒരു മാതൃകയാവണം. ക്ലിയർ സെറ്റ് ഓഫ് ഒരു റോൾ മോഡലായിട്ട് ഇരിക്കേണ്ടത് പാരന്റ്സ് തന്നെയാണ്. പിന്നെ നല്ല പെരുമാറ്റം കണ്ടാലുടൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. മിക്കപ്പോഴും ഉള്ളത് നമ്മൾ തെറ്റ് മാത്രം ചൂണ്ടിക്കാണിക്കും, അങ്ങനെയല്ല വേണ്ടത്. ഒരു തെറ്റ് മാത്രമുള്ള കുഞ്ഞുങ്ങളില്ലല്ലോ, നല്ല പെരുമാറ്റവും കാണാത്ത ആരും തന്നെ ഉണ്ടാവില്ല. നല്ല പെരുമാറ്റങ്ങളും അതുപോലെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്താൽ മാത്രമേ കുട്ടിക്ക് അതൊരു റീഇൻഫോഴ്സ്മെന്റ് ആവത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ടൈം ഞാൻ ഇത് ചെയ്യാം, ഇതെന്റെ അച്ഛനും അമ്മയ്ക്കോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോ ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ആ കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. പിന്നെ കൺസിസ്റ്റൻസി പാലിക്കുക, അത് ഏറ്റവും വലിയൊരു പോയിന്റ് ആണ്. ഇപ്പൊ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ നിൽക്കും ഇന്ന് നമ്മുടെ ഒരു ദേശത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇതിലൊരു സെറ്റ് ഓഫ് റൂൾസ് നമ്മൾ ഉണ്ടാക്കി വെക്കും. പക്ഷെ നാളെ അത് കൺസിസ്റ്റന്റ് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന റൂൾസും അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളും ഒക്കെ വെള്ളത്തിൽ ഒരച്ച വര പോലെയാണ്. അത് കുട്ടികൾ അത് പാലിക്കണം എന്നില്ല. അപ്പൊ എപ്പോഴായാലും നമ്മൾ കൊടുക്കുന്ന ബൗണ്ടറീസ്, നമ്മുടെ ഇൻസ്ട്രക്ഷൻസ്, നമ്മൾ കൊടുക്കുന്ന നിയമങ്ങളൊക്കെ കൺസിസ്റ്റന്റ് ആയിരിക്കുക. എന്നാൽ മാത്രമേ അത് കുട്ടികളെ ബിഹേവിയറിന് നല്ല രീതിയിൽ അത് ഇൻഫ്ലുവൻസ് ആവത്തുള്ളൂ. പിന്നെ നമ്മൾ കാമായിട്ടിരിക്കുക, പാരന്റ്സ് കാമായിട്ടിരിക്കുക. അതായത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടാൻഡ്രംസ് ഒക്കെ കാണിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ, ഇപ്പം ഒരു ഷോപ്പിലോ വെച്ചോ വീട്ടിലോ വെച്ചോ കാണിക്കണം. നമ്മൾ ടാൻഡ്രംസ് കാണിക്കുമ്പോൾ നമ്മളും കൂടെ ഷൗട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഡബിൾ ആയിട്ട് കൂടത്തേ ഉള്ളൂ. അത് അപ്പോഴും നമ്മൾ ആ കുട്ടിയടുത്ത് പറഞ്ഞാലും ആ കുട്ടിക്ക് മനസ്സിലാവില്ല. അപ്പൊ ഫോർ ടൈം ബീയിങ് നമ്മളൊന്ന് കാമായിട്ട് ഇരിക്കുക, എന്നിരുന്നാൽ മാത്രമേ ആ കുട്ടിയും മെല്ലെ കാമാവത്തുള്ളൂ. പിന്നെ കുട്ടിയുമായിട്ട് ടൈം ചെലവഴിക്കണം, ക്വാളിറ്റി ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം ഞാൻ എന്റെ റിസർച്ചിന്റെ ഭാഗമായിട്ട് പല ആർട്ടിക്കിൾ വായിക്കുമ്പോഴും കിട്ടിയ ഒരു പുതിയ ടേമാണ് സോംബി പാരന്റിങ് എന്നുള്ളത്. അതായത് ഇപ്പൊ നമ്മുടെ ന്യൂജൻ ടൈപ്പ് ഓഫ് പാരന്റിങ് ആണ്. ഫിസിക്കലി അവൈലബിൾ ആയിരിക്കാം, പക്ഷെ മെന്റലി അൺഅവൈലബിൾ ആയിരിക്കും. വർക്ക് സ്ട്രെസ് കാരണം അല്ലെങ്കിൽ ബാക്കി പല കാര്യങ്ങളും സ്ക്രീനും ഒക്കെ കാരണം നമ്മൾ അൺഅവൈലബിൾ ആയിരിക്കാം. കുട്ടികൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടാവില്ല, പക്ഷെ നമ്മൾ അടുത്ത് കാണും ഫിസിക്കലി പ്രസന്റ് ആയിരിക്കും. പക്ഷെ അവർ പറയുന്ന കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും അവർ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നതും ഒന്നും നമ്മൾ കാണുന്നുണ്ടാവില്ല. അതൊക്കെ ഭയങ്കര നമ്മുടെ കുഞ്ഞുങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്.
4: താങ്ക് യു മാം, വളരെ വ്യക്തമായി തന്നെ നമ്മുടെ ശ്രോതാക്കൾക്ക് പറഞ്ഞു തന്നു, ഒരുപാട് ഒരുപാട് സന്തോഷം. ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് കൊട്ടിയം കിംസ് ഹെൽത്തിലെ ബിഹേവിയറൽ തെറാപ്പിസ്റ്റും സൈക്കോളജിസ്റ്റുമായ നന്ദ എസ് മോഹനാണ്. പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
3: ഇതുവരെ കേട്ടത് വളർച്ചയുടെ പടവുകൾ. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
2: സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
6: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
2: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്, ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
1: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികളിൽ ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് CR അജയ്കുമാർ. സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ.

പ്രിയ പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ എന്റെ കൃഷിയാണ് നിങ്ങൾ മറന്നു കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ബിൻസിഗർ 107.8. ഇന്നത്തെ ജനങ്ങൾ നേരിടുന്ന സങ്കീർണമായ ഒരു പ്രശ്നം അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ബാധിച്ച് ആശുപത്രിയിലായാൽ ഇൻഷുറൻസ് ഒരു വലിയ പ്രശ്നമായി മാറുന്നു. നമ്മൾ ഇപ്പോൾ മെഡിക്ലെയിം ഇൻഷുറൻസ് കമ്പനികൾ ധാരാളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മെഡിക്ലെയിം കമ്പനികൾക്കെതിരായിട്ട് ഇപ്പോൾ വ്യാപകമായി പരാതികൾ വരുന്നത്? അതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പം മെഡിക്ലെയിം ഇൻഷുറൻസ് കമ്പനികളെ എത്ര വരെ വിശ്വസിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ആധികാരിക പഠനത്തിനെ ആശ്രയിച്ചാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇന്ന് ചർച്ച നടത്തുന്നത്. മുൻകാലങ്ങളിൽ പ്രതിപക്ഷം വളരെ ചെറിയൊരു തുക മാത്രം ഈടാക്കിക്കൊണ്ട് അപകടമോ അസുഖമോ സംഭവിച്ചാൽ ചികിത്സാ ചിലവും അപകട മരണം തന്നെയോ സംഭവിച്ചാൽ വലിയൊരു തുക ജീവന്റെ ഇൻഷുറൻസ് തുകയായും മെഡിക്ലെയിം ഇൻഷുറൻസ് കമ്പനികൾ ചെയ്യുമായിരുന്നു. അതുതന്നെയായിരുന്നു അവരെ പിന്നീട് ജനപ്രിയ പാതയിലെത്തിച്ചത്. ഇന്നത്തെ കാലത്ത് ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ പോയാൽ അനുബന്ധ പരിശോധനകളും ചികിത്സകളുമായി ചുരുങ്ങിയത് ലക്ഷങ്ങൾ തന്നെ ആശുപത്രി ബില്ലിലുണ്ടാവും. അത്രയേറെ പണം കരുതി വയ്ക്കുവാൻ സാധാരണക്കാർക്ക് കഴിയാറില്ല. അതുതന്നെയാണ് മെഡിക്ലെയിം കമ്പനികളുടെ ചൂണ്ടയിലെ ഇരി. അതോടെ പ്രീമിയം തുക കുതിച്ചുയരുകയും ചെയ്യും. ആശുപത്രി ചികിത്സയെ പേടിക്കേണ്ട, തുച്ഛമായ തുക മുടക്കി മെഡിക്ലെയിമിൽ ചേരൂ, ആശുപത്രി ബില്ലിനെ ഓർത്ത് പേടിക്കേണ്ട എന്ന നിരന്തര വാചകങ്ങൾ വികസിച്ചിട്ടാണ് ഉപഭോക്താക്കൾ ഇൻഷുറൻസ് കമ്പനികളുടെ മെഡിക്ലെയിം പദ്ധതികളിൽ തുകയടച്ച് ചേരാറുള്ളത്. അതോടൊപ്പം കുറെ നിബന്ധനകളും നമ്മളിൽ നിന്ന് ഒപ്പിട്ടു വാങ്ങും. ഒരുപക്ഷെ ഉപഭോക്താക്കൾ ആരും തന്നെ അത് വായിച്ചു നോക്കാറില്ല. ഇൻഷുറൻസ് ഏജന്റ് പറയുന്ന അവരുടെ പരിമിതമായ അറിവുകളെ അമിതമായി വിശ്വസിക്കുകയും ചെയ്യും. അതും ഉപഭോക്താക്കളെ വെട്ടിലാക്കുന്ന ഒരു കുരുക്കാണ്. പിന്നീട് ഉപഭോക്താക്കൾ ആശ്വസിക്കും, അപകടമോ അസുഖമോ സംഭവിച്ചാൽ മെഡിക്ലെയിം ഉണ്ടല്ലോ. എന്നാൽ ഇൻഷുറൻസ് കമ്പനികളുടെ ബുദ്ധിയും ലാഭവും ഇൻഷുറൻസ് തുക കൊടുക്കാതിരിക്കലാണ്. പണ്ട് കാലത്ത് മെഡിക്ലെയിം ഇൻഷുറൻസ് എടുക്കുന്നവരിൽ ക്ലെയിം കൊടുക്കേണ്ടി വരിക 0.001% മാത്രമായിരുന്നു. അതായത് 1000-ലോ അതിൽ കൂടുതലോ ഒരാൾ മാത്രം ആവശ്യക്കാരനായി വരുന്നുള്ളൂ. തന്മൂലം പ്രീമിയമായി കിട്ടുന്ന തുക മുഴുവൻ കമ്പനിയുടേതാകുന്നു. അസുഖമോ അപകടമോ സംഭവിച്ചില്ലെങ്കിൽ ക്ലെയിം കൊടുക്കുകയും വേണ്ട, പ്രീമിയം തുക മടക്കി നൽകുകയും വേണ്ട. അതായിരുന്നു ഇൻഷുറൻസ് കമ്പനികളുടെ ആരംഭകാലത്തെ ലാഭം. ക്ലെയിമുകൾ കൃത്യമായി നൽകി തുടങ്ങിയപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് കമ്പനികളുടെ പരസ്യവുമായി എല്ലാവരും മെഡിക്ലെയിം ഇൻഷുറൻസിൽ ചേരാൻ തുടങ്ങി. അതോടൊപ്പം മറ്റൊരു അപകടം കൂടി സംഭവിച്ചു. നമ്മുടെ ജീവിതശൈലി കാരണമോ ശ്രദ്ധയില്ലായ്മ കാരണമോ അറിയില്ല, അസുഖങ്ങളുടെയും അപകടങ്ങളുടെയും എണ്ണവും അപകട മരണങ്ങളും അമിതമായി വർദ്ധിച്ചു. അപകടത്തിൽ പരിക്ക് പറ്റുകയോ മരണം തന്നെ സംഭവിച്ചാലോ കമ്പനികൾക്ക് ഒഴിവ് കഴിവ് പറയുവാൻ ചാൻസ് ഇല്ലാതായി. ഇൻഷുറൻസ് തുക നൽകേണ്ടി വരും. ഇത് വാഹന ഇൻഷുറൻസിന്റെ കാര്യം, മറ്റൊരു വിഷയം. പിന്നെ ഇൻഷുറൻസ് ക്ലെയിം എങ്ങനെ കൊടുക്കാമെന്നല്ല കമ്പനികൾ ചിന്തിച്ചു തുടങ്ങിയത് എന്നുള്ളത് ഗുരുതരമായ ഒരു പ്രശ്നമാണ്. കുറെയേറെ കമ്പനികൾ കൃത്യമായി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ചില കേസുകളിലെങ്കിലും അവരും ഇത്തരം കൊടുക്കാതിരിക്കൽ പ്രക്രിയ എങ്ങനെ ചെയ്യാമെന്നത് ആലോചിച്ചു കൊണ്ടുപോകുന്ന കാലത്ത് അതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്നാണ് നാം ചിന്തിക്കേണ്ടുന്നത്. ക്ലെയിം പോളിസികൾ എടുത്ത പലരും പലവിധ അസുഖങ്ങൾ വരികയും അവരെല്ലാം ചികിത്സ തേടി ആശുപത്രിയിൽ പോവുകയും ചെയ്തപ്പോൾ കമ്പനികളും ഇരണ്ടു തുടങ്ങി. അസുഖ ന്യായമാണോ കബളിപ്പിക്കാനാണോ എന്ന് പരിശോധിക്കാൻ ഒരു കൂട്ടം ഉദ്യോഗസ്ഥരെ അവർ നിയമിച്ചു. മെഡിക്ലെയിമിന്റെ അപേക്ഷ കിട്ടുമ്പോൾ ഈ സംഘത്തെ അപേക്ഷ ഏൽപ്പിക്കും. അവർ കാര്യമായി ഒഴിവ് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ഒരു നിവർത്തിയില്ലെങ്കിൽ മാത്രം ക്ലെയിം അനുവദിക്കും, ബാക്കിയുള്ളതൊക്കെ നിരസിക്കും. അപ്പോൾ ഉപഭോക്താവ് ഉണരും. അവർ ആവശ്യപ്പെടും, എന്തുകൊണ്ട് ഞങ്ങൾക്ക് മെഡിക്ലെയിം തരുന്നില്ല? ഇത്രയും ആകുമ്പോൾ ആശുപത്രിക്കാർ ഇടപെടും. ഇവിടെ ആശുപത്രിയും മെഡിക്ലെയിമും ഇൻഷുറൻസ് കമ്പനിയും തമ്മിലൊരു ധാരണയുണ്ട് എന്ന് പരക്കെ ആരോപണമുണ്ട്. കമ്പനി ഉദ്യോഗസ്ഥൻ പറയും, നിങ്ങൾ ധൈര്യമായി ചികിത്സിച്ച ക്ലെയിം കിട്ടിയില്ലെങ്കിലും തുക റീ ഇംബേഴ്സ്മെന്റ് മുഖേന കിട്ടാൻ സാധ്യതയുണ്ട്. ചികിത്സിച്ച ബില്ലുകളും ഡിസ്ചാർജ് സമ്മറിയും ഉൾപ്പെടെ അയച്ചു തരിക, നോക്കട്ടെ. അതോടെ തൃപ്തനായ ഉപഭോക്താവ് ചികിത്സ തുടങ്ങും.
അപ്പോൾ കടം വാങ്ങി ആശുപത്രി ബില്ല് സെറ്റിൽ ചെയ്താലും ഇൻഷുറൻസ് കമ്പനി പണം തരുമല്ലോ എന്ന് ആശ്വാസവും. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തുടരുകയാണ്.

പ്രിയ പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ കുട്ടിയാണ് ജീവമാർഗ്ഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ബെൻസ് 97.7. എല്ലാ ഇൻഷുറൻസ് കമ്പനികളും എല്ലാ ഇപ്പോഴും ഇത്തരം കബളിപ്പിക്കൽ നടത്തുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരുപാട് രോഗികൾക്ക് ഇൻഷുറൻസ് ആനുകൂല്യം കിട്ടാതെ മെഡിക്ലെയിമിൽ അംഗത്വം എടുത്തുവെങ്കിലും നിരന്തരമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഈ വിഷയം പറയാതെ വയ്യ. ചികിത്സയ്ക്കായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യും മുമ്പ് ആശുപത്രി അധികൃതരുടെ ഒരു ചോദ്യമുണ്ട്, ഇൻഷുറൻസ് ഉണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇൻഷുറൻസ് ഫോറവും കൂടി ഒപ്പിട്ട് വെച്ചേക്കണം. ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആശുപത്രിക്കാർക്ക് അത് വലിയ സന്തോഷം ഉണ്ടാക്കും. കാരണം മെഡിക്ലെയിം ഉള്ള രോഗികളെ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആശുപത്രി നിലവിലുള്ള എല്ലാ പരിശോധനകളും നടത്തി കുഴപ്പമില്ല എന്ന റിസൾട്ടോടെ നൽകും. ഇൻഷുറൻസ് കമ്പനി പണം തരുമല്ലോ എന്ന വിശ്വാസത്തിൽ രോഗികളോ ബന്ധുക്കളോ എതിർക്കുകയുമില്ല. ഒടുവിൽ ക്ലെയിം അപേക്ഷയും ബില്ലുകളും എത്തുമ്പോൾ കമ്പനിയുടെ മെഡിക്കൽ ടീം പരിശോധിച്ച് ഈ പരിശോധനകളൊന്നും ഈ അസുഖത്തിന് ആവശ്യമില്ലാത്തതായിരുന്നു എന്ന കുറിപ്പോടെ തുക നിരസിക്കും. നമുക്കറിയാമോ ആവശ്യമുണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്നത് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഡോക്ടർ നിർദ്ദേശിച്ചു, രോഗികൾ അനുസരിച്ചു. അങ്ങനെയാണ് ബഹുഭൂരിപക്ഷം ജനതയും ഡോക്ടർ പറഞ്ഞത് അല്ലേ ചെയ്തതുള്ളൂ. ഡോക്ടർ തരുന്ന മരുന്നുകളും അതേ ചുമതലയോടെ കൃത്യമായി വാങ്ങിക്കഴിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഡോക്ടർ കുറിച്ചു തരുന്ന മരുന്നുകൾ എന്തിനൊക്കെ ഉള്ളതാണെന്നും പാർശ്വഫലം ഉണ്ടോ എന്നും ഡോക്ടറോട് തന്നെ നമ്മൾ ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇല്ലാത്ത രോഗത്തിനാണ് പരിശോധനയെങ്കിലോ മരുന്നെങ്കിലോ ഈ അസുഖം തനിക്കില്ലെന്നും ഈ മരുന്ന് അല്ലെങ്കിൽ പരിശോധന ആവശ്യമുണ്ടോ എന്നും ചോദിച്ചിട്ട് മറുപടി വ്യക്തമായി അറിയണം. അതൊരു ഉപഭോക്താവിന്റെ ചുമതലയാണ്. അയാൾ രോഗിയാണെങ്കിൽ അയാളുടെ ഏറ്റവും അടുത്ത ആൾ ഇത് ചോദിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഒരു പരിശോധനയോ മരുന്നോ കുറിച്ചു കഴിഞ്ഞാൽ ഒരു ഡോക്ടറും അതിൽ നിന്നും പിന്നോക്കം പോവാറില്ല. അത് അവരുടെ എത്തിക്സിൽ കുറവായി അവർ കാണുന്നത് കൊണ്ടായിരിക്കാം. ഇങ്ങനെ അല്ലാത്ത ജനസേവകരായ ഡോക്ടർമാരും ഉണ്ട് എന്നുള്ള കാര്യം വിസ്മരിച്ചുകൊണ്ടല്ല ഇത് പറയുന്നത്. ചെറിയ ഒരു ശതമാനം പോലും സമൂഹത്തിന് ഉണ്ടാക്കി വെക്കുന്ന ഡാമേജ് മുഴുവൻ സമൂഹത്തെയും ബാധിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ കാര്യം പറയേണ്ടി വരുന്നത്. ഇവിടെ ഉപഭോക്താവ് എന്താണ് ചെയ്യേണ്ടുന്നത്? ഈ മരുന്ന് അല്ലെങ്കിൽ പരിശോധനയുടെ റിസൾട്ട് എന്താവുമെന്നും തന്റെ അസുഖത്തിന് അതുകൊണ്ടുള്ള മെച്ചം എന്താണെന്നും ചോദിച്ചറിയണം. അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾ അവ നിരസിക്കുകയും ഉപഭോക്താവ് അല്ലെങ്കിൽ രോഗി അല്ലെങ്കിൽ ബന്ധുക്കൾ തുക അടയ്ക്കേണ്ടി വരികയും ചെയ്യുന്നു. നല്ല ഉറപ്പും ബോധ്യമുള്ള കേസുകളെ മെഡിക്ലെയിം അനുവദിക്കാറുള്ളൂ. അതുകൊണ്ട് പോളിസി ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ എന്ത് ചികിത്സയ്ക്കും തുനിയരുത്. ഇൻഷുറൻസ് കമ്പനികൾക്ക് മെഡിക്കൽ നിന്നുണ്ട്. എല്ലാ രോഗങ്ങളും അതിന്റെ ഫലങ്ങളും അവർ പരിശോധിക്കും. ആവശ്യമില്ലാത്ത പരിശോധനകളും മരുന്നുകളും അവർ നിരസിക്കും. ഉപഭോക്താക്കൾക്ക് ആശുപത്രിയിൽ ചിലവായ തുക അതേപടി കൊടുക്കാനല്ല കമ്പനികൾ മെഡിക്കൽ നിന്ന് അവർക്ക് പ്രതിഫലം നൽകി രൂപീകരിച്ചിട്ടുള്ളത്. എങ്ങനെ ഇൻഷുറൻസ് തുക കൊടുക്കാതിരിക്കാം എന്നറിയാനാണ്. ഇതാണ് നമ്മുടെ സാധാരണക്കാരായ രോഗികൾ ഇൻഷുറൻസ് വോളേഴ്സ് അറിയാതെ പോകുന്ന ദിവസങ്ങളിൽ. ചില ചികിത്സാ ചിലവുകളിൽ നിഷേധിക്കുന്നത് ആ രോഗത്തിന് കിടത്തി ചികിത്സ വേണ്ട എന്ന റിപ്പോർട്ടോടെയാണ്. ആശുപത്രിക്കാർക്ക് കിടത്തി ചികിത്സ ആവശ്യം വരും. എങ്കിലേ മുറിവാടകയും നേട്ടന്മാരുടെ ചിലവും ബില്ലിൽ ചേർക്കുവാനാവും. ചികിത്സാ ചിലവ് വർദ്ധിപ്പിക്കാനാണ് ആശുപത്രി അധികൃതരും ചില ഡോക്ടർമാരും ശ്രമിക്കുന്നത്. അത് കൊടുക്കാതിരിക്കാൻ ചില ഇൻഷുറൻസ് കമ്പനികളും. ഇവിടെ തകരുന്നത് ഉപഭോക്താവിന്റെ വിശ്വാസമാണ്. കിടത്തിച്ചികിത്സ ഇല്ലെങ്കിലും മെഡിക്ലെയിം കൊടുക്കണമെന്ന് പല ജില്ലാ ഉപഭോക്തൃ കമ്മീഷനുകളുടെയും നിരവധി വിധികളിൽ പറയുന്നുണ്ട്. അതിന് പക്ഷേ വ്യക്തമായ കാരണം വേണം. ഉപഭോക്താക്കൾ ചെയ്യേണ്ടുന്നവർ ഇൻഷുറൻസ് കമ്പനികൾ പോളിസി തരുമ്പോൾ ഒപ്പിടിപ്പിച്ച് വാങ്ങുന്ന നിബന്ധനകൾ വ്യക്തമായി വായിച്ചു മനസ്സിലാക്കുക. അറിയില്ലെങ്കിൽ ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രം ഇൻഷുറൻസ് സ്വീകരിക്കുക. ഇൻഷുറൻസ് കമ്പനികളുടെ നിബന്ധനകളിൽ ഒന്ന്, ചില രോഗങ്ങളിൽ ക്യാൻസർ പോലുള്ള 2 വർഷം അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞ് ക്ലെയിം നൽകൂ എന്ന് കാണാം. ഇതിന് കമ്പനികൾ പറയുന്ന കാരണം ഇത്തരം അസുഖങ്ങൾ നീണ്ടകാലത്തെ ചികിത്സ ആവശ്യമുള്ളവയാണ്. നിലവിൽ ഇത്തരം അസുഖമുള്ളവർ പോളിസി എടുക്കാതിരിക്കാനുള്ള മുൻകരുതലാണിത്. നമുക്ക് പോളിസി വരുമ്പോൾ നിലവിൽ അസുഖമുണ്ടോ ഇല്ലയോ എന്നറിയേണ്ടുന്നത് കമ്പനിയുടെ ബാധ്യതയാണ്, നമ്മുടേതല്ല എന്ന് ഉപഭോക്താവ് അറിയുക. നമ്മെ അറിയിച്ചുകൊണ്ടല്ലോ നമുക്ക് രോഗങ്ങൾ പിടിപെടുക.
അതിനാൽ പോളിസി എടുത്ത ശേഷം എന്ത് അസുഖം വന്നാലും ക്ലെയിം ലഭിക്കുക എന്നുള്ളത് ഒരു ഉപഭോക്താവിന്റെ അവകാശമാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തുടരുകയാണ് മെഡി ക്ലെയിമുകളുടെ കാണാപ്പുറങ്ങളിലൂടെ.

0: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
1: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
2: പ്രിയ പ്രിയ പ്രിയ പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. എന്റെ കൃത്യ അറിയുമാർ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ബെൻസുകൾ 107.8. നമ്മൾ മെഡി ക്ലെയിമുകളെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നു. നമ്മെ അറിയിക്കൊണ്ടല്ലോ നമുക്ക് രോഗങ്ങൾ വരിക. ഇവിടെയാണ് പോളിസി തരുമ്പോൾ കമ്പനികൾ ഒപ്പിട്ട് വാങ്ങുന്ന നിബന്ധനകളെ നമ്മൾ എതിർക്കേണ്ടത്. പോളിസിയിൽ ചേർന്ന ശേഷമാണ് അസുഖം വരുന്നതെങ്കിലോ അസുഖം പരിശോധിക്കാതെ ആണ് പോളിസി തരുന്നത് എങ്കിലോ കമ്പനികൾ തുക നൽകുവാൻ നിയമപരമായി ബാധ്യസ്ഥരാണ്. എന്നാൽ കമ്പനികൾ മുന്നോട്ട് വെച്ച 24 മാസം അല്ലെങ്കിൽ 36 മാസം വരെ ക്ലെയിം കിട്ടില്ല എന്ന നിബന്ധനയിൽ ഒപ്പിട്ടാൽ അത് നിഷേധിക്കാൻ കോടതികൾക്കും പലപ്പോഴും കഴിയാറില്ല. എന്നാൽ അത് നിഷേധിച്ച് ക്ലെയിം നൽകാൻ ഉത്തരവിട്ട നിരവധി കമ്മീഷൻ ഉത്തരവുകളുമുണ്ട്. അത് പക്ഷേ മറ്റ് രേഖകളുടെ പിൻബലത്തിലാണ്. ഒപ്പിട്ട നിബന്ധന കരാറാണ്. കരാർ പാലിക്കാൻ ഇരുകൂട്ടരും ബാധ്യസ്ഥരാണ്. ഒപ്പിടും മുമ്പ് ഉപഭോക്താക്കളെല്ലാം അറിയണം. എല്ലാം അറിയാതിരിക്കുവാൻ ചില കമ്പനികളെങ്കിലും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിലൂടെ നമുക്ക് നഷ്ടപ്പെടാൻ പലതും ഉണ്ടാകും, കമ്പനിക്ക് നഷ്ടപ്പെടാൻ ഇല്ലാതെയും വരും. ചികിത്സ കഴിഞ്ഞ് കടം വാങ്ങിയോ ആഭരണം പണയം വെച്ചോ കൈവായ്പയെടുത്ത് കൈവായ്പയായി പലിശക്കെടുത്തോ ആശുപത്രി ബില്ലടിച്ച് ബില്ലടച്ച് റീ ഇമ്പോഴ്സ്മെന്റിന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ അത് പലപ്പോഴും പല കാരണങ്ങൾ പറഞ്ഞ് നിഷേധിക്കുകയാണ് ചില കമ്പനികളെങ്കിലും. ഇതോടെ ഗണിയിലാകുന്നത് ഇൻഷുറൻസ് കമ്പനികളുടെ ഉപഭോക്താവാണ്. ഒരു ഉപഭോക്താവ് തിണങ്ങിപ്പോയാലും ഇൻഷുറൻസ് കമ്പനിക്ക് നഷ്ടപ്പെടലില്ല. ഒന്നിനു പകരം 100 ഉപഭോക്താക്കൾ അവർക്ക് വേറെ കിട്ടുമെന്ന് അവർക്കറിയാം. കാരണം ഉപഭോക്തൃ കമ്മീഷൻ അനുവദിക്കുന്നത് മാത്രമേ മാധ്യമങ്ങളിൽ വാർത്തയാകാറുള്ളൂ. ചുരുക്കത്തിൽ ക്ലെയിം നിഷേധിക്കപ്പെട്ട ഉപഭോക്താക്കളിൽ ചുരുങ്ങിയ 10% പേർ ക്ലെയിം ആവശ്യപ്പെട്ട് നോട്ടീസ് അയക്കും. നോട്ടീസിൽ കടമ്പെണ്ണം ഉറപ്പായാൽ അപൂർവം ചിലർ സെറ്റിൽമെന്റിന് വേണ്ടി വന്നേക്കാം. അതും പ്രതീക്ഷ വേണ്ട. കാരണം നോട്ടീസ് അയച്ചവരിൽ തന്നെ തുടർന്ന് കോടതി നടപടികളിലേക്ക് തിരിഞ്ഞില്ലെന്ന് വരാം. അതിനാൽ കോടതികളിൽ നിന്ന് നോട്ടീസ് വരാൻ കാത്തിരിക്കും. നോട്ടീസ് വന്നില്ലെങ്കിൽ ക്ലെയിം കൊടുക്കേണ്ടതില്ലല്ലോ. ഉപഭോക്തൃ കമ്മീഷനുകളിൽ നിന്ന് നോട്ടീസ് വന്നാൽ 45 ദിവസത്തിനകം മറുപടി നൽകിയില്ലെങ്കിൽ എതിർകക്ഷിക്ക് മറുപടി നൽകാനുള്ള ചാൻസ് നഷ്ടപ്പെടും. അതുകൊണ്ട് മറുപടിയോടൊപ്പം സെറ്റിൽമെന്റ് ആവശ്യം അവർ മുന്നോട്ട് വെച്ചെന്ന് വരാം. അതും കമ്പനി പരാജയപ്പെടും എന്ന് ഉറപ്പുള്ള അപൂർവം കേസുകളിൽ മാത്രം. അതിനും കാരണമുണ്ട്. സെറ്റിൽമെന്റിന് സമ്മതിച്ചാൽ ബിൽ തുകയിൽ കുറെയേറെ വെട്ടിച്ചുരുക്കാൻ കഴിയും. ഇല്ലെങ്കിൽ ബിൽ തുകയും നഷ്ടപരിഹാരവും ചിലവും നൽകേണ്ടി വരുമെന്നതിനാൽ കൺസ്യൂമർ വിജിലൻസ് സെന്ററിൽ ചാർജസിനെ എതിരായിട്ട് വന്ന ഒരു പരാതി തന്നെ ഉദാഹരണമായി പറയാം. മെഡിക്കലിൽ നിഷേധിച്ച സ്റ്റാർ ഹെൽത്ത് പരാതിക്കാരന് വേണ്ടി സംഘടന അയച്ച ഒത്തുതീർപ്പ് കത്തും അവഗണിച്ചു. പരാതിക്കാർ പറഞ്ഞത് ഇനി ഒരു കേസിലും വക്കാണത്തിനും താല്പര്യമില്ല, മുടക്കുവാൻ പണവുമില്ല, ഇവിടെ അവസാനിപ്പിക്കാം. ചിലവ് വായിക്കാനാണെങ്കിൽ കേസ് ഫയൽ ചെയ്യാം, വിജയിക്കുമോ ഇല്ലയോ എന്നത് തെളിവുകളുടെ സാന്നിധ്യത്തിലാണ് കേസ് ഫയൽ ചെയ്യണം എന്നുള്ളതായിരുന്നു സംഘടനയുടെ അഭിപ്രായം. കേസ് വിജയിക്കുമെന്ന് ഉറപ്പു തരാമോ എന്ന് കക്ഷി ചോദിക്കുന്നു. അതെങ്ങനെ ഉറപ്പു തരാനാവും? തെളിവുകളും മറ്റ് പലതും വിജയ പരാജയങ്ങളെ ബാധിക്കും. നമുക്ക് അവകാശത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുക. 100,000 രൂപ ആശുപത്രി ചിലവായി. അത് തന്നെ കടം വാങ്ങിയാണ് അടച്ചത്. ഇനിയും ചിലവാക്കാൻ വലിയ പണച്ചിലവല്ല ചിലവെങ്കിൽ കേസ് എങ്ങനെ ഫയൽ ചെയ്യും? ചെയ്തിട്ടും കിട്ടിയില്ലെങ്കിലോ? അങ്ങനെ മടിച്ച് കേസ് ഫയൽ ചെയ്തു. ആദ്യ സിറ്റിംഗിൽ അദാലത്തിൽ പരിഹരിക്കാമെന്ന് കമ്പനി സമ്മതിച്ചു. അടുത്ത അദാലത്തിൽ വെച്ച് പരിഹരിക്കപ്പെടുകയും 1,00,000 രൂപ പരാതിക്കാർക്ക് ലഭിക്കുകയും ചെയ്തു. ഒരു ഉദാഹരണം മാത്രമാണ് ഈ പറഞ്ഞത്. കേസ് കോടതിയിൽ ഫയൽ ചെയ്യിപ്പിച്ചില്ലെങ്കിൽ ക്ലെയിം കൊടുക്കേണ്ടി വരില്ലല്ലോ. ഇൻഷുറൻസ് കമ്പനികൾ ആലോചിക്കുന്നത് അങ്ങനെയാണ്. പണം എങ്ങനെ കൊടുക്കാതിരിക്കാൻ കഴിയുമെന്നാണ്. ഈ ചതിവിൽ വീണു പോകുന്നവരാണ് ഉപഭോക്താക്കളേറെ. ഇതിന്റെ മറുവശം ഉപഭോക്തൃ കമ്മീഷനുകളിൽ കേസുകൾ കൂടുന്നു എന്നതാണ്. അത് കേസുകളുടെ നടപടിക്രമങ്ങൾ വർദ്ധിക്കുകയും കമ്മീഷന്റെ തീർപ്പിൽ കാലതാമസം എടുക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ആശുപത്രികളുടെ നടപടി ഇപ്പോഴത്തെ പല വൈറസ് അസുഖങ്ങളും കണ്ടെത്താൻ കഴിയുന്നു. പലവിധ പരിശോധനകളിലൂടെ രോഗിയെ പലതരത്തിലും ആശുപത്രിക്കാർ ചൂഷണം ചെയ്യുന്നുണ്ട്. എല്ലാ ആശുപത്രികളും അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുമില്ല. പരിശോധനകളിൽ നിന്നും അസുഖകാരണം കണ്ടെത്താനായില്ലെങ്കിലും അവർ ചികിത്സിക്കുക തന്നെ ചെയ്യും. ആശുപത്രിയിൽ വന്നതല്ലേ, ഇത്രയും പരിശോധനകൾ നടത്തിയതല്ലേ, ഇരിക്കട്ടെ ഇത്രയും മരുന്ന് എന്ന് പറഞ്ഞ് ഒരു ഉപദേശവും വരും. മരുന്നിന്റെ ഫലത്തിലെങ്കിലും സമയമെടുക്കുമ്പോൾ അസുഖം കുറഞ്ഞാലോ, കുറഞ്ഞില്ലെങ്കിൽ അടുത്ത മരുന്ന് മാറ്റിത്തരാം എന്നതാണ് ചിന്താരീതി. ഇൻഷുറൻസ് ഉണ്ടെന്ന് കണ്ടാൽ ആവശ്യമില്ലാത്ത പരിശോധനകൾ നടത്തും. ഇനി ഈ പരിശോധനയൊന്നും നടത്താതെ നൽകാത്ത മരുന്നുകൾ നൽകിയെന്ന പേരിലും ബില്ലിൽ ഉൾപ്പെടുത്തിയ അനുഭവങ്ങളും ഉണ്ട്. മരുന്നുകളും പരിശോധിച്ച റിസൾട്ടുകളും ഒത്തുനോക്കി അത്തരത്തിലുള്ളവ കുറവ് ചെയ്ത് പണം നൽകിയ സംഭവങ്ങളും ഉണ്ട്. ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ആശുപത്രി ചികിത്സകളെ കണ്ണുമടക്കി വിശ്വസിക്കരുത്. എന്നതുപോലെ തന്നെ മെഡിക്ലെയിം ഇൻഷുറൻസ് കമ്പനികളെയും അമിതമായി വിശ്വസിക്കരുത്. മെഡിക്ലെയിമോ ഈ ഇമ്പോഴ്സ്മെന്റോ നിഷേധിച്ചാൽ മടിച്ചു നിൽക്കാതെ എല്ലാ ഉപഭോക്തൃ കമ്മീഷനുകളിൽ പരാതി നൽകുവാൻ തയ്യാറാകണം. അതുകൊണ്ട് ചികിത്സാ രേഖകൾ കമ്പനിക്ക് കൊടുക്കുമ്പോൾ ഒരു സെറ്റ് ഫോട്ടോ കോപ്പി കൂടി എടുത്ത് സൂക്ഷിക്കുകയാണ്. കുഞ്ഞുകുഞ്ഞു കാര്യങ്ങൾ ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് PR ജയകുമാർ, ലോഗ് ഔട്ട്.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: ഹലോ, എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നമസ്കാരം. അപ്പോൾ ശ്രോതാക്കളോടൊപ്പം ഞാൻ ഫിലോമിനയാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ പ്യാർബെരി ആവാസ് എന്ന പ്രോഗ്രാം ഇന്ന് ഉണ്ടായിരിക്കുന്നതല്ല, പക്ഷെ ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ ഇഷ്ടപ്പെട്ട ഹിന്ദി ഗാനങ്ങളൊക്കെ ഈ പരിപാടിയിൽ ആവശ്യപ്പെടാവുന്നതാണ് കേട്ടോ. എന്നാൽ നമ്മൾ ഇന്ന് മലയാളത്തിലായിരിക്കും സംസാരിക്കുന്നത്, അതുകൊണ്ട് എല്ലാ ശ്രോതാക്കൾക്കും ഈ പരിപാടിയിൽ വിളിക്കാവുന്നതാണ്. വിളിച്ച് ഇഷ്ടപ്പെട്ട ഹിന്ദി ഗാനങ്ങളൊക്കെ ആവശ്യപ്പെടാവുന്നതാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-2931-1111. നമ്മുടെ ആദ്യത്തെ കോളിലേക്ക് പോവാം. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: പറഞ്ഞോളൂ ഏട്ടാ, പേരെന്താണ്?
1: सपने दिखाए अब तुमरा भी जागे न सोता है क्या करवाए कुछ कुछ होता है क्या करवाए कुछ कुछ होता है ये गाना
0: कोला लो चेटन എല്ലാ പരിപാടി എന്താണ് ചേട്ടാ
1: എല്ലാ പാട്ട് കേക്കാം
0: ആ എന്നാ ഓക്കേ നമുക്ക് പാട്ടിലേക്ക് പോവാം
1: അച്ഛാ

0: അങ്ങനെ നല്ലൊരു മനോഹര ഗാനം കേട്ടിട്ട് നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത കോൾ ആർക്കിടെ നോക്കാം.
1: ഹലോ.
0: ഹലോ, നമസ്കാരം.
1: ശശിധരൻ കല്ലന്താഴ്.
0: പറഞ്ഞോളൂ ചേട്ടാ.
1: നമസ്കാരം.
0: നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ എല്ലാവർക്കും സുഖമാണ്.
1: പിന്നെ
0: രാവിലെ മഴ പെയ്തായിരുന്നു ചെറുതായിട്ട്. എന്തായാലും ചൂടിന് കുറവില്ലല്ലേ.
1: ചെറിയ ചെറിയ മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുമ്പോ ചൂട് കൂടുകയുള്ളൂ.
0: അല്ല, ചൂട് ഇളകുന്നില്ലേ അടിയിൽ നിന്ന്. പിന്നെ ഏത് പാട്ടാ ചേട്ടൻ ചോദിച്ചേക്കുന്നേ?
1: നേരത്തെ ഇത് കഴിഞ്ഞ പാട്ട് ഈ പാട്ടാണോന്ന് സംശയം. അത് കേട്ടായിരുന്നു. അതാണോ?
0: അല്ല, അത് തുംപാസ് ആയെന്നുള്ള ഗാനമാണ് ചോദിച്ചിരുന്നത്.
1: ഇതെന്ന് പറഞ്ഞാൽ ദുൽഹനിയ ദേജായന്റെ എന്നുള്ള പടത്തിലുള്ളതാ ഞാൻ നേരത്തെ പറഞ്ഞതേ.
0: അല്ല, ഇപ്പൊ രണ്ടും രണ്ട് പാട്ടാണ്. ചേട്ടൻ ചോദിച്ചത് വേറെ പാട്ടാണ് ഇപ്പൊ ചോദിച്ചതേ. നേരത്തെ പ്ലേ ചെയ്ത പാട്ടല്ല ചേട്ടൻ ഇപ്പൊ ചോദിച്ച പാട്ടില്ലേ. നേരത്തെ പ്ലേ ചെയ്ത പാട്ടല്ല, ഇത് വേറെ പാട്ടാണ്.
1: ഓക്കേ,
0: അപ്പൊ നമുക്ക് ഗാനം കേൾക്കാം.
1: ഓക്കേ, താങ്ക് യു.

0: വീണ്ടും നല്ലൊരു മനോഹരമായ ഗാനമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. അപ്പൊ ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പർ 0744 2931111. അടുത്ത കോളിലേക്ക് പോവാം. ഇന്ന് ആകാംക്ഷയില്ല, അതിന് പകരം ഞാൻ ഇന്ന് വന്നു. പക്ഷെ ഞാൻ ഹിന്ദിയിലല്ല, മലയാളത്തിലാണ് സംസാരിക്കുന്നേ.
1: ഞാനൊരു പാട്ട് പറഞ്ഞു. അപ്പൊ ഞാനേ ഈ പാട്ടിന്റെ ഇപ്പം തേരയും മേരയും എന്നുള്ള പാട്ടാണ് ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ മലയാളം ഭാഗം കൂടെ ചേർത്ത് ഞാൻ ഒരു നാല് വരി പാടാം, കേട്ടോ?
0: പാടിക്കോളൂ.
1: ഇടയ്ക്ക് മലയാളം കൂടെ വരും,
0: കുഴപ്പമില്ല.
1: തേരെ

0: അപ്പോ നമ്മുടെ അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ഞാൻ പഴയ ഒരു പാട്ട്
0: ചോദിച്ചിരിക്കുകയാ. പാട്ട് അതിലേത് പാട്ടാണ് ചേച്ചി?
1: അതിലെല്ലാം നല്ല പാട്ടുകളും.
0: ചേച്ചിക്ക് പാട്ട് പാടാൻ ആഗ്രഹം ഉണ്ടോ? പാട്ട് കേട്ടാ മതി, കേൾക്കാനാണ് ഇഷ്ടം.
1: അത് റേഡിയോ പിന്നെ ഞാൻ രാത്രി 12 മണി ഉച്ചയ്ക്ക്
0: എന്നിട്ടാണ് ഉറങ്ങുന്നത്. പാട്ട് കേട്ടാണോ ഉറങ്ങുന്നത്? അത് പാട്ട് കേട്ട്
1: ഇപ്പൊ ഞാന് കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് വീട്ടിരിക്കുക.
0: അപ്പൊ റേഡിയോ തന്നെ ആശ്രയം
1: ഉണ്ടായിട്ട് സമയം പോന്നു.
0: അതെ അതെ.
1: സുഖാണോ?
0: ആ സുഖമായിട്ടിരിക്കുന്നു. ചേച്ചിക്ക് സുഖാണോ?
1: ആ സുഖമായി. മരുന്ന്
0: കഴിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ കാണാനൊക്കെ പോകുന്നുണ്ടോ ഇടയ്ക്ക് ഹോസ്പിറ്റലില് ഡോക്ടറെ കാണാൻ?
1: ഇനിയിപ്പോ എനിക്ക് ഞങ്ങൾക്ക് അടുത്ത മാസം 30-ാം തീയതി കല്ലുവാതൊക്കെ ചെല്ലാൻ പറഞ്ഞിരിക്കുക.
0: ഞാൻ
1: അരവിന്ദനില് പോയി ചെയ്തതായി, തിരുനെൽവേലിയിലേ. അപ്പൊ എനിക്ക് റേഡിയോയിൽ കേട്ടാണ് ഞാൻ അറിഞ്ഞത്. ഇവിടെ
0: ഫ്രീ ആയിട്ട് ചികിത്സ അങ്ങനെ എന്തോ സംഭവിച്ചു.
1: റേഡിയോയില് കേട്ട് ഒരു ദിവസം 8 മണിക്ക് ശനിയാഴ്ച
0: അറിയിപ്പില്.
1: അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ പോയി.
0: അങ്ങനെ പോയി.
1: അത് വലിയൊരു ഉപകാരമായി.
0: അങ്ങനെ ഓരോന്ന് അറിയുമ്പം നീ ഇപ്പൊ പോണല്ലേ?

ഹിന്ദിയിലേക്ക് വരാം. അപ്പോൾ പ്രിയ ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിൽ ഇഷ്ടപ്പെട്ട ഹിന്ദി ഗാനങ്ങൾ ആവശ്യപ്പെടാൻ വിളിക്കേണ്ട നമ്പർ 0474293111. കോളിലേക്ക് പോവാം. ഹലോ,

0: ഹലോ, നമസ്കാരം മാഡം.
1: നമസ്കാരം.
0: ഞാൻ ആദ്യമായിട്ടാണ് താങ്കളായിട്ട് സംസാരിക്കുന്നത്. ഷിബിൻ താമരക്കുളം.
1: മനസ്സിലായിട്ടാ?
0: ഒരുപാട് ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും, ആദ്യമായിട്ട്
1: സംസാരിക്കുന്നു. എന്താ ചേട്ടാ?
0: ഞാൻ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്രയും ജോലി തിരക്കില് വീണ്ടും വീണ്ടും
1: ക്ലിയർ ആവുന്നില്ല ഏട്ടാ കോള്. ഹലോ
0: ഹലോ,
1: ആ ഇപ്പൊ കേക്കാം.
0: ആ ശരി, അത് ഇടയിൽ രണ്ടു പ്രാവശ്യം കട്ടായി പോയായിരുന്നു. രണ്ടു കോൾ എനിക്ക് കിട്ടിയായിരുന്നു, കട്ടായി പോയായിരുന്നു പാട്ട് പറഞ്ഞിട്ടും. ക്ലിയർ ആണോ?
1: ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്.
0: ബ്രേക്ക് ആവുന്നുണ്ട് അല്ലേ? പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, മാഡം പറയുന്നത് എനിക്ക് കേൾക്കുന്നുണ്ട്.
1: ഇപ്പൊ ക്ലിയർ ആയിട്ട്
0: സംസാരിക്കാൻ സാധിച്ചത് സന്തോഷം. ഞാൻ പാട്ട് പറഞ്ഞത് നമ്മുടെ വസീയുടെ മിന്നലിൽ വസീയുടെ പാട്ടില്ലേ, അതിൽ തമിഴാ പറഞ്ഞിരിക്കുന്നു കേട്ടോ.
1: ഓക്കേ,
0: പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം മാഡം?
1: സുഖമായിട്ടിരിക്കുന്നു. ചേട്ടന് സുഖമാണോ?
0: സുഖം സുഖം.
1: എങ്ങനെ പോകുന്നു കച്ചവടമൊക്കെ?
0: കച്ചവടം കുഴപ്പമില്ലാത്ത രീതിക്ക് ഓണമൊക്കെ ഇനി തിരക്കെല്ലാം
1: തിരക്കാണ്.
0: അമിതമായ റോഡ് താമരക്കുളം ടു മാർക്കറ്റ് റോഡ്, അവിടെ ബെൻസുകാരന്റെ ഫ്രണ്ട് റോഡ് മാർക്കറ്റ് റോഡ് വരെ ഫുള്ള് സൈഡിലും അനധികൃതമായ പാർക്കിംഗ് ആണ് വണ്ടികൾ.
1: നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും മറ്റേ കാൽനട യാത്രക്കാർക്ക് എങ്ങനെയൊക്കെയാണെങ്കിൽ. ഹലോ,
0: കേൾക്കുന്നില്ല.
1: കട്ടായി പോകുന്നു ചേട്ടാ, ക്ലിയർ ആവുന്നില്ല. എന്താണ് പറയുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല.
0: ആണോ?
1: അപ്പൊ നമുക്ക് ഇനി ഒരു അവസരത്തിൽ സംസാരിച്ചാലോ?
0: ഓക്കെ, കുഴപ്പമില്ല. പാട്ട് ഇപ്പൊ കേൾക്കുന്നുണ്ട് മാഡം?
1: ആ ഇപ്പൊ കേൾക്കുന്നുണ്ട്.
0: ഓക്കെ, അപ്പൊ ഞാൻ ഒരു ഒരു ലൈൻ ഒന്ന് പാടിക്കോട്ടെ?
1: ആ പാടിക്കോളൂ.
0: അതിന്റെ വസീറിന്റെ ഉള്ളിലുള്ള ഹിന്ദി ലൈനാണ് ഞാൻ പാടാൻ പോകുന്നത്. ഓക്കെ
1: ഓക്കെ.
0: യുഹീം ബസ് ബസ് കളി കേട്ടാ പരിസേ ഹം യാ

ഹലോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ചേട്ടൻ പറഞ്ഞ ഗാനം കേട്ടിട്ട് തിരികെ വരാം.

0: സമയം 11:35 ആയിരിക്കാണ്. അപ്പോൾ ശ്രോതാക്കളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ കേൾക്കാൻ വിളിച്ചോളൂ 0474-2939-1111. ഹലോ ഹലോ, നമസ്കാരം.
1: കേക്കാവോ?
0: ആ, കേൾക്കുന്നുണ്ട് ഏട്ടാ.
1: ആ, ഞാൻ ലതാജിയുടെ ഒരു പാട്ടായിരുന്നു, സത്യം ശിവം സുന്ദർ.
0: ആ, ഇഷ്ടപ്പെട്ട പാട്ടാണോ അത്?
1: ആ, അത് വളരെ.
0: എന്തുകൊണ്ടാണ് ആ ഗാനം ഇഷ്ടപ്പെടാൻ കാരണം?
1: അത് പണ്ടുപാട്ട് കേൾക്കുന്ന ഒരു പാട്ട്.
0: പണ്ടോട്ടെ? അതെ. ഇപ്പൊ പാടുന്നുണ്ടോ ചേട്ടൻ ഇന്ന് ആ പാട്ട്? കേട്ടാ മതി അല്ലേ? തൊണ്ടയൊന്നും വയ്യ. ഇപ്പൊ സാരമില്ല, നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓ, കേക്കാം.
0: ശരി.

0: ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ ലാസ്റ്റ് കോളിലേക്ക് പോവാം. ആരുടേതാണെന്ന് നോക്കാം. ഹലോ ഹലോ
1: നമസ്കാരം.
0: നമസ്കാരം, പറഞ്ഞോളൂ ഏട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: നല്ല വിശേഷം,
0: സുഖമായിട്ടിരിക്കുന്നു. അതെ അതെ, ഇനിയിപ്പോ കുറച്ച് ദിവസവും കൂടെ ഉള്ളു ഓണത്തിന്. ചേട്ടന് ജോലി സ്ഥലത്താണോ?
1: വീട്ടിലുണ്ട്.
0: വീട്ടിലുണ്ട്, ഇന്ന് ജോലിക്കില്ലായിരുന്നോ? ഓ അങ്ങനെ. പിന്നെ ഇന്ന് ഏത് പാട്ടാ ചേട്ടൻ ചോദിച്ചേക്കുന്നേ? അപ്പൊ എന്തായാലും നമുക്ക് ദാസേട്ടൻ്റെ ഒരു പാട്ട് കേട്ടാലോ? ആയിക്കോട്ടെ. ഓക്കെ ചേട്ടാ, അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ഈ പാട്ടോടുകൂടി അവസാനിക്കുകയാണ്. ഇതുപോലുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ കേട്ടുമുട്ടുന്നതുവരെ സൈനിങ് ഓഫ് ഫിലോമിന.

ഇന്ന് ഭാരതത്തിലെ ഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികറിൽ ഇപ്പോൾ രുചിഭേദം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആശ പ്രദ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
1: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് രുചിഭേദം പരിപാടിയിലേക്ക് സ്വാഗതം. എന്റെ പേര് ആശ പ്രതാപ്. വളരെ പെട്ടെന്ന് പാകം ചെയ്യാവുന്ന വിഭവങ്ങളെ കുറിച്ചുള്ള പരിപാടിയാണിത്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കരിക്ക് തേങ്ങാദോശയാണ്. ഇതിനാവശ്യം വേണ്ടുന്ന ചേരുവകളെ കുറിച്ചൊന്ന് പറയാം. പച്ചരി ഒരു കപ്പ്, ഉപ്പ്, എണ്ണ ഇവ ആവശ്യത്തിന്, ജീരകം വളരെ കുറച്ച്, അധികം മൂക്കാത്ത തേങ്ങ, അതായത് കരിക്ക് അരക്കപ്പ്. ഇനി കരിക്ക് തേങ്ങാദോശ തയ്യാറാക്കുന്ന വിധമൊന്ന് പറയാം. ആദ്യമായി പച്ചരി കുതിർക്കുക, പിന്നീട് കരിക്ക് തേങ്ങ ചേർത്ത് അരയ്ക്കുക, ജീരകവും ഉപ്പും ചേർത്ത് ദോശ ചൂടാം. അങ്ങനെ കരിക്ക് തേങ്ങാദോശ തയ്യാറായി കഴിഞ്ഞു. ഒരിക്കൽ കൂടി കരിക്ക് തേങ്ങാദോശ തയ്യാറാക്കുന്ന വിധമൊന്ന് പറയാം. ആദ്യമായി പച്ചരി കുതിർക്കുക, അതിനുശേഷം കരിക്ക് തേങ്ങ ഇതിനോടൊപ്പം ചേർത്ത് അരയ്ക്കുക, ജീരകവും ഉപ്പും ഇതിനോട് ചേർത്ത് കലക്കി ദോശ ചൂടാം. അങ്ങനെ കരിക്ക് തേങ്ങാദോശ തയ്യാറായി കഴിഞ്ഞു. എവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുതിയ വിഭവങ്ങളുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് NRI വിഭാഗത്തിലുള്ള സ്പോട്ട് അഡ്മിഷൻ 10:00 കോളേജിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447789825. തങ്കശ്ശേരി, വാടി, മൂതാക്കര, പോർട്ട് കൊല്ലം പ്രദേശവാസികൾക്കായി കൊല്ലം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിലും മാതാ മെഡിക്കൽ സെന്റർ ആശുപത്രിയുടെ സഹകരണത്തോടെ 2026 ജൂലൈ 29 ബുധനാഴ്ച രാവിലെ 10:00 മുതൽ മൂതാക്കര സെന്റ് പീറ്റേഴ്സ് ഹാളിൽ വെച്ച് സൌജന്യ നിയമ ബോധവൽക്കരണ ക്ലാസ്, നിയമ അദാലത്ത് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ശ്വാസകോശ രോഗ വിഭാഗം, അസ്ഥിസന്ധി രോഗ വിഭാഗം, നേത്രരോഗ വിഭാഗം എന്നിവയിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ആരോഗ്യ പരിശോധനയും ലഭ്യമാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474279139. മറ്റൊരു നമ്പർ 8086520119. കേരള സർക്കാരിന്റെ ടൂറിസം വകുപ്പിന് കീഴിലുള്ള ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊല്ലത്ത് ഒരു വർഷത്തെ ഫുഡ് പ്രൊഡക്ഷൻ കോഴ്സിലേക്കും ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് കോഴ്സുകളിലേക്കും സ്പോട്ട് അഡ്മിഷൻ തുടരുന്നു. പ്ലസ് ടു വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. SC ST OEC വിഭാഗക്കാർക്ക് ഫീസ് പൂർണ്ണമായും സൌജന്യം. OBC വിഭാഗക്കാർക്ക് ജനറൽ കാറ്റഗറി, EWS സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് വരുമാന പരിധിക്ക് വിധേയമായ ഫീസ് ആനുകൂല്യവും ലഭിക്കും. ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്ത് മികച്ച തൊഴിലവസരം നേടാം. ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കടപ്പാക്കട, TKDM സ്കൂൾ ക്യാമ്പസ്, കൊല്ലം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474276635. മറ്റൊരു നമ്പർ 9072216937. രണ്ടാം കൊച്ചി TKM ഇന്റർനാഷണൽ സെന്റർ ഫോർ ട്രെയിനിംഗ് ആന്റ് പ്ലേസ്മെന്റിൽ നടക്കുന്ന പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആന്റ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. മിനിമം യോഗ്യത പ്ലസ് ടു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8989826060. വ്യക്തിത്വ വികസനവും അതിനോടൊപ്പം ഒരു ജോലി എന്ന സ്വപ്നവും കാണുന്ന യുവതി യുവാക്കൾക്ക് തൊഴിൽ പരിശീലനവും ജോലിയും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഡോൺ ബോസ്കോ ടെക് കൊല്ലത്ത് പ്രവർത്തിച്ചു വരുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സർട്ടിഫൈഡ് കോഴ്സ് സൌജന്യ തൊഴിലധിഷ്ഠിത കോഴ്സിന്റെ അടുത്ത ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. 10-ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്കായി IT കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് കോഴ്സ് നടത്തപ്പെടുന്നു. ഈ മേഖലയിൽ മികച്ച പരിശീലനം പ്രാക്ടിക്കൽ സഹായത്തോടെ സൌജന്യമായി നൽകുന്നതിനോടൊപ്പം പ്രമുഖ കമ്പനികളിൽ ജോലിക്കുള്ള അവസരം ലഭ്യമാക്കുന്നതാണ്. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് തൊഴിലവസരം ഉറപ്പു നൽകുന്നു. പരിശീലനം തികച്ചും സൌജന്യമായിട്ടുള്ള ഈ കോഴ്സുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 7994553662. മറ്റൊരു നമ്പർ 8891924337. മറ്റൊരു നമ്പർ 9072467032. ത്രിവത്സര LLB അന്തിമ റാങ്ക് ലിസ്റ്റ് പട്ടിക പ്രസിദ്ധീകരിച്ചു. MSc നേഴ്സിംഗ് പ്രവേശന പരീക്ഷയുടെ താൽക്കാലിക ഉത്തരസൂചിക പ്രസിദ്ധീകരിച്ചു. പരാതികൾ 30-ാം ദിവസം ഉന്നയിക്കാം. ഓണക്കാലത്ത് റേഷൻ കടകളും സപ്ലൈകോയും വഴി നൽകുന്ന സ്പെഷ്യൽ സാധനങ്ങളുടെ വിവരങ്ങൾ അറിയിച്ചു. ഓഗസ്റ്റിൽ റേഷൻ കടകൾ വഴി മുൻഗണനേതര വിഭാഗത്തിലെ നീലക്കാർഡ് ഉടമകൾക്ക് 3 കിലോ സ്പെഷ്യൽ അരി കിലോഗ്രാമിന് 10.90 രൂപ നിരക്കിൽ, നീലക്കാർഡിലെ ഓരോ അംഗത്തിനും സാധാരണ റേഷനായി 2 കിലോ വീതം അരി, വെള്ളക്കാർഡ് ഉടമകൾക്ക് 7 കിലോ അരി കിലോഗ്രാമിന് 10.90 രൂപ നിരക്കിൽ, നീല വെള്ള കാർഡുകൾക്ക് 2 കിലോ വീതം ഗോതമ്പ് കിലോഗ്രാമിന് 8.70 രൂപ നിരക്കിൽ, ക്ഷേമ സ്ഥാപനങ്ങളിലെ NBI ബ്രൌൺ കാർഡ് ഉടമകൾക്കും ഗോതമ്പ്. സപ്ലൈകോ വിൽപ്പനശാലകൾ വഴി റേഷൻ കാർഡ് ഉടമകൾക്ക് സബ്സിഡി നിരക്കിൽ 30 കിലോ വരെ അരി, സാധാരണ ലഭിക്കുന്ന 10 കിലോ അരി കിലോഗ്രാമിന് 33 രൂപയ്ക്ക്, കൂടാതെ 20 കിലോ അരി കിലോഗ്രാമിന് 26 രൂപയ്ക്ക്. സെപ്റ്റംബറിലെ അരിയും ആവശ്യമെങ്കിൽ ഓഗസ്റ്റിന് വാങ്ങാം. തദ്ദേശ സ്ഥാപനങ്ങളിൽ വ്യാപാര ലൈസൻസ് പുതുക്കാൻ അപേക്ഷ നൽകുന്നതിനുള്ള തീയതി 20 ആഗസ്റ്റ് വരെ നീട്ടി. സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യത. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
1: റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം.
2: നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ രേഷ്മ. ശ്രോതാക്കൾക്കിടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനുള്ള സമയമാണ്. അപ്പൊ വേഗം തന്നെ വിളിക്കുക. വിളിക്കുന്ന നമ്പർ 0474293111. അപ്പൊ ദേ നമുക്ക് ഫസ്റ്റ് കോൾ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ, ഓക്കെ വസന്ത. ഓക്കെ, അപ്പം അഡ്വാൻസ് ജന്മദിന ആശംസകൾ നേരുകയാണ്.
3: താങ്ക് യു.
2: ഓക്കെ അമ്മ, അപ്പൊ ഇന്ന് പാട്ട് പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ഉണ്ണിച്ചേട്ടൻ. അതെ അതെ, ഉണ്ണിമേനോന്റെ സോങ്. സ്ഥിരം എനിക്ക് അത് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടും അത് തന്നെയാണ്. എപ്പോഴും ചോദിച്ചാലും ഈ പാട്ടും. ഓക്കെ, ഒരു രണ്ടു വരി പാടുന്നു എങ്കിൽ.
3: മറന്നുപോയി
2: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഒരിക്കൽ കൂടി ജന്മദിന ആശംസകൾ നേരുകയാണ്. പുതിയ അമ്മ ആവശ്യപ്പെട്ട ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓക്കെ, അങ്ങനെ നല്ല മനോഹരമായ ഒരു ഗാനം കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് കാതോട് കാതോരത്തിൽ ശ്രോതാക്കളോടൊപ്പം. ഞാൻ രീഷ്മയാണ്. അപ്പൊ ഉച്ച സമയമൊക്കെയാണ്, അപ്പൊ നല്ല നല്ല അടിപൊളി ഗാനങ്ങളൊക്കെ ആവശ്യപ്പെടുക. അപ്പൊ നീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ ഹലോ ഹലോ ഹലോ
1: ഹലോ
0: ഹലോ, പേര് പറയൂ.
1: എന്റെ പേര് സുഭാഷ്.
0: സുഭാഷ്, ഓക്കെ, എവിടുന്നാ വിളിക്കുന്നേ? താമരക്കുളം. ഓക്കെ, അവിടെ എന്ത് ചെയ്യുവോ?
1: എന്തോ
0: അവിടെ എന്തായിട്ട് വർക്ക് ചെയ്യുവാ?
1: ഞാൻ സെക്യൂരിറ്റി ഗാർഡ്.
0: സെക്യൂരിറ്റി, ഓക്കെ. പിന്നെ
1: പേരെന്താ നമ്മളെ?
0: എന്റെ പേര് രേഷ്മ. റോസ്?
1: റോസിനെ അറിയോ? റോസ്?
0: റോസ് ഇല്ല.
1: റോസ് ഉണ്ട് ഞങ്ങളുടെ പൊടിമോള്.
0: ആണോ?
1: ആണോ?
0: ഓക്കെ, എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല, ചിലപ്പോ സംസാരിച്ചു വരുമ്പോ നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഓക്കെ, പിന്നെ ഫുഡൊക്കെ കഴിച്ചോ?
1: ഇല്ല, സമയമായില്ലല്ലോ.
0: സമയമായില്ല. ഇന്ന് ഡ്യൂട്ടിയിലാണോ അതോ വീട്ടിലാണോ?
1: ഡ്യൂട്ടിയിലുണ്ട്.
0: ഓക്കെ, അപ്പൊ പാട്ട് പറഞ്ഞിട്ടുണ്ടോ?
1: പാട്ട്
0: കേട്ടാലോ.
1: പൂമരം ചൂടും.

0: തന്നെ പണ്ടൊരു വടക്കൻ തന്നെ ഈ പാട്ടാണ്.
1: ഓക്കെ, അടിപൊളിയായിട്ട് പാടി കേട്ടോ.
0: അതുപോലെ പ്രവീൺ സാറിനും ബാക്കി എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും.
1: ഓക്കെ ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓക്കെ, തിരികെ എത്താം കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ ഇതിന് നമുക്ക് അടുത്തൊരു കോള് കണക്ട് ആവുന്നതേ ഉള്ളൂ. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 04 2 9 3 11 11 എന്ന നമ്പറിലേക്കാണ് ശ്രോതാക്കൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയർ 107.8 ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. അപ്പൊ ഇതേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ,
1: നമസ്കാരം.
0: ഷിബിനാണ് താമരക്കുളത്ത് നിന്ന്. ഓക്കെ ഷിബിൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: നല്ല വിശേഷം മേഡം. നീ പോകുന്നു,
0: കുറച്ചു മുന്നേ എനിക്കൊന്ന് ഹിന്ദിയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു.
1: തീർച്ചയായിട്ടും വിളിച്ചിട്ടുണ്ട്, രണ്ടു പ്രാവശ്യം കേട്ടായി. മേഡത്തിന് നന്നായിട്ട് അറിയും എനിക്ക് തോന്നുന്നു.
0: എന്താ,
1: രണ്ടു പ്രാവശ്യം കട്ടാവും ചെയ്തു മേഡം. പക്ഷെ ഭയങ്കര, ഞാൻ ഫിലോമിന മേഡത്തിന്റെ അടുത്ത് ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടേ ഇല്ല. ആ മേഡം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ആ ജോലിന്റെ ഇടയിൽ ആ ട്രെയിൻ ചെയ്ത് വരുന്നത്. അതുകൊണ്ടാണ്
0: കേട്ടോ.
1: പിന്നെ എന്തെങ്കിലും വിശേഷം?
0: സുഖമായിട്ടിരിക്കുന്നു. എനിക്കൊന്ന് അപ്പോഴും കോളിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു, വോയിസ് എല്ലാം ബ്രേക്കായി ബ്രേക്കായി. ഇപ്പൊ കുഴപ്പമില്ല,
1: പക്ഷേ എനിക്ക് തോന്നുന്നു.
0: ഓക്കെ, ഇന്നങ്ങനെ
1: മാഡം, നമ്മുടെ കെ കെ പി പി യിൽ രണ്ടാഴ്ച കൊണ്ട് പല അഭിപ്രായങ്ങൾ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. നല്ലൊരു പ്രോഗ്രാമിൽ ഇങ്ങനെ വിളിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് നമ്മുടെ.
0: ഹലോ ഹലോ ഹലോ. ഓക്കെ, വീണ്ടും ചേട്ടാ എന്തോ പ്രശ്നമുണ്ട് കോളിന്, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. സരല, വിളിച്ചതിൽ സന്തോഷം. ചേട്ടൻ ആവശ്യപ്പെട്ട ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ശാന്തി, എവിടെ നീ പോകുന്നേ?
1: ചേച്ചി, ഞാൻ കൊല്ലം താമരക്കുളത്തല്ല ശ്രീ മുത്തുമാരിയമ്മൻ കോവിലിൽ പോവാ.
0: താമരക്കുളം ശ്രീ മുത്തുമാരിയമ്മൻ കോവിലിൽ കർക്കിടക മാസ വിശേഷാൽ പൂജകൾ ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 15 വരെ. ആടിക്കോൾ, കൂൾക്കുഴക്കട്ട, വളയൽ മാല, മഞ്ഞൾ മാല, വേപ്പിലമാല, മാവിളക്ക്, മഞ്ഞച്ചരട്, വെറ്റില, പാക്ക്, കുങ്കുമം എന്നിവ അമ്മനുക്ക് നേർച്ചയായി സമർപ്പിക്കുന്നു. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 7 മണി മുതൽ നടക്കുന്ന വിശേഷാൽ പൂജകളിലും കർക്കിടക മാസ പൂജകളിലും ഭക്തജനങ്ങൾ പങ്കെടുക്കൂ. ശ്രീ മുത്തുമാരിയമ്മന്റെ അനുഗ്രഹം നേടൂ. ഈ ഓണം മാറ്റിവെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
2: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ. വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
0: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
2: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
0: ട്രോളി ബാഗുകൾ,
2: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
0: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ്ണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
2: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ
0: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
0: 9847198471.
3: ഓക്കെ, തിരികെ എത്താം കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ ഇതിൽ നമുക്ക് അടുത്തൊരു കോളെത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ,
4: നമസ്കാരം.
3: നമസ്കാരം ഉഷയമ്മ.
4: ശിവൻ പാട്ടത്തിക്കാവാ.
3: ഓക്കെ ഉഷയമ്മ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കൊറേ നാളായല്ലോ സംസാരിച്ചിട്ട്.
4: ഒത്തിരി നാളായി മോളെ, ഒത്തിരി നാളായി. കഴിഞ്ഞ മാസം ഗീതമോളോട് ഒന്ന് സംസാരിച്ചിട്ട് പോയി. ഈ മാസം രേഷ്ണമോളോട് സംസാരിക്കാന്ന് വിചാരിച്ച്. കർക്കിടക മാസവും
3: രാമായണ മാസം ഒക്കെയാണ്. അതെ,
4: ഒന്ന് സംസാരിച്ചിട്ട് പോകാന്ന് വിചാരിച്ച്.
3: അമ്പലത്തിലൊക്കെ പോയോ? ആ, സുഖമായിട്ടിരിക്കുന്നു. ക്ഷേത്രത്തിലൊക്കെ പോയോ? രാമന്റെ
4: പോയി മോളെ. എല്ലായിടത്തും പോയി ഇങ്ങനെ പ്രാർത്ഥിച്ചല്ലേ നമ്മൾ നടക്കുന്നത്.
3: അതെ അതെ, നാലമ്പല ദർശനത്തിനൊക്കെ പോയായിരുന്നോ?
4: ഇല്ല ഇല്ല ഇല്ല, ദൂരോട്ടുള്ള ഒന്നും പോയില്ല.
3: പോയില്ല, സാരല്ല, നമ്മുടെ അടുത്തുള്ള രാമനെ പോയി കണ്ടാലും മതി.
4: അതെ.
3: പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ
4: മോളെ? എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ റേഡിയോ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. നമ്മള് ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാണ്. നമ്മുടെ വീട്ടില് ഒരു ദിവസം നമ്മൾ വന്നിട്ട് പോയി, രണ്ടാം നല്ല സ്വീകരണമായിരിക്കും. രണ്ടാമത്തെ ദിവസം നമ്മൾ ചെല്ലുമ്പോ

0: ഒന്നോ രണ്ടോ ദിവസം നമ്മള് രണ്ടോ അടുത്ത കൂടിയിരിക്കുമ്പോ ഒന്ന് വിളിക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും വിളിക്കാൻ പറ്റുമല്ലോ മോളെ.
1: അതെ പറ്റും.
0: എനിക്കിതൊരു പരാതിയാണ്, കാരണം ഇത് എല്ലാ ശ്രോതാക്കളും കേൾക്കണം. അവരുടെ എല്ലാവരുടെയും കൂടെ റേഡിയാണ്, അത് ഒരാളുടെ മാത്രമല്ല.
1: നമ്മളത് അനൗൺസ് ചെയ്യുന്നുണ്ട് എല്ലാരും, രണ്ടാഴ്ച കുടുംബം വിളിക്കുക എന്ന് നമ്മള് പറയുന്നുണ്ട്, നമ്മള് ഇൻസ്ട്രക്ഷൻ ഇടുന്നുണ്ട്. പക്ഷെ നമുക്ക് പറയാനേ സാധിക്കുന്നുള്ളൂ, ചെയ്യേണ്ടത് നമ്മുടെ ശ്രോതാക്കളും.
0: ഇത് ശ്രോതാക്കളും മനസ്സിലാക്കണം, കാരണം ഞാൻ എല്ലാ ശ്രോതാക്കളോടും പറയുവാണ്, കാര്യം ഈ ദിവസം ദിവസം വിളിച്ചു, ഞങ്ങൾ ദിവസവും കേട്ടോണ്ടിരിക്കുന്ന ഈ വിളിച്ചോണ്ടിരിക്കുന്നവർ തന്നെയാണ് വിളിച്ചോണ്ടിരിക്കുന്നത്, ഇതിനൊരു മാറ്റവും വരുന്നില്ല. അത് ഈ ശ്രോതാക്കളൊന്ന് മനസ്സിലാക്കി കൂടേക്ക്, എത്രയോ പേര് വിളിക്കാനായിട്ടിരിക്കും. ഞാൻ തന്നെ ഇപ്പം മാസത്തിൽ ഒരു പ്രോഗ്രാം ഒരൊറ്റ കാതോട് കാതറിൽ ഞാൻ വിളിക്കത്തുള്ളൂ, അതൊക്കെ എന്താ വിളിക്കാത്തത്. നമ്മളിങ്ങനെ ഓരോരുത്തരുടെയും സന്തോഷവും ദുഃഖവും പാട്ടും ഒക്കെ കേട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ഒരു സത്യം പറയാൻ, നമ്മളെ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെന്ന് തോന്നത്തു പോലും ഇല്ല നമ്മളെ റേഡിയോ കാതോട് കാതരം കേൾക്കാൻ.
1: കാരണം
0: ഒത്തിരി ആളുകൾ, ഒത്തിരി ശ്രോതാക്കൾ വന്ന് അവരുടെ സന്തോഷം എല്ലാം, സന്തോഷം, സങ്കടം, പാട്ടുകള്, തമാശകള്, ഇതെല്ലാം അവര് പറയുന്നുണ്ട്. നമുക്കൊരു പരമാവധി നമ്മൾ റേഡിയിൽ പറയാവുന്ന ഇത്രയും പറയുന്നുണ്ട്. ഈ ശ്രോതാക്കൾ ഒരു കാരണവശാലും ഞങ്ങളിത് കേൾക്കത്തില്ല, ഞങ്ങൾ തന്നെ ഇത് ഞങ്ങളെ റേഡിയാണെന്ന് പറഞ്ഞാണല്ലോ ഈ വരുന്നത്. അപ്പൊ ഞങ്ങൾക്കും ഇങ്ങനെ വിളിച്ചൂടെ മക്കളെ, എല്ലാരും ഒരേപോലെയാണെന്ന് എല്ലാരും എല്ലാ ശ്രോതാക്കളും വിചാരിക്കണം.
1: അവിടെ
0: അനൗൺസ്മെന്റിലും നമ്മള് കോള് കണക്ട് ചെയ്യാനിരിക്കുന്ന നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ലേ വരുന്നവരെ, ഈ കോള് പേര് പറയാൻ പറയത്തില്ലേ. അപ്പൊ അങ്ങനെയുള്ളവരങ്ങനെ അറിയുന്ന, അപ്പൊ പല നിങ്ങൾ പല ആർജ്യന്മാരാണ് അവിടെ കോള് കണക്ട് ചെയ്യാനിരിക്കുന്നത്.
1: അപ്പൊ
0: ചിലപ്പോ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റത്തില്ലായിരിക്കും,
1: ഈ
0: വിളിക്കുന്നവർക്ക് മനസ്സിലാക്കാമല്ലോ.
1: പലരായിരിക്കും പല ദിവസങ്ങളിൽ ഇവിടെ നമുക്ക് ഇരിക്കുന്നത്. അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റത്തില്ല ആരെന്ന് വിളിച്ചു എന്ന് വിളിച്ചില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല. എല്ലാ ശ്രോതാക്കളും ഇത് കേൾക്കുന്നുണ്ടായിരിക്കും, കേൾക്കുന്നവർ മിക്കവാറും ഒന്ന് മാറി നിൽക്കാൻ ശ്രമിക്കും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഓക്കെ അമ്മ, പാട്ട് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ
0: പാട്ട് പറഞ്ഞിട്ടുണ്ടോ?
1: ആ പാടിക്കോ.
0: സമായണ കിളി ചാരികപ്പൈങ്കിളി ചാജീവനേത്രനെ കണ്ടു, എന്റെ രാഗവിലോലനെ കണ്ടു. ഞാൻ അഞ്ചാം സ്റ്റാൻഡേർഡിൽ പഠിച്ചിരുന്നപ്പം ഞാൻ പഠിച്ച ഒരു ഗാനമാണ് ഞാൻ ഈ പാടിയത്.
1: ഓക്കെ,
0: നിനക്ക് മോളെ എനിക്ക് ഡെഡിക്കേഷൻ പറയാനുണ്ട്. ആവതമ്മ, ആനനല്ലിയമ്മ, ശ്യാമളയമ്മ, ചന്ദ്രിക അമ്മ, ദീപ, രജനി, പിന്നെ ഷീജ, സ്വാതി മുഖത്തല, സ്വാതി കപ്ലന്റെ മുക്ക്, പിന്നെ ഇമ്പ്രു അമ്മാമ, അനിൽകുമാർ പുന്തളത്താഴ എന്റെ മോനാണ്, ഒരേ ഒരു മോനേ ഉള്ളു.
1: അല്ലെ,
0: ശ്രോതാക്കളൊന്നും നമുക്ക് തോന്നിയല്ല. പിന്നെ നമുക്ക് റേഡിയോ വിട്ട ചേട്ടന്മാരായ രാജചേട്ടൻ, അപ്പനൊക്കെ വിജയൻ ചേട്ടൻ, ത്യാഗരാജൻ ചേട്ടൻ, ഷാജകണിക്ക, പിന്നെ ഒരുപാട് പേരുകൾ എനിക്ക് പറയാനുണ്ട്. പക്ഷേ മക്കളെ
1: എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ ഗാനം കേൾക്കാം. അതോടൊപ്പം എനിക്കിത് ഈ പോകാനുള്ള സമയമായിരിക്കണം, നമ്മുടെ വാർത്തയുടെയൊക്കെ സമയമാണ്. അപ്പൊ ആകാശവാണി വാർത്തയ്ക്കൊക്കെ ശേഷം വീണ്ടും ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. അതുവരെ ടാറ്റ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും രണ്ടു മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ഉച്ചയ്ക്ക് ചർച്ച. വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ വർധനയുണ്ടെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അഴിമതിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന വിജിലൻസ് കമാൻഡോസ് പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കരൾ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. വനിതകളുടെ ഷോട്ട്പുട്ടിൽ ഷർമിള ധൻകറിന് സ്വർണം. വാർത്തകൾ വിശദമായി. പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. രാവിലെ സമ്മേളനം ആരംഭിച്ച് മുതൽ നീറ്റ് വിഷയത്തിൽ ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. ഇതോടെ ലോക്സഭയും രാജ്യസഭയും രണ്ടു മണിവരെ നിർത്തിവച്ചു. അതേസമയം 2026 പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 ലോക്സഭയിൽ ചർച്ച ചെയ്യുമെന്ന് സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ഇന്നലെ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരിവിരുദ്ധ കർമ്മ പദ്ധതിയായ മയങ്ങില്ല കേരളത്തിന്റെ ഭാഗമായുള്ള ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ മന്ത്രി എം ലിജു വിതരണം ചെയ്തു. തിരുവനന്തപുരം എക്സൈസ് കമ്മീഷണറേറ്റിൽ നടന്ന ചടങ്ങിൽ 14 ജില്ലകളിലെയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർക്ക് കിറ്റുകൾ കൈമാറി. ലഹരി പരിശോധനയ്ക്കുള്ള 4 പ്രത്യേകതരം കിറ്റുകളാണ് കൈമാറിയത്. അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ അംബാസഡർമാരായി യുവജനങ്ങളെ അണിനിരത്തുന്ന വിജിലൻസ് കമാൻഡോസ് പദ്ധതിയുടെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ നിർവഹിക്കും. ശ്രീകാര്യം ലോയോള സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ കമാൻഡോ ബാഡ്ജുകൾ വിതരണം ചെയ്യും. മന്ത്രി കെ മുരളീധരൻ അധ്യക്ഷത വഹിക്കും. സർക്കാർ വകുപ്പുകളിൽ അഴിമതി തടയാൻ ലക്ഷ്യമിട്ട് വിജിലൻസ് നടപ്പാക്കുന്ന പ്രോജക്ട് സീറോ യജ്ഞത്തിലേക്കാണ് യുവതയെ പങ്കാളികളാക്കുന്നത്. ശബരിമല സ്വർണ അപഹരണ കേസിൽ റിമാൻഡിലായിരുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും ബോർഡ് മുൻ അംഗം എ അജികുമാറിനെയും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. എസ്ഐടിയുടെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച കൊല്ലം വിജിലൻസ് കോടതിയാണ് ഒരു ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടത്. ഇരുവരെയും ഇന്ന് കൊല്ലത്ത് ചോദ്യം ചെയ്യും. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കാൻ യുഡിഎഫ് സർക്കാരിന് സമയവും കഠിനാധ്വാനവും വേണ്ടിവരുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കെ എം അഭിജിത്ത് എംഎൽഎയുടെ ഓഫീസ് ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. സർക്കാർ അവതരിപ്പിച്ച ധവളപത്രത്തിലൂടെ ഖജനാവിന്റെ അവസ്ഥ മനസ്സിലാക്കാമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൌൺ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഹെപ്പറ്റൈറ്റിസ് രോഗത്തെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ആർസിഎച്ച് ഓഫീസർ ഡോക്ടർ നവ്യ ആകാശവാണി വാർത്തകളോട്.
1: ഹെപ്പറ്റൈറ്റിസ് എയും ഇയും മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് പകരുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി എന്നിവ രക്തം വഴിയും ശരീരസ്രവം വഴി രോഗിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരാം. ഭക്ഷണത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് എയും ഇയും തടയാൻ സുരക്ഷിതമായ ഭക്ഷണം, സുരക്ഷിതമായ കുടിവെള്ളം എന്നിവ ഉറപ്പാക്കുക. തിളപ്പിച്ചാറിയ വെള്ളം നിർബന്ധമായും കുടിക്കുക. ശക്തമായ ചൂടിൽ ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെടും. മറ്റൊന്ന് വാക്സിനാണ്. ഹെപ്പറ്റൈറ്റിസ് എയ്ക്ക് ഫലപ്രദമായ വാക്സിൻ ലഭ്യമാണ്.
0: വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ വർധനയുണ്ടെങ്കിൽ അവയെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഇത് സംബന്ധിച്ച് പഠിക്കാൻ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധരും ഉദ്യോഗസ്ഥരുമായി അടുത്ത മാസം ചർച്ച നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വയനാട്ടിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യാന്തര കടുവ ദിനത്തിന്റെ ഭാഗമായി വനം മ്യൂസിയം വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ നാളെയും മറ്റന്നാളും പരിപാടികൾ സംഘടിപ്പിക്കും. നാളെ വൈകിട്ട് 3 മന്ത്രി ഒ ജെ ജനീഷ് കടുവ ദിനാചരണം ഉദ്ഘാടനം ചെയ്യും. വ്യാഴാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പേരിൽ നടത്തിയ വ്യാജ ധനസഹായ വാഗ്ദാനത്തിൽ എറണാകുളം പറവൂർ സ്വദേശിക്ക് പണം നഷ്ടമായി. സംഭവത്തിൽ ആലുവ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജൻധൻ യോജന എന്ന പേരിലാണ് ഇൻസ്റ്റഗ്രാം വഴി തട്ടിപ്പ് നടന്നത്. പദ്ധതി പ്രകാരം എല്ലാവർക്കും 5,000 രൂപ ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം. സ്കൈറൂട്ട് എയ്റോസ്പേസിന്റെ സ്ഥാപകരായ പവൻ ചന്ദന, നാഗഭാരത് ഡാക്ക എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വിക്രം 1 വിജയവും ഭാവി പദ്ധതികളും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. സ്കൈറൂട്ട് പ്രതിനിധികളുടെ ലക്ഷ്യബോധം സ്വകാര്യ ബഹിരാകാശ മേഖലയുടെ സജീവ മുന്നേറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നതായി പറഞ്ഞ ശ്രീ നരേന്ദ്രമോദി എയ്റോസ്പേസ് സംഘത്തിന് ആശംസകളും നേർന്നു. അസമിൽ വെള്ളപ്പൊക്ക ദുരിതത്തിന് നേരിയ ശമനം. നിലവിൽ ശിവസാഗർ, ഗോലാഘട്ട് ഉൾപ്പെടെ 6 ജില്ലകളിലാണ് വെള്ളപ്പൊക്ക ദുരിതം തുടരുന്നത്. 631 ഗ്രാമങ്ങളിലായി 445,495 പേരെയാണ് വെള്ളപ്പൊക്ക കെടുതികൾ ബാധിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ ശക്തമാകാൻ സാധ്യത. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരും. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കോട്ടയം തിരുവാർപ്പ് പഞ്ചായത്തിലെ മലരിക്കലിനെ പിങ്ക് പട്ടണിയിച്ച് വീണ്ടും ആമ്പൽ വസന്തം. കിലോമീറ്ററുകളോളം പരന്നുകിടക്കുന്ന ആമ്പൽ കാഴ്ചകൾ കാണാൻ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ആമ്പൽ പൂക്കൾക്കിടയിലൂടെ വള്ളത്തിൽ സഞ്ചരിച്ച് പൂക്കൾ തൊട്ടടുത്ത് കാണാനും ചിത്രങ്ങൾ പകർത്താനും വിപുലമായ ബോട്ടിംഗ് സൌകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പുലർച്ചെ 5 മണി മുതൽ രാവിലെ 9:30 വരെയാണ് ഈ മനോഹര ദൃശ്യം കണ്ടാസ്വദിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. വെയിൽ കൂടുന്നതോടെ പൂക്കൾ വാടിപ്പോകുന്നതിനാൽ അതിരാവിലെ തന്നെ വലിയ തിരക്കാണ് പ്രദേശത്ത് അനുഭവപ്പെടുന്നത്.
0: സംസ്ഥാനത്ത് ഇന്ന് ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. മഴക്കുറവും അന്തരീക്ഷ താപനില താരതമ്യേന ഉയർന്ന നിലയിൽ തുടരുന്നതും മൂലം വൈദ്യുതി ഉപഭോഗം ഗണ്യമായി വർദ്ധിച്ചിരിക്കുകയാണ്. വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിൽ ഭാഗിക വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നേക്കുമെന്ന് KSEB അറിയിച്ചു. ഇന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിനം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
4: 1997 ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറാണ് ജൂലൈ 28 ലോക പ്രകൃതി സംരക്ഷണ ദിനമായി പ്രഖ്യാപിച്ചത്. പ്രകൃതി സംരക്ഷണത്തിന്റെയും ഭൂമിയുടെ ക്ഷേമത്തിനായുള്ള സുസ്ഥിരമായ രീതികളുടെയും പ്രാധാന്യം ഊന്നിപ്പറയുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ സംരക്ഷിക്കുക, ആവാസ വ്യവസ്ഥയുടെ നശീകരണം തടയുക, നിലനിൽപ്പ് ഭീഷണി നേരിടുന്ന വനങ്ങൾ, തണ്ണീർത്തടങ്ങൾ, പവിഴപ്പുറ്റുകൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾ നടത്തി പരിസ്ഥിതി വ്യവസ്ഥ പുനഃസ്ഥാപിക്കുക, ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾ കുറയ്ക്കുകയും ജലമലിനീകരണം ഇല്ലാതാക്കുകയും എന്നിവയാണ് ഈ വർഷം ഊന്നൽ നൽകുന്ന പ്രധാന മേഖലകൾ. IUCN കണക്ക് പ്രകാരം 44,000+ ഇനം മൃഗങ്ങളും സസ്യങ്ങളുമാണ് ലോകത്താകെ വംശനാശ ഭീഷണി നേരിടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ഇതുവരെ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 10. വനിതകളുടെ ഷോട്ട്പുട്ട് F57 ഇനത്തിൽ ഷർമിള ധൻകർ സ്വർണം നേടി. ഇതേ ഇനത്തിൽ ഇന്ത്യയുടെ ശിൽപ കെ ശൈലയ്ക്കാണ് വെങ്കലം. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 79 കിലോഗ്രാം വിഭാഗത്തിൽ വല്ലൂരി അജയ് ബാബുവും വനിതകളുടെ 53 കിലോഗ്രാം വിഭാഗത്തിൽ ജ്ഞാനേശ്വരി യാദവും വെള്ളി നേടി. അതേസമയം വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ ബോക്സർ ലവ്ലീന ബോർഗോഹെയ്ൻ മെഡൽ ഉറപ്പാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 118 പോയിന്റ് ഉയർന്ന് 76,954, നിഫ്റ്റി 29 പോയിന്റ് നേട്ടത്തിൽ 24,023 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,240 രൂപ താഴ്ന്ന് 1,05,720 രൂപയും ഗ്രാമിന് 13,215 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഈ മാസം 30 അവസാനിക്കും. സെൻസസ് 1-ാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ജല അതോറിറ്റിയുടെ PTP നഗറിലുള്ള കുണ്ടവൻകടവ് പമ്പ് ഹൌസിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ജലവിതരണം തടസ്സപ്പെടും. തിരുമല, കരമന സെഷനുകളുടെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിലാണ് ജലവിതരണം പൂർണ്ണമായും മുടങ്ങുന്നത്. രാജ്യത്ത് അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനവും സർക്കാർ നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. അതേസമയം ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ അർദ്ധരാത്രി വെടിയുതിർത്തുവെന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകളും വ്യാജമെന്ന് PIB അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ഉച്ചയ്ക്ക് ചർച്ച. വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ വർധനയുണ്ടെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അഴിമതിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന വിജിലൻസ് കമാൻഡോസ് പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കരൾ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. വനിതകളുടെ ഷോട്ട്പുട്ടിൽ ഷർമിള ധൻകറിന് സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ಆಕಾಶವಾಣಿ. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ രണ്ടു മണിവരെ നിർത്തിവച്ചു. പരീക്ഷാക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് യുജി പരീക്ഷാക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ അസം സർക്കാരുകൾ. അസമിൽ പ്രളയം നേരിട്ട വിവിധ ജില്ലകളിൽ സാഹചര്യം മെച്ചപ്പെടുന്നു. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കരൾ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ രണ്ട് സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി മികച്ച പ്രകടനം തുടർന്ന ഇന്ത്യ. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ രണ്ടു മണിവരെ നിർത്തിവച്ചു. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി സമരത്തിന് നേർക്കുണ്ടായ പോലീസ് നടപടികൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചത്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ രണ്ടു മണി മുതൽ നടക്കും. അർത്ഥവത്തായ ചർച്ചകൾക്ക് എല്ലാ അംഗങ്ങളും തയ്യാറാകണമെന്ന് സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചു.
1: ऐसा सभी लोगों ने सहमति व्यक्त की है. समय सरकार और प्रतिपक्ष बैठकर समय तय कर लेगा और मेरा आपसे आग्रह है कितना भी गतिरोध हो कितना भी बड़ा मुद्दा हो लेकिन प्रश्नकाल में गतिरोध नहीं होना चाहिए. पूरे देश के अंदर एक सकारात्मक दिशा जाए कि संसद में चर्चा होती है.
0: ഗ്ലാസ്ഗോവിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്കായി മെഡൽ നേടിയ താരങ്ങൾക്ക് ലോക്സഭ ഇന്ന് അഭിനന്ദനം രേഖപ്പെടുത്തി. രാജ്യസഭയും സമാന രീതിയിലുള്ള പ്രതിഷേധത്തിലാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ബഹളം തുടരുന്ന സാഹചര്യത്തിൽ സഭാധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ നടപടികൾ രണ്ടു മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു. എൻഡിഎയുടെ പ്രതിവാര പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങി മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. തൃണമൂൽ കോൺഗ്രസിൽ നിന്നും പിരിഞ്ഞ് പുതുതായി രൂപീകരിച്ച നാഷണൽ സിറ്റിസൻസ് പാർട്ടി ഓഫ് ഇന്ത്യ എംപിമാരും യോഗത്തിൽ പങ്കെടുത്തു. സ്കൈറോട്ട് എയ്റോസ്പേസിന്റെ സ്ഥാപകരായ പവൻ ചന്ദന, നാഗഭാരത് ഡാക്ക എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വിക്രം ഒന്നിന്റെ വിജയവും ഭാവി പദ്ധതികളും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി അറിയിച്ചു. നീറ്റ് യുജി പരീക്ഷാക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച ബീഹാർ അസം സർക്കാരുകൾ. ഈ മാസം 26 വൈകുന്നേരം 6 മുൻപായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ എഫ്ഐആറുകളും പരാതികളും പിൻവലിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ബീഹാർ ആഭ്യന്തര വകുപ്പ് അറിയിച്ചു. അറസ്റ്റിലായവരെ ഉടനടി മോചിപ്പിക്കുമെന്നും ഇവർക്കെതിരെ ഭാവിയിൽ യാതൊരു നടപടിയും ഉണ്ടാകില്ലെന്നും സർക്കാർ ഉറപ്പു നൽകി. പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ അടിയന്തരമായി പിൻവലിക്കുമെന്നും വിഷയം പൂർണ്ണമായി അവസാനിപ്പിച്ചതായും അസം സർക്കാരും വ്യക്തമാക്കി. ഹബ് ആൻഡ് സ്പോക്ക് വ്യോമയാന മാതൃക വഴി 2030 രാജ്യത്ത് 400,000 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. $30 ബില്യൻ അധിക സാമ്പത്തിക വളർച്ച കൈവരിക്കാനാകുമെന്നും പഞ്ചാബിലെ അമൃത്സർ വിമാനത്താവളത്തിലെ ഹബ് ആൻഡ് സ്പോക്ക് വിമാന സർവീസ് ഉദ്ഘാടന ചടങ്ങിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് കുതിപ്പേകാൻ പദ്ധതി സഹായിക്കുമെന്നും അമൃത്സറിൽ നിന്നുള്ള യാത്രക്കാർക്ക് 20 വിദേശ നഗരങ്ങളിലേക്ക് ഹബ് ആൻഡ് സ്പോക്ക് സർവീസിലൂടെ കണക്ടിവിറ്റി ലഭ്യമാകുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു.
2: अगर मुझे पूछे कि हब एंड स्पोक मॉडल का सबसे अधिक लाभ भारत के किस शहर को होने वाला है तो मैं बिना सोचे कह सकता हूं कि वो है अमृतसर. आज भारत का एविएशन सेक्टर दुनिया का तीसरा सबसे बड़ा डोमेस्टिक एविएशन मार्केट बन चुका है. 2014 में अगर देखेंगे देश में केवल 74 एयरपोर्ट्स थे, आज 167 एयरपोर्ट्स हैं और मॉडिफाइड उड़ान के माध्यम से आने वाले 10 में 100 नए एयरपोर्ट और 200 नए हेलीपोर्ट बनकर तैयार होंगे.
0: കളിപ്പാട്ട നിർമ്മാണ മേഖലയെ പിന്തുണയ്ക്കുന്നതിനും 2032 ആഗോള കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയുടെ വിഹിതം 5% കർമ്മസമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ കളിപ്പാട്ട വ്യവസായത്തെ ആഗോള മൂല്യ ശൃംഖലയുമായി സംയോജിപ്പിക്കുന്നതിൽ കർമ്മസമിതി ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അസമിൽ പ്രളയം നേരിട്ട വിവിധ ജില്ലകളിൽ സാഹചര്യം മെച്ചപ്പെട്ടു വരുന്നതായി റിപ്പോർട്ടുകൾ. 631 ഗ്രാമങ്ങളിൽ നിന്നായി 4.45 ലക്ഷം പേരെയാണ് പ്രളയം ബാധിച്ചത്. പ്രളയക്കെടുതികൾ ഏറ്റവും രൂക്ഷമായി അനുഭവപ്പെട്ട ശിവനഗർ ജില്ലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ദാരിക, ദിഖോവ് നദികളിൽ വെള്ളം താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. നിരവധി ഉൾഗ്രാമങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ബോട്ടുകളിലൂടെ അവശ്യവസ്തുക്കൾ ഈ മേഖലയിലേക്ക് എത്തിക്കാൻ ശ്രമം തുടരുകയാണ്. പ്രളയക്കെടുതികൾ സംബന്ധിച്ച് അസമിലെ എംപിമാരുമായി ചർച്ച നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരിതബാധിതർക്ക് എല്ലാ സഹായവും ഉറപ്പു നൽകി. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ഉത്തരകാശി, ഡെറാഡൂൺ, രുദ്രപ്രയാഗ്, ചമോലി, നൈനിറ്റാൾ തുടങ്ങിയ മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. വ്യാപകമായ ഗതാഗത തടസ്സവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആന്തരിക അവയവങ്ങളിലൊന്നായ കരളിന്റെ സംരക്ഷണത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക, കരൾ രോഗങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും June 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത്. രോഗവ്യാപനം തടയുന്നതിലെ സാമ്പത്തികവും സാമൂഹികവുമായ വെല്ലുവിളികൾ പരിഹരിക്കുകയാണ് ഇക്കുറി ദിനാചരണത്തിന്റെ ലക്ഷ്യം. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും ഭീതി പരത്തുന്ന KM1 എന്ന മോഴയാനയെ മയക്കുവെടിവെച്ച് പിടികൂടുന്നതിന് വനംവകുപ്പ് നടപടികൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: മയക്കുവെടിവെക്കുന്നതിന് മുന്നോടിയായി ആനയുടെ ആരോഗ്യനിലയും നിലവിലെ സ്വഭാവ രീതികളും സൂക്ഷ്മമായി വിലയിരുത്തുന്ന പ്രവൃത്തിയാണ് ഇന്ന് നടക്കുന്നത്. ഇതിനായി RRP വെറ്റിനറി ഡോക്ടർ ഇല്യാസ് റാവുത്തരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കാട്ടാനയെ നേരിട്ട് നിരീക്ഷിച്ചു വരികയാണ്. ആനയെ സുരക്ഷിതമായി മയക്കുവെടിവെക്കുന്നതിനായി പ്രത്യേക അഡ്വൈസറി കമ്മിറ്റിക്ക് രൂപം നൽകാൻ തീരുമാനമെടുത്തിരുന്നു. മയക്കുവെടിവെക്കുന്നതിനും തുടർ നടപടികൾക്കുമായി നിയോഗിക്കേണ്ട വിദഗ്ധരടങ്ങുന്ന ഫീൽഡ് ഓപ്പറേറ്റിംഗ് ടീമിനെയും തീരുമാനിച്ചിട്ടുണ്ട്.
0: ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന ഇന്ത്യ. 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകളാണ് ഇന്ത്യ ഇതുവരെ നേടിയത്. വനിതകളുടെ ഷോട്ട്പുട്ട് F57 ഫൈനലിൽ ഇന്ത്യയുടെ ഷർമിള ധൻഗർ സ്വർണം നേടി. ഇതേ ഇനത്തിൽ ശിൽപ കെ ശൈല വെങ്കലവും നേടിയിട്ടുണ്ട്. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 79 കിലോഗ്രാം വിഭാഗത്തിൽ വല്ലൂരി അജയ് ബാബുവും വനിതകളുടെ 53 കിലോഗ്രാം വിഭാഗത്തിൽ ജ്ഞാനേശ്വരി യാദവും വെള്ളി നേടി. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ ബോക്സർ ലോവ്ലിന ബോർഗോഹൈൻ മെഡൽ ഉറപ്പാക്കിയിട്ടുണ്ട്. കോമൺവെൽത്ത് മെഡൽ നേട്ടങ്ങളിൽ ഇന്ത്യൻ താരങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ അഭിനന്ദിച്ചു. ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ അർദ്ധരാത്രി വെടിയുതിർത്തുവെന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ. ഡൽഹിയിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ലോങ് മാർച്ചിൽ 20 മരണം. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. സമാധാനപരമായി പ്രതിഷേധിച്ച സമരക്കാർക്ക് നേരെ പാക് സുരക്ഷാസേന ആയുധങ്ങളടക്കം പ്രയോഗിച്ചതായും വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്നും ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇസ്രയേലും ലബനനും തമ്മിലുള്ള അടുത്തഘട്ട ചർച്ചകൾ അടുത്ത മാസം 4 മുതൽ 6 വരെ റോമിൽ നടക്കുമെന്ന് US വിദേശകാര്യവകുപ്പ്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചയിൽ ഇസ്രയേലിൽ നിന്നും ലബനനിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ബ്രിക്സ് സാംസ്കാരിക സമ്മേളനം അടുത്ത മാസം 5 മുതൽ 8 വരെ മധ്യപ്രദേശിൽ സംഘടിപ്പിക്കും. ഭോപ്പാലിൽ നടക്കുന്ന സമ്മേളനത്തിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള സാംസ്കാരിക മന്ത്രിമാരും പ്രതിനിധികളും പങ്കെടുക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ ശക്തമാകാൻ സാധ്യത. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരും. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 65 പോയിന്റ് ഉയർന്ന് 76,895 നിഫ്റ്റി 13 പോയിന്റ് നേട്ടത്തിൽ 24,008 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,240 രൂപ താഴ്ന്ന് 1,5,720 രൂപയും ഗ്രാമിന് 13,215 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് യു ജി പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാൻ തീരുമാനിച്ച ബീഹാർ അസം സർക്കാരുകൾ. അസമിൽ പ്രളയം നേരിട്ട വിവിധ ജില്ലകളിൽ സാഹചര്യം മെച്ചപ്പെടുന്നു. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കരൾ സംരക്ഷണത്തിന് പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി മികച്ച പ്രകടനം തുടർന്ന ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
5: பேசலாம் தமிழ் போனின் புரோகிராம் புது பொழிவுடன் உங்களுடன் நாங்கள் பேசுகின்றோம். உங்கள் இதயத்தில் இன்பம் மலர, உங்கள் கவலைகள் மறக்க, மனதெங்கும் சந்தோஷம் நிறைய, உங்கள் மனதை கவர்ந்த இனிமையான பாடல்களுடன் எல்லா செவ்வாய் மற்றும் வியாழன் கிழமைகளில் மாலை 3:30 முதல் 4:30 வரை நீங்கள் கேட்டு ரசிக்கலாம். உங்களுடன் பேசுவது உங்கள் ராஜ்மோகன், உங்கள் ரத்னா மோகன். காதோடு பேசலாம், தினம் தினம் புதுமை, என்றுமே இளமை, எப்போதுமே தொடர்ந்து கேளுங்கள். உங்கள் இதயத்தில் ஒவ்வொரு நொடியிலும் இனிமை நிறைய காதோடு பேசலாம். நீங்கள் அழைக்க வேண்டிய தொலைபேசி எண் 0474-293-1111. கேளுங்க கேளுங்க, கேட்டுக்கிட்டே இருங்க தமிழ் போனின் புரோகிராம் காதோடு பேசலாம்.

0: ഓക്കെ, അങ്ങനെ നമ്മൾ വാർത്തയ്ക്കൊക്കെ ശേഷം വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് കാതോട് കാതോരത്തിൽ. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. അപ്പൊ അതേ 1 മണി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇനി ഉച്ചയ്ക്ക് 3 മണി വരെ നമുക്ക് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനുള്ള സമയവും നല്ല നല്ല ഗാനങ്ങളൊക്കെ ആവശ്യപ്പെടാനുള്ള സമയമാണ്. അപ്പൊ വേഗം തന്നെ വിളിക്കണ നമ്പർ 0474293111. അപ്പൊ അതേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം
1: മണികണ്ഠൻ.
0: ഓക്കെ മണികണ്ഠൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: ഓക്കെ,
0: രാത്രിയിലെ മഴയും ഉണ്ട്.
1: രാത്രി ചെറിയ മഴയുണ്ട്. എന്താണ് ഇവിടെ ഉള്ള മഴ ഇല്ലാത്ത, തിരുവനന്തപുരം ജില്ല കൊല്ലം ജില്ലയുള്ളു ഇല്ലാത്ത. പക്ഷെ വടക്കിലൊക്കെ തൃശ്ശൂര് അങ്ങോട്ട് കാസർഗോഡൊക്കെ മഴയുണ്ട്.
0: മഴയുണ്ട്
1: ഇവിടെ. ഓണ വെയിലായി, ഓണത്തുമ്പികൾ പറഞ്ഞു കള്ളർ
0: പറമ്പിലൊക്കെ ആ ഒരു ഓണത്തുമ്പിയുടെ സൗണ്ട് കേൾക്കാൻ തുടങ്ങി.
1: രാത്രി മിന്നാമിനും ഉണ്ട്. അങ്ങനെ ഒരു ഓണ വൈബ് ആയിട്ടുണ്ട്.
0: അതെ, പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ പറമ്പുകളിലൊക്കെ നിറച്ചിങ്ങനെ അത്തപ്പൂടാൻ വേണ്ടിട്ടൊരു വാത്സ്യത്തിന്റെ ഒരു വൈലറ്റ് കളർ പൂവുണ്ടായിരുന്നു. അതെ അതെ,
1: പിന്നെ വരവെടുത്തുകൊണ്ട് കടകളൊക്കെ ഗംഭീരമായിട്ടുണ്ട്. കോളത്തോട്ടിൽ തന്നെ ഒരുപാട് തുണിക്കടകളുണ്ട്. എല്ലാം നല്ല ഗംഭീരമായിട്ട് അണിഞ്ഞിരിക്കുക.
0: അതെ, നല്ല അത്രയും കടകളുള്ളതുകൊണ്ട് അവിടെ ഭയങ്കര ബ്ലോക്കും ആണ്.
1: വൈകുന്നേരങ്ങളിൽ ഒരുപാട് ഹോട്ടലും വന്നു.
0: അതെ,
1: ഇപ്പൊ തന്നെ 3-4 ഹോട്ടൽ തുടങ്ങി.
0: ഇപ്പൊ തന്നെ നല്ല തിരക്കാണ്. ഇനി ഓണം കൂടെ ആവുമ്പോഴത്തേക്കും ഇതിലും കൂടുതൽ തിരക്കായിരിക്കും.
1: ഭയങ്കര
0: ബ്ലോക്കാകുമ്പോള് കൂടുതലും പ്രൈവറ്റ് ബസ്സുകാരും എല്ലാം ഒരു വരിയായിട്ട് പോയാൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധിക്കും. ഇത് അതിന്റെ
1: ഇടയ്ക്കൂടെയും
0: ബൈപ്പാസ് വഴി നമ്മുടെ മേവറം ബ്ലോക്ക് ചെയ്തേക്കാണ്.
1: പിന്നെ എനിക്ക് 1973 പൊന്നാപുരം കോട്ട എന്ന സിനിമ ഉണ്ടായിരുന്നു. അതൊക്കെ നസീറും വിദ്യശ്രീയാണ് അഭിനയിച്ചേക്കുന്നത്.
0: ഓക്കെ,
1: വയനാടിന്റെ ഗാനങ്ങൾക്ക് ദേവരായ സംഗീത യേശുദാസ് പാടിയതാ. മന്ത്രമോതിരം മായമോതിരം ഇന്ദ്രജട കല്ല് മോതിരം പൂക്കടെ ും ഇത് ഭൂമിയെ സ്വർഗമാക്കും. നമ്മുടെ ഭൂമിയെ സ്വർഗമാക്കുന്ന പാട്ടാ.
0: ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ആ സ്വർഗമാക്കുന്ന പാട്ട് കേട്ടാലോ?
1: കേക്കാം കേക്കാം.
0: ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓക്കെ, തിരികെത്താം. കാതോട് കാതോരത്തിലേക്ക് അങ്ങനെ നല്ലൊരു പഴയ ഗാനം കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് കാതോട് കാതോരത്തിൽ. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. അപ്പത്തേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ,
1: ഹലോ, നമസ്കാരം.
0: ഹലോ, പേര് പറയോ. ഓക്കെ, ഷാരോൺ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: തമിഴിന്റെ പ്രോഗ്രാം ഹൈദ സമയത്ത് വിളിച്ചായിരുന്നു. അതൊക്കെ ഈ ഒരു മുറവന്റെ പാടത ഇടാൻ പറഞ്ഞു. ഇട്ട് രേഷ്മ അത് പാടാൻ പറ്റില്ല, വേറെ പാടത ഞാൻ പറഞ്ഞു വെച്ചിട്ടിരുന്ന മൊബൈലിൽ വിയർപ്പ് തുടച്ചു കട്ടായിപ്പോയി.
0: കേട്ടില്ല, വേറെ
1: വിയർപ്പ് തുടച്ചു ഫോണിനകത്ത് വിയർപ്പ് പറ്റി, അത് തുടച്ചാ ഫോൺ കട്ടായിപ്പോയി.
0: അന്നോ?
1: ആ
0: ആ അതെ അതെ, അന്ന് ചേട്ടൻ പിന്നെ വേറൊരു പാട്ട്, ഇത് മലയാളം പാട്ടാണ് നമുക്ക് തമിഴില് പ്ലേ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടൻ വേറൊരു പാട്ട് പറഞ്ഞു, ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. സാധാരണ കോള് കട്ട് ചെയ്തു കട്ട് ചെയ്തെന്ന് പറഞ്ഞു. ഇന്ന് ഇപ്പൊ ആദ്യമായിട്ട് എന്റെ കൈതട്ടി തന്നെ സ്വന്തമായിട്ട് വിയർപ്പ് തുടച്ച വഴിക്ക് കൈതട്ടി കോള് കട്ടായി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓഫീസ് വർക്ക്ഷോപ്പിലാണോ? അപ്പൊ എന്താണ് ഈ പാട്ട്? അന്നും ചോദിച്ചു ഇന്നും ചോദിച്ചു, ഈ സെയിം സോങ് തന്നെ ചോദിച്ചു, അതെന്താണ് അതിന്റെ രഹസ്യം?
1: എനിക്ക് ഒന്നാമത് മോഹൻലാലിന്റെ പാട്ടിൽ എല്ലാ പാട്ടും ഇഷ്ടമാണ്. ഇത് ഒരു കുറച്ചുകൂടെ രസമുള്ള പാട്ടാണ്.
0: അതെ അതെ, കുറച്ച് ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസും ശോഭനയുടെ ആ ഒരു അഭിനയം ഒക്കെ ഒരു പ്രത്യേകത അല്ലേ?
1: അന്നത്തെ ഈ പാട്ടിനകത്ത് ലാസ്റ്റ് യേശുദാസിനെ പാടുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം.
0: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ? ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ശാന്തി, എവിടെ നീ പോകുന്നേ?
1: ചേച്ചി, ഞാൻ കൊല്ലം താമരക്കുളത്തല്ല, ശ്രീ മുത്തുമാരിയമ്മൻ കോവിലിൽ പോവാ.
0: താമരക്കുളം ശ്രീ മുത്തുമാരിയമ്മൻ കോവിലിൽ കർക്കിടക മാസ വിശേഷാൽ പൂജകൾ ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 15 വരെ. ആടിക്കോൾ, കൂൾക്കുഴക്കട്ട, വളയൽ മാല, മഞ്ഞൾ മാല, വേപ്പിലമാല, മാവിളക്ക്, മഞ്ഞച്ചരട്, വെറ്റില, പാക്ക്, കുങ്കുമം എന്നിവ അമ്മനുക്ക് നേർച്ചയായി സമർപ്പിക്കുന്നു. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 7 മണി മുതൽ നടക്കുന്ന വിശേഷാൽ പൂജകളിലും കർക്കിടക മാസ പൂജകളിലും ഭക്തജനങ്ങൾ പങ്കെടുക്കൂ. ശ്രീ മുത്തുമാരിയമ്മന്റെ അനുഗ്രഹം നേടൂ. ഈ ഓണം മാറ്റിവെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
2: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ. വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
0: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
2: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
0: ട്രോളി ബാഗുകൾ,
2: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
0: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
2: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ.
0: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
0: 9847198471.
3: ഓക്കെ, അങ്ങനെ ലാലേട്ടനും ശോഭനയൊക്കെ അഭിനയിച്ച മണിച്ചത്തെ താഴെ എന്ന സിനിമയിലെ നല്ല മനോഹരമായ ഒരു ഗാനം കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് കാതോട് കാതോരത്തിൽ. ശ്രോതാക്കളോടൊപ്പം ഞാൻ രീഷ്മയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഹലോ. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നോ? ഹലോ,
4: കേട്ടോ?
3: ആ, വിട്ടു വിട്ടു പോകുന്നുണ്ട് കേൾക്കാൻ. ഓക്കെ, ജാനകിയമ്മയും നമ്മുടെ ദാസേട്ടനും ആലപിച്ച അടിപൊളി. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പം പാട്ട് കേട്ടാലോ? ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

ഓക്കെ, ഏപ്രിൽ 19 എന്ന സിനിമയിലെ നല്ലൊരു ഗാനമാണ് നമ്മുടെ ദാസേട്ടനും ജാനകിയമ്മയൊക്കെ ചേർന്ന് ആലപിച്ച മനോഹരമായ ഒരു ഗാനം തന്നെയായിരുന്നു എസ് രമേശൻ നായർ.

0: ആണോ? അപ്പൊ ഇതിനു മുന്നേ റേഡിയോ കേൾക്കാറില്ലായിരുന്നു?
1: കേൾക്കുന്നുണ്ടായിരുന്നു, വിളിക്കാൻ പറ്റിയില്ല. മോനായി നമ്പർ അടിച്ചിട്ട് വന്നതേ മെനിഞ്ഞാന്ന് വിളിച്ചായിരുന്നു. അന്നേരം കിട്ടി കൃഷ്ണന്റെ നല്ലൊരു പാട്ടിട്ട് തന്ന്
0: വിളിക്കാത്തുള്ള.
1: ഇപ്പൊ നന്ദനത്തിന്റെ ഒരു പാട്ടുണ്ട് മോളെ.
0: ഓക്കെ, നന്ദനത്തില് നല്ലൊരു പാട്ട് തന്നെ അമ്മ എടുത്തു വെച്ചേക്കുന്ന കൃഷ്ണന്റെ.
1: മോളെ പേര് പറഞ്ഞില്ല.
0: എന്റെ പേര് രേഷ്മ. നല്ല പാട്ട് തന്നെ അമ്മതി ആസ്വദിച്ചു കേട്ടോ. നമ്മുടെ ദാസേട്ടനെ ആലപിച്ച അടിപൊളി ഒരു ഗാനം തന്നെ കേട്ടോ. ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ಎಕ್ಸಸ್ ಆಫ್ ಚೇಂಜ್. എല്ലാ ചൊവ്വാഴ്ചകളിലും 4:30 വ്യാഴാഴ്ചകളിൽ രാവിലെ 9:30 തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് റിനീഷ് ആന്റണി. വോയിസസ് ഓഫ് ചേഞ്ച്.
1: ഓക്കെ, തിരികെ എത്താം. നന്ദനം എന്ന സിനിമയിലെ നല്ലൊരു ഗാനം കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് കാതോട് കാതോരത്തിൽ. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങൾ കേൾക്കുന്നതിനുള്ള സമയമാണ്, അപ്പം ഉച്ച സമയമാണ്. നല്ല നല്ല ഗാനങ്ങളൊക്കെ ആവശ്യപ്പെടുക. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
1: ആരാ സംസാരിക്കുന്നേ?
2: അശ്വതി.
1: അശ്വതി, അശ്വതി പഠിക്കുവാണോ? ഏത് ക്ലാസ്സിലാ?
2: പ്ലസ്
1: വണ്ണിൽ. ഇന്ന് ക്ലാസ്സിലായിരുന്നു?
2: പോയില്ല.
1: എന്തുപറ്റി?
2: പനിയായതുകൊണ്ട്.
1: പനിയായുണ്ട്. ഏത് ഗ്രൂപ്പാ? സയൻസ് ആണോ കൊമേഴ്സ് ആണോ?
2: കമ്പ്യൂട്ടർ കൊമേഴ്സ്.
1: കമ്പ്യൂട്ടർ കൊമേഴ്സ്. ഓക്കെ, ഫ്യൂച്ചർ എന്താവാനാണ് പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞിട്ട്? ഡിഗ്രിക്ക്. ഡിഗ്രി ഏത് സബ്ജക്ട്? കൊമേഴ്സ്. ബികോം ആണോ? ഓക്കെ, പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഡിഗ്രിക്ക് ഏത് കോളേജിൽ കയറണം എന്നാണോ ആഗ്രഹം?
2: അങ്ങനെയൊന്നുമില്ല,
1: എവിടെ കിട്ടിയാലും പോവും. എന്നാലും ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കോളേജ് കാണുമല്ലോ നമുക്ക് ഡിഗ്രിക്ക് ഇന്ന സ്ഥലത്ത് പഠിക്കണം എന്ന്. കൊല്ലം. ഓക്കെ, പിന്നെ വേറെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് സ്കൂളില്? ഏത് സ്കൂളിലോ?
2: അഞ്ചാലുമൂട്.
1: അഞ്ചാലുമൂട്. നീ ഏത് പാട്ടാ ആവശ്യപ്പെട്ടിരിക്കുന്നേ?
2: ജനനായകൻ സിനിമയല്ല.
1: ജനനായകൻ സിനിമയല്ല. വിജയ് ഫാൻ ആണോ? ഓക്കെ, അപ്പൊ ഇപ്പൊ വിജയ് സിനിമയിലൊക്കെ അഭിനയിക്കാത്തപ്പോ സങ്കടമുണ്ടോ?
2: ചെറുതായിട്ടുണ്ട്.
1: ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പാട്ട് കേട്ടാലോ? ഓക്കെ മോളെ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കിട്ടിട്ടെത്തിരിക്കാം.

0: அண்ணா
1: நடா
0: ஒன் லாஸ்ட் டான்ஸ்.
1: ஓகேடா.
2: ഓക്കെ, അങ്ങനെ നല്ല അടിപൊളി ഒരു വിജയ് സോങ് കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ശ്രോതാക്കളോടൊപ്പം. ഞാൻ രേഷ്മയാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ.
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം. ഓക്കെ, സഹിച്ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. പിന്നെ കുറച്ചുനാളായെന്ന് തോന്നുന്നു നമ്മൾ സംസാരിച്ചിട്ടില്ലേ.
3: പിന്നെ ഈ കെട്ടിപ്പോയപ്പോഴുള്ള അതുപോലെ തന്നെ നല്ല ടഫ് ക്വസ്റ്റ്യൻ ചോദിക്കണം. അത് നമ്മക്ക് വേണ്ടിയല്ല, നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയാണ്. നമ്മളിനി 10.5 വയസ്സായാലും കേട്ടു പഠിച്ചിട്ടുണ്ട് കാര്യം, 10.5 വയസ്സൊക്കെ ആയാലും കേട്ടു പഠിച്ചിട്ടുണ്ട്, വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ വരും തലമുറയ്ക്ക് ചിലപ്പോൾ പ്രയോജനപ്പെടും. അതുപോലെ തന്നെ മോളോട് ചോദിക്കുന്ന ഇങ്ങോട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൊന്നും ആൻസർ വേണ്ട കാര്യമില്ല. പിന്നെ ആരോട് ക്ഷമ വേണ്ട കാര്യമില്ല. മോളന്ന് കഴിഞ്ഞ ശരിയായി ചോദിച്ചില്ലേ,
2: അതിന്റെ രണ്ടിന്റെ ആൻസർ കറക്റ്റ് തന്നെ ആയിരുന്നു. ഞാൻ പറഞ്ഞത്
3: മോള് പറഞ്ഞത് ചോദിച്ചത് രണ്ട് ചോദ്യമാണ്. രണ്ടിനും മോൾ ആൻസർ പറയിച്ചത് ഒന്ന് ബംഗ്ലാദേശിന് ഫലവൃക്ഷം, അത് ചക്കപ്പഴമെന്ന് പറഞ്ഞു. പിന്നെ ഇന്ത്യയുടെ ചോദിച്ചത് അത് മാമ്പഴമെന്നും പറഞ്ഞു. അത് രണ്ട് അവർക്ക് അവർക്ക് ഏറ്റവും കുറ്റം.
2: അതെ, അത് ഞാൻ എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. പിന്നെയും വീണ്ടും വീണ്ടും പുള്ളി തർക്കിച്ച് തർക്കിച്ച് നിന്നതുകൊണ്ടാണ് ഞാൻ അപ്പോഴ് ഓക്കെ, ഇനി എന്റെ മിസ്റ്റേക്ക് ആണെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞ കാര്യം അതാണ്. പിന്നെ നമുക്ക് വെറുതെ തർക്കിക്കേണ്ട ആവശ്യമില്ലല്ലോ.
3: ഓക്കെ,
2: അപ്പൊ ഇന്ന് പാട്ട് പറഞ്ഞിട്ടുണ്ടോ?
3: പറഞ്ഞോളെ.
2: ഓക്കെ ഓക്കെ ചേട്ടാ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെത്താം.

0: ഓക്കെ, തിരികെ എത്താം കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: ആരാ സംസാരിക്കുന്നേ?
1: എന്റെ പേര് സിന്ധു.
0: ഓക്കെ സിന്ധു ചേച്ചി, എവിടുന്നാ വിളിക്കുന്നേ?
1: പനയം.
0: പനയം, വർക്ക് ചെയ്യുവാണോ? എവിടാ വർക്ക് ചെയ്യുന്നേ? അപ്പൊ എല്ലാരും ഒരുമിച്ചിരുന്നാണോ കേക്കുന്ന റേഡിയോ? ഫുഡൊക്കെ കഴിച്ചു എല്ലാരും? എപ്പോഴാ ബ്രേക്ക് ടൈം?
1: നമ്മള് 12 മണിക്ക് പോയി. 12 മണിക്ക് പോയി കഴിച്ചിട്ട് വന്നു, അപ്പോഴേ അടുത്ത പണി തുടങ്ങുക.
0: പണി തുടങ്ങുക. ഓക്കെ, പണിയുണ്ടോ ഇപ്പൊ? ഒരുപാട് കമ്പനികളിൽ പണിയില്ല എന്നൊക്കെ നമ്മള് കേൾക്കുന്നുണ്ടല്ലോ.
1: അവിടെ
0: ഉണ്ട്. ഓക്കെ, അവിടെ എത്ര സ്റ്റാഫുകളുണ്ട് മൊത്തം?
1: ഇവിടെ മൊത്തം 10-60 സ്റ്റാഫുകളുണ്ട്.
0: 60 സ്റ്റാഫുകളുണ്ട്. ചേച്ചി ഏത് സെക്ഷനിലാ?
1: ഞാന് ഫീലിംഗ്.
0: ഫീലിംഗില്. ഓക്കെ, അപ്പൊ അവിടെ ഇന്ന് എല്ലാവർക്കും വേണ്ടിട്ടാണോ പാട്ട് ചോദിച്ചിരിക്കുന്നേ?
1: എല്ലാവർക്കും വേണ്ടി. നമ്മളെ ഇവിടെ ഒരു കൊച്ചുണ്ട്, സീനത്തെ എപ്പോഴും വിളിക്കുമ്പോ പറയും എനിക്ക് വേണ്ടി പറ, എനിക്ക് വേണ്ടി
0: പറയുന്നുണ്ടെങ്കിൽ
1: പിന്നെ മിണ്ടത്തില്ല എന്നോട്.
0: ആണോ? ഷോ, അല്ല എന്നാലും നമ്മളങ്ങനെ ഒഴിവാക്കാൻ പാടില്ലായിരുന്നു, നമ്മുടെ കൂടെ ഉള്ള ആളല്ലേ.
1: അല്ല, ഇതേപോലെ ഒരു ദിവസം ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോ കക്ഷി ഇവിടെ ഇല്ലായിരുന്നു, സോറി ഞാൻ പോയി.
0: അപ്പൊ കേട്ടില്ല,
1: കേട്ടില്ലായിരുന്നു.
0: അതാ കേക്കാഞ്ഞതേ വന്ന മിസ്റ്റേക്ക്.
1: എന്തോ
0: കേക്കാൻ പറ്റാത്തതിൽ വന്ന മിസ്റ്റേക്കാ.
1: ആ, ഞാനിവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് മിണ്ടത്തില്ല. പിണക്കമായിരുന്നു.
0: ഇപ്പൊ പിണക്കം മാറിയോ?
1: ഇന്നിപ്പോ പിണക്കം മാറും.
0: മാറും. താണ്ട സീനത്ത് ചേച്ചിക്ക് വേണ്ടിട്ട് മാത്രമാണ് ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? സ്പെഷ്യൽ ആയിട്ട് സീനത്ത് ചേച്ചിക്ക് വേണ്ടിട്ട്.
1: എന്തോ?
0: സ്പെഷ്യൽ ആയിട്ട് സീനത്ത് ചേച്ചിക്ക് വേണ്ടിട്ടാണ് ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത്.
1: സ്പെഷ്യൽ ആയിട്ട്.
0: അതെ, അപ്പൊ ഇനി പിണക്കമൊക്കെ മാറി രണ്ടുപേരും മിണ്ടണം കേട്ടോ. ഓക്കെ ചേച്ചി, അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ? ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: വീക്ക്ലി സ്പോർട്സ് റൗണ്ടപ്പ് എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം 5:30 തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രുതി രാജ്. വീക്ക്ലി സ്പോർട്സ് റൗണ്ടപ്പ്.
1: ഓക്കെ, തിരികെത്താം കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ ഈ സമയം 1:48 ആയിരിക്കുകയാണ്. ഇനി കുറച്ച് ടൈമും കൂടെ ഉള്ളൂ. അപ്പൊ വേഗം തന്നെ വിളിക്കുക. വിളിക്കണ നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: മോളെ, ഞാൻ അംബികയാണ്.
1: ഓക്കെ അംബിക അമ്മ, എവിടുന്നാ വിളിക്കുന്നേ?
2: ഞാൻ കോവിക്കൽ.
1: ഓക്കെ, അത് എവിടായിട്ട് വരും?
2: അത് നമ്മളെ രണ്ടാം കുട്ടിയും കല്ലും താഴെയും മധ്യക്ക്.
1: ഓക്കെ, അപ്പൊ ഇന്ന് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഫുഡൊക്കെ കഴിച്ചോ?
2: ഫുഡൊക്കെ കഴിച്ച്. നല്ല വെയില്, മുളവെല്ലാം ഉണക്കാം.
1: ആഹാ, ഓണത്തിനൊക്കെയുള്ള മുളവാണോ?
2: കഴിഞ്ഞ കൊല്ലം ഓണം ഇല്ലായിരുന്നു, അമ്മ മരിച്ചായിരുന്നു. ഈ ഒരു വർഷം കഴിഞ്ഞു. ഈ വർഷം ചെറുതായിട്ടൊന്നും ആഘോഷിക്കാം.
1: ഓക്കെ, ആഘോഷിക്കാ. നമുക്ക് കിട്ടുന്ന ആഘോഷങ്ങളൊന്നും നമ്മള് കളയണ്ട. അതൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിലെ സന്തോഷം എന്ന് പറയുന്നത്. പിന്നെ അപ്പൊ ഓണത്തിനൊക്കെയുള്ള മുളകും മല്ലിയൊക്കെയാണോ ഈ ഉണക്കുന്നത്? എന്തോ കള്ളത്തരോട് ഫീൽ ചെയ്തുണ്ട്. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
2: വേറെ വിശേഷങ്ങളൊന്നും അകത്തൊന്നും ഇല്ല മോളെ. പിന്നെ സുഖമില്ലാതെല്ലാം കടന്നതായിരുന്നു. ഇപ്പ നോർമലായെല്ലാം ആയി. ആശുപത്രിയിലൊക്കെ ആയിരുന്നു. അമ്മയുടെ ആണ്ട് കഴിഞ്ഞ് പിറ്റേ ആഴ്ച വിട്ട് അസുഖങ്ങളായിരുന്നു. ആശുപത്രിയിലൊക്കെ ആയിരുന്നു. ഇപ്പം കുഴപ്പമില്ലാതെ ഇരിക്കുന്നു.
1: ഇപ്പൊ ഓക്കെ ആയിട്ട് വരുന്നു. അപ്പൊ പാട്ട് പറഞ്ഞിട്ടുണ്ടോ?
2: പാട്ട് പറഞ്ഞിട്ടുണ്ടോ മക്കളെ?
1: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ.
2: ഓക്കെ മോളെ.
1: ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഒക്കെ 1979 ഇറങ്ങിയ ഹൃദയത്തിന്റെ നിറങ്ങട എന്ന സിനിമയിലെ ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് പി സുശീല മേണത ആലപിച്ചിരിക്കുന്നത് മനോഹരമായ ഒരു ഗാനം തന്നെയായിരുന്നു. ഗാനം കേട്ടിട്ട് ഈ നമ്മൾ വീണ്ടും കാതോട് കാതോർത്തിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ആരാ സംസാരിക്കുന്നേ?
1: ഓക്കെ,
0: വിനയൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു.
1: താങ്ക്
0: യു, താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മുടെ ശ്രോതാക്കളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഒരു എനർജി എന്ന് പറയുന്നത്. ഇവിടെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ബെൻസീറിന്റെതോ അത് നമ്മള് അറിയത്തില്ല. നമ്മളിവിടെ ഉണ്ടെങ്കിൽ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും വരണം കേട്ടോ. ഉണ്ടെങ്കിൽ
1: പാട്ടിലേക്ക്
0: ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
1: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ല ഒരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസർ സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
3: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കർസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
4: ഓക്കെ, തിരികെത്താം കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ ഈ സമയം 2 മണി ആകാൻ പോവുകയാണ്. 3 മണി വരെയാണ് നമ്മുടെ സമയം. അപ്പൊ വേഗം തന്നെ വിളിക്കുക, വിളിക്കണേ നമ്പർ 0474293111. അപ്പൊ ജ്വാല എന്ന സിനിമയിലെ മനോഹരമായ ഒരു ഗാനമാണ് വയലാറിന്റെ വരികൾക്ക് ദേവരാജൻ മാഷ് മ്യൂസിക് നൽകി. ബി വസന്തയാണ് ഇത് ആലപിച്ചിരിക്കുന്നത്. 1969 ഇറങ്ങിയ ഒരു സിനിമയാണ് കേട്ടോ, പഴയ സിനിമയാണ്. അപ്പൊ നസീറും ഷീലയും ശാരദയും ഒക്കെ ചേർന്ന് അഭിനയിച്ച അടിപൊളി ഒരു മൂവി കൂടിയാണ് കേട്ടോ. നല്ലൊരു ഗാനായിരുന്നല്ലേ എന്തായാലും കേട്ടത്. അപ്പൊ ദീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
5: ഹലോ
4: ഹലോ, നമസ്കാരം.
5: ഹലോ, ഞാൻ പനിയത്ത് നിന്ന് ആശ.
4: ഓക്കെ, ആശ ചേച്ചി ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
5: ഞാൻ ഇടയ്ക്ക് ഒരു വർഷത്തിന് മുമ്പ് എങ്ങാണ്ട് ഒന്ന് ദിവസം
4: വിളിച്ചിട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു ഇത്രയും വലിയൊരു ഗ്യാപ്പ് എടുക്കാൻ കാര്യം?
5: വിളിച്ചാ കിട്ടത്തില്ല, പിന്നെ മടിച്ചു.
4: ഓക്കെ, വർക്ക് ചെയ്യുന്നുണ്ടോ?
5: ഞാൻ ഇവിടെ പനിയത്തിൽ കാഷ്യൂ ഫാക്ടറി ഉണ്ട്, അവിടെ വർക്ക്
4: ചെയ്യാണ്. ഓക്കെ,
5: പിന്നെ
4: സുഖമായിട്ടിരിക്കുന്നു. എത്ര നാളുകൊണ്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ട്?
5: ഇവിടെ ഇപ്പൊ 2 വർഷമായതേ ഉള്ളു.
4: 2 വർഷം. അപ്പൊ ഇതിനു മുന്നേ?
5: ഇതിനു മുമ്പ് നമ്മൾ അയത്തിലൊരു കമ്പനിയിലായിരുന്നു.
4: ഓക്കെ, പിന്നെന്താ പറ്റി അവിടെ നിന്ന് ഇങ്ങോട്ടത്തേക്ക് മാറാൻ?
5: അവിടെ ഈ മറ്റേ എക്സ്പോർട്ടിംഗ് കമ്പനി ആയിരുന്നു അവിടെ. പിന്നെ കൊറോണയൊക്കെ വന്നപ്പത്തേന് കുറച്ച് ഇഷ്യൂ ഒക്കെ
4: ആയപ്പോഴത്തേനെ വീട് ഇവിടെ വരും.
5: വീട് പനയത്ത് തന്നെയാണ്.
4: പനയത്ത് തന്നെയാണ്. അപ്പൊ ഇത് തന്നെയാണ് ഏറ്റവും അടുത്തില്ലേ പോവാനും എല്ലാം നമുക്ക്.
5: സുരേഷ് ഞങ്ങൾക്ക് അറിയാം,
4: സുരേഷ് പെരുന്നാടിനെ.
5: ആ, പെരുന്നാട്, സുരേഷ് പെരുന്നാട്. അവരുടെയൊക്കെ അയൽവാസികളാണ്.
4: പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം?
5: വേറെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന. ഒരു പനി വന്നു എന്തെല്ലാം ക്ഷീണം മാറിക്കൊണ്ടിരിക്കുന്നു.
4: അതെ അതെ, ഇപ്പോഴത്തെ പനി വന്നാൽ ഭയങ്കര
5: പനി. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു പനി വരാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അവധി എടുക്കാൻ, അല്ലെ പനി വരുന്നവരുടെ അടുത്ത് പോയിരിക്കുമായിരുന്നു പനി വരട്ടെ.
4: പണ്ട് ഉള്ളിയൊക്കെ എടുത്ത് വെച്ച് നമ്മള് പനി വരുമെന്നൊക്കെ പറയുമായിരുന്നു.
5: ഇപ്പം പനി എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാ.
4: ഇപ്പം പനി വന്നാൽ പിന്നെ നമുക്ക് എഴുന്നേക്കാനേ പറ്റത്തില്ല.
5: പറ്റത്തില്ല, പറ്റത്തില്ല. അയ്യോ, ഞാൻ എനിക്ക് 2 പ്രാവശ്യം വന്നത്.
4: അതല്ല, ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പോത്തില്ല, 1 മാസമായാലും പോത്തില്ല. കൊറേ നാള് നമ്മളിങ്ങനെ അതിനെ
5: കുഞ്ഞുങ്ങൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ.
4: ഓക്കെ, അപ്പൊ ഏത് പാട്ടാ പറഞ്ഞിരിക്കുന്നേ?
5: ഞാൻ വിജയുടെ ഒരു പാട്ടാ പറഞ്ഞിരിക്കുന്നത്.
4: വിജയ് ഫാനാണോ?
5: ആണ്.
4: ഓക്കെ, അപ്പൊ നല്ല അടിപൊളി ഒരു ഗാനം തന്നെ ആയിരിക്കും വിജയുടെ എന്തായാലും അല്ലേ?
5: അതെയാണ്.
4: ഓക്കെ ചേച്ചി, അമ്മ പാട്ട് കേട്ടാലോ?
5: ഓക്കെ ഓക്കെ, കേക്കാം.
4: ഫാക്ടറിയിലുള്ള എല്ലാവർക്കും വേണ്ടിട്ടാണോ?
5: എല്ലാവർക്കും വേണ്ടിട്ട്, വിജയ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി.
4: ഓക്കെ, വിജയ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി. അപ്പൊ ചേച്ചി നല്ല അടിപൊളി ഒരു ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓക്കെ, മിൻസാറൊക്കെ വന്ന സിനിമയിലെ സുജാതയും ഹരിഹരനും ചേർന്ന് നല്ല അടിപൊളി ഒരു ഗാനം തന്നെയാണല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള രണ്ട് സിംഗേഴ്സാണ് കേട്ടോ ഹരിഹരനും സുജാതയും എന്നൊക്കെ പറയുന്നത്. ഹരിഹരന്റെ എല്ലാ പാട്ടും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ ദീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം സാർ.
0: നമസ്കാരം.
1: ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ട്, സാറിന്റെ ഇതിനെ വിളിച്ചിട്ടില്ല. നേരത്തെ പ്രോഗ്രാമിലെല്ലാം
0: വിളിക്കുന്നു. ചേട്ടാ
1: സലാം. കരിക്കോടിന്ന് സലാം.
0: സലാം. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മൾ സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു.
1: ഞാനൊരു ഒരു കണ്ണിന്റെ ഒരു പ്രശ്നമാണ്, അതിന് സംസാരിക്കാൻ.
0: ആണോ?
1: കണ്ണ് ഡോക്ടറുടെ ഒരു പരിപാടി.
0: ഓക്കെ.
1: പിന്നെ സാറിന് സംസാരം കേൾക്കാൻ ഒരു വലിയൊരു ശാന്തന വാക്കുകൾ പോലെ കേൾക്കുന്ന സംസാരത്തിന് ആൾക്കാർക്ക് എല്ലാം കേൾക്കാൻ ഒരു പ്രത്യേക രീതിയ, ബാക്കിയുള്ള കണക്കല്ല.
0: താങ്ക് യു, താങ്ക്
1: യു. നിങ്ങളെ പിന്നെ ഞാൻ അവിടെ ഒന്ന് കണ്ടിട്ടുണ്ട്.
0: എന്നെയോ?
1: നിങ്ങളുടെ പരിപാടിക്ക് വന്നായിരുന്നു അവിടെ.
0: ആണോ? ചിലപ്പോ കണ്ടാൽ ഓർമ്മ വരും. നമുക്ക് പെട്ടെന്ന് പേര് പറയാം.
1: ഞാൻ എപ്പോഴും വിളിക്കത്തൊന്നുമില്ല.
0: പിന്നെ
1: നിങ്ങൾ സാറിനും ഫാദറിനും ബാക്കി എല്ലാവർക്കും സുഖമായിരിക്കുന്നു?
0: എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ചേട്ടൻ,
1: ഞാൻ എനിക്ക് ചെറിയ പരിപാടി ഉണ്ട്. മിടിച്ചാലികൾ പോലും കേക്കും പരിപാടി
0: കേട്ടില്ല
1: രാവിലെ. നിങ്ങളുടെ സാറിന്റെ മിടിച്ചാലികൾ പരിപാടി ഉണ്ടല്ലോ ഫാദറിന്റെ.
0: ആ, നീർച്ചാലികൾ.
1: നീർച്ചാലികൾ അതുപോലെ പരിപാടി കേൾക്കും. കൊള്ളാം കൊള്ളാം. പക്ഷേ പിന്നെ കഥ പറയുന്ന സാറ് എല്ലാരും ഈ കഥയൊക്കെ കൊണ്ട് ഈ വെച്ചിട്ടേ സൂപ്പർ അതൊക്കെ.
0: ഓക്കേ,
1: കഥ പറഞ്ഞ
0: ചേട്ടാ ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നു.
1: ഈ കഥ പറഞ്ഞത് തന്നെ എല്ലാരെയും കാര്യങ്ങൾ സൂക്ഷ്മമായ രീതിയിലെ കഥയിൽ കൂടെ തന്നെ
0: അവതരിപ്പിക്കും.
1: രസമുള്ള
0: കാര്യം കേട്ടോ. അപ്പൊ ഇനി ഇതിനൊക്കെ പരിപാടികളൊക്കെ ഉള്ളപ്പം വരണം കേട്ടോ.
1: കാണാം. വരും. എത്രയും പേര് കഷ്ടപ്പെടുന്നില്ലേടിയോ?
0: അതെ അതെ. ഓക്കെ ചേട്ടാ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും ഇനി ഒരവസരത്തിൽ സംസാരിക്കാൻ സാധിക്കട്ടെ. ഓക്കെ, അപ്പൊ ദീ ചേട്ടാ ആവശ്യപ്പെട്ട ഗാനം കേട്ടിട്ട് തിരികെ വരാം.

0: ഈ ഓണം മാറ്റി വെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
1: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
0: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ, കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
1: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
0: ട്രോളി ബാഗുകൾ,
1: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
0: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ്ണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
1: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ
0: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
0: 9847198471. ബട്ടർഫ്ലൈസ്, കൊച്ചുകുട്ടികൾക്കുള്ള കഥകളുമായി വരുന്നു ഗീതു. മറക്കാതെ കേൾക്കൂ എല്ലാ ചൊവ്വാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും രാത്രി 7 മണിക്ക് ബട്ടർഫ്ലൈസ്.
2: ഓക്കെ, തിരികെ എത്താം കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ ഈ സമയം 2:15 ആയിരിക്കുകയാണ്. 3 മണി വരെയാണ് നമ്മുടെ ടൈം. അപ്പം വേഗം തന്നെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474293111. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. അപ്പം കുംകി എന്ന സിനിമയിലെ നല്ല അടിപൊളി ഒരു ഗാനമാണ് നമ്മളിപ്പോ കേട്ടത്. അടുത്തൊരു കോള് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാന്ന് നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം.
3: നമസ്കാരം മോളെ.
2: ഇത് ആരാ സംസാരിക്കുന്നേ? മല്ലിക ചേച്ചി. ഇതാ എല്ലാരും ട്രൈ ചെയ്തോണ്ടേയിരിക്കും. അപ്പൊ നമ്മുടെ കോൾ അതിന് ഇടയ്ക്കൊന്ന് കണക്ട് ആവണം.
3: ഞാൻ വിളിച്ചിട്ട് 1 വർഷമൊക്കെ ആയി.
2: ഈ 1 വർഷം ട്രൈ ചെയ്തായിരുന്നു എന്നിട്ട്
3: പിന്നെ വിളിച്ച്. ഞാൻ കൈ അഴക്കുമ്പോ
2: ഓക്കെ ചേച്ചി, എന്ത് ചെയ്യുക? വർക്ക് ചെയ്യണോ? ഹൗസ് വൈഫാണോ? ഇപ്പൊ പോണണ്ടോ?
3: ഇല്ല, ജോലിയില്ല.
2: ആ, അതാ ചിലടത്ത് ജോലി ഇല്ലാന്ന് ഇങ്ങനെ പറഞ്ഞ് കേക്കുന്നുണ്ട്. അപ്പൊ വേറെ കമ്പനിയിൽ ട്രൈ ചെയ്തൂടായിരുന്നോ? വേറെ ജോലി ഉള്ള സ്ഥലത്തേക്ക്
3: പോണോ? എനിക്ക് ശ്വാസം മുട്ടുള്ളതാ.
2: ഓ ഓ, അപ്പൊ നമ്മുടെ ആരോഗ്യം കൂടെ നമ്മള് ശ്രദ്ധിക്കണം അല്ലേ?
3: കാട്ട് പറഞ്ഞോ. പിന്നെ ഡെഡിക്കേഷൻ ഉണ്ട്.
2: പറഞ്ഞോ.
3: കൊല്ലത്തെ അറഫായ് ഗോൾഡ് കവറിൽ നിൽക്കുന്ന 3 കുട്ടികള്, ഷെഹിന, ഷിഹാന, അശ്വതി.
2: ഓക്കെ, ഷെഹിന, ഷിഹാന, അശ്വതി.
3: ആ, അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ്.
2: അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം പാട്ട് കേട്ടാലോ?
3: ആ ശരി.
2: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെത്താം.

0: ഓക്കെ, തിരികെ എത്താം കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇത് ആരാ സംസാരിക്കുന്നേ?
1: ഹലോ
0: ഹലോ, ഇത് ആരാ സംസാരിക്കുന്നേ?
1: ഞാനാ താണിക്ക് മുക്കിന് സീനത്ത്.
0: സീനത്ത് ചേച്ചി. ഓക്കെ സീനത്ത് ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഞാൻ പറയുന്നത് കേക്കാൻ പറ്റുന്നില്ലേ?
1: കേക്കാം.
0: പിന്നെന്തോ ചേച്ചി ആദ്യം കേക്കാൻ വയ്യാന്ന് പറഞ്ഞേ?
1: ഇവിടെ
0: ആ അപ്പൊ അവിടെ റേഡിയോയുടെ വോളിയം കൂട്ടി വെച്ചേക്കു, അതാ കേക്കാൻ പറ്റാത്തല്ലേ? പിന്നെ എവിടാ വീട്?
1: വീട് താണിക്കമുക്കി.
0: താണിക്കമുക്കിൽ തന്നെ വീട്? അടുത്താണോ ഫാക്ടറി?
1: അടുത്താ ഫാക്ടറി.
0: പിന്നെ പറഞ്ഞോ.
1: പിന്നെ എന്റെ കൂട്ടുകാർക്കെല്ലാം പാട്ട് വെക്കണം.
0: എല്ലാവർക്കും വേണ്ടി നമുക്ക് പാട്ട് വെക്കാം. ഏത് പാട്ടാ വേണ്ടേ?
1: അപ്പൂസിലെ പാട്ട്.
0: പപ്പയുടെ സ്വന്തം അപ്പൂസ്? അതിലേത് പാട്ടാ?
1: പിന്നെ
0: ഓലത്തുമ്പത്തിരുന്നു ഏലാടും ചെല്ലം.
1: പിന്നെ എനിക്ക് മൂന്ന് പൂച്ചകളുണ്ട്.
0: ആ എന്താ അതിന്റെ പേര്?
1: അമ്മുക്കുട്ടി.
0: രണ്ടാമത്തത്?
1: രണ്ടാമത്തത് അപ്പു.
0: മൂന്നാമത്തത്? മൂന്നാമത്തതിന് പേരിട്ടില്ല.
1: മൂന്നാമത്തെ പൊടി കുഞ്ഞു
0: പൂച്ചയാ. എന്നാലും അതിന് പേരിട്ടില്ല ഇത്ര നാളായിട്ട്. ആണോ? അപ്പൊ അതിന് എന്ത് പേരിടാനാ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നേ? അമ്മുക്കുട്ടിയും അപ്പുക്കുട്ടിയും ആണോ മറ്റേ രണ്ട്? ഓക്കെ, അപ്പൊ അതിന് ചേരുന്ന ഒരു പേര് തന്നെ നമ്മൾ ഇതിനും സെലക്ട് ചെയ്യണം. ഫുഡൊക്കെ കൊടുക്കുമോ അതിന്?
1: ആഹാരമൊക്കെ കൊടുക്കും.
0: ഓക്കെ, അപ്പൊ പാട്ട് കേട്ടാ.

0: ഈ കർക്കിടകത്തിൽ ശരീരബലവും രോഗപ്രതിരോധ ശേഷിയും നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രിയിലൂടെ വീണ്ടെടുക്കാം.
1: ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ആകർഷകമായ ഡിസ്കൗണ്ടുകളോടെ പ്രത്യേക കർക്കിടക ചികിത്സാ പാക്കേജുകൾ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു.
0: 5 ദിവസത്തെ പാക്കേജ് വെറും 6,499 രൂപയ്ക്ക്,
1: 7 ദിവസത്തെ പാക്കേജ് 8,999 രൂപയ്ക്ക്,

0: ദിവസത്തെ പാക്കേജ് 12,499 രൂപയ്ക്ക്,
1: 14 ദിവസത്തെ പാക്കേജ് 17,999 രൂപയ്ക്ക്.
0: ഓർത്തോപെഡിക്, ന്യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, പ്രസവാനന്തര ചികിത്സകൾ, വെയിറ്റ് ലോസ്, സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ എന്നിവയും ഹെൽത്ത് ഇൻഷുറൻസ് സൗകര്യവും ലഭ്യമാണ്.
1: ആരോഗ്യപൂർണമായ ഒരു കർക്കിടകത്തിനായി ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 8183330180295204477.
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര PO, കൊല്ലം. വിസ്മയ കാഴ്ചകൾ, ലോകത്തിലെ അത്ഭുതം നിറഞ്ഞ പ്രകൃതി സൗന്ദര്യ വിസ്മയ കാഴ്ചകളെക്കുറിച്ച് അറിയുവാൻ എല്ലാ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 8:20 പുനഃപ്രക്ഷേപണം രാത്രി 7 വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസലസ് എം.

0: ഓക്കെ, തിരികെ എത്താം കാതോട് കാതോരത്തിലേക്ക്. അങ്ങനെ നല്ലൊരു ഗാനം കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അപ്പൊ ദേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ, ഹലോ,
1: ഹലോ,
0: ഹലോ, പേര് പറയോ.
1: ഹലോ, ബിന്ദു.
0: ബിന്ദു, ബിന്ദു ചേച്ചി എവിടുന്നാ വിളിക്കുന്നേ?
1: പനയത്തുനിന്ന്.
0: എനിക്കൊന്ന് ഇപ്പൊ അടുപ്പിച്ച് കൊറേ കോള് നമുക്ക് പനയത്തുനിന്ന് വന്നെന്ന് തോന്നുന്നു. എല്ലാവരും ഒരു കമ്പനി നിന്നാണോ വിളിക്കുന്നേ?
1: ഒത്തിരി നേരം കൊണ്ട് വിളിക്കുന്നു.
0: ആണോ? ആ, ഇതിന് മുന്നേ വിളിച്ച ചേച്ചിമാര് ആ സെയിം കമ്പനിയിൽ തന്നെ ആണോ? ആണ്.
1: ഒത്തിരി നേരം കൊണ്ടേ വിളിക്കാനെ. രണ്ടുമൂന്ന് അമ്മമാർക്ക് ഹായ് പറയണേ.
0: ആ, എല്ലാ അമ്മമാരെ
1: പേര് പറയട്ടെ.
0: പറഞ്ഞു.
1: അല്ലെ, സുഭാഷിണി, രേവമ്മ, രാധചേച്ചി, ലീല ചേച്ചി, പ്രത്യേകിച്ച് ഒരു മുന്നാച്ചി,
0: ഉഷ്ടെല്ലാം
1: ഒന്ന് ഹായ് പറഞ്ഞേരെ.
0: ഇവരൊരു
1: കോമഡി താരം ഉണ്ട് കേട്ടോ, രാധ.
0: എനിക്ക് തോന്നുന്നു രാധ വേണ തൊട്ട് മുന്നേ വിളിച്ചതെന്ന് തോന്നുന്നു. അതല്ല,
1: അല്ല,
0: ആ രാധ.
1: പിന്നെ ഞങ്ങളുടെ മാനിയർ കൂടെട്ടാ ആശ സാറ്.
0: ഓക്കെ, അപ്പൊ ആശ സാറിനും ബാക്കി അമ്മമാർക്കും എല്ലാം ഒരു വലിയൊരു ഹായ് ഞാൻ ഇവിടുന്ന് ടാറ്റ കാണിക്കുന്നുണ്ട്. ഓക്കെ,
1: ഓക്കെ.
0: അപ്പൊ ഇത് ഏത് പാട്ടാ പറഞ്ഞേക്കുന്നത്?
1: അമ്മ മനസ്സെന്നുള്ള
0: തങ്ക മനസ്സ്. അമ്മ മനസ്സ് രാപ്പകല്ല. ഓക്കെ, ഈ അമ്മമാർക്ക് എല്ലാവർക്കും വേണ്ടിട്ടാണോ? ഈ അമ്മമാർക്ക് എല്ലാവർക്കും വേണ്ടിട്ടാണോ? എല്ലാ അമ്മമാർക്കും വേണ്ടി. അപ്പൊ ഈ നമ്മുടെ രാപ്പകൽ എന്ന സിനിമയിലെ നമ്മുടെ മമ്മൂക്ക് അഭിനയിച്ച അടിപൊളി ഒരു ഗാനം തന്നെയാണ്. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: കീട. ഓക്കെ, രാപ്പകൽ എന്ന സിനിമയിലെ മനോഹരമായ ഒരു ഗാനമാണ് കൈതപ്പുറത്തിന്റെ വരികൾക്ക് മോഹൻ സിത്താര മ്യൂസിക് നൽകി. പി ജയചന്ദ്രൻ ആലപിച്ച മനോഹരമായ ഒരു ഗാനം കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. കാതോട് കാതോരത്തിൽ ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അപ്പൊ തീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ? ആരിഫ. ഓക്കെ ആരിഫ അമ്മ, സുഖമായിട്ടിരിക്കുന്നോ? ഫുഡൊക്കെ കഴിച്ചോ? ആ സുഖമായിട്ടിരിക്കുന്നു. ആ കഴിച്ചു കഴിച്ചു.
1: ഞാനും കഴിച്ചു മോളെ.
0: കഴിച്ചു.
1: യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വന്നേ, രാവിലെ പോയതായിരുന്നു.
0: ആഹാ, എവിടെ വന്ന് പോയ രാവിലെ?
1: വയ്യനാട് പഞ്ചായത്തില്.
0: എന്നിട്ട് പോയ കാര്യം സാധിച്ചോ?
1: അവിടെ സ്വരം കേട്ട് പന്തരമോന് വിളിക്കുക.
0: ആണോ?
1: അവിടെ സ്വരം കേട്ടാ വിളിക്കാതിരിക്കാൻ പറ്റുന്നില്ല.
0: അയ്യോ, താങ്ക് യു സോ മച്ച് അമ്മ. ഓക്കേ, പോയ കാര്യങ്ങളൊക്കെ സാധിച്ചോ?
1: ആ, അടുത്ത മാസം സാധിക്കുന്നു. പെൻഷൻ കൊടുത്താ മോളെ.
0: പെൻഷൻ? ഓക്കേ. പെൻഷൻ കൊടുത്തപ്പോ കിട്ടിയോ?
1: ഇല്ല, കൊടുത്തിട്ട് 6 മാസമായി. കൊടുത്ത് 7 മാസമായി കൊടുത്തിട്ട് അക്ഷയില്. അക്ഷയക്കാർ പറഞ്ഞില്ല നമ്മൾ കൊണ്ട് കൊടുന്ന അവിടെ. ഞാനിവിടെ വെച്ചിരുന്നു. എന്നിട്ട് കഴിഞ്ഞ മാസം ഞാൻ എന്നിട്ട് ഞാൻ പഞ്ചായത്തിൽ ഒന്ന് പോവാന്ന് എന്നിട്ട് ചെന്ന് കൊണ്ട് കൊടുത്തു. അന്നേരം അവര് തന്നെ പറയാ എന്താ ഇവിടെ കൊണ്ട് തരാഞ്ഞെന്ന്.
0: അയ്യോ,
1: അപ്പൊ അക്ഷയ ഇതൊന്നും പറയാഞ്ഞൊന്നും നമ്മൾ അറിഞ്ഞില്ല.
0: ആണോ?
1: അവര് പറഞ്ഞു ഇവിടെ വെച്ചിരുന്ന അവര് വിളിക്കുമെന്ന്.
0: ആ, ഇനി നമ്മളെ പഞ്ചായത്തിൽ കൊണ്ടു കൊടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് ഇൻസ്പെക്ഷൻ ആള് വരും നമ്മുടെ വീടുകളിൽ.
1: അതെ, അങ്ങനെ അല്ല, അങ്ങനെ വന്നില്ല. നമ്മൾ അതിന്റെ രേഖകളെല്ലാം കൊടുത്തത് കൊണ്ട്
0: ഇനി വരും. ഞങ്ങളുടെ അവിടേക്ക് ആണെങ്കിൽ ഇങ്ങനെ പെൻഷൻ കൊടുത്തപ്പോ ഒരുപാട് പേർക്ക് മക്കൾക്ക് കാറുണ്ട്, മക്കൾക്ക് വീടുണ്ട്, എ സി ഉണ്ട്, അതുകൊണ്ട് തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് റിജക്ട് ചെയ്തു.
1: എന്റെ മോനും കാറുണ്ട്, അതുകൊണ്ട് ഞാൻ അവിടുന്ന് വെട്ടിപ്പോയിട്ട് ഞാനങ്ങ് വേറെ ആക്കി.
0: പെൻഷന് വേണ്ടിട്ട് മോനെ വെട്ടിക്കളഞ്ഞിട്ട് എനിക്ക് പെൻഷൻ കിട്ടണം അല്ലേ?
1: അങ്ങനല്ല, എന്റെ മോന് കാറുണ്ടെന്നും പറഞ്ഞ് എനിക്ക് സ്വന്തം വീടും സ്ഥലം ഒന്നുമില്ല. അവര് കുടുംബമായിട്ട് അവര് ജീവിക്കുക. അപ്പൊ നമ്മക്ക് ഇതൊന്നുമില്ല, നമ്മക്കൊക്കെ ഒന്നുമില്ല. അപ്പൊ ഞാൻ എന്താ ഇത്? എന്നിട്ട് ഞാൻ പറഞ്ഞു മോനെ നിന്റെ, അന്നേരം അവൻ പറഞ്ഞു ഉമ്മ ഉമ്മയുടെ കാർഡ് വി പി അല്ല, ഉമ്മക്കൊന്നും കിട്ടണ ആനുകൂല്യം കിട്ടിയ ഞാൻ എന്തായാലും എന്റെ മക്കളുമായിട്ട് വരാം. പറഞ്ഞു മോനങ്ങ് മാറ്റിക്കോന്ന് പറഞ്ഞു. എനിക്ക് കുഴപ്പമില്ല, അങ്ങനെ അവനങ്ങ് മാറ്റി.
0: അവനെന്തായാലും
1: വെട്ടി മാറ്റിയപ്പോ എന്റെ കാർഡ് അങ്ങ് പോയി.
0: അയ്യോ,
1: പിന്നെ അഡ്രസ് ഇല്ലാതായി. പിന്നെ ഞാന് പെട്ടു. പിന്നെ എന്റെ ആങ്ങളെടുത്തി എന്ന് കണ്ട ആങ്ങളുടെ അഡ്രസ് വെച്ച് കാർഡ് എടുത്തു.
0: ഓക്കെ അമ്മ, ഇതിനെ കുറിച്ച് അമ്മയ്ക്ക് എന്താണ് അഭിപ്രായം പറയാനുള്ളത്? ഈ മക്കൾക്ക് കാറുണ്ട്, വലിയ വീടുണ്ട്, എ സി ഉണ്ട് എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയ്ക്കും പെൻഷൻ കൊടുക്കാതിരിക്കുന്നത് ശരിയായ
1: കാര്യമാണ്. ഒരിക്കലും അവനെ പറ്റി എനിക്ക് ഒരു മോശം.
0: അവനെ പറ്റിയല്ല, മോനെ പറ്റിയല്ല കേട്ടോ. നമ്മള് ഈ ഇപ്പൊ പഞ്ചായത്തുകാർ ഇങ്ങനെ പറയുന്ന നിയമത്തിനെ കുറിച്ച് എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? ശരിയാണ്
1: പറഞ്ഞാല് അവര് എല്ലാം അവരൊക്കെ കൊടുക്കത്തില്ല. അവർക്ക് സർക്കാർ സഹായം ഉണ്ട്, അവർക്ക് ഒരു വലിയ ഉപകാരം അവർക്ക്.
0: അതെ അതെ, ഒരുപാട് അമ്മമാരിപ്പൊ മക്കളെ കൂടെ നിക്കുന്നു.
1: എന്തായാലും അവരുടെ കുടുംബകാര്യം കഴിഞ്ഞിട്ടല്ലേ മാതാപിതാക്കൾ എന്തെങ്കിലും ചെയ്യത്തുള്ളൂ. അപ്പൊ ഇവർക്ക് ഒരു സഹായം ഉണ്ടെങ്കിൽ വലിയ ഉപകാരമില്ലേ?
0: അതെ അതെ.
1: എനിക്ക് തരുന്നത് ശരിയാ, എന്നാലും എന്റേതായ ആവശ്യങ്ങൾ എന്റെ കൊച്ചുമക്കൾക്ക് എന്റേതായ ഇഷ്ടത്തിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്റേതും കൂടെ എന്തെങ്കിലും വേണ്ടേ?
0: അതെ അതെ. ഇപ്പോ കടയിലോട്ട് പോകുമ്പോഴല്ലോ, കടയിൽ പോകുമ്പോഴല്ലോ ഒരു മിഠായി എങ്കിലും വാങ്ങിച്ചു കൊടുക്കണോ നമ്മുടെ കയ്യില്? നമ്മുടെ അതെ അതെ. ഓക്കെ, അപ്പൊ ഇന്ന് പാട്ട് പറഞ്ഞിട്ടുണ്ടോ അമ്മ? ഓക്കെ ഓക്കെ അമ്മ, താങ്ക് യു. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് അമ്മ ആവശ്യപ്പെട്ട ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
1: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
0: എന്തിനാ? പത്രത്തിലിടാനാണോ?
1: ഏയ് അല്ല, റേഡിയോയിലിടാനാ.
0: റേഡിയോയിലോ?
1: അതെ, റേഡിയോയിൽ പരസ്യം ഇട്ടാൽ കൂടുതൽ പേർ കേൾക്കും, കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യം ഇട്ടാലുള്ള ഗുണം.
0: അതെയോ?
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക 9809016611.
0: നമ്പർ ഒരിക്കൽ കൂടി 9809016611.
2: ഓക്കെ, തിരികെത്താം കാതോട് കാതോരത്തിലേക്ക്. അങ്ങനെ ദേ നമ്മുടെ സമയം അവസാനിക്കാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
3: ഹലോ.
2: ഹലോ, നമസ്കാരം.
3: നമസ്കാരം, എന്നെ അറിയോ രേഷ്മക്കുട്ടി?
2: പേര് പറയൂ.
3: പ്രിയ. കണ്ടച്ചറാലെ മറിഞ്ഞു വീണ് കാലിടിഞ്ഞ്.
2: ഓക്കെ ഓക്കെ, ഇപ്പൊ വന്നു.
3: എവിടെ ആയിരുന്നു?
2: ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു.
3: ഞാൻ ഒത്തിരി നാളായി വിളിച്ചിട്ട്. എന്റെ ഒരു കൂട്ടുകാരുണ്ട് വിജയമ്മ ചേച്ചി, ഞാൻ കൊടുക്കാം.
2: ഓക്കെ. ഹലോ. ഹലോ,
3: ഇതാ പ്രിയയുടെ കൂട്ടുകാരി. കൂട്ടുകാരി എന്നാ? അമ്മാമ ആയതാ.
2: അമ്മാമ ആയതാ? ഓക്കെ.
3: ഞാനേ എനിക്കൊപ്പം മുമ്പുണ്ടായിരുന്നു കേട്ടോ, അതങ്ങ് ജീവിച്ചു. ഇപ്പം എന്റെ കൂട്ടുകാരി എനിക്കൊരു ഫോൺ ഒപ്പം മേടിച്ചു തന്നെ.
2: ഇപ്പൊ കേക്ക് വന്നിട്ട് എല്ലാ പ്രോഗ്രാമും
3: കാതോട് വരെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തി. ഞാൻ ഒരുപാട് ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു
2: വ്യക്തിയാണ്.
3: അവളെ എനിക്ക്
2: വേടിച്ചു തന്നെ.
3: എല്ലാ പ്രോഗ്രാമും കേട്ടോണ്ട് ഞാൻ പറഞ്ഞില്ല, അപ്പൊ റേഡിയോ അങ്ങ് ചള്ളായി പോയി.
2: അപ്പൊ
3: അവള് വേടിച്ചോണ്ട്, പിന്നെ അങ്ങനെ കേക്കും. എന്റെ കൊച്ചുമോളും ഒക്കെ അത് ഞങ്ങള് കേക്കും.
2: പിന്നെ
3: ഒരു റേഡിയോ പ്രോഗ്രാം ഉണ്ടായിരുന്നു നമ്മളെ ആശ്രാമത്ത് വെച്ച്,
2: അന്ന്
3: ഞങ്ങൾ വന്നായിരുന്നു. നമ്മളെ ഈ തമിഴ് പരിപാടി അവതരിപ്പിക്കുന്ന
2: രത്നമോഹൻ.
3: ഹലോ.
2: രത്ന ചേച്ചി,
3: മുമ്പ് അവർക്ക് ഞാൻ ബ്ലൗസൊക്കെ ഞാനായിരുന്നു വെച്ചു കൊടുക്കുന്നത്.
2: ആണോ? ഓക്കെ.
3: മുമ്പ് ഇപ്പൊ ഞാൻ ഇവിടെ അതിനെ കൊണ്ട് ഇപ്പൊ
2: പിന്നെ
3: എനിക്കൊരു പാട്ട് ഉണ്ടായി തന്നറിയാ, നമ്മളെ ജാനകിയുടെ. പിന്നെ
2: ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞേക്കുന്ന പാട്ട്. അതാ ഞാൻ ചോദിച്ചത്.
3: ഉണരുണോ ഉണ്ണിപ്പൂവെന്നല്ല, ഉണരുണരു എന്നുള്ളൊരു പാട്ടുണ്ടല്ലേ, അതൊക്കെ ഫേമസ് ആയൊരു പാട്ടാ.
2: ഉണരുണരു ആ പാട്ടാണോ?
3: അത് തന്നെ. കരിക്കൊടി ആ പാട്ടല്ല?
2: അതല്ല. കരിക്കൊടി തണലത്ത് കാറ്റിന്റെ കിളിപ്പിണ്ണി കവിത കേട്ടു. ആ പാട്ടല്ലേ? ഓക്കെ ഓക്കെ, ആ പാട്ട് തന്നെ നമ്മള്
3: കൂട്ടുകാരിയോട് കൊടുത്തേക്കാം.
2: ഓക്കെ ഓക്കെ.
3: ശരി രേഷ്മക്കുട്ടി.
2: ഓക്കെ, കാലൊക്കെ സുഖമായോ?
3: സുഖമായി. ഇന്ന് ഞാൻ പ്രാക്കുളത്തൊരു പള്ളി പോയി ചേച്ചി നേർന്നതാ. ഇങ്ങനെ പോയിട്ട് ഇപ്പൊ വന്നപ്പോ രേഷ്മയുടെ സംസാരം കേട്ടു. ഒത്തിരിവരുണ്ടേ വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ പനയത്തുനിന്നുള്ള ചേച്ചിമാരൊക്കെ വിളിച്ച്.
2: അതെ അതെ,
3: എന്തായാലും കിട്ടി, സന്തോഷം.
2: ഓക്കെ ചേച്ചി, അപ്പൊ മെഡിസിൻ ഒക്കെ കണ്ടിന്യൂ ചെയ്ത് കഴിക്കുക, അതോടൊപ്പം പ്രാർത്ഥനയും. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. കൊറേ നാളിന് ശേഷം സംസാരിക്കാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും ആവശ്യപ്പെട്ട ഗാനം കേട്ടിട്ട് തിരികെത്താം.

0: ഓക്കെ, അങ്ങനെ ജാനകിയമ്മയുടെ നല്ലൊരു ഗാനം കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. കാതോട് കാതോരത്തിൽ അപ്പൊ ഇതീ നമ്മുടെ ലാസ്റ്റ് കോളാണ്, അടുത്തത് ആരാ നോക്കാം. ഹലോ, ഓക്കെ ബേബി അമ്മ, സുഖമായിട്ടിരിക്കുന്നോ? നമ്മുടെ ലാസ്റ്റ് കോളർ ആണ് ഇന്നത്തെ കാതോട് കാതോരത്തിന്റെ.
1: നമ്മുടെ ഏറ്റവും അടുത്തൊരു പയ്യന്റെ വൈഫിന്റെയും കൂടെ അവരുടെ വിവാഹ വാർഷികമാണ് ആദ്യത്തെ. ഷിഫാനിയും അല്ലമീനും.
0: ഓക്കെ, ഷിഫാനിക്കും അല്ലമീനും വിവാഹ വാർഷികാശംസകൾ.
1: പിന്നെ ഒരു ലിബിൻ നടന്ന ബസ്സിന്റെ ബർത്ത്ഡേ.
0: ഓക്കെ, ജിബിൻ
1: ലിബിൻ
0: ലിബിൻ. ഓക്കെ, ലിബിന് റേഡിയോ ബെൻസറിന്റെ ജന്മദിന ആശംസകൾ നേരുകയാണ്. ഓക്കെ, പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ? ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് എത്തിരിക്കീത്ത.

ഓക്കെ, അങ്ങനെ നല്ല മനോഹരമായ ഗാനങ്ങൾ കേട്ട് നമ്മുടെ കാതോട് കാതോരം ഇവിടെ അവസാനിക്കാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പം വീണ്ടും അടുത്തൊരു കാതോട് കാതോരത്തിലൂടെ കേട്ടുമുട്ടുന്നതുവരെ സൈനിങ് ഓഫ് രേഷ്മ.

കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം. ഇന്നത്തെ കാതോട് കാതോരം സമാപിക്കുന്നു. കാതോട് കാതോരം വീണ്ടും നാളെ 12 മണിക്ക് ആരംഭിക്കും.

0: ശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
1: ഞങ്ങൾ അയിലത്തൊരു പുരേടം ഉണ്ട്. ആ പുരേടത്തിലാണ് ഭയങ്കര സജീവമാണ്. കുറച്ചു മുമ്പ്, കുറച്ചാള് മുമ്പ് ഒരു തെങ്ങ് നിന്ന് അമ്മക്ക് ദോഷം വരുത്തി. അത് ഞങ്ങൾ കോർപ്പറേഷനൊക്കെ കൊണ്ടുചെന്ന് പരാതിയൊക്കെ കൊടുത്ത് അത് ഒരു വലിച്ചിട്ട് പ്രശ്നമൊക്കെ കൊടുത്ത് പരിഹരിച്ചു വന്നപ്പോ ഒരു സ്റ്റാവ് ഇങ്ങനെ വളർന്നു. അത് വേറെ ചക്ക പിടിച്ച് അത് നമ്മളെ പുരേടത്തിനകത്ത് വന്നിട്ട് എന്നെ പിഴുതു വീണു. പഴുത്ത് പഴുത്താണ് നടന്ന് വീണുകൊണ്ടിരിക്കുക. ആ വീട്ടുകാരനവിടെ ഇല്ല. ഞങ്ങൾ ആ കോർപ്പറേഷനൊക്കെ ചെന്ന് പരാതി പറഞ്ഞതാ. അതിനൊരു പരിഹാരം കാണുന്നേ.
0: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
1: നമസ്കാരം. എന്റെ പേര് ബീനാസ്ങ്ങൾക്ക് മുമ്പ് വിധവകൾക്ക് പിന്നെ സാമ്പത്തിക സഹായത്തിന് വേണ്ടി ഒരു അപേക്ഷ കൊടുത്തു. അപ്പൊ ആ ഓഫീസായിട്ട് പിന്നീട് ബന്ധപ്പെട്ടപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, പിന്നെ 2015 മുതൽ ഉള്ള വ്യക്തികൾക്ക് പോലും കൊടുത്തില്ല മാഡം, അതുകൊണ്ട് പിന്നീട് നിങ്ങൾ എപ്പോഴെങ്കിലും വന്ന് അന്വേഷിക്കുക. പക്ഷെ ആ സാമ്പത്തിക സഹായം ഇന്നിപ്പോഴുള്ള വിധവകൾക്ക് കിട്ടിയാൽ നല്ലൊരു വാടക വീടെടുത്ത് താമസിക്കാൻ കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടും ചെറിയ വീടായത് കൊണ്ട് കല്യാണം കഴിച്ച മക്കളെല്ലാം കളഞ്ഞു തൊട്ടി പോകേണ്ട അവസ്ഥ വരുന്നു. അതുകൊണ്ട് ദയവീട് എന്നെപ്പോലുള്ളവർക്ക് അവര് നല്ലൊരു സഹായമായിരിക്കും. ഇത് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇത് വിധവകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രി എന്ന നിലയിൽ എനിക്ക് കൃഷ്ണൻ ഇങ്ങനെ അവർക്കൊരു കൈത്താങ് എന്നിങ്ങനെ മന്ത്രി പറഞ്ഞ വാക്കുകളെന്ന് ഞാൻ എടുത്തു കേൾക്കുകയാണ്. ദയവ് ചെയ്ത് ഇത് അധികാരികൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ സഹായിക്കുക.
0: ജനശബ്ദം, നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

0: എല്ലാവർക്കും നമസ്കാരം. വോയിസസ് ഓഫ് ചേഞ്ചിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു കുട്ടി ഡോക്ടറാണ്, ബി ഡി എസ് ഫൈനൽ ഇയർ വിദ്യാർത്ഥിയായ സൽമാനുവൽ ഇഷാമാണ് നമ്മൾ ഇന്നത്തെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. സൽമാൻ ഇഷാമിനെ നമ്മൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തോളൂ. സ്വാഗതം സാർ.
1: നമസ്കാരം.
0: പരിചയപ്പെടുത്തിക്കോളൂ.
1: എന്റെ പേര് സൽമാൻ ഇഷാം. ഞാൻ ഫൈനൽ ഇയർ അസിസിയ ബി ഡി എസ് സ്റ്റുഡന്റ് ആണ്. വീട് വരുന്നത് കോഴിക്കോടാണ്. ഇപ്പൊ ഇവിടെ കൊല്ലത്ത് ഇങ്ങനെ അസിസിയയിൽ ഇപ്പം പഠിക്കുന്നു.
0: കോഴിക്കോട് എനിക്ക് തോന്നുന്നു ഒരുപാട് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് ഇതൊക്കെ
1: കൊല്ലം അടിപൊളിയാണ്. നമ്മളെ കോഴിക്കോട് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്കെപ്പോഴും ഫുഡിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോ കോഴിക്കോട് വെച്ചിട്ട് വരുമ്പോ അത് ഭയങ്കര മിസ്സായിട്ടൊരു

0: ശബ്ദമായിട്ട് വരുന്നുണ്ട്. വേറെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു.
1: ഈ ക്യാമ്പസ് കൊല്ലത്തെ ക്യാമ്പസ് ജീവിതങ്ങളൊക്കെ എങ്ങനെ ഉണ്ട്?
0: കൊള്ളാം. ഞാനിപ്പോ അസീസിയിലാണ് പഠിക്കുന്നത്. അപ്പോ അവിടെ കോളേജ് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ക്യാമ്പസ് ആണ് നമുക്കുള്ളത്. അതിന്റെ അകത്ത് തന്നെ ആയിട്ട് മെഡിക്കൽ എം ബി ബി എസ് ഉണ്ട്, ബി ഡി എസ് ഉണ്ട്, നഴ്സിംഗ് ഉണ്ട്. അങ്ങനെ വലിയൊരു ക്യാമ്പസ് കാര്യങ്ങളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്.
1: എന്തുകൊണ്ട് ബി ഡി എസ് എടുത്തു എന്നുള്ളതാണ്.
0: ബി ഡി എസ് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 80% ആൾക്കാരും പറയാ എം ബി ബി എസ് കിട്ടാഞ്ഞിട്ട് ബി ഡി എസ് എടുത്തു എന്നുള്ളതാണ്. പക്ഷെ ബി ഡി എസ് എടുത്തതിന് ശേഷം ഞാൻ ഒരുപാട് ബി ഡി എസിനെ അങ്ങനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ചില എനിക്ക് പേഷ്യന്റിന്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പേഷ്യന്റിന് ഒരു സി ഡി എന്ന് പറഞ്ഞിട്ട് ക്വാട്ടാസ് ഉണ്ട്. അപ്പൊ നമ്മള് പ്രോസ്തെറ്റിക് റീഹാബിലിറ്റേഷൻ എന്ന് പറയും. അപ്പോ നമ്മള് കംപ്ലീറ്റ്ലി പല്ലില്ലാത്തവർക്ക് പല്ല് വെച്ച് കൊടുക്കുന്ന ഒരു കോട്ടയാണ്. അപ്പോ അങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മുഖത്തുണ്ടാവുന്ന ഒരു സ്മൈൽ ഉണ്ട്, അത് അവർക്ക് തിരിച്ചു കിട്ടുന്ന സമയത്ത് അത് ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആണ്. നമ്മൾ കാരണം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവർക്കൊരു മിറർ വെച്ചു കൊടുക്കും, ഇത് ഓക്കെ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട്, ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് അവരുടെ മുഖത്തുണ്ടാവുന്ന ഒരു ഭയങ്കര ഒരു ചേഞ്ചസ് ആണ്. കാരണം നമ്മള് ടൂത്ത് നമ്മുടെ ഫേസിന്റെ ഒരു മോർഫോളജിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ കംപ്ലീറ്റ്ലി പല്ലില്ലാത്ത ഒരാളുടെ ഫേസിൽ ഫീച്ചേഴ്സും നമ്മൾ സി ഡി വെച്ച് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന മാറ്റവും ഭയങ്കര വ്യത്യാസമാണ്. അപ്പൊ അവർക്ക് ആ ഒരു ചിരി തിരിച്ച് കിട്ടുന്ന സമയത്തൊക്കെ ഉണ്ടാവുന്ന ഭയങ്കര ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ.
1: അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോഴത്തെ യുവാക്കളൊക്കെ ലഹരിക്ക് ഭയങ്കരമായിട്ട് അടിമകളാണ്. ഒരുപാട് ഇത് ക്യാമ്പസുകളിലാണ് കൂടുതൽ എനിക്ക് ഇപ്പം ഡ്രഗ് മാഫിയ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറയാൻ പറ്റും നമുക്ക്. അതിന് ശേഷം ഇപ്പോഴത്തെ യുവാക്കളുടെ ലഹരി ഉപയോഗത്തിന് വെച്ച് പോകുമ്പോൾ ഒരു യുവാവ് എന്ന രീതിയിൽ, അതുപോലെ തന്നെ ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് എന്ന രീതിയിൽ എങ്ങനെയാണ് നോക്കി കാണുന്നുണ്ട്?
0: എല്ലാവരും ഈ ഒരു സ്ട്രെസ് കാര്യങ്ങളാണ് ഇതിനൊരു ഫാക്ടറായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോ ഡ്രഗിന്റെ വെച്ച് പറയുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർ സ്ട്രെസ്സിനെയാണ് കാരണമായിട്ട് പറയാ. സ്ട്രെസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു സംഭവം ഇത് ചെയ്യുന്ന സമയത്ത് കുറച്ച് റിലീഫ് കിട്ടുന്നുണ്ട്. ആ ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മിത്താണ് അത് ആക്ച്വലി. കാരണം ഈ ഒരു സംഭവം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് സ്ട്രെസ് ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാന് എന്റെ ഒരു പേഴ്സണൽ സംഭവം വെച്ച് കഴിഞ്ഞ സമയത്ത് ജിം വർക്ക്ഔട്ട്സ് എനിക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആയിരുന്നു. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം കാര്യങ്ങൾ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അത് കോൺഫിഡന്റ് ബിൽഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ഡിസിപ്ലിൻ ആക്കാൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള കുറെ മറ്റൊരു പോസിറ്റീവ് വേ നമുക്ക് എന്താക്കാൻ പറ്റും, ഇതിനെ സ്ട്രെസ്സിനെ സോൾവ് ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഇപ്പം ആൾക്കാരൊരു കൺസേർവ്ഡ് ആണ്. ഒരാളോട് പറയുന്ന സമയത്ത് അവരെങ്ങനെയാണ് അതിനെ കാണാം, നമ്മളിപ്പോ ഇത്ര ഇത്ര പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് മറ്റൊരാളോട് പറയുന്ന സമയത്ത് അവരെങ്ങനെ ഇത് സ്വീകരിക്കാം, ആ ഒരു സാധനം ഭയങ്കരമായിട്ട് ആൾക്കാരെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് ഒഴിവാക്കിയിട്ട് എല്ലാവരും ഒന്ന് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് സ്ട്രെസ്. അതൊരു ഓബിയസ് ആയിട്ടുള്ള കാര്യമാണ്, എസ്പെഷ്യലി പ്രൊഫഷണൽ ഫീൽഡ് കാര്യങ്ങളാവുന്ന സമയത്ത് അത് നാച്ചുറൽ ആണ്. അപ്പോ ആ ഒരു സാധനത്തിനെ ഇങ്ങനെ ഒരു രീതിക്ക് മാറ്റുന്നതിന് പകരം കുറച്ചുകൂടി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിക്ക് അപ്രോച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും.
1: അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ അറിയാലോ, സോഷ്യൽ മീഡിയ ഭയങ്കര ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ളൊരു സാധനമാണ്. നമുക്ക് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം, നെഗറ്റീവായിട്ടും യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ കൂടുതൽ ഇപ്പോൾ കണ്ടുവരുന്നത് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കാണ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് വരുന്നത്. അതും മെഡിക്കൽ ഫീൽഡിലുണ്ട്. ഇപ്പം പല മെഡിക്കൽ ഫീൽഡിലൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസൊക്കെ തന്നെ റീൽസായിട്ടും ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ളതാണ്.
0: സോഷ്യൽ മീഡിയ ഇപ്പൊ സർ പറഞ്ഞതുപോലെ തന്നെ രണ്ട് രീതിക്കും എഫക്ട് ചെയ്യുന്നുണ്ട്, പോസിറ്റീവ് വേ ആണെങ്കിലും നെഗറ്റീവ് വേ ആണെങ്കിലും. അതിനെ കൂടുതലായിട്ട് പോസിറ്റീവ് രീതിക്ക് അപ്രോച്ച് ചെയ്യുന്നതാണ് ബെറ്റർ ഓപ്ഷൻ. കാരണം നമ്മൾക്ക് സോഷ്യൽ മീഡിയ ത്രൂ നമുക്ക് എന്നെ സംബന്ധിച്ചിട്ട് ഞാനൊരു ഇപ്പോൾ ഫസ്റ്റ് ഒരു നമ്മൾ ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇത് ചെയ്ത് വെക്കാൻ പറ്റും, ഷോക്കേസ് ചെയ്ത് വെക്കാൻ പറ്റും നമ്മുടെ വർക്ക്. അപ്പൊ നമുക്ക് അത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു സാധനം പ്രീവിയസ് വർക്കിൽ നിന്നും നെക്സ്റ്റ് ഒരു വർക്കിലേക്ക് വരുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പൊ അങ്ങനെ അങ്ങനെ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഓബിയസ്ലി ആ ഒരു ഗ്രോത്ത് ഉണ്ടാവും നമ്മളൊരു സോഷ്യൽ മീഡിയ. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് നമുക്ക് ഒരു ഡെന്റിസ്ട്രി അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് മേഖലയിൽ വളരെ എസെൻഷ്യൽ ആണ്. കാരണം ആൾക്കാർ കണ്ടിട്ടാണ് ഇത് കണ്ടിട്ട് അങ്ങനെ വരുന്ന ഒരുപാട് പേരുണ്ട്. ഇൻ കേസ് ഓഫ് അലൈനേഴ്സിന്റെ ഒരു ഇതാണെങ്കിലും പല രീതിക്കും അങ്ങനെ അപ്രോച്ച് അങ്ങനെ വരുന്നുണ്ട്. ആ രീതിക്ക് പോസിറ്റീവ് വേ ആയിട്ടുള്ള രീതിക്ക് മാത്രം അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ സോഷ്യൽ മീഡിയ.
1: അതുപോലെ തന്നെ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സൽമാൻ ശ്രദ്ധിച്ച ഒരു സാമൂഹ്യ സോഷ്യൽ ചേഞ്ച് എന്ന് പറയാൻ പറ്റിയ എന്തെങ്കിലും കാരണങ്ങൾ പറയാൻ പറ്റുമോ?
0: സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡ്രഗിന്റെ ഒരു ഇഷ്യൂ ഞാൻ എന്റെ നോട്ടീസിൽ പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇപ്പം ഒരു തൂഫാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് വന്നല്ലോ. അപ്പൊ അതിനുശേഷമാണ് നമ്മൾ കുറച്ചുകൂടി ഈ ആൾക്കാർ ഡ്രഗ് എത്രത്തോളം ആൾക്കാരിൽ ഇതായിട്ടുണ്ട് അത് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ജനറലൈസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 18 to 24 ആ ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ളവരായിരിക്കും, സ്റ്റുഡൻസ് ആയിരിക്കും കൂടുതലായിട്ടും ഈ ഒരു ഡ്രഗിലേക്ക് എക്സ്പോസ് ആയിട്ടുള്ളത്. അപ്പൊ അതൊരു ഭയങ്കരമായിട്ടൊരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യമായ കാരണം പണ്ടൊക്കെ ഒരു ഡ്രഗ് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു ഈ ഒരു സംഭവമായിരുന്നു, ഡ്രഗ് എന്നുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ഭയങ്കര കോമൺ, ഇപ്പൊ ന്യൂസ് വന്ന് പോകുമ്പോ ആ അത് ഡ്രഗാണ് ഇത് എന്ന് കേൾക്കുന്നതാണ്. ആ ഒരു ജനറലൈസേഷൻ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്.
1: ഈ മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ട്, എല്ലാ ഫീൽഡിലും നെഗ്ലിജൻസ് ഉണ്ട്, കറപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ മെഡിക്കൽ നെഗ്ലിജൻസ് എനിക്ക് തോന്നുന്നു വളരെയധികം ഇപ്പൊ കുറച്ച് കൂടുതലാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ജനറേഷന്റെ ആണോ അല്ല ഇപ്പോഴത്തെ ആൾക്കാർക്ക് അത്ര ശ്രദ്ധ കൊടുക്കാഞ്ഞിട്ടാണോ എന്നറിയില്ല. അപ്പം ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് എന്ന രീതിയിൽ എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്?
0: ഇപ്പൊ സർ പറഞ്ഞ പോലെ മെഡിക്കൽ നെഗ്ലിജൻസ് ഭയങ്കരമായിട്ട് ഇപ്പൊ കൂടി വരുന്നുണ്ട്, കുറച്ച് ഡേയ്സ് ആയിട്ട് അങ്ങനെ ഒരുപാട് കറപ്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന വെച്ചാല് നമ്മളൊരു നമ്മളെ എല്ലാ പേഷ്യൻസിനെ ഒരുപോലെ ട്രീറ്റ് ചെയ്യണം. കാരണം നമ്മളൊരു ഫാമിലി റിലേറ്റീവ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സിബ്ലിങ്സ് അല്ലെങ്കിൽ പാരന്റ്സ് ഒക്കെ ആവുന്ന സമയത്ത് എത്രത്തോളം നമ്മളൊരു കെയർ അവർക്ക് കൊടുക്കുന്നുണ്ടോ അത് പലപ്പോഴും ചില സമയത്ത് ചിലവർക്ക് മിസ്സായി പോയിട്ടുണ്ട്. കാരണം ഇൻ കേസ് ഓഫ് നമ്മളെ ഇൻസ്ട്രുമെന്റ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓട്ടോക്ലേവിലിടും. ഓട്ടോക്ലേവിൽ ഇടുന്ന സമയത്ത് പ്രോപ്പർ സ്റ്റെറിലൈസേഷൻ കാര്യങ്ങൾ മെത്തേഡ് വരുന്നത്. പക്ഷെ ഇൻ കേസ് ഓഫ് ഒരു റഷ് ആയിട്ടുള്ള ഒരു ഹവേഴ്സ് കാര്യങ്ങളാവുന്ന സമയത്ത് ചിലർ ചിലപ്പം ഐ ഡോ നോ, അപ്പോ ചില സമയത്ത് അവർ ചിലപ്പം ആ ഒരു സ്റ്റെറിലൈസിങ് പ്രോപ്പർ ആവാത്തത് കാര്യങ്ങൾ വരാം, ചിലവർ പ്രോപ്പർ ആയിട്ടുള്ള ഐസൊലേഷൻ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാണ്ടുള്ളത് വരാം, പല തരത്തിലുള്ള ഓരോരോ പ്രശ്നങ്ങൾ ഓരോരുത്തർ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഒരു പേഷ്യന്റ് വരുന്ന സമയത്ത് പേഷ്യന്റിന് മേ ബി ഹറിയായിരിക്കും, കാരണം അവർക്ക് ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നാളെ കല്യാണത്തിന് അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് കല്യാണത്തിന്റെ കുറച്ച് മുന്നേറ്റ് വരുന്ന ഇന്ന സമയത്തിൽ പോകണം ഇന്ന സമയത്ത് പോകണം എന്നുള്ള ആ ഒരു രീതിക്ക് വരുന്നവരുണ്ടാവും. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് വെച്ചാൽ നമ്മൾ ആ ഒരു ഹറിയിൽ നമ്മൾ സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു പ്രശ്നത്തിന് ലീഡ് ചെയ്യും. അപ്പോ ആ ഒരു പേഷ്യന്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഒന്ന് കൺവിൻസ് ചെയ്ത് ഒന്ന് ക്യാൻവാസ് ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള രീതിക്ക് ആ ഒരു മൂവ് ചെയ്യാം.
1: അതുപോലെ തന്നെ ഇപ്പം നമ്മള് യുവാക്കള് റോഡിലോട്ടൊക്കെ ഇറക്കുമ്പോൾ റോഡ് സേഫ്റ്റി നമ്മൾ ലൈസൻസ് എടുക്കുമ്പോഴാണ് എനിക്ക് ഒന്ന് ലേണേഴ്സിലെ ബുക്ക് വായിക്കുന്നത്, അതിനുശേഷം നമ്മൾ തുറക്കാറില്ല എന്നുള്ളതാണ്. ബാക്കി എന്ത് ബുക്ക് തുറന്നു നോക്കിയാലും നമ്മൾ നോക്കാറില്ല. പക്ഷേ നമ്മൾ ന്യൂസ് കാണുമ്പോഴെല്ലാം കാണുന്ന ഒരുപാട് റോഡ് നെഗ്ലിജൻസ് കാണുന്നുണ്ട്. ട്രാഫിക് സിഗ്നൽ കട്ട് ചെയ്ത് പോവുക, വൺ വേയിൽ കൂടി കയറുക, റാഷ് ഡ്രൈവിങ്, ഡ്രങ്കൺ ഡ്രൈവ്, ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ്. ഈ അത് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു ഈ യൂത്താണ് ഈ ഒരു കാര്യങ്ങൾ. റോഡ് ആക്സിഡന്റ് മരിക്കുന്നതും അതുപോലെ കാരണമാകുന്നതും യുവാക്കൾ തന്നെ, രണ്ടുപേരും തന്നെയാണ്. അപ്പൊ ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്, അതുപോലെ തന്നെ ഒരു യൂത്താണ്, ഒരു സ്റ്റുഡന്റ് ആണ്, മരത്തിൽ വണ്ടി ഓടിക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പം എങ്ങനെയാണ് ഇതിനെ നമുക്കൊന്ന് ശരിയാക്കാം എന്ന് പറയുന്നത്, എന്താ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെ പറയാൻ പറ്റും?
0: ഞാനെന്ന് വെച്ചാൽ ആൾക്കാരുടെ ഒരു അപ്രോച്ച് ആണ് ആക്ച്വലി. നമ്മളിപ്പം ലൈസൻസ് എടുക്കുന്നതിന് മുന്നേ നമുക്കൊരു 1 hour ക്ലാസ് കിട്ടും, എങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി എങ്ങനെയാണെന്നുള്ളത് ഒരു ഒരു MVD നിന്നൊരു ക്ലാസ് കിട്ടും. അപ്പോ ആ ഒരു സംഭവം വെച്ചാൽ ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന വെച്ചാലോ ഇനിയൊരു ക്ലാസ് ഉണ്ട് ഒരു മണിക്കൂറുണ്ട്, ആ ഒരു രീതിയിൽ മാറുന്നതിന് പകരം വൈ ദിസ് ക്ലാസ് എന്നുള്ളത് കുറച്ചുകൂടി എസെൻഷ്യലാണ്. കാരണം ആർക്കൊരു നിർബന്ധമില്ല ഒരു മണിക്കൂറിന്റെ ക്ലാസ് ഉണ്ട്, അവർക്ക് ഒരു പ്രോഫിറ്റും കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു മണിക്കൂറിന്റെ ക്ലാസ് എന്ന് വെച്ചാൽ അത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ടാണ് അതിപ്പോഴും കണ്ടിന്യൂ ആയി പോകുന്നത്. അപ്പോ ആ ഒരു സാധനം ആൾക്കാരുടെ ഒരു അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം എസ്പെഷ്യലി മറ്റേ AI ക്യാമറാസ് AI ക്യാമറാസ് വരുന്നതിന്റെ ഒരു മെയിൻ ഒരു ഡീമെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ് ഈ ഒരു സ്ഥലത്ത് AI ക്യാമറ ഉണ്ട്, ഈ ഒരു സ്ഥലത്ത് AI ക്യാമറ ഉണ്ട്. പക്ഷെ അതിന് മുന്നേ നമ്മൾ പോലീസ് ജീപ്പ് ഇട്ട് നിർത്തുന്ന സമയത്ത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ AI ക്യാമറ വരുന്ന സമയത്ത് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് ആ ഒരു സ്ഥലത്ത് AI ക്യാമറ ഉണ്ട്, അപ്പൊ ആ ഒരു ഭാഗത്ത് മാത്രം ഹെൽമെറ്റ് വെക്കുക, ആ ഒരു ഭാഗത്ത് എത്തുന്ന സമയത്ത് ത്രിപിൾസിലുള്ളവർ ഒരാൾ ഇറങ്ങി അപ്പുറത്ത് നടന്ന് പോയിട്ട് അപ്പുറത്തുനിന്ന് കയറാം. ആ ഒരു ഇത് വെച്ചാൽ ഇതിൽ നിന്ന് മാറണം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് അല്ല, അവർക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം, ഇതെന്തിന് ചെയ്യുന്നു, ഇതെന്താണ് ഇതിന്റെ ഒരു ആ ഒരു റെസ്ട്രിക്ഷൻ വരുന്നത് എന്നുള്ളത് ഒന്നും മനസ്സിലാക്കുന്നില്ല. ആ ഒരു ആൾക്കാരുടെ അപ്രോച്ചാണ് മെയിൻലി. അതും നമ്മൾ ഇപ്പൊ മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കേസസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഈ ഒരു ആക്സിഡന്റ് വഴിയാണെങ്കിലും കാര്യങ്ങൾ വഴി ഓവർ സ്പീഡ് രീതിക്കും വരുന്നത്. ഓവർ സ്പീഡിന്റെ ഒന്നും ആവശ്യം ആക്ച്വലി ഇല്ല, എസ്പെഷ്യലി നമ്മുടെ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് കത്തിച്ചു പോകുന്നത് നമുക്ക് കാണാം. അവരോട് ചോദിക്കുന്ന സമയത്ത് വെച്ച് കഴിഞ്ഞാല് ആൾക്കാരെന്താണ് ഈ സമയത്ത് എത്തിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു പേയ്മെന്റ് കാര്യങ്ങൾ പ്രശ്നം വരുന്നു. അതൊക്കെ ആക്ച്വലി ഒരു സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. അതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ.
1: നിരത്തിൽ വാഹനം ഓടിക്കുമ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറുള്ളത് സൽമാൻ?
0: ഹെൽമെറ്റ് എന്തായാലും മസ്റ്റ് ആയിട്ട് ഇടുന്ന ഒരാളാണ്. പിന്നെ വെച്ചാൽ ട്രിപ്പിൾസ് ഞാൻ പൊതുവെ അവോയ്ഡ് ചെയ്യും, കാരണം നമുക്ക് ചില സുഹൃത്തുക്കളെടുത്ത് നമുക്ക് റെഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. ട്രിപ്പിൾസ് അടിക്കുന്നത് ഇങ്ങനെ പ്രശ്നമാണ് കാര്യങ്ങളെന്ന് നമുക്ക് അങ്ങനെ മുഖത്തോക്കി പറഞ്ഞാൽ അവരെങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ കഴിയുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള ഒരു ട്രിപ്പിൾസ് മൂന്ന് ആൾക്കാർ ഒരു വണ്ടി ഉള്ളുന്നുണ്ടെങ്കിൽ കഴിയുന്നത് ആ പോക്ക് ക്യാൻസൽ ചെയ്യാം. ആ ഒരു അത്രയും മാൻഡേറ്ററി ആയിട്ടുള്ള പോക്കൊന്നും എനിക്ക് തോന്നുന്നില്ല ട്രിപ്പിൾസ് അടിച്ചിട്ട് പോകണ്ടേ. അങ്ങനത്തെ മാൻഡേറ്ററി ആയിട്ടുള്ള പോക്കൊന്നുമല്ല. എന്തെങ്കിലും റെസ്റ്റോറന്റിൽ പോകാനോ ചില്ല് ഔട്ട് ചെയ്യാനോ ആയിരിക്കും അധികം ആൾക്കാർ പോവാം. അപ്പൊ ഒരു മൂന്ന് ആൾക്കാരുള്ള ഒരു വണ്ടി ഉള്ളുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്നത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് ഞാൻ ഫീൽ ചെയ്യുന്നത് പേഴ്സണലി. അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു വണ്ടിയോ ആരുടെങ്കിലും അങ്ങനെ ബോറോ ചെയ്തിട്ടോ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. കാരണം നമുക്ക് ഒരിക്കലും നമ്മുടെ ഇപ്പൊ ഒരു അത്രയും നോ പറയാൻ പറ്റാത്ത ഫ്രണ്ട്സുകൾ ഉണ്ടാവും. കാരണം അത്രയും ക്ലോസ് ആയിട്ടുള്ളവരോട് പറയുന്ന സമയത്ത് അവർ എന്താണ് ഇങ്ങനെ ആ ഒരു കോൺസെപ്റ്റ് ആയിരിക്കും എല്ലാവർക്കും പോവാം. അപ്പൊ ബെറ്റർ ആ ഒരു സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നമ്മൾ നമ്മളതായിട്ട് തന്നെ സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു
1: ഓപ്ഷൻ. അതുപോലെ ഇപ്പൊ നമ്മള്
0: സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ.
1: അതുപോലെ ഇപ്പൊ നമ്മള് ഈ പഴയ തലമുറ ഡോക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ന്യൂജൻ ഡോക്ടേഴ്സ് എന്നാണല്ലോ പറയുന്നത്. എല്ലാവരെയും ന്യൂജൻ ഡോക്ടേഴ്സ് എന്നാണ് എല്ലാവരെയും. അങ്ങനെ തന്നെയാണ് എല്ലാവരും. ഇപ്പൊ കുറച്ച് മെഡിക്കൽ ഫീൽഡ് എല്ലാ ഫീൽഡിലും ന്യൂജൻസ് ഉണ്ട്, പക്ഷെ മെഡിക്കൽ ഫീൽഡ് ന്യൂജൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരുപാട് ഒരു സോഷ്യൽ, അതായത് നമുക്കൊരു പേഷ്യൻസിനോടുള്ളതോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് വരുന്നവരോടുള്ള ഒരു ഒരു എന്താ പറയുക, ഒരു ഇന്റിമേഷൻ ഭയങ്കരമായിട്ട് അപ്രോച്ച് ഭയങ്കര മാറ്റമുണ്ട്. പണ്ടുള്ളവർക്ക് കുറച്ചുകൂടി എന്താ പറയുന്നത്, പേഷ്യനോട് സംസാരിക്കും, കുറച്ച് കാര്യങ്ങൾ കേൾക്കാറുണ്ട്, എന്നിട്ടാണ് മെഡിസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിസ്ക്രൈബ്. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർ അങ്ങനെയല്ല. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ പല ഹോസ്പിറ്റലും കണ്ടിട്ടുള്ളതാണ്. ആരെയും കുറ്റം പറഞ്ഞല്ല, ഒരു ഹൗസ് ജോൺസൺസ് ഒക്കെ വരുന്ന സമയത്ത് നാലഞ്ച് പേരൊക്കെ ഒരുമിച്ചായിരിക്കും. അപ്പൊ ഞാൻ പല സമയത്ത് പോയിട്ടുണ്ട്. പോയ സമയത്ത് കാണുമ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര ഡിസ്കഷനൊക്കെയാണ്. പേഷ്യന്റ് ഇവിടെ ഇരിക്കും, ഭയങ്കര ഡിസ്കസ് ചെയ്യും, ഇവരെ കാര്യങ്ങളൊക്കെ പറയും, എന്നിട്ട് പേഷ്യന്റിനെ പിന്നെ നോക്കും. അപ്പൊ ആ സമയത്ത് നമുക്ക് പറയാനുള്ളതൊന്നും ഇവർ ശ്രദ്ധിക്കാറുണ്ടാവില്ല, അതിന് സമയമില്ല. അതിന് ശേഷം പിന്നെ അല്ലാതെ നമുക്ക് അല്ലെങ്കിൽ ഇവരൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിനിക്സിലോ വല്ലതും പോകണം, എങ്കിലേ കുറച്ചുകൂടി സംസാരിക്കാം. അവിടെ പോയാലും എല്ലാവരും കുറച്ചുകൂടി തിരക്കിലാണ്, ഇവരൊക്കെ തിരക്കിലാണ്. എന്താണ് തിരക്കെന്ന് ചോദിച്ചാൽ തിരക്ക് അറിയില്ല, പക്ഷെ എല്ലാവരും ഭയങ്കര തിരക്കിലാണ്. അപ്പൊ അങ്ങനെ ഒരു അപ്രോച്ചിന് ഭയങ്കര വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിനെ കുറിച്ച് സൽമാൻ എന്താ പറയാനുള്ളത്?
0: അത് ഓബിയസ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ. കാരണം പണ്ടുള്ളവരെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ആക്കുമ്പോൾ ഇങ്ങനെ സംസാരിച്ച് ആ ഒരു പേഷ്യന്റിന്റെ ഒരു രീതി നമുക്ക് പഠിക്കാനുണ്ട്. ടൈപ്സ് ഓഫ് പേഷ്യൻ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് തന്നെ ഒരുപാട് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പല ടൈപ്പ് ഓഫ് പേഷ്യൻസ് ഉണ്ട്. അപ്പോ പേഷ്യന്റ് വരുന്ന പേഷ്യന്റിനെ നമുക്ക് കുറച്ചൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മനസ്സിലാവും ആളെങ്ങനെയുള്ള ഒരു പേഷ്യന്റ് ആണ്. കുറച്ചുകൂടി ഞാൻ ഇപ്പോ ഒരു റീസെന്റ് ആയിട്ട് ഒരു സി ഡി സംഭവം ഒരു പേഷ്യന്റിനെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ചെയ്യുന്ന സമയത്ത് വെച്ചാൽ ഒരു 75 വയസ്സായിട്ടുള്ള ഒരു മുത്തച്ഛനാണ്. അപ്പോ അങ്ങേരായിട്ട് ഡീൽ ചെയ്തിരുന്ന സമയത്ത് അവപ്പക്ക് ഞാൻ ട്രീറ്റ്മെന്റിനേക്കാൾ കൂടുതൽ അങ്ങേർക്ക് അങ്ങേരുടെ ഫാമിലി കാര്യങ്ങൾ സംസാരിക്കാനാണ് കൂടുതൽ താല്പര്യം. കാരണം അവരുടെ ഒരു മക്കളാണെങ്കിൽ എല്ലാവരും അബ്രോഡ് പോയതാണ്, അങ്ങനെ കുറച്ച് ഒരു ഐസൊലേറ്റ് ചെയ്തിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു ഫാമിലിയിൽ നിൽക്കുക. അപ്പൊ അങ്ങേർക്ക് എന്നോട് ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ സംസാരിക്കാം. അപ്പൊ സംസാരിക്കുന്ന നമ്മൾ കുറച്ചൊന്ന് കേട്ടിരിക്കുക, അതൊരു നല്ലൊരു നമുക്കും കുറച്ചൊരു നല്ലൊരു കാര്യം. കാരണം ഞാൻ കാലിക്കറ്റ് ആണത്, അപ്പൊ കൊല്ലത്ത് നിന്ന് വരുന്ന സമയത്ത് ഞാൻ കംപ്ലീറ്റ്ലി മാറി ഫാമിലി ടൈമൊക്കെ മാറിയിട്ട് നിൽക്കുക. അപ്പൊ ഇങ്ങനെ ഒരു ഒരു വലിയൊരു ആള് എന്നോട് ഇങ്ങോട്ട് സങ്കടം വരുന്ന പറയുന്ന സമയത്ത് അത് നമുക്കൊരു അച്ചീവ്മെന്റ് പോലെ, കാരണം നമുക്കൊരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ഫീലാണ്. കാരണം അവരുടേതായിട്ടുള്ള ഫാമിലി മാറ്റേഴ്സ് പറയുന്നു ഇങ്ങനെ മോൻ ഇങ്ങനെ അവിടെ പോയതാണ്, മോൻ ഇവിടെ പോയതാണെന്നൊക്കെ നമ്മളോട് പറയുന്ന സമയത്ത് നമുക്ക് കേട്ടിരിക്കുന്നത് കുഴപ്പമില്ല. പക്ഷെ എത്ര നമ്മൾ ചെയ്യുന്നതിന് എല്ലാത്തിനും ഒരു ടൈം ബീയിങ് ഉണ്ട്. കാരണം നമ്മളൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്ലിനിക് കാര്യങ്ങൾ റൺ ചെയ്യണമെങ്കിൽ ഇറ്റ്സ് ഓക്കെ, കംപ്ലീറ്റ്ലി നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ നമുക്ക് ഇവിടെ ഇത്ര ക്വാർട്ടേഴ്സ് തീർക്കാനുണ്ടാവും. ദേർ ആർ സം ടൈം ബീയിങ്. അപ്പൊ നമുക്കൊരു ബൗണ്ടറീസ് ഉണ്ട് നമുക്ക് കേൾക്കുന്നതിന് കാര്യത്തിലൊക്കെ എന്ന് വെച്ചാൽ. പക്ഷെ അറ്റ് ദ സെയിം ടൈം പേഴ്സണിനെ അങ്ങനെ ഒരു മറ്റൊരു രീതിക്ക് ഹേർട്ട് ചെയ്യാനോ കാര്യങ്ങൾ അവരുടെ ലിസൺ ചെയ്യാണ്ടിരിക്കാനോ പറ്റത്തില്ല. അപ്പൊ രണ്ടുകൂടി ഒന്ന് ബാലൻസ് ചെയ്ത് ആ ഒരു പേഷ്യന്റിലേക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു അപ്രോച്ച് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും തോന്നുന്നു.
2: ഈ ഓണം മാറ്റിവെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
3: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ. വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
2: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
3: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
2: ട്രോളി ബാഗുകൾ,
3: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
2: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
3: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
3: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9847198471.
1: ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്, നമുക്ക് കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, അറിയാലോ. സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് നമുക്ക് എപ്പോഴും ഉള്ളതാണ്. നമുക്ക് സൊസൈറ്റിയോട് നമുക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളതാണ്. നമുക്ക് തിരിച്ച് സൊസൈറ്റിക്ക് നമ്മളൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടോ എന്നുള്ള ചോദ്യത്തിനോട് പ്രസക്തി ഇല്ല. പക്ഷെ ആസ് എ ഹ്യൂമൻ ബീങ് നമ്മൾ സൊസൈറ്റി വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ആ കമ്മിറ്റ്മെന്റ് ഒക്കെ എങ്ങനെയാണ് ഒരു ലെവലിൽ കൊണ്ടുപോകുന്നത്?
0: കമ്മിറ്റ്മെന്റ് വെച്ചാൽ ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ ഒരുപാട് ടൈറ്റൻഡ് ഓഫ് പേഷ്യൻസ് വരുന്നത്.

0: അപ്പം ചിലവര് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് അവര് ഓക്കെയാണ്, ചിലവർക്ക് നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. ചിലവർ നമ്മൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും നമുക്കൊരു അതിനുള്ള ഒരു ഔട്ട്കം കിട്ടില്ല. അപ്പൊ ഞാൻ പൊതുവെ ഞാൻ ഇപ്പൊ ഒരു പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ല, സ്റ്റിൽ ഞാനൊരു പേഷ്യൻസിന്റെ കാര്യങ്ങൾ ഡീല് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമുക്കൊരു ഇതുപോലെ നമുക്ക് പഠിക്കാൻ ടെൽ ഷോ ഡു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. നമ്മൾ ആദ്യം പേഷ്യനെ പറയുന്നു നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നത്, ഇന്ന സംഭവങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് ഫസ്റ്റ് പറയും. എന്നിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കും. ചിലവർക്ക് കാരണം ഒരു സിറിഞ്ചിന്റെ ഇത് കാണുമ്പോൾ തന്നെ അവർക്ക് ടെൻഷൻ ആയിരിക്കും, കാരണം പ്രീവിയസ്ലി ഇഞ്ചക്ഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ടെൻഷൻ ആയിരിക്കും. പക്ഷെ അതൊരു നോർമൽ ആയിട്ടുള്ള ഒരു സലൈൻ ഉപ്പുവെള്ളം പോലുള്ള ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഇറിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പൊ നമ്മൾ പേഷ്യനോട് പറയാം, പറഞ്ഞു കഴിഞ്ഞിട്ട് അവരുടെ കയ്യിലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലോ കാണിച്ചു കൊടുക്കുക, ഇത് ജസ്റ്റ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. ടെൽ ഷോ, അതായത് ഷോ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കാണിക്കാം. എന്നിട്ട് നമ്മൾ പ്രൊസീജിയറിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റ് കുറച്ചുകൂടി കൺവീനിയന്റ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് പേഷ്യനേക്കാളാണ് പേഷ്യന്റ് ബൈസ്റ്റാൻഡേഴ്സ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അത് വെച്ചാല് എനിക്ക് അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
1: അപ്പോ
0: ഞാനിതുപോലെ നമുക്ക് ബൈറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു പേഷ്യന്റിന്റെ കടി നോക്കുന്ന ഒരു ഇത്. അപ്പൊ ഞാൻ പേഷ്യന്റിനെ പറഞ്ഞ പേഷ്യന്റ് ഈസ് കംപ്ലീറ്റ്ലി ഫൈൻ, പേഷ്യന്റിന് ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മള് ഇത് ചെയ്യുന്ന ഇത് പുറത്ത് ബൈസ്റ്റാൻഡർ ഇരുന്ന് ഭയങ്കര റഷ്. എന്നിട്ട് ഞാൻ പോയ സമയത്ത് ബൈസ്റ്റാൻഡർ എന്താണ് ഇത്, ആക്ച്വലി ഒരു നമ്മളൊരു വാക്സ് ഷീറ്റ് മോൾഡ് ചെയ്തിട്ട് അതിലേക്ക് ഒരു ബൈറ്റ് രജിസ്റ്റർ ചെയ്യാ ചെയ്യുന്നത്. അതെ അതെ അതെ. അപ്പോ ഈ പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡറിനെ കുറിച്ച് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അപ്പൊ അങ്ങനെ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് ഒരു മെഴുകുമ പിടിച്ച് കടുപ്പിച്ചാൽ പോയി തീരാവുന്ന പ്രശ്നമല്ലുള്ളൂ. ആ സമയത്ത് നമുക്ക് എല്ലാരും ഹ്യൂമൻ ബീങ്സ് ആണ്, നമുക്ക് ആ ഒരു സ്ട്രെസ്സിന്റെ കാര്യങ്ങളുടെ ഇടയിൽ ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് അറിയാണ്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം വരും.
1: എന്താണ്
0: പിന്നെ അതെ, ഓബിയസ്ലി എല്ലാവരും നമുക്ക് അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ കാര്യങ്ങൾ പറ്റില്ല. നമ്മളപ്പോ ഇങ്ങനെ പറയും എല്ലാ അത് ഇങ്ങനെയാണ് ഇങ്ങനെ, ഈവൻ തോ നമുക്ക് എത്ര എക്സ്പ്രസ് ചെയ്യും എന്നാലും നമ്മൾ അവിടെ സപ്രസ് ചെയ്ത് നിൽക്കണം.
1: അത് പൊതുവെ നമ്മളെ കണ്ടിരുന്നത് ശരിയാണ്. നമുക്കിപ്പോ ഒരാളോട് ആർക്കാണോ സാധനം ആവശ്യമുള്ള ആകെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ എളുപ്പമാണ്,
0: പക്ഷെ
1: അവർ കൂടെയുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അതുപോലെ തന്നെ നമ്മള് പൊതു സമൂഹത്തിൽ നിരത്തിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമുക്കൊരു കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കുറച്ച് മാനേഴ്സ് കീപ്പ് ചെയ്യാനൊക്കെ ഉണ്ട്, ഒരു സോഷ്യൽ ചേഞ്ചിന്റെ ഭാഗമായിട്ട് കുറച്ച് മാനേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ പലരും യുവാക്കൾ, കുറ്റം പറയല്ല, യുവാക്കൾ നമ്മൾ കണ്ടുവരുന്ന യുവാക്കൾ, പിന്നെ എല്ലാ പ്രായത്തിലുള്ളവരുണ്ട്, പക്ഷെ എല്ലാവരും കുറ്റം പറഞ്ഞ യുവാക്കളെയാണ്. ഇവർ നിരത്തിൽ ഇറങ്ങിക്കഴിയുമ്പോൾ ഇവരാരാന്നുള്ളത് മറക്കുന്നു. ഓഫ് കോഴ്സ് നമ്മൾ ജോലി പോലും ചിലപ്പോൾ ഒരു നിരത്തിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് പ്രൊഫഷണൽ ആണെന്ന് നമ്മൾ മറന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന യുവാക്കളോട് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിനോടൊക്കെ എങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയാം.
0: മാനേജ് ചെയ്യാന്ന് വെച്ചാൽ ഞാന് ഇത് ജനറലൈസ് ആയിട്ടില്ല, ദേർ ആർ കുറച്ച് പേര് നല്ലതായിട്ടുള്ള രീതിക്ക് ബിഹേവ് ചെയ്യുന്നവരുണ്ട്, ചിലവര് ആ ഒരു നമുക്ക് അവരും മേ ബി അറിയുന്നുണ്ടാവില്ല ഞാൻ ഈ ഒരു രീതിക്കാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോ ആക്ച്വലി അത് നമ്മളെന്നെ സെൽഫായിട്ടൊന്ന് അനലൈസ് ചെയ്യാം, കാരണം നമ്മൾ എവിടെ നിന്ന് വന്ന വഴി മറക്കരുതെന്ന് പറയുന്ന പോലെ നമ്മൾ എവിടെയായിരുന്നു എങ്ങനെയായിരുന്നു നമ്മൾ നിന്നിരുന്നത്, ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഇവിടെ ഒരു അത്യാവശ്യ കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എത്തി ആ ഒരു സാധനം നമ്മൾ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് റിയലൈസ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒരു മീ ടൈം എടുത്തിട്ട് ഒന്ന് റീവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് നമ്മൾ ഇതായത് എന്നുള്ളത്. പിന്നെ വെച്ചാൽ നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും വേണം ആക്ച്വലി, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ജോബ്. നമുക്ക് ഒരു ബേസിക് ഒരു ഹ്യൂമൻ കാര്യങ്ങളാണെങ്കിലും നമുക്കൊരു പ്രായത്തിന് മുതിർന്നവരാകുന്ന സമയത്ത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു റെസ്പെക്ട് ഇനിച്ച് നിൽക്കുന്ന ഒരു ബുദ്ധി തെറ്റും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ആ ഒരു ഈഗോ ചിലവർ ഈഗോയിസ്റ്റിക് ആയിട്ട് അങ്ങനെ നമ്മളെന്തിനെ അങ്ങനെ
1: നിൽക്കും
0: ഈ ആ ഒരു സംഭവം. അത് വെച്ചാൽ നമ്മളൊരു വൈറ്റ് കോളർ ജോബ് കിട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളൊരു ഈവൻ ഒരു ഡോക്ടേഴ്സോ അല്ലെങ്കിൽ കാര്യങ്ങളോ ആയിട്ട് എല്ലാവരും അല്ലാട്ടോ ഞാൻ പറയുന്നത്, ചിലവര് ലൈക് ആ ഡോക്ടേഴ്സ് ആണെന്നുള്ള ഇതിൽ ഇപ്പൊ ഒരു ഏജ് ആയിട്ടുള്ള ഒരാൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മൾ എണീച്ച് നിൽക്കുന്നതിൽ ഒരു എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് എനിക്കൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു തരത്തിൽ അതൊരു ഔഫ് അങ്ങനെ എനിക്കിന്റെ ആവശ്യമുണ്ട് ആ ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത് ബേസിക്കലി അതാണ് അതൊന്ന് മനസ്സിലാക്കി നമ്മൾ. പിന്നെ നമ്മുടെ ഒരു സറൗണ്ടിങ്സും ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്, കാരണം ഫ്രണ്ട്സിന്റെ സർക്കിൾ ആണെങ്കിലും എല്ലാത്തിലും നമ്മൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നവരുണ്ട്, ആ ഇപ്പൊ എന്തിനാ എണീച്ചിരിക്കുന്നത് പോയത്, അങ്ങനെയുള്ള ഒരു ഫ്രണ്ട് സർക്കിൾ കഴിയുന്നത് അവോയ്ഡ് ചെയ്യാം. ആ ഒരു കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ ഒരു ഫ്രണ്ട് സർക്കിൾസ് എന്ന് പറയുന്നത് ഡ്രഗ്സിലും ഭയങ്കരമായിട്ട് ഒരു ഇതാക്കുന്നത്, ഒരു പഫ് അടിച്ചു നോക്ക് ഒരു ഇത് ചെയ്തു നോക്ക്, മേ ബി ആ ഒരു പഫ് മതിയാവും ആളുടെ മൊത്തം മാറാൻ വേണ്ടിട്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ദേർ ആർ ഫ്രണ്ട്സ് എന്ത് നമ്മുടെ അവിടെ ഒന്ന് ജിമ്മിന് പോയി സ്റ്റാർട്ട് ചെയ്യാം, ജിമ്മിന് വന്ന് നോക്ക്, നമുക്ക് ഡയറ്റ് ഒക്കെ ഒന്ന് ചെയ്തിട്ടൊന്ന് അറ്റ്ലീസ്റ്റ് ഒരു 3 മന്ത് കൺസിക്യൂട്ടീവ് ആയിട്ട് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ അതിനായിട്ട് വലിയൊരു ഔട്ട്കം നമുക്ക് കിട്ടും. അത് ഞാൻ സെൽഫായിട്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യം.
1: അതുപോലെ തന്നെ ഈ അടുത്ത കുറച്ച് വർഷങ്ങൾ, ഒരു 5 വർഷം കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സോഷ്യൽ ചേഞ്ച്, സാമൂഹ്യ മാറ്റം സൽമാൻ ആഗ്രഹിക്കുന്ന എന്താണ്?
0: ഞാൻ ഇപ്പൊ പെർട്ടിക്കുലർലി പറയുന്നത് നമ്മുടെ ഫ്രഷേഴ്സിന് തീരെ സാലറി ഇൻകം ഇല്ല എന്നുള്ളത് ഭയങ്കര ഒരു ബാരിയർ ആണ്. കാരണം ഞാനല്ല ഈ ഒരു മെഡിക്കൽ ഫീൽഡ് അല്ല മൊത്തത്തിൽ നോക്കുന്ന ഏതൊരു ഫീൽഡ് എടുക്കുവാണെങ്കിലും ഫ്രഷേഴ്സിന് ഭയങ്കരമായിട്ട് ഇൻകം ഭയങ്കര കുറവാണ്. അതൊന്ന് കുറച്ചൊന്ന് കാരണം അതൊന്ന് കുറച്ച് കയറി കഴിഞ്ഞാൽ അപ്പോൾ എവ്രി വൺ എഫേർട്ട് ഇട്ടിട്ടാണ് പഠിക്കുന്നത്. എസ്പെഷ്യലി ഈ ഒരു മെഡിക്കൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുക്കുന്ന സമയത്ത് 5 years കാര്യങ്ങളൊക്കെ ഒരുപാട് ഹാർഡ് വർക്ക് എടുക്കുന്ന ഡിസിപ്ലിൻ ആ ഒരു സ്ക്രാച്ചും പിന്നിലും ജയിച്ചിട്ടുള്ള കാര്യമില്ല. അപ്പോ എല്ലാവരും ഇതുപോലെ തന്നെ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടേ ഈ ഒരു ഔട്ട്കം കിട്ടുന്നുള്ളൂ. പക്ഷെ സ്റ്റിൽ ആ ഒരു ഇൻകം നമുക്കൊരു മിനിമം ഓഫ് 10,000 or 15,000 പെർ ഡേ സോറി പെർ മന്ത് എന്ന് പറയുന്ന സമയത്ത് അതൊരു വലിയൊരു ഒരു ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അതൊരു അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും മൈഗ്രേഷനെ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇവിടെ ഒരു ഡെന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഫ്രഷറിന് അവരുടെ ഡെന്റൽ അസിസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ ഇരട്ടി സാലറി മേബി കിട്ടും. കാരണം എല്ലാവരും ആ ഒരു അപ്പോഴെന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഡെന്റിസ്റ്റിൽ നിന്നും ഡെന്റൽ അസിസ്റ്റന്റ് ആയിട്ട് മാറാം. പക്ഷെ സ്റ്റിൽ ദേ ആർ പ്രിഫറിംഗ് ദേർ എന്ന് പറയുന്ന സമയത്ത് അതൊരു എന്തുകൊണ്ടെന്നുള്ളത് വലിയൊരു ചോദ്യം. കാരണം ഈ ഒരു മെയിൻ ആഫ്റ്റർ എവ്രി വൺ സർവൈവലിനെ നമുക്കൊരു ഇൻകം മണി മാറ്റേഴ്സ്. അപ്പോ അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ചേഞ്ചസ്. പിന്നെ വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം ഹോസ്പിറ്റൽസിൽ ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള ബില്ല് കാര്യങ്ങളാണ് വരുന്നത്. ഇപ്പൊ എനിക്കിപ്പോ ഒരു ഈ അടുത്തൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു പ്രിവിടെ സുഹൃത്ത് ഒരു ഹോസ്പിറ്റലിൽ സർജറിക്ക് പോയ സമയത്ത് സർജറിന്റെ സമയത്ത് ആൾക്കൊരു പനി വന്നു. അപ്പൊ പനി വന്ന് ഒരു ഡേ നിന്നിട്ടുള്ളു. അപ്പൊ തന്നെ സർജറി പ്രൊസീജിയർ ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല. കാരണം ഫീവർ വരുന്ന സമയത്ത് നമുക്ക് അതിന്റെ സർജിക്കൽ പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ ആള് ഡിസ്ചാർജ് ചെയ്തു. ഫൈനൽ സമ്മറി ആയിരുന്നു പറഞ്ഞു കഴിഞ്ഞാല് 25,000 to 30,000 rupees. എന്തിനു ഒരു പനി വന്നു പോയതാ. പനി വന്ന ഒറ്റൊരു ദിവസം അവിടെ ആൾ നിന്നിട്ടുള്ളൂ. സർജറി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, സർജറി പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റിൽ ദേ ഹാവ് ടു പേ 30,000 rupees. അതൊക്കെ ഭയങ്കര ഒരു ഓക്കെ ഫൈൻ. നമ്മൾക്ക് ഒരു കോപ്പറേറ്റീവ് സ്ഥാപനം കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. മിനിമം എല്ലാവർക്കും ഒന്ന് ഫീസിബിൾ ആവണം, പ്രോഫിറ്റ് കിട്ടിക്കോട്ടെ, പക്ഷെ ദേർ ആർ സെർട്ടൻ ലിമിറ്റ്സ്. അപ്പൊ ആ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവേണ്ടിയിരിക്കുന്നു. കാരണം എല്ലാവർക്കും ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങൾ ഉണ്ടാവുന്ന ഒരു സൊസൈറ്റിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. എസ്പെഷ്യലി ഈ ഒരു എൻവയോൺമെന്റൽ കാര്യങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ടാവും. അപ്പോ എല്ലാവർക്കും ഒന്ന് ഫീസിബിൾ, എല്ലാവർക്കും മെഡിക്കൽ കോളേജസിൽ റഷ് ചെയ്ത് പോകുന്ന സമയത്താണ് അവിടെ മെഡിക്കൽ കോളേജസിൽ പ്രശ്നം വരുന്നത്. ആ ഒരു ലാക്ക് ഓഫ് ബെഡ് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ടാണ്. അപ്പോ ഈ കഴിയുന്നത് ഈ പ്രൈവറ്റ് സ്ഥാപനം ഒരു മാർക്കറ്റിംഗ് ഒരു ബിസിനസ് സ്ട്രാറ്റജി ആക്കി മാറ്റാതെ കുറച്ചുകൂടി എല്ലാവരും ആ ഒരു ഹ്യൂമൻ എന്നുള്ള ഒരു സംഗതിയിൽ കാണുന്നത് കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും.
1: അതുപോലെ തന്നെ നമ്മളൊരു സുഹൃത്ത് ഇതേപോലെ ചെറുതായിട്ട് തലയിറങ്ങി കാഷ്വാലിറ്റി പോയത് ഹോസ്പിറ്റലില്. ഏകദേശം 1.5 hours ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു. ബില്ല് വന്ന് കണ്ടപ്പോ പുള്ളിക്ക് ഒന്നുകൂടി തലയിറക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്.
0: അത് നമുക്കൊരു ഹോസ്പിറ്റലല്ല, ഒരുപാട് ഹോസ്പിറ്റൽസ് ഈ ഒരു സെയിം രീതിക്കാണ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. അത് നമ്മൾ ബില്ല് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും രസം. ഇപ്പൊ ഒരു ചായ വാങ്ങുന്നുണ്ടെങ്കിൽ ബോയിൽഡ് വാട്ടറിന് 10 rupees, ചായ പൊടിക്ക് 20 rupees, അങ്ങനെ കഴിഞ്ഞ് അവസാനം വരുന്ന സമയത്ത് ടീ 120 rupees.
1: ബില്ല് എക്സ്പാൻഡ് ചെയ്യുന്ന രീതി
0: അങ്ങനെയാണ്.
1: അപ്പൊ ഒരു ഈ പറഞ്ഞ കണക്ക് പഠിക്കുന്ന സമയങ്ങളിൽ കമ്മ്യൂണിറ്റിയിലൊക്കെ പോയിട്ടുണ്ടല്ലോ, ഫീൽഡ് വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പോകുമ്പോഴത്തെ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രോസ്തറ്റിക് ടീത്തിന്റെ അല്ലാതെ എന്തെങ്കിലും ഒരു നല്ലൊരു സന്തോഷം തോന്നി അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റിയ എന്നുള്ളത് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് പറയാമോ?
0: നമ്മള് ഫീൽഡ് വിസിറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ബ്ലഡ് ബാങ്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അങ്ങനെ പോയിട്ടുള്ളത്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ കാണാനും കാര്യങ്ങൾക്കും പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ പേഷ്യന്റ് എക്സ്പോഷ്യർ എന്ന് വെച്ചിട്ട് നമ്മുടെ അല്ലാണ്ട് ഇങ്ങനെ വരുന്ന പേഷ്യൻസിനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ പ്രോസ്തറ്റിക്കിന്റെ മാത്രമല്ല, പ്രോസ്തറ്റിക്കിന്റെ കൂടാതെ തന്നെ നമ്മൾ പീഡോ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും വേറെ പല ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും അങ്ങനെ കാണുന്ന സമയത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് പറ്റാറുണ്ട്. കാരണം നമ്മൾ ഈ ഒരു ഇതിന്റെ ഒരു വലിയൊരു BDS ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഭവം പോലെ നമുക്കൊരു അച്ചീവ്മെന്റ് പോലെ ഫീൽ ചെയ്തെന്ന് വെച്ചാല് നമുക്ക് ഏജ്ഡ് ആയിട്ടുള്ളവർ നമ്മളെ ആ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്ട് നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിംഗ് ആയിട്ടുള്ള കാര്യം. അത് നമ്മളിപ്പോ ഫീൽഡ് വിസിറ്റിൽ പോകുന്ന സമയത്താണെങ്കിൽ അവര് നമ്മൾ കാണുന്നത് സ്റ്റുഡന്റിനും ഉപരി ഒരു ആ ഡോക്ടർ വരുന്നുണ്ട് എന്നുള്ള ആ ഒരു സംഭവത്തിലാണ് കാണുന്നത്. അപ്പൊ അങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് ആ ഒരു റെസ്പെക്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ഒരു എന്താണോ നമ്മൾ ഇവിടെ ബാരിയർ ആയിട്ട് നിൽക്കുന്നത്, നമ്മളിപ്പോ എത്ര സ്ട്രെസ്ഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനത്തെയുള്ള ഒരു ചെറിയൊരു സാധനം വരുമ്പോൾ ഇതൊരു സ്ട്രെസ് ബസ്റ്റർ പോലെ ആക്ട് ചെയ്യും.
1: റിലീഫ് കിട്ടും,
0: എന്തിനാണ് പഠിക്കുന്നതെന്നുള്ള ഒരു
1: കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനുള്ള എനർജി പോലെ.
0: തീർച്ചയായിട്ടും.
1: ഈ കോഴിക്കോട് ആകുമ്പോൾ ലാംഗ്വേജ് ബാരിയർ ഉണ്ടല്ലോ, കൊല്ലത്ത് അങ്ങനെ ഒരു പേഷ്യന്റിനെ കാണുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ടോ?
0: അത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ പറയുന്ന ഇപ്പോഴും ഇപ്പൊ ഞാൻ ഒരു 4-5 years അടുത്ത് ഇവിടെ നിന്ന് എന്നിട്ട് ഇപ്പോഴും കൂടെ പഠിക്കുന്നവർ പറയും കാലിക്കറ്റിന്റെ ഭാഷ എപ്പോഴും മാറിയിട്ടില്ല കേട്ടോ എന്നുള്ളത് പറയലുണ്ട്. അതിപ്പോ പേഷ്യന്റിലാണെങ്കിലും അങ്ങനെ വരുത്തുന്നുണ്ട്. കാരണം നമ്മള് പേഷ്യന്റിനെ പറഞ്ഞ് മനസ്സിലാക്കണല്ലോ എന്താ ട്രീറ്റ്മെന്റ് എന്നുള്ളത്. പിന്നെ നമുക്ക് അസിസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമ്മളെ കൂടെ ഉള്ളവരുണ്ടാവും.
1: അങ്ങനെ ഏതെങ്കിലും പേഷ്യന്റ് ചോദിച്ചിട്ടുണ്ടോ സാർ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല?
0: അത് പറയുന്ന വെച്ചാല് എന്റെ സംസാരം കുറച്ചങ്ങോട്ട് കേൾക്കുമ്പോ തന്നെ ഇങ്ങോട്ട് ചോദിക്കും ആ കോഴിക്കോടാണല്ലേ വീട് എന്ന് ചോദിക്കും. പിന്നെ അവർക്ക് ഇങ്ങനെ ഗ്രാജുവലി ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ മനസ്സിലാക്കാം, കുഴപ്പമില്ല. പിന്നെ ഇപ്പം കൂടെ ഉള്ള റൂംമേറ്റ് ട്രിവാൻഡ്ര, അപ്പൊ പിന്നെ ഏകദേശം ഒന്ന് മൊത്തത്തിൽ കമ്പയിൻ ചെയ്ത് എങ്ങനെ സംസാരിക്കണം എന്നുള്ളൊക്കെ ഏകദേശം ഒരു ഐഡിയ.
1: ഓക്കെ, അപ്പൊ ഇനി ഒരു ഡോക്ടറായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ നേരത്തെ പറഞ്ഞൊക്കെ ഒരു ചാരിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഒരു സർവീസും ഉണ്ട്, പിന്നെ ഒരു ഇൻകം വേണം. ഇതെങ്ങനെ കൊണ്ടുപോകാനാണ്, അത് എങ്ങനെയാണ് ഒരു ഇപ്പൊ നിങ്ങളുടെ കൂടെ ഉള്ള ബാച്ചിലുള്ളവർക്കും അതുപോലെ ഇനി വരാൻ പോകുന്നവർക്കും ഒരു ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന എങ്ങനെയാണ്?
0: നമ്മളിപ്പോ ഞാൻ പഠിച്ചിറങ്ങി കഴിഞ്ഞാല് നമുക്കറിയാം എന്താ ഫീസ് കാര്യങ്ങളുടെ സാലറി കാര്യങ്ങളൊക്കെ കുറച്ച് കുറവായിരിക്കും. പക്ഷെ നമ്മൾ അത് കാരണമാക്കിയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റിൽ ഒരിക്കലും ഒരു കോംപ്രമൈസ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പോ ഇതിന് മുന്നേ പറഞ്ഞ പോലെ പാരന്റ്സ് ആയിരുന്നെങ്കിലോ അല്ലെങ്കിൽ സിബ്ലിങ്സ് ആയിട്ടോ ആരെങ്കിലുമായിട്ട് നമുക്ക് ആ ഒരു അവരോട് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുക, അതേ രീതിക്ക് വേണം നമ്മൾ എല്ലാ പേഷ്യൻസിനോടും അപ്രോച്ച് കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോ ഒരിക്കലും ആ ഒരു രീതിക്ക് ഫീസ് നമ്മളിപ്പോ നമ്മുടെ വർക്കിനനുസരിച്ചിരിക്കും നമ്മുടെ ഒരു പേയ്മെന്റ് എത്ര നമ്മളിത് കുറവാന്ന് പറഞ്ഞാലും. ഇപ്പം ഒരുപാട് ടെക്നോളജീസ് അപ്ഡേറ്റഡ് ആയി ഡെന്റിസ്ട്രിയിൽ. ഇപ്പൊ ഞാൻ പ്രീവിയസ് ഡേയിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, ഒരു ലേസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു പിഡോ ഡിപ്പാർട്ട്മെന്റ് അസീസിയിലെ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോ അവിടെ ഡോക്ടർ ശരവണൻ സാറായിരുന്നു ഇതാക്കിയ സ്പീക്കർ ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ലേസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിക്ക് ഫ്രീനെക്ടമി നമ്മുടെ ഒരു ചുണ്ടിന്റെ അവിടെയുള്ളൊരു സാധനം അരിച്ചു കളിയാ. അപ്പൊ അതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്ലീഡിംഗ് ലെസ് ആണ്. അതായത് ബ്ലഡ് കാര്യങ്ങൾ ഭയങ്കരമായിട്ട് അങ്ങനെ പുറത്തേക്ക് വരില്ല, പെയിനും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. നമ്മളൊരു ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യുന്നതിൽ നിന്നും ലേസർ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട്. അപ്പൊ ഒരുപാട് വളർന്നു ടെക്നോളജി, വളരെ വളർന്നിട്ടുണ്ട്. അപ്പൊ വരുന്ന നമ്മളിപ്പോ ഇതുകൊണ്ട് ഇറങ്ങിയിട്ട് ആ BDS ഉള്ളു എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നതിന് പകരം കൂടുതലായിട്ട് ടെക്നോളജി വൈസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. വർക്ക്ഷോപ്പ് ആയിക്കോട്ടെ, ഫെലോഷിപ്പ് കോഴ്സസ് ആയിക്കോട്ടെ, എന്ത് രീതിക്കും നമുക്ക് കുറച്ചുകൂടി അപ്ഡേറ്റ് കഴിഞ്ഞാല് നമ്മളെ തേടി ഇവിടെ ആൾക്കാർ വരാനുണ്ടാവും. നമ്മള് എത്രത്തോളം സാച്ചുറേറ്റ് ആയി ഡെന്റിസ്ട്രി ഇത്ര നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു ടോക്കാണ്, ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്കും തന്നെ 3 ക്ലിനിക് ഉണ്ട്, ആ ഒരു സംഭവം ഉള്ളതാ. പക്ഷെ എത്ര ആൾക്കാർ വന്നാലും എല്ലാ കോഴ്സസിലും കാര്യങ്ങൾ സാച്ചുറേഷൻ ഉണ്ട്, കാരണം അത്രയും ഒരുപാട് പേരുണ്ട് ഇവിടെ ഇന്ത്യയിൽ. അപ്പൊ നമ്മള് നമ്മളതായിട്ടുള്ള എന്താണ് കുറച്ചുകൂടി എക്സ്റ്റെൻഡിലേക്ക്
1: എത്തുക,
0: സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, അത് എന്തായാലും നല്ലൊരു കാര്യമായിരിക്കും വരുന്ന ഒരു ആൾക്കാർക്ക്.
1: എനിക്കൊന്ന് ഡെന്റിസ്ട്രി ഒക്കെ ഒരുപാട് വളർന്നു. എനിക്കൊന്നും ഇപ്പൊ ഒരാളുടെ ഒരു ഫേഷ്യൽ ഇത് മറ്റേ മാറുന്ന ഡെന്റിസ്ട്രി ഇല്ല. അപ്പൊ എനിക്കൊന്നും ആൾക്കാർ കൂടുതൽ ഫോക്കസ് ബ്യൂട്ടിയിലൊക്കെ വരുമ്പോ ഡെന്റിസ്ട്രി ആണ്. അതിൽ തന്നെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കാശ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസ് തന്നെ നല്ല രീതിയിൽ ആക്കാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ സ്കിൽസ് ഉപയോഗിക്കുക എന്നത് എക്സ്പ്ലോർ ചെയ്യുക, അതായത് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുക. നമ്മള് നല്ല വർക്കാണെങ്കിൽ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടും, നല്ല പേഷ്യൻസ് നമുക്കടുത്ത് വരും. ഈ പറഞ്ഞ കണക്ക് പേയ്മെന്റ് കുറവാണെന്ന് വിചാരിച്ച് സർവീസ് കൊടുക്കാതിരിക്കാതിരിക്കും, അത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം എന്നുള്ളത്. വളരെ നല്ല ലളിതമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു സൽമാൻ. അപ്പോ അടുത്തൊരു ഗസ്റ്റുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ നിങ്ങളെ കാണുന്നവരെ നിങ്ങളോട് നന്ദി പറഞ്ഞോളൂ. നന്ദി, നമസ്കാരം. റിനീഷ് ആന്റണി പറഞ്ഞു.
0: റേഡിയോ പെൻസിഗർ.
2: റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: ഉയരത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
1: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
0: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ. ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.

0: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
1: ഞങ്ങൾ അതിനകത്ത് ഒരു പുരേടമുണ്ട്. ആ പുരേടത്തിലാണ് ഭയങ്കര സജീവ കുറച്ചാള് മുമ്പ് ഒരു തെങ്ങ് നിന്ന് അമ്മക്ക് ദോഷം വരുത്തി. അത് ഞങ്ങൾ കോർപ്പറേഷനൊക്കെ കൊണ്ടുചെന്ന് പരാതിയൊക്കെ കൊടുത്ത് അത് ഒരു വരിച്ചിട്ട് പ്രശ്നമൊക്കെ ഒരു പരിഹരിച്ചു വന്നപ്പോ ഒരു സ്റ്റാവ് ഇങ്ങനെ വളർന്നു. അത് വേറെ ചക്ക പിടിച്ച് അത് നമ്മളെ പുരേടത്തിനകത്ത് വന്നിട്ട് എന്നെ പിഴുത് വീണു. പഴുത്ത് പഴുത്താണ് നടന്ന് വീണുകൊണ്ടിരിക്കുക. ആ വീട്ടുകാരനവിടെ ഇല്ല. ഞങ്ങൾ ആ കോർപ്പറേഷനൊക്കെ ചെന്ന് പരാതി പറഞ്ഞതാ. അതിനൊരു പരിഹാരം കാണുന്നേ.
0: ജനശബ്ദം, നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

0: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കട്ട്.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUID ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
3: അതോ സെലക്ഷന്റെ, ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ, ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ വീക്ക്ലി സ്പോർട്സ് റൗണ്ട് അപ്പ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രുതി രാജ്.
4: Welcome back to the very warming episode of

0: വീക്കിലി സ്പോർട്സ് റൗണ്ട് അപ്പ്. ഇറ്റ്സ് മീ ശ്രുതി. അങ്ങനെ വേൾഡ് കപ്പും കഴിഞ്ഞല്ലേ, ഇനിയിപ്പോ ആർക്കും ഉറക്കമൊഴിച്ച് കളി കാണണ്ട. പക്ഷെ ഇതൊരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്, കാരണം ഓഗസ്റ്റില് യു സിയില് വീണ്ടും തുടങ്ങാൻ പോവല്ലേ. ഇനിയിപ്പോ രാജ്യങ്ങള് തമ്മിലല്ല, ക്ലബുകൾ തമ്മിലാണ് അടിയുണ്ടാവാൻ പോവുക. എനിവേ, നമുക്ക് ആദ്യം തന്നെ വേൾഡ് കപ്പ് വിശേഷം പറഞ്ഞ ത്രില്ലങ്ങ് കളയണ്ട, വേറെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കമോൺ, ലെറ്റ്സ് ടോക്ക്.
1: പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മെക്സിക്കോയുടെ ഇതിഹാസ ഗോൾ കീപ്പർ ഗില്ലർമോ ഒച്ചോവ. ഏറ്റവും കൂടുതൽ ലോകകപ്പുകൾ കളിച്ച് ലയണൽ മെസ്സിക്കും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്കും ഒപ്പം റെക്കോർഡിട്ട താരം കൂടിയാണ് ഒച്ചോവ. യു എസിൽ കളിച്ച 6-ാമത്തെ വേൾഡ് കപ്പിന് ശേഷമാണ് ഒച്ചോവ വിരമിക്കൽ പ്രഖ്യാപിച്ചത്. 2004-ലായിരുന്നു ഇതിഹാസത്തിന്റെ ഫുട്ബോളിലേക്കുള്ള അരങ്ങേറ്റം.
0: കോമൺവെൽത്ത് ഗെയിംസിന് ഗ്ലാസ്കോയിൽ തുടക്കമായി. എന്നാൽ ജൂഡോ താരത്തെ പിൻവലിച്ചിരിക്കുകയാണ്. ഉത്തേജക പരിശോധനയിൽ പിടിക്കപ്പെട്ട ജൂഡോ താരമായ അരുൺകുമാറിനെയാണ് കോമൺവെൽത്ത് ഗെയിംസിനുള്ള ടീമിൽ നിന്ന് ഒഴിവാക്കിയത്. നിരോധിത വസ്തുവായ അനബോളിക് സ്റ്റിറോയിഡ് ഉപയോഗിച്ചത് കണ്ടെത്തിയതിനാലാണ് അരുണിന് താൽക്കാലികമായി വിലക്ക് ഏർപ്പെടുത്തിയത്. എന്നാൽ അരുൺകുമാറിനെ മാത്രമല്ല, ഉത്തേജക പരിശോധന ചട്ടലംഘനത്തെ തുടർന്ന് ജൂഡോ താരം തൂലിക മന്നിയും പുറത്താക്കിയിരിക്കുകയാണ്. ഇനി ചെസ്സിലേക്ക് വരുമ്പോൾ, 5 വട്ടം ലോക ചെസ് ചാമ്പ്യനായ വിശ്വനാഥൻ ആനന്ദ് ഫിഡയുടെ ഇടക്കാല പ്രസിഡന്റായി സ്ഥാനമേറ്റിരിക്കുകയാണ്. ഇപ്പോഴത്തെ പ്രസിഡന്റായിരുന്ന റഷ്യക്കാരൻ അർക്കദി തോർക്കോവിച്ച് റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ യൂണിയന്റെ ഉപരോധ പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് സ്ഥാനമൊഴിയുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ഫിഡയുടെ ഇടക്കാല പ്രസിഡന്റായി വിശ്വനാഥൻ ആനന്ദ് ചുമതലയേറ്റത്.
2: ഇനി വേൾഡ് കപ്പ് വിശേഷങ്ങളിലേക്ക്. ഫൈനലിന് മുമ്പ് എല്ലാവരും കാത്തിരുന്നത് ആരായിരിക്കും 3-ാം സ്ഥാനം സ്വന്തമാക്കുക എന്നതായിരുന്നു അല്ലേ. കാരണം കരുത്തന്മാരായ 2 ടീമുകളാണ് മത്സരിച്ചത്, ഇംഗ്ലണ്ടും ഫ്രാൻസും. ആ മത്സരം വളരെ ത്രില്ലേറിയ ഒരു മത്സരം തന്നെയായിരുന്നു. കാരണം 10 ഗോളാണ് 2 ടീമും കൂടി അടിച്ചു കൂട്ടിയത്. ബുക്കായോ സാക്കയ്ക്ക് ഹാട്രിക്കും എംബാപ്പയ്ക്ക് ഡബിളും നേടിക്കൊടുത്ത ഗോൾ മഴയായിരുന്നു അന്ന് നടന്നത്. ഫ്രാൻസിനെ 6-4 തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ട് 3-ാം സ്ഥാനം സ്വന്തമാക്കിയത്.
0: മത്സരം ഫൈനലിൽ എത്തിയപ്പോൾ അതിലും കരുത്തന്മാരായ 2 ടീമായിരുന്നു മത്സരിച്ചത്, സ്പെയിനും അർജന്റീനയും. 106-ാം മിനിറ്റില് ഫെറാൻ ടോറസ് നേടിയ 1 ഗോളിനാണ് സ്പാനിഷ് വിജയം സ്വന്തമാക്കിയത്. കളിയിൽ എടുത്തു പറയേണ്ട കാര്യം സ്പെയിനിന്റെ ടീം വർക്ക് തന്നെയാണ്. അവരുടെ പൊസിഷൻ കീപ്പിംഗും പാസിംഗും ക്രോസും എല്ലാം ഒന്നിനൊന്നിനു മെച്ചം തന്നെയായിരുന്നു.
2: മെസ്സിക്ക് ആ കളിയിൽ ഗോളടിക്കാൻ കഴിയാത്തതോടുകൂടി ഇത്തവണയും ഗോൾഡൻ ബൂട്ട് എംബാപ്പെ സ്വന്തമാക്കി. ലോകകപ്പ് ചരിത്രത്തിൽ 22 ഗോളാണ് എംബാപ്പയുടെ നേട്ടം. ഈ ലോകകപ്പിൽ മാത്രമായിട്ട് 10 ഗോളുകൾ. 2 തവണ ലോകകപ്പ് ടോപ് സ്കോറർക്കുള്ള ഗോൾഡൻ ബൂട്ട് നേടുന്ന ആദ്യത്തെ താരം കൂടിയാണ് കിലിയൻ എംബാപ്പെ. വേൾഡ് കപ്പ് സ്പെയിൻ കൊണ്ടുപോയപ്പോൾ ഇനി അടുത്ത ചോദ്യം ബാലന്തിയോർ പുരസ്കാരം ആർക്കായിരിക്കും എന്നതാണ്. ഏറ്റവും മികച്ച ഫുട്ബോളർക്ക് നൽകുന്ന ബാലന്തിയോർ പുരസ്കാരം ഇത്തവണ ആര് നേടുമെന്ന ചർച്ചയിലാണ് ഇപ്പോ എല്ലാവരും അല്ലേ. ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി കെയ്ൻ, സ്പെയിൻ താരം ലെമീൻ എമാൽ, ഫ്രാൻസ് ക്യാപ്റ്റൻ കിലിയൻ എംബാപ്പെ, അർജന്റീന ക്യാപ്റ്റൻ ലയണൽ മെസ്സി,
3: സ്പെയിൻ താരം റോഡ്രി എന്നിവരാണ് പട്ടികയിൽ മുൻപന്തിയിലുള്ളത്. എന്തായാലും വേൾഡ് കപ്പ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ആരായിരിക്കും ബാലന്തിയോർ പുരസ്കാരം സ്വന്തമാക്കുക എന്ന ചർച്ചയിലാണ് എല്ലാവരും അല്ലെ. എന്തായാലും അതിനുവേണ്ടി നമ്മൾ ഒക്ടോബർ വരെ കാത്തിരിക്കണം. അപ്പൊ ബാക്കി വിശേഷമായി അടുത്ത ആഴ്ച എത്തും വരെ, അൻടിൽ നെക്സ്റ്റ് വീക്ക് സ്റ്റേ സ്പോർട്ടി ആൻഡ് സ്റ്റേ ഹാപ്പി.

0: സ്വത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
1: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
0: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ. ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം,
2: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.

0: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
1: നമസ്കാരം. എന്റെ പേര് ബീനാസ്ങ്ങൾക്ക് മുമ്പ് വിധവകൾക്ക് ഒരു സാമ്പത്തിക സഹായത്തിന് വേണ്ടി ഒരു അപേക്ഷ കൊടുത്തു. അപ്പൊ ആ ഓഫീസായിട്ട് പിന്നീട് ബന്ധപ്പെട്ടപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, പിന്നെ 2015 മുതൽ ഉള്ള വ്യക്തികൾക്ക് പോലും കൊടുത്തില്ല മാഡം, അതുകൊണ്ട് പിന്നീട് നിങ്ങൾ എപ്പോഴെങ്കിലും വന്ന് അന്വേഷിക്കുക. പക്ഷെ ആ സാമ്പത്തിക സഹായം ഇന്നിപ്പോഴുള്ള വിധവകൾക്ക് കിട്ടിയാൽ നല്ലൊരു വാടക വീടെടുത്ത് താമസിക്കാൻ കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ചെറിയ വീടായതുകൊണ്ട് കല്യാണം കഴിച്ച മക്കളെല്ലാം എന്നെ കളഞ്ഞു തൊട്ടിപ്പോകേണ്ട അവസ്ഥ വരുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെപ്പോലുള്ളവർക്ക് അവര് നല്ലൊരു സഹായമായിരിക്കും. പിന്നെ ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, ഇത് വിധവകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രി എന്ന നിലയിൽ എനിക്ക് കൃഷ്ണൻ ഇങ്ങനെ അവർക്കൊരു കൈത്താങ് എന്നിങ്ങനെ മന്ത്രി പറഞ്ഞ വാക്കുകളെല്ലാം ഞാൻ എടുത്തു കേൾക്കുകയാണ്. ദയവ് ചെയ്ത് ഇത് അധികാരികൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങളെ സഹായിക്കുക.
0: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

0: ഈ കർക്കിടകത്തിൽ ശരീരബലവും രോഗപ്രതിരോധ ശേഷിയും നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രിയിലൂടെ വീണ്ടെടുക്കാം.
1: ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ആകർഷകമായ ഡിസ്കൗണ്ടുകളോടെ പ്രത്യേക കർക്കിടക ചികിത്സാ പാക്കേജുകൾ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു.
0: 5 ദിവസത്തെ പാക്കേജ് വെറും 6,499 രൂപയ്ക്ക്,
1: 7 ദിവസത്തെ പാക്കേജ് 8,999 രൂപയ്ക്ക്,
0: 10 ദിവസത്തെ പാക്കേജ് 12,499 രൂപയ്ക്ക്,
1: 14 ദിവസത്തെ പാക്കേജ് 17,999 രൂപയ്ക്ക്.
0: ഓർത്തോപീഡിക്, ന്യൂറോളജി, ഗാസ്ട്രോ എൻട്രോളജി, പ്രസവാനന്തര ചികിത്സകൾ, വെയിറ്റ് ലോസ്, സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ എന്നിവയും ഹെൽത്ത് ഇൻഷുറൻസ് സൗകര്യവും ലഭ്യമാണ്.
1: ആരോഗ്യപൂർണമായ ഒരു കർക്കിടകത്തിനായി ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക
1: 8182952204777. ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര PO, കൊല്ലം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് NRI വിഭാഗത്തിലുള്ള സ്പോട്ട് അഡ്മിഷൻ 10:00 കോളേജിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447789825. തങ്കശ്ശേരി, വാടി, മൂതാക്കര, പോർട്ട് കൊല്ലം പ്രദേശവാസികൾക്കായി കൊല്ലം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിലും മാതാ മെഡിക്കൽ സെന്റർ ആശുപത്രിയുടെ സഹകരണത്തോടെ 2026 ജൂലൈ 29 ബുധനാഴ്ച രാവിലെ 10:00 മുതൽ മൂതാക്കര സെന്റ് പീറ്റേഴ്സ് ഹാളിൽ വെച്ച് സൌജന്യ നിയമ ബോധവൽക്കരണ ക്ലാസ്, നിയമ അദാലത്ത് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. നിയമപരമായ പ്രശ്നങ്ങൾ, കുടുംബ തർക്കങ്ങൾ, സ്വത്ത് സംബന്ധമായ വിഷയങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൌരന്മാർ എന്നിവരുടെ അവകാശങ്ങൾ എന്നിവയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണവും നിയമോപദേശവും ആവശ്യമായ നിയമസഹായം ലഭിക്കുന്ന നിയമ അദാലത്തും സംഘടിപ്പിക്കുന്നതാണ്. ശ്വാസകോശ രോഗ വിഭാഗം, അസ്ഥിസന്ധി രോഗ വിഭാഗം, നേത്രരോഗ വിഭാഗം എന്നിവയിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ആരോഗ്യ പരിശോധനയും ലഭ്യമാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04742791399. മറ്റൊരു നമ്പർ 8086520119. കേരള സർക്കാരിന്റെ ടൂറിസം വകുപ്പിന് കീഴിലുള്ള ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊല്ലത്ത് ഒരു വർഷത്തെ ഫുഡ് പ്രൊഡക്ഷൻ കോഴ്സിലേക്കും ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് കോഴ്സുകളിലേക്കും സ്പോട്ട് അഡ്മിഷൻ തുടരുന്നു. പ്ലസ് ടു വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. SC ST OEC വിഭാഗക്കാർക്ക് ഫീസ് പൂർണ്ണമായും സൌജന്യം. OBC വിഭാഗക്കാർക്ക് ജനറൽ കാറ്റഗറി, EWS സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് വരുമാന പരിധിക്ക് വിധേയമായ ഫീസ് ആനുകൂല്യവും ലഭിക്കും. ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്ത് മികച്ച തൊഴിലവസരം നേടാം. ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കടപ്പാക്കട, TKD സ്കൂൾ ക്യാമ്പസ്, കൊല്ലം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04742767635. മറ്റൊരു നമ്പർ 09722216937. രണ്ടാംകുറ്റി TKM ഇന്റർനാഷണൽ സെന്റർ ഫോർ ട്രെയിനിംഗ് ആൻഡ് പ്ലേസ്മെന്റിൽ നടക്കുന്ന പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. മിനിമം യോഗ്യത പ്ലസ് ടു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 89898260. വ്യക്തിത്വ വികസനവും അതിനോടൊപ്പം ഒരു ജോലി എന്ന സ്വപ്നവും കാണുന്ന യുവതി യുവാക്കൾക്ക് തൊഴിൽ പരിശീലനവും ജോലിയും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഡോൺ ബോസ്കോ ടെക് കൊല്ലത്ത് പ്രവർത്തിച്ചു വരുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സർട്ടിഫൈഡ് കോഴ്സ് സൌജന്യ തൊഴിലധിഷ്ഠിത കോഴ്സിന്റെ അടുത്ത ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. 10ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്കായി IT കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് കോഴ്സ് നടത്തപ്പെടുന്നു. ഈ മേഖലയിൽ മികച്ച പരിശീലനം പ്രാക്ടിക്കൽ സഹായത്തോടെ സൌജന്യമായി നൽകുന്നതിനോടൊപ്പം പ്രമുഖ കമ്പനികളിൽ ജോലിക്കുള്ള അവസരം ലഭ്യമാക്കുന്നതാണ്. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് തൊഴിലവസരം ഉറപ്പു നൽകുന്നു. പരിശീലനം തികച്ചും സൌജന്യമായിട്ടുള്ള ഈ കോഴ്സുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 07994553662. മറ്റൊരു നമ്പർ 88919243 7. മറ്റൊരു നമ്പർ 90724670032. ത്രിവത്സര LLB ക്കുള്ള അന്തിമ റാങ്ക് ലിസ്റ്റ് പട്ടിക പ്രസിദ്ധീകരിച്ചു. MSc നേഴ്സിംഗ് പ്രവേശന പരീക്ഷയുടെ താൽക്കാലിക ഉത്തരസൂചിക പ്രസിദ്ധീകരിച്ചു. പരാതികൾ 30 ദിനം ഉന്നയിക്കാം. ഓണക്കാലത്ത് റേഷൻ കടകളും സപ്ലൈകോയും വഴി നൽകുന്ന സ്പെഷ്യൽ സാധനങ്ങളുടെ വിവരങ്ങൾ അറിയിച്ചു. ഓഗസ്റ്റിൽ റേഷൻ കടകൾ വഴി മുൻഗണനേതര വിഭാഗത്തിലെ നീലക്കാർഡ് ഉടമകൾക്ക് 3 കിലോ സ്പെഷ്യൽ അരി കിലോഗ്രാമിന് 10.90 രൂപ നിരക്കിൽ, നീലക്കാർഡിലെ ഓരോ അംഗത്തിനും സാധാരണ റേഷനായി 2 കിലോ വീതം അരി, വെള്ളക്കാർഡ് ഉടമകൾക്ക് 7 കിലോ അരി കിലോഗ്രാമിന് 10.90 രൂപ നിരക്കിൽ, നീല വെള്ള കാർഡുകൾക്ക് 2 കിലോ വീതം ഗോതമ്പ് കിലോഗ്രാമിന് 8.70 രൂപ നിരക്കിൽ, ക്ഷേമ സ്ഥാപനങ്ങളിലെ NBI ബ്രൌൺ കാർഡ് ഉടമകൾക്കും ഗോതമ്പ്. സപ്ലൈകോ വിൽപ്പനശാലകൾ വഴി റേഷൻ കാർഡ് ഉടമകൾക്ക് സബ്സിഡി നിരക്കിൽ 30 കിലോ വരെ അരി, സാധാരണ ലഭിക്കുന്ന 10 കിലോ അരി കിലോഗ്രാമിന് 33 രൂപയ്ക്ക്, കൂടാതെ 20 കിലോ അരി കിലോഗ്രാമിന് 26 രൂപയ്ക്ക്. സെപ്റ്റംബറിലെ അരിയും ആവശ്യമെങ്കിൽ ഓഗസ്റ്റിന് വാങ്ങാം. തദ്ദേശ സ്ഥാപനങ്ങളിൽ വ്യാപാര ലൈസൻസ് പുതുക്കാൻ അപേക്ഷ നൽകുന്നതിനുള്ള തീയതി 20 ഓഗസ്റ്റ് വരെ നീട്ടി.
സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യത. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
1: ഞങ്ങൾ അതിനകത്ത് ഒരു പുരേടമുണ്ട്. ആ പുരേടത്തിലാണ് ഭയങ്കര സജീവമായ കുറച്ചാള് മുമ്പ് ഒരു തേങ്ങ നിന്ന് അമ്മക്ക് ദോഷം വരുത്തി. അത് ഞങ്ങൾ കോർപ്പറേഷനൊക്കെ കൊണ്ടുചെന്ന് പരാതിയൊക്കെ കൊടുത്ത് അത് ഒരു വരിച്ചിട്ട് പ്രശ്നമൊക്കെ ഒരു പരിഹരിച്ചു വന്നപ്പോ ഒരു സ്റ്റാവ് ഇങ്ങനെ വളർന്നു. അത് വേറെ ചക്ക പിടിച്ച് അത് നമ്മളെ പുരേടത്തിനകത്ത് വന്നിട്ട് എന്നെ പിഴുത് വീണു. പഴുത്ത് പഴുത്താണ് നടന്ന് വീണുകൊണ്ടിരിക്കുക. ആ വീട്ടുകാരനവിടെ ഇല്ല. ഞങ്ങൾ ആ കോർപ്പറേഷനൊക്കെ ചെന്ന് പരാതി പറഞ്ഞതാ. അതിനൊരു പരിഹാരം കാണുന്നേ.
0: ജനശബ്ദം, നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

0: റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
2: കീപ്പ്. Keeper.
1: Keeper is spelled as K E E P E R.
2: This is a noun. It means a person who manages or looks after something or someone. To short form for goalkeeper or wicketkeeper. Malayalathil sootchippukaran, kaathu sootchikkunnavan, dharani ennokke artham.
1: Thank you all.
3: Radio Pensigar. Radio Pensigar 107.8. കേൾക്കു, ആസ്വദിക്കു, അറിവ് നേടു. Radio Pensigar 107.8.

0: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
1: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
4: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.

0: റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാറ്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in.
5: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു.

0: പ്രധാന വാർത്തകൾ. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. കർശന നടപടികൾ ഉറപ്പുവരുത്തുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളും ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിലെ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കാലത്ത് സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരെ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് ശക്തമാക്കുമെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിലെ കാത്തിരിപ്പ് കുറയ്ക്കുന്നതിന് മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഗതാഗത കമ്മീഷണർ. കേരളത്തിൽ ശനിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 10 മെഡലുകളോടെ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും നൽകാൻ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. 2024 നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ലിൽ കുറ്റക്കാരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാനും വ്യവസ്ഥയുണ്ട്. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി എല്ലാ സംസ്ഥാനങ്ങളും പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്നും ബില്ലിൽ പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന തീയതി മുതൽ 2 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. കുറ്റപത്രം സമർപ്പിച്ച് 3 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്നും ബില്ലിൽ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ യുവതയുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് നിയമത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു.
1: For the first time in 2024, this bill was brought in to give more credibility and transparency to examination in whatever form, to reassure the students that their future is safe. This amendment is being brought in to make the law more stringent and to ensure speedy justice so that the credibility of all these exams gets enhanced and gets reinstated.
0: വിദ്യാഭ്യാസ മേഖലയിൽ യഥാർത്ഥ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ഭരണകൂടം ആഗ്രഹിക്കുന്നില്ലെന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച കോൺഗ്രസ് എംപി ഗൌരവ് ഗൊഗോയ് ആരോപിച്ചു. സമാജ്വാദി, ഡിഎംകെ തുടങ്ങി വിവിധ പ്രതിപക്ഷ പാർട്ടികളിലെ അംഗങ്ങളും നീറ്റ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് രംഗത്തുവന്നു. ചർച്ച പുരോഗമിക്കുകയാണ്. അതേസമയം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭാ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. 2 മണിവരെ നിർത്തിവച്ച സഭ പിന്നീട് ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നു ിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ചു. ദേശീയപാത നിർമ്മാണത്തെ അടക്കം ഇത് ബാധിക്കുന്നതായി കത്തിൽ പറയുന്നു. ഈ മാസം 9-നാണ് തമിഴ്നാട് സർക്കാർ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. തിരുനെൽവേലി, തെങ്കാശി, കന്യാകുമാരി ജില്ലകളിൽ നിന്നുമുള്ള നിർമ്മാണ സാമഗ്രികളുടെ വരവിനെ ഇത് സാരമായി ബാധിച്ചിട്ടുണ്ട്. ജന്തർമന്ദർ വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചാർജ് ചെയ്ത എല്ലാ കേസുകളും നിരുപാധികം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 5000-ത്തോളം പേർക്കെതിരെ കേരള പോലീസ് കേസെടുത്തതായാണ് വിവരങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കത്ത് പരിശോധിച്ച ശേഷം തുടർ നടപടികൾക്കായി ആഭ്യന്തര വകുപ്പിന് കൈമാറിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ നിലവിലുള്ള കാത്തിരിപ്പ് കുറയ്ക്കുന്നതിനും ലേണേഴ്സ് ലൈസൻസ് പരീക്ഷകളുടെ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനുമായി ഗതാഗത കമ്മീഷണർ പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റിന് പ്രതിദിനം 50 സ്ലോട്ട്, ലേണേഴ്സ് പരീക്ഷയിൽ മുഖം തിരിച്ചറിയൽ സംവിധാനം നടപ്പാക്കൽ തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: അടുത്ത 3 മാസത്തേക്ക് എല്ലാ RTO സബ് RTO ഓഫീസുകളിലും ആഴ്ചയിൽ 5 പ്രവൃത്തി ദിവസങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റും ലേണേഴ്സ് ലൈസൻസ് പരീക്ഷയും നിർബന്ധമായും നടത്തണമെന്നാണ് പ്രധാന നിർദ്ദേശം. 50 ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ലോട്ടുകളിൽ 28 സ്ലോട്ട് പുതിയ അപേക്ഷകർക്കും 20 സ്ലോട്ട് വീണ്ടും പരീക്ഷ എഴുതുന്നവർക്കും 2 സ്ലോട്ട് വിദേശത്തോ ഇതര സംസ്ഥാനങ്ങളിലോ ജോലി പഠന ആവശ്യങ്ങൾക്കായി പോകുന്നതിന് അടിയന്തരമായി ലൈസൻസ് ആവശ്യമുള്ളവർക്കും സംവരണം ചെയ്യണം. ഒരു ദിവസം ലഭ്യമായ മോട്ടോർ വാഹന ഇൻസ്പെക്ടർമാരുടെ എണ്ണത്തിനനുസരിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് ബാച്ചുകൾ ക്രമീകരിക്കണം.
0: ഓണാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരായ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് കൂടുതൽ ശക്തമാക്കുമെന്ന് എക്സൈസ് മന്ത്രി എം ലിജു. എക്സൈസ് സേനയെ ഭാവിയിലെ വെല്ലുവിളികൾ നേരിടാൻ പ്രാപ്തമാക്കുന്ന വിധത്തിൽ പ്രവർത്തന പദ്ധതികൾ നടപ്പാക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. എക്സൈസ് ആസ്ഥാനത്ത് നടന്ന ഉന്നതതല യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. റേഷൻ വാതിൽപ്പടി വിതരണ ട്രാൻസ്പോർട്ടിംഗ് കരാറുകാർക്ക് നൽകാനുള്ള തുകയുടെ വിഹിതം ഓണത്തിന് മുൻപ് നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. കരാറുകാരുടെ കരാറുകാരുടെ എല്ലാ ആവശ്യങ്ങളും സമയബന്ധിതമായി പരിഹരിക്കുമെന്നും ട്രാൻസ്പോർട്ടിംഗ് കരാറുകാരുടെ പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മന്ത്രി അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 1 മുതൽ നടത്താനിരുന്ന സമരത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് കരാറുകാർ അറിയിച്ചു. ഓണക്കാലത്ത് സംസ്ഥാനത്ത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില സ്ഥിരത ഉറപ്പാക്കുന്നതിനും കർഷകർക്ക് ന്യായവില ലഭ്യമാക്കുന്നതിനുമായി 20 കോടിയുടെ പദ്ധതിക്ക് ഭരണാനുമതി നൽകിയതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ന്യായമായ നിരക്കിൽ ലഭ്യമാക്കുകയുമാണ് ഇതിന്റെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾ ഫലപ്രദമായി തടയുന്നതിനും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനുമായി ബാങ്കുകളുമായി ചേർന്ന് സംയുക്ത കർമ്മ പരിപാടി നടപ്പാക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ. സൈബർ കുറ്റകൃത്യങ്ങൾ പ്രതിരോധിക്കാനായി സംസ്ഥാന പോലീസിന്റെ സൈബർ വിഭാഗവും ബാങ്ക് പ്രതിനിധികളും പങ്കെടുത്ത ഏകോപന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൈബർ കുറ്റകൃത്യങ്ങളിൽ നടപടികൾക്കായി പോലീസിന്റെയും ബാങ്ക് പ്രതിനിധികളുടെയും ജോയിന്റ് സൈബർ കമ്മിറ്റിക്ക് രൂപം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് രാത്രി വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധ്യതയെന്ന് KSEB. ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗം ഉണ്ടാകുന്ന സമയങ്ങളിലാകും നിയന്ത്രണം. ഇന്നലെ വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നില്ലെന്നും KSEB അറിയിച്ചു. കോഴിക്കോട് വടകര ലഹരിക്കേസിൽ ഒരു അധ്യാപിക കൂടി അറസ്റ്റിൽ. പേരാമ്പ്ര BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നീഷ്മയാണ് പിടിയിലായത്. കീർത്തന, കാവ്യ എന്നീ അധ്യാപികമാരും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. MDMA ഇടപാടുകളിൽ കണ്ണികളായി പ്രവർത്തിക്കുന്ന ഇവർ വഴി വൻ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി പോലീസ് അറിയിച്ചു. ഇടുക്കി ദേവികുളത്തെ തേയിലത്തോട്ടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന കൊളുന്തുകൾ ഇനി എളുപ്പത്തിൽ ഫാക്ടറിയിലെത്തിക്കാൻ ഡ്രോണുകൾ പറന്നുയരും. ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ ലോക്ക് ഹാർട്ട് എസ്റ്റേറ്റിലാണ് രാജ്യത്ത് ആദ്യമായി തേയില ശേഖരണത്തിന് ഡ്രോണുകൾ ഉപയോഗിച്ചു തുടങ്ങിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: തേയിലത്തോട്ടങ്ങളിൽ നിന്ന് നുള്ളിയെടുക്കുന്ന കൊളുന്ത് ചുമന്ന് താഴെ എത്തിച്ച് ട്രാക്ടറുകളിൽ കയറ്റിയാണ് നിലവിൽ ഫാക്ടറികളിൽ സംസ്കരണത്തിന് എത്തിച്ചിരുന്നത്. വലിയ ചെലവും കഠിനാധ്വാനവും സമയവും ആവശ്യമായിരുന്ന ഈ രീതിക്കാണ് ഡ്രോൺ വന്നതോടെ മാറ്റം വരിക. ആദ്യഘട്ടത്തിൽ 10 കിലോഗ്രാം തൂക്കമുള്ള കൊളുന്തുചാക്കുകളാണ് ഡ്രോൺ വഴി വിജയകരമായി ഫാക്ടറിയിൽ എത്തിച്ചത്. വരും ദിവസങ്ങളിൽ 50 കിലോഗ്രാം വരെ വഹിക്കാൻ ശേഷിയുള്ള ഡ്രോണുകളും പരീക്ഷിക്കുമെന്ന് എസ്റ്റേറ്റ് അധികൃതർ അറിയിച്ചു.
0: ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശ് പാലേരിയുടെ സംസ്കാരം നാളെ കോഴിക്കോട് നാദാപുരത്തെ വീട്ടുവളപ്പിൽ നടക്കും. 3 പതിറ്റാണ്ടിലേറെ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ചെയർമാനായ അദ്ദേഹം ഊരാളുങ്കലിനെ ഏഷ്യയിലെ ഏറ്റവും വലിയ സഹകരണ തൊഴിലാളി സൊസൈറ്റിയായി വളർത്തിയെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. രോഗബാധിതനായി ചികിത്സയിലിരിക്കെ കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. കേരളത്തിൽ ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ മുതൽ എറണാകുളം വരെയും തൃശൂർ മുതൽ കാസർഗോഡ് വരെയും 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ നാളെയും 8 ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രതയാണ്. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകൾ നേടി ഇന്ത്യ. പുരുഷന്മാരുടെ പാരാ സ്വിമ്മിംഗ് 50 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ ഇന്ത്യയുടെ ഭവാനി കാർത്തിക്കും ഇമാം അലിയും ഫൈനലിലേക്ക് യോഗ്യത നേടി. ഫൈനൽ റൌണ്ട് ഇന്ന് രാത്രി നടക്കും. പുരുഷന്മാരുടെ സ്വിമ്മിംഗ് 100 മീറ്റർ ബാക്ക് സ്ട്രോക്ക് വിഭാഗത്തിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിഫൈനലിലേക്ക് യോഗ്യത നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. കർശന നടപടികൾ ഉറപ്പുവരുത്തുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളും ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിലെ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കാലത്ത് സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരെ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് ശക്തമാക്കുമെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിലെ കാത്തിരിപ്പ് കുറയ്ക്കുന്നതിന് മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഗതാഗത കമ്മീഷണർ. കേരളത്തിൽ ശനിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 10 മെഡലുകളോടെ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ക്വാളിറ്റി റേഡിയോ ബെൻസുകറിൽ ഇപ്പോൾ ബട്ടർഫ്ലൈസ്
1: ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ
0: അവതരണം ഗീതു
1: ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ
2: കുഞ്ഞു കൂട്ടുകാർക്കും ബട്ടർഫ്ലൈസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥ ഒരു ഈസോപ് കഥയാണ്. കഥയുടെ പേര് രണ്ട് തവളകൾ എന്നാണ് കേട്ടോ. നമുക്കത് കേൾക്കാം. പണ്ട് പണ്ടൊരിടത്ത് പുഴകളും നിറയെ പച്ച പുല്ലും മനോഹരമായ കാട്ടുപൂക്കളും ഒക്കെ നിറഞ്ഞൊരു ഗ്രാമം ഉണ്ടായിരുന്നു. അവിടെയുള്ള ഒരു കുളത്തിനോട് ചേർന്ന ചെറിയൊരു ചതുപ്പ് നിലമുണ്ടായിരുന്നു. ആ ചതുപ്പ് നിലത്തിലായിരുന്നു രണ്ട് തവളക്കുട്ടന്മാരുടെ താമസം. അതായിരുന്നു അവരുടെ കൊച്ചു ലോകം. പകൽ സൂര്യവെളിച്ചം തട്ടുമ്പോൾ കുളത്തിലെ വെള്ളം സ്ഫടികം പോലെ തിളങ്ങുമായിരുന്നു. ആ സമയത്ത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വലിയ താമരയിലകളിൽ മലർന്നു കിടന്ന് തവളക്കുട്ടന്മാർ സുഖമായി വിശ്രമിക്കും. രാത്രിയാകുമ്പോൾ നിലാവെളിച്ചത്തിൽ തവളകൾ തങ്ങളുടെ പാട്ടും പാടി കുളത്തിലിങ്ങനെ നീന്തി തുടിക്കും. ഈ രണ്ട് തവളകളും നല്ല കൂട്ടുകാരായിരുന്നു. പക്ഷേ സ്വഭാവത്തിൽ അവർ രണ്ടുപേരും തികച്ചും വ്യത്യസ്തരായിരുന്നു. ഒട്ടും ആലോചിക്കാതെ ധൃതി പിടിച്ച് തീരുമാനങ്ങൾ എടുക്കുക എന്നതായിരുന്നു അവന്റെ രീതി. എന്നാൽ രണ്ടാമൻ എന്ത് കാര്യത്തിന് മുന്നും നന്നായി ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുന്നതായിരുന്നു. ഇരുവരുടെയും ചിന്തകൾ തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നെങ്കിലും അവർ ഒത്തൊരുമയോടെയും വളരെ സന്തോഷത്തോടെയും അവിടെ ജീവിച്ചു. അങ്ങനെയിരിക്കെ ആ നാട്ടിൽ അതികഠിനമായ വേനൽക്കാലം എത്തി. മഴമേഘങ്ങൾ ആകാശത്തു നിന്നും പോയി. സൂര്യൻ ആകാശത്ത് കത്തി ജ്വലിക്കുന്നു. ചതുപ്പിലെ വെള്ളമൊക്കെ പതുക്കെ പതുക്കെ വറ്റി. ഒടുവിൽ കുളത്തിലെ ചെളി പോലും ഉണങ്ങി വിണ്ടു കീറാൻ തുടങ്ങി. കുളത്തിലെ വെള്ളം കുറഞ്ഞതോടെ തങ്ങളുടെ കൂട്ടുകാരെല്ലാം വീടുപേക്ഷിച്ചു പോകുന്നത് അവർ സങ്കടത്തോടെ നോക്കി. കൂട്ടുകാരാ, നമ്മുടെ കുളത്തിലെ വെള്ളം ഇപ്പോ തന്നെ വറ്റി തീരാറായി. ഇവിടെ ഇനി അധികകാലം നമുക്ക് ജീവിക്കാൻ കഴിയില്ല, ബുദ്ധിമാനായ തവള സങ്കടത്തോടെ പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാണ്, എങ്കിൽ പിന്നെ ഒട്ടും സമയം കളയണ്ട. വെള്ളമുള്ള പുതിയൊരു സ്ഥലം തേടി നമുക്ക് ഇപ്പോഴേ യാത്ര തിരിക്കാം. അവിവേകിയായ തവള പതിവ് പോലെ ഒട്ടും ആലോചിക്കാതെ ആവശ്യത്തോടെ പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം പുലർച്ചെ ആ രണ്ടു കൂട്ടുകാരെ ആ കുളം ഉപേക്ഷിച്ച് യാത്ര തുടങ്ങി. ഉണങ്ങി വരണ്ട പാടങ്ങളിലൂടെയും പറമ്പുകളിലൂടെയും അവർ ചാടി ചാടി നടന്നു. നേരം ഉച്ചയായതോടെ വെയിലിന് ചൂടുകൂടി. കടുത്ത ദാഹം കാരണം അവർക്ക് ഒരടി പോലും മുന്നോട്ട് വെക്കാൻ കഴിയാത്തൊരവസ്ഥയായി. എവിടെയെങ്കിലും കുറച്ച് വെള്ളം കണ്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അവിവേകിയായ തവള ഇതച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് ദൂരെയായ ഒരു പഴയ കിണർ. അതോടെ അവരുടെ മുഖത്ത് വലിയൊരു സന്തോഷവും ആശ്വാസവും നിറഞ്ഞു. ഒട്ടും സമയം കളയാതെ അവർ വേഗം ചാടിച്ചെന്ന് കിണറിന്റെ കരിങ്കൽ മതിലിൽ പിടിച്ച് ഉള്ളിലേക്ക് നോക്കി. ഹായ്, നല്ല തെളിഞ്ഞ തണുത്ത വെള്ളം. കിണറ്റിലേക്ക് നോക്കി അവർ സന്തോഷം സഹിക്കാനാവാതെ ഉറക്കെ വിളിച്ചു പറഞ്ഞു. വെള്ളം കണ്ടതോടെ അവിവേകിയായ തവളയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. അവൻ ഒരു നിമിഷം പോലും കാത്തു നിൽക്കാൻ ക്ഷമയുണ്ടായിരുന്നില്ല. അവിവേകിയായ തവള ഒട്ടും താമസിക്കാതെ അതിലേക്ക് ചാടുവാൻ ശ്രമിച്ചു. പക്ഷേ ബുദ്ധിമാനായ തവള പെട്ടെന്ന് അവന്റെ കയ്യിൽ പിടിച്ചു നിർത്തി. നിൽക്കൂ, ഒട്ടും ആലോചിക്കാതെ ധൃതി പിടിച്ച് ഉള്ളിലേക്ക് ചാടരുത്. ബുദ്ധിമാനായ തവള അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്തിനാ എന്നെ തടയുന്നത്? ഈ കിണർ നിറയെ വെള്ളമുണ്ടല്ലോ. നമുക്ക് സുഖമായി താമസിക്കാൻ ഇതിലും പറ്റിയ നല്ലൊരു സ്ഥലമില്ല. അവിവേകിയായ തവള ഒട്ടും താമസിക്കാതെ പറഞ്ഞു. പക്ഷേ അവന്റെ ചോദ്യം കേട്ടിട്ടും ബുദ്ധിമാനായ തവള തിടുക്കം കൂട്ടിയില്ല. അവൻ ഒന്നുകൂടി കിണറ്റിന്റെ ആഴങ്ങളിലേക്ക് നോക്കിയപ്പോൾ ആ കിണറിന്റെ ചുവരുകൾ നല്ല കുത്തനെയുള്ളത്. അതിലെല്ലാം പായൽ പിടിച്ച് വല്ലാതെ വഴുക്കുന്നു. സാഹചര്യം മനസ്സിലാക്കി അവൻ കൂട്ടുകാരനെ നോക്കി പറഞ്ഞു. കൂട്ടുകാരാ, ഇപ്പോൾ ഇതിൽ വെള്ളമുള്ളത് ശരിയാണ്. പക്ഷേ വേനൽക്കനത്ത് ഈ വെള്ളമെല്ലാം വറ്റിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യും? ഇത്രയും ആഴമുള്ള വഴുക്കലുള്ള കിണറ്റിൽ നിന്ന് നമുക്ക് ഒരിക്കലും മുകളിലേക്ക് ചാടാൻ കഴിയില്ല. നമ്മൾ ഇവിടെ തന്നെ എന്നേക്കുമായി കുടുങ്ങിപ്പോകും. കൂട്ടുകാരന്റെ വാക്ക് കേട്ട അവിവേകിയായ തവള ഒരു നിമിഷം സ്തബ്ധനായി. അവൻ വീണ്ടും ആ കിണറ്റിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിനെ ഭയപ്പെടുത്തുന്ന ആഴത്തെക്കുറിച്ചും ഉള്ളിൽ പെട്ടുപോയാൽ പുറത്തു കടക്കാനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ചും അവൻ ചിന്തിച്ചു. ശരിയാണ്, അത്രയും ആഴത്തിലേക്ക് ചാടിയാൽ പിന്നെ ഒരു തിരിച്ചുവരവ് അസാധ്യമാണ് എന്നവൻ തിരിച്ചറിഞ്ഞു. അവന് തന്റെ തെറ്റ് മനസ്സിലായി. അവൻ കൂട്ടുകാരനോട് വിനയത്തോടെ പറഞ്ഞു. നീ പറഞ്ഞത് എത്ര ശരിയാണ്. ആ വെള്ളം കണ്ടപ്പോൾ എനിക്ക് ആലോചനയില്ലാതെ പോയി. നീ എന്നെ പിന്തിരിപ്പിച്ചത് കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെ അവർ ആ കിണറ്റിലേക്ക് ചാടാതെ വീണ്ടും മുന്നോട്ട് പോയി. ഒടുവിൽ സന്ധ്യയായപ്പോഴേക്കും അവർ മനോഹരവും സുരക്ഷിതവുമായ ഒരു വലിയ കുളം കണ്ടെത്തി. അവിടെ ധാരാളം ജലസസ്യങ്ങളും നിറയെ തെളിഞ്ഞ വെള്ളവും ഉണ്ടായിരുന്നു. ആ വലിയ കുളത്തിലേക്ക് അവർ രണ്ടുപേരും ഒരുമിച്ച് സന്തോഷത്തോടെ ചാടി. അങ്ങനെ അവരവിടെ സുഖമായി ജീവിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രിയിൽ ആകാശത്ത് തിളങ്ങുന്ന നക്ഷത്രങ്ങളെ നോക്കി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ അവിവേകിയായ തവള തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു. കൂട്ടുകാരാ, അന്ന് ആ കിണറിന്റെ വക്കിൽ വെച്ച് നീ എന്നെ തടഞ്ഞത് എത്ര നന്നായി. അത് കേട്ട് ബുദ്ധിമാനായ തവള സ്നേഹത്തോടെ പറഞ്ഞു. അതുകൊണ്ടാണ് കൂട്ടുകാരാ, നമ്മൾ എന്ത് കാര്യത്തിന് മുൻപും അവന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നന്നായി ആലോചിക്കണമെന്ന് പറയുന്നത്. പരസ്പരം കൂടുതൽ തിരിച്ചറിഞ്ഞ ആ കൂട്ടുകാർ ആ പുതിയ കുളത്തിൽ വളരെ കാലം സന്തോഷത്തോടെയും ഒത്തൊരുമയോടെയും ജീവിച്ചു. അപ്പോൾ ഈ കഥയിൽ നിന്ന് കിട്ടുന്ന ഗുണപാഠം എന്താണ്? എന്ത് കാര്യം ചെയ്യും മുൻപും അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നന്നായി ആലോചിക്കണം. ആലോചന ഇല്ലാത്ത പ്രവൃത്തികൾ എപ്പോഴും ആപത്താണ്. അപ്പോൾ നല്ല ഗുണപാഠമുള്ള ഒരു കഥയായിരുന്നു ഇത്. എല്ലാ കുട്ടികൾക്കും ഈ കഥ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ബട്ടർഫ്ലൈസ് പുതിയ കഥയുമായി വരുന്നതുവരെ എല്ലാ കുഞ്ഞുകൂട്ടുകാരോടും തൽക്കാലം ഇവിടെ പറയുന്നു. കീത്തു.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ബട്ടർഫ്ലൈസ്.

0: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
1: നമസ്കാരം. എന്റെ പേര് ബീനാസ്റ്റങ്ങൾക്ക് മുമ്പ് വിധവകൾക്ക് ഒരു സാമ്പത്തിക സഹായത്തിന് വേണ്ടി ഒരു അപേക്ഷ കൊടുത്തു. അപ്പൊ ആ ഓഫീസായിട്ട് പിന്നീട് ബന്ധപ്പെട്ടപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, പിന്നെ 2015 മുതൽ ഉള്ള വ്യക്തികൾക്ക് പോലും കൊടുത്തില്ല മാഡം, അതുകൊണ്ട് പിന്നീട് നിങ്ങൾ എപ്പോഴെങ്കിലും വന്ന് അന്വേഷിക്കുക. പക്ഷെ ആ സാമ്പത്തിക സഹായം ഇന്നിപ്പോഴുള്ള വിധവകൾക്ക് കിട്ടിയാൽ നല്ലൊരു വാടക വീടെടുത്ത് താമസിക്കാൻ കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ചെറിയ വീടായത് കൊണ്ട് കല്യാണം കഴിച്ച മക്കളെല്ലാം എന്നെ കളഞ്ഞു പൊട്ടിക്കൊണ്ട് അവസ്ഥ വരുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെപ്പോലുള്ളവർക്ക് അവര് നല്ലൊരു സഹായമായിരിക്കും. പിന്നെ ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, ഇത് വിധവകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രി എന്ന നിലയിൽ എനിക്ക് കൃഷ്ണൻ ഇങ്ങനെ അവർക്കൊരു കൈത്താങ് എന്നിങ്ങനെ മന്ത്രി പറഞ്ഞ വാക്കുകളെന്ന് ഞാൻ എടുത്തു കേൾക്കുകയാണ്. ദയവ് ചെയ്ത് ഇത് അധികാരികൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ സഹായിക്കുക.
0: ജനശബ്ദം, നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

0: ഇഷ്ടത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ് ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
4: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
5: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
6: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ.
7: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തശ്ശി കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. അപ്പോൾ ഇന്നത്തെ കഥയിലോട്ട് കടക്കാം. ഇന്നൊരു മഹാഭാരതത്തിലെ ജന്തുകഥകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു മഹാഭാരത കഥയാണ്, ഒരു ജന്തുകഥയാണ് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കഥയിലോട്ട് കടന്നാലോ. പണ്ട് കാട്ടിൽ ഒരു കുറുക്കൻ താമസിച്ചിരുന്നു. കുറുക്കന്മാർ ബുദ്ധിയുള്ള മൃഗങ്ങളാണെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഈ കുറുക്കനാകട്ടെ അതിബുദ്ധിമാനായിരുന്നു. അവൻ നീതിശാസ്ത്രത്തിൽ നിപുണനുമായിരുന്നു. അവനറിയാത്തതുമായി ഒന്നും തന്നെയില്ല. കാട്ടിൽ അവൻ ഒറ്റയ്ക്കാണ് താമസം. മാതാപിതാക്കളും സഹോദരങ്ങളുമൊക്കെ ദൂരെയാണ് വസിക്കുന്നത്. താമസിക്കുന്നത് ഒറ്റയ്ക്കാണെങ്കിലും അവന് കാട്ടിൽ കൂട്ടുകാരായ നിരവധി പേരുണ്ട്. അതിൽ ചെന്നായ, പുലി, എലി, കീരി എന്നിവയാണ് ഉറ്റ ചങ്ങാതികൾ. ഒരു ദിവസം ആ കാട്ടിൽ ഒരു വലിയ മാൻ വന്നുപെട്ടു. ശക്തിയും തടിയും ഉള്ളവനായിരുന്നു ആ മാൻ. പോരാത്തതിന് ചെറുപ്പവും. അവൻ്റെ ആ തുടുത്ത മേനി കണ്ടാൽ തന്നെ നാവിൽ വെള്ളമൂന്നു. അവൻ്റെ മാംസം കടിച്ചു മുറിച്ച് തിന്നുവാൻ കുറുക്കന് കൊതിയായി. ആ മാൻ നടന്നു പോകുമ്പോൾ കുറുക്കൻ്റെ കൂട്ടുകാരെല്ലാവരും അതിനെ ഉറ്റുനോക്കിക്കൊണ്ട് വായിൽ വെള്ളം ഒലിപ്പിച്ച് നിൽക്കും. നേരിട്ട് ചെന്നാൽ അവനെ വകവരുത്താൻ ആർക്കും സാധ്യമല്ല. പുലി പലവട്ടം ശ്രമിച്ചു നോക്കിയതാണ്. പരിക്ക് പറ്റി പിന്മാറിയത് മിച്ചം. ഇനി എല്ലാവരും കൂടി എതിർത്തു ചെന്നാലോ? അവൻ അതിവേഗം ഓടി എവിടെയെങ്കിലും ഒളിക്കും. പിന്നെ ഇങ്ങോട്ടൊരിക്കലും വരികയുമില്ല. അങ്ങനെ സംഭവിക്കരുത്. ഇനി എന്താണൊരു പോംവഴി? സുഹൃത്തുക്കളെല്ലാവരും ഒന്നിച്ചു കൂടിയിരുന്ന് ചിന്തിക്കുകയാണ്. ആ മാനിനെ പിടിച്ചേ തീരൂ. അതെങ്ങനെ? അവർ ഗഹനമായി ആലോചിച്ചു. അവസാനം കുറുക്കൻ പറഞ്ഞു, ആ മാനിനെ പിടിക്കുവാൻ ഞാനൊരു ഉപായം പറയാം. ശക്തനും ബുദ്ധിമാനും ചെറുപ്പക്കാരനുമായ അവനെ നമ്മളെല്ലാവരും കൂടി ശ്രമിച്ചാലും പിടികൂടുവാൻ സാധ്യമല്ല. അവനെ പിടികൂടണമെങ്കിൽ സൂത്രം തന്നെ പ്രയോഗിക്കണം. നിങ്ങൾ ഞാൻ പറയുന്നതുപോലെ പ്രവർത്തിച്ചാൽ മതി. ആ മാൻ ഉറങ്ങുന്നത് എപ്പോഴാണെന്നും എവിടെയാണെന്നും കണ്ടുപിടിക്കണം. എന്നിട്ട് അവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എലി പതുങ്ങിച്ചെന്ന് അവൻ്റെ കാലടി രണ്ടും കരണ്ട് പൊളിക്കണം. പിന്നെ അവന് അതിവേഗം ഓടാൻ, നടക്കുവാൻ പോലും കഴിയാതെ വരും. അപ്പോൾ പുലിക്ക് അവനെ നിഷ്പ്രയാസം കീഴ്പ്പെടുത്താനും കടിച്ചു കൊല്ലാനും കഴിയും. പിന്നെ നമുക്കെല്ലാവർക്കും അവൻ്റെ മാംസം സുഖമായി തിന്നാം. ഞാൻ പറഞ്ഞ പ്രകാരം ചെയ്യാൻ എല്ലാവരും ഒരുക്കമല്ലേ? കുറുക്കൻ്റെ അഭിപ്രായം എല്ലാവരും ശരിവെച്ചു. അപ്രകാരം ചെയ്യുവാൻ അവർ ഒരുക്കമായി. ചെന്നായും കിരിയും മാൻ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലവും സമയവും കണ്ടുപിടിച്ച് സംഘത്തിന് അറിവ് കൊടുത്തു. ഉടൻ എലി പോയി മാനിൻ്റെ ഉള്ളംകാൽ കരണ്ട് മുറിച്ചു. മുറിവ് മൂലം മാനിന് നടക്കുവാൻ വളരെ വിഷമമായി. ഈ സന്ദർഭത്തിൽ പുലി ചെന്ന് മാനിൻ്റെ മേൽ ചാടി വീണ് അതിനെ കടിച്ചു കൊന്നു. നിലത്ത് വീണ് പിടയുന്ന മാനിൻ്റെ ശരീരം കണ്ട് അവരെല്ലാം ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി. പിടച്ചിൽ അവസാനിക്കാറായപ്പോഴേക്കും ആ കൂട്ടുകാരെല്ലാവരും അടുത്തുകൂടി. മാനിൻ്റെ മാംസം ചൂടാറാതെ കടിച്ചു തിന്നുവാനുള്ള ആവേശത്തോടുകൂടി അതിനായി അവർ തിടുക്കം കൂട്ടി. നല്ല കൊഴുത്ത മാനിൻ്റെ മാംസം. മാൻ വയസ്സായവനല്ല, ചെറിയ കുട്ടിയുമല്ല, പറ്റിയ പ്രായത്തിലുള്ളവനാണ്. അവൻ അവന്റെ മാംസം കടിച്ചു പറിക്കുവാൻ എന്തൊരു രസമായിരിക്കും. ഈ മാനിന്റെ ഇറച്ചി മറ്റാർക്കും കൊടുക്കരുത്. തനിക്ക് ഒറ്റയ്ക്ക് ഇത് മുഴുവൻ തിന്നണം. അതിനെന്താണൊരു കൗശലം പ്രയോഗിക്കുക. വരട്ടെ, വഴിയുണ്ടാകും. കുറുക്കൻ ഇരുന്ന് ചിന്തിക്കുക. കൂട്ടുകാരെല്ലാവരും ചത്തുകിടക്കുന്ന മാനിന്റെ അടുത്തെത്തി. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, പ്രിയ കൂട്ടുകാരെ, ഇത്തരമൊരു മാനിന്റെ ഇറച്ചി നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല. വളരെ വിശുദ്ധിയുള്ളതും സ്വാദുള്ളതുമാണ് ഇന്നത്തെ നമ്മുടെ ഈ ഭക്ഷണം. അതുകൊണ്ട് കുളിച്ച് ശുദ്ധിയായിട്ട് വേണം ഈ മാംസം കഴിക്കുവാൻ. എല്ലാവരും പുഴയിൽ പോയി മുങ്ങിക്കുളിച്ചു വാ. ഇത് മറ്റാരും തൊടാതിരിക്കുവാൻ ഞാനിവിടെ കാവൽ നിൽക്കാം. അത് കേട്ടപാടെ എല്ലാവരും പുഴയിലേക്ക് ഓടി. കുറുക്കൻ തന്റെ സൂത്രം ഫലിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ടെന്ന് മനസ്സിൽ കരുതി. അവൻ ആ മാനിനെ തന്നെ നോക്കിക്കൊണ്ട് മുഖത്ത് ദുഃഖം വരുത്തി ധ്യാനിച്ചു നിന്നു. അപ്പോഴേക്കും കൂട്ടത്തിൽ കരുത്തനായ പുലി കുളി കഴിഞ്ഞെത്തി. കുറുക്കന്റെ തല കുനിച്ചുള്ള നിൽപ്പും വിഷാദഭാവവും കണ്ട് പുലി അത്ഭുതപ്പെട്ടു. പുലി ചോദിച്ചു, ഹേ കുറുക്ക, താൻ എന്താ ഇങ്ങനെ ദുഃഖിച്ചു നിൽക്കുന്നത്? നമുക്കിവന്റെ മാംസം തന്നെ ഇവിടെ ഒന്ന് കളിച്ചു പൊളച്ച് ഉല്ലസിക്കണ്ടേ? കുറുക്കൻ പറഞ്ഞു, എടോ ചങ്ങാതി, നമ്മുടെ എലിച്ചാര് പറഞ്ഞു കേട്ട് ഞാൻ അന്തം വിട്ട് നിന്നുപോയതാണ്. പുലി ചോദിച്ചു, എന്താണ് അവൻ പറഞ്ഞത്? കുറുക്കൻ പറഞ്ഞു, മിടുക്കൻ എന്ന് പറഞ്ഞു നടക്കുവാൻ അവൻ എന്ത് യോഗ്യതയാണുള്ളത്? നാണമില്ലാത്തവൻ, ഒരു മാനിനെ ഒറ്റയ്ക്ക് നേരിടാൻ കഴിയാത്തവൻ. എന്റെ മിടുക്ക് കൊണ്ടല്ലേ ഈ മാനിനെ കൊല്ലാൻ കഴിഞ്ഞത്. എന്നിട്ട് അവൻ മാനിന്റെ മാംസം കഴിക്കുവാൻ വലിഞ്ഞു കയറി വരുന്നു. എന്റെ ചങ്ങാതി, എനിക്ക് അവന്റെ വീരവാദം കേട്ടിട്ട് മാനിന്റെ മാംസം കഴിക്കുവാനേ തോന്നിയില്ല. പുലി പറഞ്ഞു, അവൻ അങ്ങനെ പറഞ്ഞു. അമ്പട വീര, അവൻ എന്നെ അറിയില്ല. അവന്റെ സഹായമില്ലാതെ ജീവിക്കുവാൻ കഴിയുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവന്റെ ഒരു സഹായം കൂടാതെ ഒറ്റയ്ക്ക് മാംസം സമ്പാദിക്കുന്നത് എങ്ങനെയെന്ന് ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. അത് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പുലി കാട്ടിലേക്ക് ഓടിക്കയറിപ്പോയി. അല്പം കഴിഞ്ഞ് എലി കുളി കഴിഞ്ഞ് മാംസം തിന്നുവാനുള്ള ആർത്തിയോടെ ഓടിക്കതച്ചു വന്നു. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, എടോ മൂഷിക, താൻ വന്നുവല്ലേ? അതെന്തായാലും നന്നായി. നമ്മുടെ കീരി പറഞ്ഞത് ഭവാൻ കേട്ടില്ലല്ലോ. കേൾക്കാതിരുന്നത് നന്നായി. ഈ മൃഗത്തിന്റെ മാംസം അവന് വേണ്ട പോലും. പുലി തൊട്ടതിനാൽ അതിൽ വിഷം കലർന്നിട്ടുണ്ട്. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, എടോ എലി, താൻ വന്നുവല്ലേ? അതെന്തായാലും നന്നായി. നമ്മുടെ കീരി പറഞ്ഞത് ഭവാൻ കേട്ടില്ലല്ലോ. കേൾക്കാതിരുന്നത് നന്നായി. ഈ മൃഗത്തിന്റെ മാംസം അവന് വേണ്ട പോലും. പുലി തൊട്ടതിനാൽ അതിൽ വിഷം കലർന്നിട്ടുണ്ടത്രേ. അതുകൊണ്ട് എലിയെ പിടിച്ചു തിന്നോളാമെന്നാണ് കീരി പറയുന്നത്. അതിന് ഞങ്ങളുടെ അനുവാദം വേണമെന്നും അവൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ എലി പേടിച്ചു വിറച്ചു. ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയിലെന്ന് മനസ്സിലാക്കി അവൻ മാളത്തിൽ പോയി ഒളിച്ചു. ഈ സമയത്താണ് ചെന്നായ കുളി കഴിഞ്ഞു വരുന്നത്. കുറുക്കൻ അവനോട് പറഞ്ഞു, പൊന്നു സുഹൃത്തെ, നമ്മുടെ പുലിരാജന് തന്നോട് എന്താ ഇത്ര വലിയ വിരോധം? അയാളുടെ ബന്ധുക്കളൊക്കെ ഈ കാട്ടിൽ വരുന്നുണ്ടത്രേ. ഭാര്യയും ബന്ധുക്കളെയും കൂട്ടിക്കൊണ്ടു വരാൻ പോയിരിക്കുകയാണ് അവൻ. അവരിവിടെ എത്തിയാൽ പിന്നെ എന്തൊക്കെ പുലിവാലാണ് ഉണ്ടാകാൻ പോകുന്നതാവോ. എന്തായാലും നീ ഒന്ന് കണ്ടറിഞ്ഞു നിന്നോ. അത് കേട്ടപ്പോൾ ചെന്നായിക്ക് ഭയമായി. ഇനിയിവിടെ നിൽക്കുന്നത് പന്തിയാവിലെന്ന് തീർച്ചയാക്കിയ ആ ചെന്നായ പോലും ചുരുട്ടി ഒറ്റക്കുതിപ്പിന് വളരെ ദൂരെയുള്ള മറ്റൊരു കാട്ടിൽ പോയി വിളിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ കീരി അവിടെ എത്തി. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, എടോ കീരി, ഞാൻ മറ്റുള്ള മൃഗങ്ങളെയൊക്കെ എൻ്റെ തടിമിടുക്കുകൊണ്ട് തോൽപ്പിച്ച് ഓടിച്ചു കഴിഞ്ഞു. ഇനി നീ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നാം തമ്മിൽ ഒരു യുദ്ധം നടക്കാൻ പോവുകയാണ്. എന്നെ തോൽപ്പിച്ച ശേഷം നിനക്ക് ഈ മാനിനെ മുഴുവനായും ഒറ്റയ്ക്ക് തിന്നാം. എന്താ, ഒരു കൈ നോക്കുകയല്ലേ? അല്പം കഴിഞ്ഞപ്പോൾ കീരി അവിടെ എത്തി. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, എടോ കീരി, ഞാൻ മറ്റുള്ള മൃഗങ്ങളെയൊക്കെ എൻ്റെ തടിമിടുക്കുകൊണ്ട് തോൽപ്പിച്ച് ഓടിച്ചു കഴിഞ്ഞു. ഇനി നീ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നാം തമ്മിൽ ഒരു യുദ്ധം നടക്കാൻ പോവുകയാണ്. എന്നെ തോൽപ്പിച്ച ശേഷം നിനക്ക് ഈ മാനിനെ മുഴുവനായും ഒറ്റയ്ക്കായും തിന്നാം. എന്താ ഒരു കൈ നോക്കുകയല്ലേ? വീര്യവാനായ പുലി, ചെന്നായ, എലി എന്നിവരെയൊക്കെ തോൽപ്പിച്ചവനാണ് ഈ കുറുക്കൻ. അപ്പോൾ അവൻ ചില്ലറക്കാരനല്ല, ശക്തിമാൻ തന്നെ. അവനോട് പൊരുതിയാൽ പപ്പടം പൊടിയുന്നത് പോലെ താൻ തകരും. എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലതെന്ന് ചിന്തിച്ച് കീരി മറ്റൊരു കാട്ടിൽ പോയി ഒളിച്ചു. ഇങ്ങനെ തന്റെ വാക്കിന്റെ സാമർത്ഥ്യം കൊണ്ട് കുറുക്കൻ മറ്റുള്ളവരെയെല്ലാം ഒഴിവാക്കി. അവരെല്ലാം പോയപ്പോൾ കുറുക്കന് തൃപ്തിയായി. ഇനി മാനിനെ ഒറ്റയ്ക്ക് ശാപ്പിടാമല്ലോ എന്ന് കരുതി അവൻ ആനന്ദിച്ചു. കുറുക്കന്റെ വാക്കിന്റെ ബലം കൊണ്ട് തന്നെയാണ് അവന് ഈ നേട്ടമുണ്ടായത്. ഭീരുക്കളെ ഭയപ്പെടുത്തുക, ശൂരന്മാരെ വന്ദനം കൊണ്ട് വശത്താക്കുക, ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ ദാനം കൊണ്ട് നേരിടുക, സമശക്തിയുള്ളവനെയും ശക്തി കുറഞ്ഞവനെയും കൈയൂക്കുകൊണ്ടും, ഇപ്രകാരം ചെയ്യുന്നവന് ജീവിത വിജയം നിശ്ചയമാണ്. ഇത്രയുമാണ് കഥ. സമർത്ഥത്തിന്റെ കഥയാണ് ഇത്. മഹാഭാരതത്തിലെ കഥകൾ നമ്മൾ ജീവിതവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കണം. അതൊരു കാലഘട്ടത്തിന്റെ കഥയാണ് എങ്കിൽ കൂടി ചില ചിന്തകളൊക്കെ ഇക്കാലത്തും പ്രസക്തമാണ്. ഇത് ഒരു സാമർത്ഥ്യത്തിന്റെ കഥയാണ്, സാമർത്ഥ്യം കൊണ്ട് വിജയിച്ചതിന്റെ കഥയാണ്. പലരും ഇങ്ങനെ സാമർത്ഥ്യം കൊണ്ട് വിജയിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. കൗശലം കൊണ്ട് വിജയിക്കുന്നു ആൾക്കാരെ തമ്മിൽ തല്ലിച്ച് വിജയം കാണുന്നവർ, രാഷ്ട്രീയ പാർട്ടികളിൽ അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നവർ കണ്ടിട്ടില്ലേ? മറ്റ് പാർട്ടികളിൽ നിന്ന് എം പിമാരെയും എം എൽ എമാരെയൊക്കെ അടർത്തിക്കൊണ്ടുവന്ന് അവരുടെ ഭരണം ഉറപ്പാക്കുന്നത്, വിലയ്ക്ക് മേടിച്ചു കൊണ്ടുവരിക, ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടവരെ പണം കൊണ്ട് വിലയ്ക്ക് മേടിക്കുന്ന അവസ്ഥ, ഒരു കുതിരക്കച്ചവടം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് രാഷ്ട്രീയത്തിൽ. ഇത് സർവ്വസാധാരണമാണ്. അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ പലപ്പോഴും ഈ സാമർത്ഥ്യം യഥേഷ്ടം ഉപയോഗിക്കാറുണ്ട്. സാമർത്ഥ്യമുള്ളവരെ കൂടെ കൂട്ടി അധികാരമുഖികൾ കാര്യം സാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം പലപ്പോഴും സാമർത്ഥ്യങ്ങളുടെ കളിനിലമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ ജീർണതയും ഉണ്ട് ധാരാളം. സാമർത്ഥ്യം കൂടുമ്പോൾ മൂല്യങ്ങൾക്ക് ഇടിവ് സംഭവിക്കും, മൂല്യച്യുതി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അവിടെ ജീർണത ഉണ്ടാകും, ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്ത അവസ്ഥയുണ്ടാകും. അഴിമതി ഉണ്ടായാലും കണ്ടില്ലെന്ന് നടിക്കും, അത് കുഴിച്ചു മൂടാൻ ശ്രമിക്കും. അപ്പോൾ എല്ലാം കഴിഞ്ഞ് പൊറുതിമുട്ടുമ്പോൾ ജനം ഉയർത്ത് എഴുന്നേൽക്കും. ആ ഉറക്കത്തിൽ നിന്ന് അവർ ഉയർത്ത് എഴുന്നേൽക്കും. ഉയർത്ത് എഴുന്നേറ്റേ പറ്റൂ, രാജ്യം ജനങ്ങളുടേതാണ്. അവരാണ് ഭരണകർത്താക്കളെ തീരുമാനിച്ചത്, ഭരിക്കാൻ ഏൽപ്പിച്ചത്. അതുകൊണ്ട് അവർക്ക് ഉണർന്ന് എഴുന്നേറ്റേ പറ്റൂ. അവർ പ്രതികരിക്കും, യുവജനത മുന്നിട്ടിറങ്ങും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാഗരം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കും, അടുത്ത കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണ്ട്.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയറിൽ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.
1: പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയിൽ ഇപ്പോൾ അറിവിന്റെ ലോകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ, സാങ്കേതിക സഹായം ബോണി ജെ ബേസു.
2: നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രോതാക്കൾ അറിവിന്റെ ലോകത്തിലൂടെ കേൾക്കുന്നത് സത്യമംഗലം കടുവ സംരക്ഷണ കേന്ദ്രത്തെ കുറിച്ചാണ്. ഇന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഈറോഡ് ജില്ലയിലെ പശ്ചിമഘട്ടത്തിലും കിഴക്ക് ഘട്ടത്തിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു സംരക്ഷിത പ്രദേശവും കടുവ സംരക്ഷണ കേന്ദ്രവുമാണ് സത്യമംഗലം കടുവ സംരക്ഷണ കേന്ദ്രം. അപ്പൊ ഈ പശ്ചിമഘട്ടം എന്താണ്, കിഴക്കൻ ഘട്ടം എന്താണെന്നൊക്കെ നമ്മൾ പിന്നീട് പറയുന്നതായിരിക്കും. സത്യമംഗലം വനവിഭാഗം 2003 വിജ്ഞാപനം ചെയ്തത്. ബ്രഹ്മഗിരി നീലഗിരി കിഴക്കൻ ഘട്ട ആന സംരക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗം കൂടിയാണ് ഇത്. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ കണ്ണുമൂട്ടി പറയാൻ സാധിക്കും, അത് സത്യമംഗലം വന്യജീവി സങ്കേതം തന്നെയാണ്. 2013 പഴയ സങ്കേതത്തിന്റെ 1408.6 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണം കടുവ സംരക്ഷണ കേന്ദ്രമായിട്ട് വിജ്ഞാപനം ചെയ്യപ്പെടുകയും കൂടാതെ കടുവ പ്രോജക്റ്റിന്റെ അല്ലെങ്കിൽ പ്രോജക്ട് ടൈഗറിന്റെ ഭാഗമായി സംസ്ഥാനത്ത് സ്ഥാപിതമായ 4th കടുവ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് ഇത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പ്രദേശമാണ് സത്യമംഗലം കടുവ സംരക്ഷണ കേന്ദ്രം എന്ന് പറയുന്നത്. ഈ കടുവ സംരക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും അടുത്തുള്ള നഗരം എന്ന് പറയുന്നത് കോയമ്പത്തൂരാണ്. ഉയരം 1790 സ്ഥാപിതമായത് 2008 നവംബർ 3 ഇനി ഈ കടുവ സംരക്ഷണ കേന്ദ്രത്തിന്റെ മറ്റ് ചില പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. പശ്ചിമഘട്ടത്തിനും കിഴക്കൻ ഘട്ടങ്ങൾക്കും ഇടയിലുള്ള നീലഗിരി ബയോസ്ഫിയർ റിസർവിലെ ഒരു പ്രധാന ആവാസ വ്യവസ്ഥയാണ് ഇത്. അതിനോടൊപ്പം തന്നെ ഇതൊരു വന്യജീവി ഇടനാഴിയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതിനോടൊപ്പം സിഗൂർ പീഠഭൂമി, മുതുമല, ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനങ്ങൾ, ബിലി ഗിരിരംഗ സ്വാമി ക്ഷേത്രം, കാവേരി വന്യജീവി സങ്കേതങ്ങൾ എന്നിവയുൾപ്പെടെ ഇതിനോട് ചേർന്നുള്ള മറ്റ് 5 സംരക്ഷിത പ്രദേശങ്ങൾ തമ്മിലുള്ള ഒരു പ്രദേശം കൂടിയാണ്, കൂട്ടിയിണക്കപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ് ഇത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന്റെ ഓരോ വിശേഷങ്ങളും നമ്മൾ പറയുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ സത്യമംഗലം വനത്തിനെ കുറിച്ച് അല്ലെങ്കിൽ സത്യമംഗലം വനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ വനം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ വനം ഉൾപ്പെടെയുള്ള ചന്ദന സംരക്ഷണ കേന്ദ്രങ്ങളുടെ ഭാഗങ്ങൾ 1927 ഇന്ത്യൻ വന നിയമപ്രകാരം വിജ്ഞാപനം ചെയ്യപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ഒരുപാട് സാമൂഹികമായും പാരിസ്ഥിതികമായും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ സത്യമംഗലം കടുവ സംരക്ഷണ കേന്ദ്രം. അതിനോട് ചേർന്ന് വരുന്ന ഈ വനപ്രദേശവും എല്ലാം ഈ സത്യമംഗലത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ കേട്ട ഒരു പേരാണ് പശ്ചിമഘട്ടം. ഒരു വിധപ്പെട്ട എല്ലാവർക്കും പശ്ചിമഘട്ടത്തെ കുറിച്ച് അറിയാം. പക്ഷേ എങ്കിലും ഒരിക്കൽ കൂടി ഞാൻ പശ്ചിമഘട്ടത്തെ കൂടി അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തെ കുറിച്ച് പറയാം. സഹ്യാദ്രി എന്ന പേരിലും ഈ പശ്ചിമഘട്ടം അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ഏകദേശം 1600 കിലോമീറ്ററോളം നീളത്തിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു പർവ്വത നിരയെ പറയുന്ന പേരാണ് സഹ്യാദ്രി. ഈ സഹ്യാദ്രി തന്നെയാണ് പശ്ചിമഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഈ പശ്ചിമഘട്ടം നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യൻ സംസ്ഥാനങ്ങളായ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് എന്നിവയിലൂടെ അല്ലെങ്കിൽ എന്നീ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു നീണ്ട പർവ്വത നിര. അപ്പൊ എത്രത്തോളം വലിപ്പമുള്ള ഒരു പർവ്വത നിരയാണ് സഹ്യാദ്രി അഥവാ പശ്ചിമഘട്ടം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ പശ്ചിമഘട്ടത്തിന്റെ മറ്റൊരു പേര് തന്നെയാണ് സഹ്യാദ്രി എന്നും അതിനോടൊപ്പം തന്നെ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേറ്റത്തുള്ള കന്യാകുമാരി ജില്ലയിലെ സ്വാമിത്തോപ്പ് വരെ ഈ നമുക്ക് അല്ലെങ്കിൽ ഇത് കാണാനായിട്ട് സാധിക്കും. ഡെക്കാൺ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അറ്റത്ത് ഏതാണ്ട് തുടർച്ചയായി കാണപ്പെടുന്ന ഒരു പർവ്വത നിര. അപ്പോ ഒത്തിരി ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഗുജറാത്തിൽ നിന്നും മഹാരാഷ്ട്രയിലേക്ക്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന നീണ്ട ഒരു പർവ്വത നിരയുടെ പേരാണ് പശ്ചിമഘട്ടം. ഈ പശ്ചിമഘട്ടത്തിന് ഇംഗ്ലീഷിൽ വെസ്റ്റേൺ ഗാട്സ് എന്ന് പറയാറുണ്ട്. അതിനോടൊപ്പം തന്നെ മലയാളത്തിൽ മറ്റൊരു പേരിലും ഈ പശ്ചിമഘട്ടം അറിയപ്പെടുന്നുണ്ട്. അത് സഹ്യാദ്രി എന്ന പേരിലാണ്. പശ്ചിമഘട്ടം നീലഗിരിയിൽ വെച്ച് കിഴക്കൻ ഘട്ടങ്ങളുമായി സംഗമിച്ച് തെക്കോട്ട് പോകുന്നു എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. ഇനി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആനമുടിയാണ്. അപ്പൊ അതും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത്. ഈ പറയുന്ന ആനമുടിയിൽ നമുക്ക് ഇരവികുളം നാഷണൽ പാർക്കൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഏറ്റവും ഉയരം കൂടിയ പശ്ചിമഘട്ടത്തിലെ അല്ലെങ്കിൽ സഹ്യാദ്രിയിലെ അല്ലെങ്കിൽ വെസ്റ്റേൺ ഗാർഡ്സിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആനമുടിയാണ്. ഇനി നീളം എന്ന് പറയുന്നത് 1600 കിലോമീറ്റർ ആണ്. വീതി ഏകദേശം 100 കിലോമീറ്റർ ആണ്. നമുക്ക് ഈ പശ്ചിമഘട്ടത്തെ കാണാനായിട്ട് സാധിക്കും. ഇനി പ്രദേശങ്ങൾ എന്ന് പറയുന്ന പശ്ചിമ ദക്ഷിണ ഇന്ത്യയിലാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ ഉഷ്ണമേഖല, മഴക്കാടുകൾ, ചതുപ്പ് പ്രദേശങ്ങൾ, ഇതൊക്കെ നമുക്ക് ഈ ഒരു പ്രദേശത്ത് കാണാനായിട്ട് സാധിക്കും. ഇനി അതിനോടൊപ്പം തന്നെ പശ്ചിമഘട്ടത്തിന് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. ഇന്ത്യയിലെ പ്രധാന നീർത്തടങ്ങളിൽ ഒന്നായ പശ്ചിമഘട്ടം രാജ്യത്തിന്റെ ഭൂപ്രദേശത്തിന്റെ ഏകദേശം 40% വെള്ളവും ഒഴുകി നീങ്ങുന്ന നിരവധി വറ്റാത്ത നദീതടങ്ങളെ നമുക്ക് ഈ ഒരു സ്ഥലത്ത് കാണാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ പറയാനുള്ള മിക്ക നദികളും കിഴക്കോട്ട് ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്നു. ഇത് കിഴക്കൻ ചരിവുകളും അറബിക്കടലിന് അഭിമുഖമായി കുത്തനെയുള്ള പടിഞ്ഞാറൻ ചരിവുകളും സൃഷ്ടിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. പശ്ചിമഘട്ടത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് കിഴക്കൻ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ കിഴക്കൻ ഘട്ടങ്ങളും പശ്ചിമഘട്ടങ്ങളും തമ്മിൽ തിരിഞ്ഞു പോകത്തില്ല. അപ്പൊ കിഴക്കൻ ഘട്ടങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ കിഴക്കൻ തീരത്ത്, അതായത് ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഭാഗമായ കിഴക്കൻ തീരത്ത് ഏകദേശം 1750 കിലോമീറ്റർ, അതായത് 1090 മൈൽ വിസ്തൃതിയുള്ള ഒരു പർവ്വത നിരയാണ് ഈ പറഞ്ഞ കിഴക്കൻ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഒഡീഷ, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു നേരത്തെ പറഞ്ഞ പർവ്വത നിരയാണ് നമുക്ക് പറയാൻ സാധിക്കും. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അറ്റത്ത് ഒഡീഷയിലെ മഹാനദി നദിയുടെ വടക്ക് മുതൽ ഉപദ്വീപിന്റെ തെക്കേ അറ്റത്ത് വരെയുള്ള തമിഴ്നാട്ടിലെ വൈഗൈ നദി വരെ വ്യാപിച്ചു കിടക്കുന്ന തുടർച്ചയായ പർവ്വത നിരകളായി മാറുന്ന ഒരു പർവ്വത ഘട്ടം കൂടിയാണ്, അല്ലെങ്കിൽ പർവ്വത നിര തന്നെയാണ് ഇത് എന്ന് പറയാൻ സാധിക്കും. ഇത് നീലഗിരിയിൽ വെച്ചിട്ടാണ് പശ്ചിമഘട്ടവുമായി കിഴക്കൻ ഘട്ടങ്ങൾ ബന്ധിക്കുന്നത്, അല്ലെങ്കിൽ ഇവ തമ്മിലൊരു അടുപ്പം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഇവ തമ്മിൽ പരസ്പരം ബന്ധപ്പെടുന്നത് അല്ലെങ്കിൽ ബന്ധിക്കുന്നത് ഈ പറഞ്ഞ നീലഗിരിയിൽ വെച്ചിട്ടാണ്. ശരാശരി ഉയരം എന്ന് പറയുന്നത് ഏകദേശം 600 മീറ്റർ ആണ്, അതായത് 2000 അടിയാണ്. ഇനി അതിനോടൊപ്പം തന്നെ 1680 മീറ്റർ ഉയരമുള്ള പർവ്വത നിരയാണ് അർമാകൊണ്ട. ഇപ്പൊ ഈ അർമാകൊണ്ടയാണ് ഏറ്റവും വലിയ ഒരു പർവ്വത നിര എന്ന് നമുക്ക് പറയാൻ സാധിക്കും കിഴക്കൻ ഘട്ടത്തിലെ. അപ്പോൾ അർമാകൊണ്ടയെ കുറിച്ചുള്ള വിശേഷങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട് അറിവിന്റെ ലോകത്തിലൂടെ. കിഴക്കൻ ഘട്ടം കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കിയിട്ട് വരാം. ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക, തെലങ്കാന ഇവയൊക്കെയാണ് അല്ലെങ്കിൽ ഈ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു നീണ്ട പർവ്വത നിരയ്ക്ക് പറയുന്ന പേരാണ് കിഴക്കൻ ഘട്ടം എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഉഷ്ണമേഖലാ വനങ്ങളും തണ്ണീർത്തടങ്ങളും ധാരാളമായി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നദികളായ ഗോദാവരി, കൃഷ്ണ, മഹാനദി, കാവേരി തുടങ്ങിയ നിരവധി വറ്റാത്ത നദീതടങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യയിലെ പ്രധാന നദീതടത്തിന്റെ അല്ലെങ്കിൽ നീർത്തടങ്ങളിലൊന്ന് തന്നെയാണ് ഈ പറഞ്ഞ കിഴക്കൻ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിക്ക നദികളും പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ചതിന് ശേഷം കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിലാണ് ഈ പറഞ്ഞ നദികളെല്ലാം പതിക്കുന്നത്. തുടർച്ചയായ പർവ്വതങ്ങൾ താഴ്ന്ന ഉയരമുള്ളതിനാൽ ഇന്ത്യയിലെ കാലാവസ്ഥയിൽ പശ്ചിമഘട്ടത്തെക്കാൾ സ്വാധീനം വളരെ കുറവുള്ള ഒരു പ്രദേശമാണ് കിഴക്കൻ ഘട്ടം. ഇങ്ങനെയൊക്കെയാണെങ്കിലും കിഴക്കൻ തീരപ്രദേശങ്ങളിലേക്ക് മഴ പെയ്യുന്നതിൽ ഈ ഒരു വന അല്ലെങ്കിൽ ഈ ഒരു പർവ്വത നിരയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിനോടൊപ്പം തന്നെ കാലാവസ്ഥ സാധാരണയായി വരേണ്ടതും ഈർപ്പമുള്ളതൊരു കാലാവസ്ഥയാണ് നമുക്ക് ഈ പറഞ്ഞ കിഴക്കൻ ഘട്ടത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ കാണാനായിട്ട് സാധിക്കുക. നിത്യഹരിത വനങ്ങൾ, ഇലപൊഴിയും വനങ്ങൾ, മുള്ളു വനങ്ങൾ എന്നിവയൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ നിരവധി സസ്യ ജന്തുജാലങ്ങളെയും നമുക്ക് ഈ ഒരു പ്രദേശത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ കിഴക്കൻ ഘട്ടത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ കേട്ട ഒരു പേരാണ് അർമാകൊണ്ട എന്ന പേര്. അപ്പൊ ഈ അർമാകൊണ്ട എന്ന് പറയുന്നത് എന്താണ്? കിഴക്കൻ ഘട്ടത്തിന്റെ വടക്കൻ ഭാഗത്തുള്ള ഒരു പർവ്വത ശിഖരമാണ് അർമാകൊണ്ട. അപ്പൊ അർമാകൊണ്ട എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ കേട്ട പശ്ചിമഘട്ടത്തെ പോലെ, പശ്ചിമഘട്ടത്തിന്റെ പേരെന്ന് പറയുന്നത് സഹ്യാദ്രി, വെസ്റ്റേൺ ഗാർഡ്സ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ കിഴക്കൻ ഘട്ടത്തിന്റെ വടക്കൻ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പർവ്വത ശിഖരം അല്ലെങ്കിൽ പർവ്വത ഭാഗം എന്നൊക്കെ പറയാൻ സാധിക്കും, അതാണ് അർമാകൊണ്ട. ഗോദാവരി നദീതടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഇത്. ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലെ അല്ലൂരി ജില്ലയിലെ പതേരു ഗ്രാമത്തിന് വടക്ക് മടുകുളകൊണ്ട ഉപനിരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇത് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്, ആന്ധ്രാപ്രദേശിലെ അല്ലൂരി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങളിൽ ഈ കൊടുമുടിക്ക് മറ്റൊരു പേര് പറയുന്നുണ്ട്. സീതമ്മ കൊണ്ട എന്ന പേര് ഈ കൊടുമുടിക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൊടുമുടി നേരത്തെ പറഞ്ഞ അർമാകൊണ്ട കൊടുമുടി എന്ന് പറയുന്നത് സീതമ്മ കൊണ്ട എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും സീതമ്മ കൊണ്ട എന്ന പേരിൽ അറിയപ്പെടുന്ന കൊടുമുടി നമ്മുടെ ഈസ്റ്റേൺ ഗാർഡ്സിലെ അർമാകൊണ്ടയാണ്. അതൊരിക്കലും നമുക്ക് മാറിപ്പോകരുത്. ഉയരമെന്ന് പറയുന്നത് 1680 meter ആണ്. ഉയരം 1680 meter ആണ്. പ്രാധാന്യം എന്ന് പറയുന്നത് ഏകദേശം 1290 meter ആണ്. ഇനി ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതുമാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ പറഞ്ഞ അർമാകൊണ്ടയ്ക്ക് അല്ലെങ്കിൽ ഒരു മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഭൂപ്രകൃതിയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ ആനമുടി കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ് അർമാകൊണ്ട എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെയധികം സവിശേഷതകളുള്ള രണ്ട് പ്രദേശങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിവിൻ്റെ ലോകത്തിലൂടെ കേട്ടത്. അതായത് ഒന്ന് നമ്മുടെ നേരത്തെ പറഞ്ഞ വെസ്റ്റേൺ ഗാർഡ്സ്. മലയാളികൾക്ക് പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഓരോ മലയാളിക്കും എടുത്തു പറയാതെ തന്നെ അല്ലെങ്കിൽ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് വെസ്റ്റേൺ ഗാർഡ്സിനെ കുറിച്ച് സഹ്യാദ്രി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്, പശ്ചിമഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. നിരവധി ജൈവ വൈവിധ്യം നിറങ്ങളാൽ സമ്പന്നമായ ജൈവ വൈവിധ്യത്താൽ സമ്പന്നമായ ഒരു പ്രദേശമാണ് നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറയുന്നത്. ഇനി ഈസ്റ്റേൺ ഗാർഡ്സിന് നമ്മൾ പറയുന്ന പേരാണ് കിഴക്കൻ ഘട്ടം എന്ന് പറയുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ കൊടുമുടി എന്ന് പറയുന്ന അർമാകൊണ്ടയാണ്. ഈ അർമാകൊണ്ട സീതമ്മ കൊണ്ട എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ശ്രോതാക്കൾ അറിവിൻ്റെ ലോകത്തിലൂടെ കേട്ടത് ഈ വിശേഷങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ കമ്മ്യൂണിറ്റി റേഡിയോ വെൻസികറിൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അറിവിൻ്റെ ലോകത്തിൻ്റെ പേരിൽ നന്ദി, നമസ്കാരം.

0: റേഡിയോ ബെൻസിക്.
1: നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രത്തിന്റെ സാംസ്കാരികവും ജനാധിപത്യപരവുമായ ആദർശങ്ങളിൽ അഭിമാനിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. കർക്കശ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി അവതരിപ്പിച്ച പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പാക് അധീന കശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെയ്ക്കാനുള്ള ശ്രമമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഓഗസ്റ്റ് 1 മുതൽ നവംബർ 30 വരെ രാജ്യത്തുടനീളമുള്ള പഞ്ചസാര വ്യാപാരികൾക്ക് സംഭരണ പരിധി ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. രാഷ്ട്രം വേരുകളിലേക്ക് മടങ്ങുകയാണെന്നും രാജ്യത്തിന്റെ സാംസ്കാരികവും ജനാധിപത്യപരവുമായ ആദർശങ്ങളിൽ അഭിമാനിക്കുന്നതായും രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാഷ്ട്രപതിയായി

0: तथा हम सब नए संकल्प और उत्साह के साथ अपने लक्ष्यों की ओर अग्रसर रहें।
1: രാഷ്ട്രപതി പദവിയിൽ ശ്രീമതി ദ്രൌപദി മുർമു 4 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി പ്രത്യേക പുസ്തക പ്രകാശനം സംഘടിപ്പിച്ചു. ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 5 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. ഈ പദവി ഒരു ബഹുമതിയല്ല, വലിയ ഉത്തരവാദിത്തമായാണ് കാണുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സ്ത്രീകൾ സ്വയം പര്യാപ്തരാകണമെന്നും ഗോത്രവർഗ വിഭാഗങ്ങൾ മുഖ്യധാരയുടെ ഭാഗമാകണമെന്നും ശ്രീമതി മുർമു ആഹ്വാനം ചെയ്തു. പൊതുപരീക്ഷ ക്രമക്കേട് തടയൽ ഭേദഗതി ബിൽ 2026 ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. 2024 നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരികയാണ് ലക്ഷ്യം. കുറ്റക്കാർക്ക് 10 വർഷം തടവ്, 10 കോടി രൂപ വരെ പിഴ, സ്വത്ത് കണ്ടുകെട്ടൽ എന്നിങ്ങനെ കർക്കശ ശിക്ഷയ്ക്ക് ബിൽ ലക്ഷ്യമിടുന്നു. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അതിവേഗ കോടതി സ്ഥാപിക്കണം. 2 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കുക, വിചാരണ 3 മാസത്തിനുള്ളിൽ തീർക്കുക എന്നീ വ്യവസ്ഥകളും ബില്ലിൽ ഉണ്ട്. വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് പൊതുപരീക്ഷകളിലെ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിലൂടെ വെളിവാകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയെ ദോഷമായി ബാധിക്കുന്ന ഒന്നിനോടും വിട്ടുവീഴ്ചയില്ലെന്ന പ്രധാനമന്ത്രിയുടെ ദൃഢനിശ്ചയം ബില്ലിന് പിന്നിലുണ്ടെന്ന് അദ്ദേഹം ചർച്ചയിൽ വ്യക്തമാക്കി.
2: In 2024, this bill was brought in to reassure the students that their future is safe. So we learned from the experience of the 2024 Act and the subsequent sequence of events, like any responsible government should do. And therefore, this amendment is being brought in to make the law more stringent, A, and to ensure speedy justice, so that the credibility of all these exams gets enhanced and gets reinstated.
1: പുതിയ ബിൽ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണെന്ന് കോൺഗ്രസിലെ ഗൌരവ് ഗൊഗോയ് കുറ്റപ്പെടുത്തി. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ നിർത്തിവച്ച സഭ ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും ചേർന്നപ്പോൾ കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ വികസന ഭേദഗതി ബിൽ 2026 അവതരിപ്പിച്ചു. ഈ സമയം വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ഉന്നയിച്ച് പ്രതിപക്ഷം ബഹളമുയർത്തി. തുടർന്ന് ഉപാധ്യക്ഷൻ ഹരിവംശ് സഭാ നടപടികൾ അവസാനിപ്പിക്കുകയായിരുന്നു. വി ബി ജി റാംജി പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപ വകയിരുത്തിയതായി കേന്ദ്ര സർക്കാർ. രാജ്യത്തെ ഏതെങ്കിലും ഗ്രാമീണ തൊഴിൽ പദ്ധതിക്കായി ബജറ്റിൽ അനുവദിക്കുന്ന ഏറ്റവും ഉയർന്ന തുകയാണിതെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ലോക്സഭയിൽ രേഖാമൂലമുള്ള മറുപടിയിൽ വ്യക്തമാക്കി. 10-ന്റെയും 20-ന്റെയും പ്ലാസ്റ്റിക് കറൻസി നോട്ടുകൾ പുറത്തിറക്കാനുള്ള റിസർവ് ബാങ്ക് ശുപാർശയ്ക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം. പരീക്ഷണാടിസ്ഥാനത്തിലാണ് പ്ലാസ്റ്റിക് നോട്ടുകൾ ഇറക്കുന്നത്. പ്ലാസ്റ്റിക് കറൻസിക്കൊപ്പം കടലാസ് നോട്ടുകളും ലഭ്യമാകുമെന്നും കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി ലോക്സഭയെ അറിയിച്ചു. നീറ്റ് പ്രതിഷേധത്തിൽ പങ്കെടുത്ത 18 വയസ്സിൽ താഴെയുള്ളവരും ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരുമായ വിദ്യാർത്ഥികളെ വിട്ടയക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം. രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക് ഡിജിറ്റൽ തെളിവുകൾ സംരക്ഷിക്കാനും കോടതി ആവശ്യപ്പെട്ടു. പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കവേ വിദ്യാർത്ഥികൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റെന്ന പരാതികളിൽ നിഷ്പക്ഷവും സ്വതന്ത്രവുമായ അന്വേഷണം ആവശ്യമാണെന്നും കോടതി നിരീക്ഷിച്ചു. ആരോപണങ്ങളിൽ ഡൽഹി, മഹാരാഷ്ട്ര, ബീഹാർ, കേരളം, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരിൽ നിന്നും കോടതി മറുപടി ആവശ്യപ്പെട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേരളത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് നൽകിയ കത്ത് തുടർ നടപടികൾക്കായി ആഭ്യന്തരവകുപ്പിന് കൈമാറിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഡൽഹി സമരത്തിന് പിന്തുണ നൽകി ഒത്തുചേർന്നവർക്കെതിരെ വ്യാപകമായി കേസെടുത്തത് ഔചിത്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഓഗസ്റ്റ് 1 മുതൽ നവംബർ 30 വരെ രാജ്യത്തുടനീളമുള്ള പഞ്ചസാര വ്യാപാരികൾക്ക് സംഭരണ പരിധി ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം. പൂഴ്ത്തിവയ്പ് തടയുക, ന്യായവിലയും പഞ്ചസാര ലഭ്യതയും ഉറപ്പാക്കുക എന്നിവയാണ് ലക്ഷ്യമിടുന്നതെന്ന് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. എല്ലാ വ്യാപാരികളും കൈവശമുള്ള പഞ്ചസാരയുടെ സ്റ്റോക്ക് വിവരങ്ങൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ഓൺലൈൻ പോർട്ടലിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അസമിലെ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. അസം സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എല്ലാവരും സുരക്ഷിതരായിരിക്കണമെന്നും അദ്ദേഹം

0: പറഞ്ഞു. കേരളത്തിൽ ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടലിൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ പുലർച്ചെ 5:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ചു. ദേശീയപാതാ നിർമ്മാണത്തെ അടക്കം ഇത് ബാധിക്കുന്നതായി കത്തിൽ പറയുന്നു. ഈ മാസം 9 തമിഴ്നാട് സർക്കാർ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഒഡേസ തുറമുഖത്ത് വച്ച് MV AGN രാഗ്നാർ എന്ന കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തിൽ കാണാതായ 2 ഇന്ത്യൻ പൌരന്മാർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. കപ്പലിലുണ്ടായിരുന്ന മറ്റു 2 ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്നും പ്രാദേശിക ഭരണകൂടവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പാകിസ്ഥാൻ കൈവശം വച്ചിരിക്കുന്ന ജമ്മുകശ്മീർ മേഖലയിൽ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: इस मसले पर भारत का पक्ष साफ और निरंतर रहा है. जम्मू कश्मीर लद्दाख जो कि केंद्र शासित प्रदेश हैं, उनका पूरा भूभाग भारत का अभिन्न और अविच्छेद्य अंग है. वहां चल रहे लीपा पोती वाले इलेक्शन, पाकिस्तान द्वारा जम्मू कश्मीर का अपने अवैध कब्जा और वहां के लोगों का मानव अधिकार का हनन कुछ छिपाने का प्रयास है.
0: ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസ് നീന്തലിൽ 100 മീറ്റർ ബാക്ക് സ്ട്രോക്കിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിയിലെത്തി. അതേസമയം സജൻ പ്രകാശ് പരാജയപ്പെട്ടു. പുരുഷന്മാരുടെ 400 മീറ്റർ ഓട്ടത്തിൽ വിശാൽ ടി കെ സെമിയിൽ കടന്നു. ബോക്സിംഗ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ ഇന്ന് 5 ഇന്ത്യൻ താരങ്ങൾ മാറ്റുരയ്ക്കും. നിലവിൽ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. ചൈനയിൽ നടക്കുന്ന ISSF ഷൂട്ടിംഗ് ലോകകപ്പ് മത്സരത്തിൽ 10 മീറ്റർ എയർ റൈഫിൾ മിക്സഡ് ടീമിനത്തിൽ ഇന്ത്യയുടെ സോനം ഉത്തംമസ്കറും ഹിമാൻഷു ധില്ലനും വെങ്കല മെഡൽ നേടി. ചൈനയുടെ 1-ഉം 2-ഉം ടീമുകൾ സ്വർണവും വെള്ളിയും നേടി. ഇതോടെ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് 1 സ്വർണം ഉൾപ്പെടെ 4 മെഡലുകൾ ലഭിച്ചു. രാഷ്ട്രത്തിന്റെ സാംസ്കാരികവും ജനാധിപത്യപരവുമായ ആദർശങ്ങളിൽ അഭിമാനിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. കർക്കശ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി അവതരിപ്പിച്ച പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പാക് അധീന കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെക്കാനുള്ള ശ്രമമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഓഗസ്റ്റ് 1 മുതൽ നവംബർ 30 വരെ രാജ്യത്തുടനീളമുള്ള പഞ്ചസാര വ്യാപാരികൾക്ക് സംഭരണ പരിധി ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: T26 New Kia Seros segment le ethom megacha family car 5-star BN gap suraksha low floor access vishalamaya second row rear ventilated seatukal 80+ smart featureukal
3: ee odathile sondamaku oru pudhiya Kia Seros udan thottadutha Kia showroom sandarshikku.
4: Kia, movement that inspires.
5: Radio Pensigar. Radio Pensigar 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ പോണി. അതുപോലെ ലിസണേഴ്സ് ലോഞ്ചിൻ്റെ സമയമായി. നമ്മൾ ലിസണേഴ്സ് ലോഞ്ചിലോട്ട് കടക്കുകയാണ്. ലിസണേഴ്സ് ലോഞ്ച് ഒരു തത്സമയ ഫോണിൻ പരിപാടിയാണ്, ലൈവ് ഫോണിൻ പരിപാടിയാണ്, ഒരു സായാഹ്ന പരിപാടിയാണ്. പാട്ടുകളും കുറച്ച് സംസാരമൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു പരിപാടിയാണ് ലിസണേഴ്സ് ലോഞ്ച്. അപ്പോൾ നിങ്ങളോടൊപ്പം ഉള്ളത് ബോണി. അപ്പോൾ വിളിക്കേണ്ട നമ്പർ അറിയാം, സ്ഥലം കേൾക്കുന്നവർക്കറിയാം, എന്നാലും പുതിയതായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി, ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്. വിളിക്കേണ്ട നമ്പർ 0474-291-111 0474-291-111. ഇതാണ് വിളിക്കേണ്ട നമ്പർ. അപ്പോൾ ഇതൊരു തത്സമയ ഫോണിൻ പരിപാടിയാണ്. വളരെ റിലാക്സ് ചെയ്ത് സായാഹ്നത്തിൽ നമുക്കിങ്ങനെ ഒരു ചാരിത സീരിയലൊക്കെ കിടന്നിട്ട് ഇങ്ങനെ കേൾക്കാൻ പറ്റിയൊരു പരിപാടിയാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം സംസാരിക്കും, അതിനോടൊപ്പം നല്ല പാട്ടുകളും കേൾപ്പിക്കുന്നതാണ്. പാട്ടുകളെന്ന് പറയുമ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാട്ടുകളാണ്, അതായിരിക്കും പ്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ശ്രോതാക്കൾ പാട്ടുകൾ ആലോചിച്ച് മെനക്കെടണ്ട, സമയം കളയണ്ട, വിളിച്ചാൽ മതി. നമ്മൾ ഈ പരിപാടിയിൽ എന്തെങ്കിലും വിഷയം കാണും, ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് വിളിച്ചാൽ മതി. ലഘുവായിട്ട് സംസാരിക്കുക, ഒരു ഒരു എന്താ പറയുക, ഒരു 2 മിനിറ്റിലൊക്കെ സംസാരിക്കുക. ഒരു സെക്കൻഡ്, ഞാൻ ആ കോളൊന്നെടുത്തിട്ട് വരാം.

0: അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വിഷയം ഞാനൊന്ന് പറഞ്ഞേക്കാം. ഇന്ന് എന്താ പറയുക, നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. പൊതുവേ നമ്മൾ വാർത്തകളിൽ ഇപ്പോൾ കാണുന്ന ചില കാര്യങ്ങൾ വളരെ ഞെട്ടിക്കുന്നതാണ്. അതായത് ഈ അധ്യാപകരുടെ ഒരു പോക്ക്. അധ്യാപകർ നമ്മുടെ മുന്നിൽ പണ്ട് വെള്ളയും വെള്ള ഷർട്ടും വെള്ള മുണ്ടുമൊക്കെ ഉടുത്ത് കുടയൊക്കെ കുത്തി വരുന്ന ഒരു അധ്യാപകരുടെ ചിത്രമൊക്കെ പഴയ ആൾക്കാർക്ക് കാണും മനസ്സിൽ. അവർ സമൂഹത്തിന് മാതൃകയാണ്, ഒരു നന്മയുടെ പ്രതീകമൊക്കെയാണ്, എല്ലാത്തിനും മുൻപന്തിയിൽ നിൽക്കുന്ന അധ്യാപകരാണ്, എല്ലാത്തിലും നമ്മുടെ ഒരു സമൂഹത്തിലെ എല്ലാ കാര്യത്തിനും മുൻപന്തിയിൽ നിൽക്കുന്ന അധ്യാപകരാണ്. ആ അധ്യാപകർക്ക് ഇന്ന് എന്ത് പറ്റി എന്നുള്ളൊരു നമ്മളിങ്ങനെ ചോദിക്കുകയാണ് പരസ്പരം. അപ്പോൾ ആ ഒരു ചോദ്യം ഞാൻ ശ്രോതാക്കളോടും ചോദിക്കുകയാണ്. ലഹരി മാഫിയയിലെ കണ്ണികളാകുന്ന അധ്യാപകരാണ് ഇപ്പോൾ നമ്മളിവിടെ വാർത്തകളിലൂടെ ഇപ്പോൾ രണ്ടുമൂന്ന് കുറച്ച് ദിവസമായിട്ട് കാണുന്നത്. ഒരാളായി അടുത്ത ആളായി അങ്ങനെ കണ്ണികൾ പോലെ ഓരോരുത്തരിങ്ങനെ ഓരോ പേരുകൾ ഇങ്ങനെ പുറത്തോട്ട് വരിക. ഞാൻ പേരുകളിലോട്ട് കിടക്കണോ വേണ്ടതെന്ന് എനിക്കറിയില്ല, എന്നാലും ഇങ്ങനെ കുറേ പേരുകൾ നമ്മുടെ മുന്നിലോട്ട് വരികയാണ്. അപ്പോൾ മൂന്ന് അധ്യാപകരോ മറ്റോ ആയിപ്പോൾ അങ്ങനെ അറസ്റ്റിലായി. അത് ലഹരി മാഫിയയുടെ കണ്ണികളാകുന്നു, അല്ലെങ്കിൽ ലഹരി വിൽപ്പന നടത്തുന്നു അധ്യാപകർ. അപ്പോൾ അതാണ് ഇന്നത്തെ വിഷയം, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം. ഇപ്പം ഞാൻ ആദ്യത്തെ ഒരു കോളിലോട്ട് കിടക്കുകയാണ്. ഇന്നത്തെ ഫസ്റ്റ് കോളിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ കോൾ എടുക്കാം. എന്നിട്ട് ഞാൻ പാട്ട് പ്ലേ ചെയ്യും, ആ സമയത്ത് ശ്രോതാക്കൾ വിളിക്കുക. ഇപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് കോളുകൾ വരുന്നുണ്ട്, അവരും ഒന്ന് ആ പാട്ട് സമയത്ത് വിളിക്കുക. ഓക്കെ, അപ്പം ഞാൻ അടുത്ത പാട്ട് കഴിഞ്ഞിട്ട് അടുത്ത കോൾ നിങ്ങളുടെ ആയിരിക്കും.
1: ഹലോ ഹലോ പറയൂ. അധ്യാപകർക്ക് ഇത് എന്ത് പറ്റി, ലഹരി മാഫിയയിലെ കണ്ണികളാകുന്ന അധ്യാപകർ, ഇതാണ് ഇന്നത്തെ ഒരു വിഷയം അല്ലെ. നമ്മളിപ്പം പൊതുവെ അധ്യാപകരെ പിടിക്കപ്പെടുകയാണ് ലഹരി മാഫിയയിലെ കണ്ണികളായിട്ട്. അതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ എന്തോ എനിക്കൊന്ന് രഞ്ജിനി അല്ലേ, ആ രഞ്ജിനി, ഇപ്പൊ എനിക്കൊന്ന് പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ ഉല്ലസിച്ചിരിക്കുമ്പോഴാണ് അല്ലെ ഞാൻ കോള് കണക്ട് ചെയ്തത്. അപ്പൊ ആ ഞെട്ടലിലാന്ന് തോന്നുന്നു. അപ്പൊ ചേട്ടന് ഞാനീ നെറ്റ് സാർ എന്താണ് ഇന്നത്തെ വിഷയം എന്ന് ചാടി ചോദിച്ചതാന്ന് തോന്നുന്നു. ഓക്കെ, എന്താണ് എന്താണ് രഞ്ജിത ഇതിനെ കുറിച്ച് പറയുന്നോ അതോ പാട്ട് പാടുന്നു? പാട്ട് പാടാനായിട്ട് നിൽക്കാന്ന് തോന്നുന്നു. ഏ എന്താണ്, അറിയത്തില്ല. ഓക്കെ, എന്താണ് രഞ്ജിനി പറയാൻ വന്നത്? എന്തോ പറയാൻ വന്നത്. ആ ഓക്കെ ഓക്കെ ഓക്കെ, വേറെ എന്തെങ്കിലും പറയുന്നോ രഞ്ജിത്? അപ്പൊ നമുക്ക് പാട്ടിലോട്ട് കിടക്കാം അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ അടുത്ത ആദ്യത്തെ ഗാനത്തിലോട്ട് കിടക്കുകയാണ്. ആ സമയത്ത് ശ്രോതാക്കൾ വിളിക്കുക, ഞാൻ കോളുകൾ കണക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, സ്വപ്നത്തിൽ.

0: ഈ ഓണം മാറ്റിവെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
1: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
0: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
1: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
0: ട്രോളി ബാഗുകൾ,
1: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
0: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
1: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ.
0: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
0: 9847198471.
1: ഈ കർക്കിടകത്തിൽ ശരീരബലവും രോഗപ്രതിരോധ ശേഷിയും നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രിയിലൂടെ വീണ്ടെടുക്കാം.
0: ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ആകർഷകമായ ഡിസ്കൗണ്ടുകളോടെ പ്രത്യേക കർക്കിടക ചികിത്സാ പാക്കേജുകൾ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു.
1: 5 ദിവസത്തെ പാക്കേജ് വെറും 6,499 രൂപയ്ക്ക്,
0: 7 ദിവസത്തെ പാക്കേജ് 8,999 രൂപയ്ക്ക്,
1: 10 ദിവസത്തെ പാക്കേജ് 12,499 രൂപയ്ക്ക്,
0: 14 ദിവസത്തെ പാക്കേജ് 17,999 രൂപയ്ക്ക്.
1: ഓർത്തോപെഡിക്, ന്യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, പ്രസവാനന്തര ചികിത്സകൾ, വെയിറ്റ് ലോസ്, സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ എന്നിവയും ഹെൽത്ത് ഇൻഷുറൻസ് സൗകര്യവും ലഭ്യമാണ്.
0: ആരോഗ്യപൂർണമായ ഒരു കർക്കിടകത്തിനായി ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക
0: 8855330180129520477. ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര PO, കൊല്ലം.
2: ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
3: അതോ സെലക്ഷന്റെ, ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ, ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
4: ഓക്കെ, അപ്പോൾ ലിസണേഴ്സ് ലോഞ്ച് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മെയ് മാസ പുലരിയിൽ എന്ന് പറയുന്ന സിനിമയിലെ ഗാനമാണ്. ചില പാട്ടുകൾ നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും മാടി വിളിക്കും, അങ്ങനെ അത്തരത്തിലുള്ള ഒരു ഗാനമാണിത്. ഈ സിനിമയിലെ ഗാനങ്ങളെല്ലാം നല്ലതാണ്. അപ്പോൾ ഇത് ഈ പാട്ട് അതിമനോഹരമാണ്. എപ്പോഴും നമ്മൾ എല്ലപ്പോഴും ഒക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഗാനമാണ് ഇത്. രവീന്ദ്രന്റെ സംഗീതമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഭാസ്കരൻ്റെ വരികൾ, കെ.എസ്. ചിത്ര ആലപിച്ച ഗാനം എനിക്കൊന്ന് പലർക്കും ഒരു ഇഷ്ടഗാനമാണ്. നമുക്ക് അടുത്തൊരു കോളിലോട്ട് കിടക്കാം. ഹലോ, നമസ്കാരം.
5: ഹലോ, നമസ്കാരം. എന്റെ പേര് സുഭാഷ്.
4: സുഭാഷ്, പറഞ്ഞോളൂ സുഭാഷ്.
5: ഇന്നത്തെ ഈ വിഷയം
4: കേട്ടോണ്ടെടുക്കുക വിഷയമാണ്. നമ്മള് കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണമല്ലോ. വളരെ ഇപ്പൊ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ്.
5: അതുകൊണ്ടാണ് എടുത്തത്. കാരണം നമ്മളൊക്കെ വിദ്യാഭ്യാസം കഴിഞ്ഞു, നമ്മള് ഫെയിലായി, പാസ്സായവരൊക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ കുഞ്ഞുങ്ങളെ അറിവ് പറഞ്ഞു കൊടുക്കേണ്ടവരിങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ചെയ്യണം സാറേ. അതിനൊരു മറുപടിയാണ്.
4: അറിവ് പകർന്നു കൊടുക്കുക മാത്രമല്ല, പണ്ട് ഈ അധ്യാപകർ ഒരു മാതൃകാ വ്യക്തികളായിരുന്നു സമൂഹത്തിൽ. ഇവരെ വളരെ എല്ലാരും ബഹുമാനത്തോടെ കണ്ടിരുന്നു. ഇന്ന് ഇന്ന് ഇന്ന് അവർക്കും മാറ്റം സംഭവിച്ചു. എന്ന് വെച്ചാൽ സമൂഹം ഇന്ന് പണത്തിന്റെ പുറകെ ഓടുമ്പോൾ അവരും മനസ്സിലാക്കി പണമാണ് വലുത് എന്നുള്ള രീതിയിൽ എങ്ങനെയും പണം സമ്പാദിക്കുക എന്നൊക്കെ ഉള്ള അല്ലേ.
5: ആവശ്യത്തിന് പണം കിട്ടുന്നുണ്ടല്ലോ.
4: സമഗ്ര ശിക്ഷ കേരള സംസ്ഥാന പ്രോജക്ട് ഓഫീസർ മറ്റോ ആയിരുന്നു ഒരു അധ്യാപിക. ഞാൻ പേര് എടുത്ത് പറയുന്നില്ല, വെറുതെ പേര് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ.
5: അവരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ
4: അതൊരു നമ്മളിപ്പോ കാണുന്ന സമൂഹത്തിന്റെ പോക്കിനനുസരിച്ച് അധ്യാപകരും നീങ്ങുന്നു എന്നുള്ളതാണ്. പണമാണ് വലുത്, എങ്ങനെയും പണം സമ്പാദിക്കുക, വലിയ ഒരു കണ്ണിയായിട്ടൊക്കെ മാറുക അല്ലെ ലഹരിയുടെ.
5: നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നമ്മൾ പറഞ്ഞു വിടുമ്പോ ഇപ്പൊ നമ്മൾ കൂടെ ഇരുന്ന് പഠിപ്പിക്കേണ്ട അല്ല, കൂടെ ഇരിക്കേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ ഗതി. കാരണം അവര് വീട്ടിൽ വന്നാലും അവര് മറ്റേ പഠിക്കുക പഠനത്തിൽ അവർ റൂമ് അല്ല റൂമിൽ കയറി കഥകളിച്ചിരുന്നാലേ അവരെ ശ്രദ്ധിക്ക, അവര് അവര് തുറക്കത്തില്ല. കാരണം അവര് വേറെ സാറ് പറഞ്ഞു വിട്ട കാര്യമല്ലേ പഠിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് വല്ല പറയാമോ? ഇത് ഇനി വേറൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാനെ പഠിക്കുന്ന സമയത്ത് 85 എന്നെ പഠിപ്പിച്ച സാറ് വേണ്ടി ഞാൻ മദ്യപിച്ചിട്ടുണ്ട്. അത് വേറൊരു പോക്ക്. അതെന്ന് പറഞ്ഞാൽ അന്ന് ഇതൊന്നും ഇല്ലല്ലോ. ഏതാ, ഞാന് ഞങ്ങള് പഴനി യാത്ര ചെയ്യുമ്പോൾ പഴനി വെച്ച് പുള്ളിയെ കണ്ടപ്പോൾ ഞങ്ങൾ ലോഡ്ജ് റൂം എടുത്ത്. അപ്പോൾ എന്റെ സുഭാഷെ ഗുരുവായൂർ ഇന്ന ലോഡ്ജ് റൂം എടുക്കണം, ഇവിടെ വരിക. ഞങ്ങൾ ചീട്ട് കളിക്കും, മദ്യം വെച്ച് എനിക്ക് സാറ് വിളിച്ചതെന്ന് ഞാൻ സാറിന് ഞങ്ങൾ ഒന്നിച്ച് കേസ് അയക്കാം. പക്ഷെ അതല്ല ഇപ്പോഴത്തെ കേസ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എം ഡി എം എ കഞ്ചാവ് ഇങ്ങനെയുള്ള കാര്യങ്ങളില്ല സാറേ. ഏത് അതല്ലേ ഇപ്പോഴത്തെ
2: മാരകമായ എന്താ ഒരു തലമുറയെ നശിപ്പിക്കാൻ കഴിയുന്ന രാസവസ്തുക്കളാണ് അവരുടെ. അവര് എന്താ കാറ് മേടിക്കാനോ വളരെ ആഡംബര ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇങ്ങനെയുള്ള ലഹരി എങ്കിൽ ലഹരി എന്ന് പറഞ്ഞ് കച്ചവടത്തിലോട്ട് എടുത്ത് ചാടിയാണ്, അല്ലെങ്കിൽ ശൃംഖലയുടെ ഒരു ഭാഗമല്ല കണ്ണി ആവുകയാണ്. അവർക്ക് സമൂഹത്തില് ഒരു പേരും പ്രശസ്തിയൊക്കെ വേണം. ഞങ്ങള് നല്ല രീതിയിൽ സമൂഹത്തിന്റെ ധാരണ സമൂഹത്തിന്റെ ധാരണ ഏതാണ്
5: ഈ സ്കൂള് ഈ അധ്യാപകർ ചെയ്യൂ.
2: അതെ അതെ അതെ.
5: അവർക്ക് പൈസ കിട്ടാൻ വേണ്ടി മൊബൈലിൽ കൂടെ എല്ലാം ചെയ്യും, ഈ കാര്യങ്ങളെല്ലാം നടക്കും. അപ്പൊ ഈ കുഞ്ഞുങ്ങളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവരെ ഇതിനകത്ത് ചാടും. അവരെ അവരെ ഒളിപ്പിക്കാൻ വേണ്ടി അവരെ ചെയ്യും. അത് അധ്യാപകരെ എല്ലാ എല്ലാവരും ഒന്നല്ല, നല്ല അധ്യാപകരുണ്ട്. എന്നെ പഠിപ്പിച്ച ഒരുപാട് നല്ല
2: അധ്യാപകരുണ്ട്.
5: ഏത് നല്ല അധ്യാപകരെന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പോഴും കാണുമ്പോൾ നമ്മൾ ആ രീതിയിലാണ് നിൽക്കുന്നത്. ഏതാ നല്ല അധ്യാപകരുണ്ട്, നല്ല അധ്യാപകരുണ്ട്. പക്ഷെ അവരുടെ വില കളയാനുള്ള അധ്യാപകരാ ഇപ്പൊ വന്നിരുന്നത്. ഇപ്പോഴും ഉണ്ട് നല്ല അധ്യാപകര്, നമ്മളൊന്നും പറയുന്നില്ല. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ചില കീടങ്ങൾ കയറി വന്നത് അതാണ് സാറേ. ഈ ആ കുഞ്ഞുങ്ങളുടെ ഭാവിയല്ലേ നശിക്കുന്നത്. എല്ലാവരും ഒന്ന് ചിന്തിക്കുക, അധ്യാപകരും ഇപ്പൊ ചെയ്തവരും ഇനി ചെയ്യാൻ താല്പര്യമുള്ളവരും എല്ലാവരും ഒന്ന് ആലോചിക്കുക. അവർക്കും മക്കളുണ്ട് എന്നുള്ള ഒരു ചിന്തയിൽ പോയാൽ നല്ല രീതിയിൽ നമ്മുടെ ഈ ലോകം പോകും. ഇല്ല
2: സാറേ.
5: ഓക്കെ.
2: അപ്പൊ എന്തായാലും ഇങ്ങനെ ഇങ്ങനെ പ്രതികരണം ഉണ്ടാവണം. എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ പ്രതികരിക്കുമ്പോഴാണ് ഓക്കെ. അപ്പോൾ നമ്മള് അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. ഹലോ.
6: ഞാൻ
2: സംസാരിച്ചോ?
6: ആ ഞാൻ നമ്മൾ പറഞ്ഞത് ഞാൻ നേരത്തെ സംസാരിച്ചത് തന്നെ. കാരണം നമുക്ക് നേരത്തെ ഇന്നിപ്പോ ന്യൂസിൽ കണ്ടപ്പോ വേറൊരു ടീച്ചറെ
2: മൂന്നാമത് ടീച്ചറും കൂടെ വന്നു, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഈ വിഷയം എടുത്തോട്ട് കടന്നു.
6: ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നാളെ ഈ അടുത്ത ജനറേഷൻ എങ്ങോട്ട് പോകും, എന്ത് ചെയ്യും എന്നുള്ള പേടിയാ.
2: അപ്പോഴേ
6: ആ അവസരങ്ങളിൽ ഇത് ഈ കുട്ടികൾക്കായിരിക്കും ഇവർ വിൽക്കുന്നത്, ഈ അധ്യാപികമാര്. അല്ല വെളിയിൽ ഇവര് കൊണ്ടുപോകാൻ സാധ്യതയില്ല, കുട്ടികളെ കൊടുത്ത് ചീത്തയാക്കി. അപ്പൊ ഇവര് പഠിപ്പിച്ചാൽ എത്ര നന്നാവും, എന്തായിരിക്കും ഗതി. ഇവരെയൊക്കെ എന്തായാലും കേസ് വന്നു കഴിയുമ്പോഴത്തേക്ക് ശിക്ഷ കിട്ടുന്നുണ്ട്. ഇന്നും തന്നെയൊക്കെ രണ്ട് ഇതിന്റെ ശിക്ഷകൾ ഇങ്ങനെ കൊടുക്കുന്നതിന്റെ കൊള്ളാം, കുഴപ്പമില്ല. അത് എത്രയെന്നും പറഞ്ഞാൽ എത്ര ഒന്നിന് പെരുകി പെരുകി വരെയാണ്, ഇവിടെ നോക്കിയാലും ഇത് തന്നെ. അത് സമൂഹത്തിന്റെ വല്ലാത്തൊരു വിഷയം. അത് എല്ലാരും വീട്ടുകാരും നാട്ടുകാരും രക്ഷിതാക്കളും എല്ലാരും ഇറങ്ങിയാലേ ഇത്
2: ശരിയാവത്തുള്ളൂ.
6: അല്ലാതെ ഒരു വിഭാഗം പോലീസ് മാത്രം ഇറങ്ങിയോണ്ടൊന്നും വലിയ കാര്യമില്ല.
2: എന്താണ് താങ്കള് ഈ ഇപ്പോഴത്തെ അധ്യാപകരിൽ കാണുന്ന മാറ്റം, അല്ലെങ്കിൽ താങ്കൾ എന്താ കണ്ട അധ്യാപകരുമായിട്ട് കാണുന്ന മാറ്റം, പ്രകടമായി കാണുന്ന മാറ്റം? ഞാൻ വളരെ ആഴത്തിൽ പോകണമെന്നല്ല.
6: ഞങ്ങളൊക്കെ പഠിപ്പിച്ച അധ്യാപകർ എന്ന് പറഞ്ഞാൽ അവര് അധ്യാപകർ തന്നെയായിരുന്നു. അവരെ കാണുമ്പോൾ നമുക്ക് ഗുരു ഗുരു ഗുരു ഗുരുതുല്യമായ ഒരു ബഹുമാനവും മറ്റുള്ള ഇതൊക്കെ ഇട്ട. ഇന്നത്തെ അധ്യാപകരും കുട്ടികളും തമ്മിൽ ഒരു ബന്ധവും ഇല്ല, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വാടാ പോടാ തന്നെ.
2: അവര്
6: ഭയങ്കര
2: സ്മാർട്ട്. ഞാൻ അതിനെയൊന്നും നമ്മൾ ഇന്ന് മാറുന്ന കാലത്തിനനുസരിച്ച് അധ്യാപകരുടെ എന്താ പറയാ, നമ്മൾ നമ്മൾ അമിതമായിട്ട് ചിലപ്പോൾ ഭയങ്കര ഭയത്തോടെയും അല്ലെങ്കിൽ ബഹുമാനത്തോടെ ഒക്കെ കണ്ടിരുന്നു. ഇന്ന് ഇന്ന് അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പക്ഷെ ഇവരെ ഇവരൊരു എന്താ പറയാ, ഈ വരും തലമുറയെ നശിപ്പിക്കുന്ന ചില പ്രവണതകൾ, ആ ചില നിലപാടുകൾ ഇവരുടെ വരുമ്പോഴാണ് നമ്മൾ അത് വളരെ ഞെട്ടലോടെയാണ് കാണുന്നത്.
6: അതുപോലെ ഒരുപാട് കേസ്. ഇത് മാത്രമല്ല, പിന്നെ ജാതീയമായിട്ട് ചില പുള്ള കുട്ടികളുടെ അപമാനിക്കുന്നുണ്ട് ഈ ചില അധ്യാപകർ,
2: അങ്ങനെയൊക്കെയുള്ള
6: കേസുകളും നടക്കുന്നുണ്ട്.
2: താങ്കൾ അത് പറഞ്ഞപ്പോഴാണ് താങ്കൾ ഇപ്പൊ എന്റെ അടുത്ത് ഫോൺ എടുത്തപ്പോ ചോദിച്ചത് സലീം കുമാറിന്റെ അല്ലെ പിതാവിനെ കുറിച്ചാണ്.
6: അപ്പൊ
2: അദ്ദേഹം അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു അല്ലെ
6: അന്ന് പറഞ്ഞ. പിന്നെ സാർ പറഞ്ഞിട്ടിരുന്ന എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അത് ഞാൻ
2: കേട്ടായിരുന്നു. അദ്ദേഹം അങ്ങനെ ഒരു അങ്ങനെ ജാതീയ ചിന്തയെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ മകന് ഒരു എന്താ പറയാ അങ്ങനെ വളർത്തി, അതായത് ഒരു ജാതീയ ചിന്തയിൽ പെടലും, അതുകൊണ്ട് പേര് തന്നെ സലീം കുമാർ, അതായത് ജാതി മതവും തിരിച്ചറിയാൻ പറ്റാതെ അതൊരു നാമം അദ്ദേഹത്തിന് മകന് നൽകിക്കൊണ്ട് അല്ലേ. ഞാൻ അതാണ് എനിക്ക് ഞാൻ ആ പരിപാടിയിലും ഞാൻ അത് പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് പേര് ചോദിച്ചപ്പോ എന്റെ മനസ്സിലോട്ട് വന്നില്ലെങ്കിലും
6: പേര് വന്നപ്പോ എനിക്ക് പെട്ടെന്ന് ഞെട്ടല് സംശയം വന്നു, കൺഫ്യൂഷൻ വന്നു. ഞാൻ പറഞ്ഞു
2: കുമാർ ആർ ഋഷ എന്നോ അങ്ങനെ എന്താണ്ടല്ലേ പേര്, കൃഷ അല്ലേ, കുമാർ ആർ കൃഷ അല്ലേ, അങ്ങനെ ഉണ്ടല്ലേ. അങ്ങനെയാണോ പേര്, എനിക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്യണം.
6: എഴുത്തുകാരനാണ്, ഒരു എഴുത്തുകാരനാണ്. ജാതി മത ചിന്തകൾക്കെതിരെ പണ്ടും ഈ എഴുതുന്ന മലബാറിലെ ഒരു മനുഷ്യനാണ്, മലബാറിൽ ഉണ്ടായിരുന്ന ആളാണ്. എനിക്ക് അത്രയൊക്കെ അറിയത്തുള്ളൂ, കൂടുതൽ അതിനെ പറ്റി അറിയത്തില്ല.
2: ഞാനിങ്ങനെ വായിച്ചതാ, ഞാനന്ന് വായിച്ചത് നോട്ട് ചെയ്ത് ഞാൻ അന്നത്തെ പരിപാടി പറയുകയും ചെയ്തു. അപ്പൊ ഞാൻ പെട്ടെന്ന്
6: പറഞ്ഞു, സാറ് പറഞ്ഞു സാറിനോട് പറ്റി ഇഷ്ടമുള്ള ഒരാളായിരുന്നില്ലേ.
2: അല്ല, ഞാൻ പുള്ളിയുടെ പുള്ളി നല്ലൊരു സംവിധായകനും ഒക്കെ ആയിരുന്നു അല്ലെ, കറുത്ത ജൂതൻ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് പടങ്ങളൊക്കെ എടുത്തിരുന്നു ഞാൻ. അത് പരിപാടി പറഞ്ഞില്ലെങ്കിലും ഒരു ഹാസ്യ നടനേക്കാൾ ഉപരി ഒരു എന്താ പറയാ ക്യാരക്ടർ റോളിലോട്ടൊക്കെ കടന്നു വന്ന
6: വ്യക്തിയാണ്.
2: അപ്പം ഒട്ടേറെ നല്ല സിനിമകളിലും, പ്രത്യേകിച്ച് അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം നമ്മളൊരു തമാശ നടനായിട്ട് നമ്മൾ കണ്ടു വന്നപ്പോൾ വ്യത്യസ്തമായ നല്ല അവാർഡുകളും ഒക്കെ മേടിച്ചു ദേശീയ തലത്തിലൊക്കെ. അപ്പോൾ താങ്കൾ അത് ഫോൺ എടുത്തപ്പോൾ ചോദിച്ചപ്പോൾ എനിക്ക് നല്ല സന്തോഷം, അത് കേട്ടല്ലോ പരിപാടി. എന്നെയോ, ഞാൻ ഫിലിമിലൊന്നുമില്ല, ഇല്ലില്ല, ഞാൻ
6: അവാർഡ് പടത്തിൽ പുള്ളിക്ക് അവാർഡ് കിട്ടിയപ്പോ സാറിനെ പറ്റി എന്തോ പറഞ്ഞു.
2: ഇല്ലല്ലോ, ഞാനങ്ങനൊന്നും പറഞ്ഞില്ല, ഞാൻ സിനിമയായിട്ട് ബന്ധമൊന്നുമില്ല, ഞാൻ റേഡിയോ. ഞാനിങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് വായിച്ചപ്പോ ഞാൻ അതിനകത്ത് എന്റെ ഞാൻ പരിപാടി പറഞ്ഞപ്പോൾ ഞാൻ അതിന്റെ അദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു പോയി. അത് നമ്മൾ തീർച്ചയായും പറയേണ്ട കാര്യമാണ്, അത് പറയേണ്ട ഒരു പോയിന്റ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ശരി, അപ്പോൾ നമ്മള് അടുത്തൊരു ഗാനത്തിലോട്ട് കിടക്കുകയാണ്. ആ സമയത്ത് ശ്രോതാക്കൾ വിളിക്കുക, വിളിക്കേണ്ട നമ്പർ 0474-293-1111.

0: ഓക്കെ, അപ്പൊ നമ്മളൊരു പാട്ട് കേട്ട് കഴിഞ്ഞു. ഹിന്ദി ഗാനമാണ് കേട്ടത്, പഴയ ഒരു ഹിന്ദി ഗാനമാണ്. ഹബ് ഹംസബ് ചോർ ഹേ എന്ന് പറയുന്ന സിനിമയിലെ ഗാനമാണ് കേട്ടത്. 1956 ആണ് ഇത് റിലീസായത്. മജ്റൂ സുൽത്താൻപുരിയുടെ വരികൾ, അതിനകത്ത് ഒ പി നായരുടെ സംഗീതം, ആശാ ഭോസ്ലെയും മുഹമ്മദ് റാഫിയും ചേർന്ന് ആലപിച്ച ഗാനമാണ് ഇത്. ഓക്കെ, അപ്പോൾ നേരത്തെ സലീം കുമാറിന്റെ പിതാവിനെ കുറിച്ച് പറഞ്ഞു. എനിക്കൊന്ന് ഞാനിപ്പോൾ ഒന്ന് പരിശോധിച്ചപ്പോൾ അത് ഗംഗാധരൻ എന്നാണ്, അദ്ദേഹം വേറൊരു പേരാണ്, തെറ്റിച്ച് പറഞ്ഞു എനിക്കൊന്ന് നേരത്തെ വിളിച്ച ജലീൽ, അത് ഞാനൊന്ന് തിരുത്തിയതാണ്. ഓക്കെ, സംസാരത്തിനിടയിൽ വേറൊരു പേരാണ് പറഞ്ഞത് പുള്ളി. അദ്ദേഹം ഒരു നിരീശ്വരവാദിയൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം മകനെ അങ്ങനെ ഒരു സലീം കുമാർ എന്ന് പറഞ്ഞ പേര് നൽകുകയായിരുന്നു. എന്നുവെച്ചാൽ ആ ഒരു ജാതി മതവും ഒന്നും തിരിച്ചറിയില്ലും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പേര് നൽകിയത്. അപ്പോൾ ഓക്കെ, നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം. മനസ്സിലായോ?
0: പിന്നെ എന്താണ്, മനസ്സിലായല്ലോ. അപരനാണ്, അപരൻ അപരൻ അപരൻ
1: അപരക്ഷയല്ലോ, അപരന്റെ അപരക്ഷയാണ്. ഞാൻ പെട്ടെന്ന് കേട്ടപ്പോ അപരക്ഷയാന്ന്
0: വിചാരിച്ചത്.
1: ഭക്തരിക്കുന്നല്ലോ.
0: അപ്പൊ എന്താണ് അഭിപ്രായം ഇപ്പോഴത്തെ ഈ വിഷയത്തെ കുറിച്ച്?
1: അഭിപ്രായം എന്തോ, ഇതിപ്പം ഇവിടെ ഇപ്പം എന്താ തൂഫാനോ ആ സാധനോ എ സി ഒക്കെ കൊണ്ടുവന്നു പറയുന്നു. പക്ഷെ ഇത് ഇത്രത്തോളം പ്രാബല്യത്തിൽ കൊണ്ടുവരുമെന്ന് ആവുന്നു. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എനിക്ക് എന്നോട് ക്ഷമിക്കല്ലോ. കാരണം ഇതിന് ഇതെല്ലാം ഈ നോർത്തിൽ നിന്ന് വരുന്ന സംഭവങ്ങള്, അത് എങ്ങനെ വരുന്ന എന്ന് വരുന്നൊന്നും അറിയത്തില്ല. ഇവിടെ ഇല്ലെങ്കിൽ സാധനം പുറത്തുനിന്ന് വരുന്നുണ്ട്. അതൊക്കെയാണ് ഇവിടെ ഉള്ള കുഴപ്പങ്ങൾ.
0: നമ്മുടെ തുറമുഖങ്ങൾ വഴിയൊക്കെ വലിയ വലിയ മഴക്കും കപ്പലുകളിലൊക്കെ വരുന്നു. എത്രയോ പ്രാവശ്യം നമ്മൾ വാർത്തകൾ വായിച്ചു, ഗുജറാത്ത് തുറമുഖം വഴി എത്രയോ കണ്ടെയ്നറുകൾ കണക്ക് വന്നു,
1: കണ്ടെയ്നറൊക്കെ വരും, ഇവിടെ വന്ന് കേറും, കുഴലി കിടങ്ങി പോരും.
0: പക്ഷെ ഇവരൊക്കെ കണ്ണികളാവുന്നു അല്ലേ, പണം സമ്പാദിക്കാൻ. എങ്ങനെയും പണം സമ്പാദിക്കണം.
1: സ്കൂൾ പോലീസ് കാഡറ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും അവരെ അതുപോലെയുള്ള ഇത് കൊടുക്കണം. പിന്നെ ബോധവൽക്കരിക്കണം.
0: ഇതൊക്കെ ഹൈടെക് കച്ചവടമാണല്ലോ, ഇതൊക്കെ വലിയ അല്ലെ, അങ്ങോട്ട് പൈസ കൈമാറി.
1: ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പിള്ളേരെ ട്രാഫിക്കിന്റെ നിയമങ്ങൾ പഠിപ്പിക്കണം. ഇപ്പൊ അടുത്ത കാലത്ത് ഞാൻ ഒരു കൊച്ചിന്റെ പുറത്തോടി കാറ് കയറ്റി പൊടി കുഞ്ഞ് മൂന്നാല് വയസ്സുള്ള അതിന്റെ പുറത്തോടെ കാറ് കയറ്റിക്കൊണ്ട് പോകുന്നതാണ് കണ്ടു കഴിഞ്ഞാൽ. അത് അപ്പോഴേ ചർച്ച കാണോ അത്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് നോർത്തിലെ കണ്ട് നടന്നായിരിക്കും. കേരളത്തിൽ അങ്ങനെയുള്ള വിഷയം ഉണ്ടാവും പറയുന്നില്ല. പിന്നെ ഈ കാറിലൊക്കെ ഇരിക്കുന്നവർക്ക് പുറത്ത് താഴെ അവിടെ കുത്തിയിരിക്കുന്നവര് കാണാനും ഒക്കത്തില്ല എന്ന് പറയുന്നത്. അത് ബസ്സിലായാലും ലോറിയിലായാലും അങ്ങനെയല്ല. ഹൈറ്റിലിരിക്കുന്നവർക്ക് താഴെ കിടെ അതിന്റെ കീഴിക്കിടെ നടന്നു പോവുക അവർക്ക് അറിയാക്കത്തില്ല. അവര് വണ്ടി ചവിട്ടിയെടുക്കും, ആളടിയിൽ കിടക്കും, പിന്നെ വണ്ടി കയറി ഇറങ്ങും. പിന്നെ എന്തോ ഒന്ന് അങ്ങനെ ഒരു സ്ത്രീയുടെ കാല് ഒടിഞ്ഞതാ. അത് രണ്ടും പോയി നേരെ മുഖത്ത് നേരെ ബാക്ക് വീല് വന്നു. ആൾക്കാരെങ്ങനെ കൂലി വിളിച്ചപ്പോ ഡ്രൈവർ വണ്ടി കയറി. അപ്പഴേ പോലീസ് വന്ന് പിടിച്ച് വണ്ടി മാറ്റി സൈഡിലോട്ട് ഒതുക്കി. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാല് അപ്പം ഈ പിള്ളേരെ ബോധവൽക്കരിപ്പിക്കണം. എന്ന് വെച്ചാല് ഇതിനെ പറ്റിയൊരു ക്ലാസ് എടുക്കണം. നിങ്ങൾ ഇങ്ങനെ പുറത്തൊന്നും ആരും തരുന്നൊന്നും മേടിച്ച് കഴിക്കരുത് എന്നുള്ള ഒരു ക്ലാസ് കൊടുക്കണം. സ്കൂൾ വഴിയൊക്കെയാണ് കൂടുതലും മുട്ടായി വഴി അത് ഇതൊക്കെ കാണും. അപ്പൊ അത് പറയണം. അതിന് സ്കൂളുകളില് ഒരു ക്യാൻറ്റീൻ വെച്ചേക്കണം. അവർക്ക് എന്താ ആവശ്യമുണ്ടോ അവിടെ നിന്ന് കഴിക്കുക. പുറത്തൊന്ന് അവിടെ സ്കൂളിനകത്ത് കയറി കഴിഞ്ഞാൽ സ്കൂളിന്റെ പുറത്തൊന്നും ഒന്നും മേടിച്ച് കഴിക്കാൻ, ഒരു മുട്ടായി കൂടി മേടിച്ച് കഴിക്കാൻ
0: സമ്മതിക്കും.
1: പിള്ളേരല്ലേ വരുന്ന വഴിക്ക് ക്ലാസ് വിട്ട് പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കുകയായിരിക്കും. ഇതിനൊക്കെ തടയിടാനായിട്ട് പോലീസ് പിന്നെ ഈ എക്സൈസുകാരൊക്കെ വിചാരിച്ചതിന്റെ കാര്യം നടക്കണം. അവരുടെ പിന്നെ പോലീസ് പട്ടികള് വേണം. പട്ടി എന്ന് പറഞ്ഞ ഒരു ജീവി എന്ന് പറഞ്ഞ മാം പിടിച്ച് എത്ര വലിയ കൊലവമ്പനായാലും പട്ടി പിടിക്കും. അങ്ങനെയാണല്ലോ ഇത്തവണ കേസുകളെല്ലാം കൂടുതലും തെളിയിക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ള വഴികൾ ചെയ്യുക. പിന്നെ ഇതൊക്കെ ഒന്ന് നിർത്തലാക്കാൻ പറ്റില്ലെന്ന്. കാരണം
0: സമൂഹത്തില് എല്ലാ കാലത്തും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും അല്ലേ.
1: ഇതിപ്പോ ഇത് കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞില്ലേ വെളിയിൽ നിന്നോട്ട്.
0: അല്ല, നമ്മളെ ഇവിടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധനക്കാര്
1: നമ്മുടെ ഈ കേരളത്തിൽ മാത്രം തൂപ്പാനും ആ സാധനമൊക്കെ ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് പുറത്തും മറ്റുള്ള സംസ്ഥാനത്തിൽ നിന്നൊക്കെ ഇങ്ങോട്ട് തള്ളിക്കേറിയില്ല, അരിയും കുറമ്പ് വരുന്നവരെ തള്ളിക്കേറി വരും. അവിടെ തടയണം, അവിടെ ചെക്ക് പോസ്റ്റ് വെക്കണം. ഓരോ സംസ്ഥാന കേരളത്തിൽ ഏതൊക്കെ വരുന്നു അതെല്ലാം ഇവിടത്തെ ഒരു
0: ട്രെയിനും അല്ലെ, ട്രെയിനും ഈ പറഞ്ഞ അതിർത്തികളും അതിർത്തിയിലൊക്കെ വണ്ടികൾ പരിശോധിക്കുക,
1: ചെക്ക് ചെയ്യാനുള്ള സംവിധാനം ചെയ്യണം. അതൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് എന്താ കാര്യം?
0: ഒന്നാമത് അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ ധാരാളം വരുന്ന ഒരു പ്രദേശമാണ്,
1: അതുകൊണ്ട് കൊണ്ടുവരാനായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിതരണം ചെയ്താൽ മതി. അങ്ങനെ ഒരുപാട് ഒന്നാം പിടിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പൊ ഇതൊക്കെയാണ് പ്രോബ്ലങ്ങൾ. അപ്പൊ അവരെയും ചെക്ക് ചെയ്യണം. പിന്നെ എല്ലാം കംപ്ലീറ്റ് പ്രത്യേകിച്ച് ട്രെയിനിൽ വരുന്നവരെ എല്ലാത്തിനും അതിന് സംസ്ഥാന ആൾക്കാരെ മൊത്തം വെളിയിൽ നിന്ന് നമ്മളൊക്കെ മലയാളികൾ അവിടെ പോയാലും അവരെയും ചെക്ക് ചെയ്യണം. ഇതൊക്കെ ഒരു നമ്മുടെ ഈ കസ്റ്റംസ് എക്സൈസ് പോലത്തെ സംഭവം പോലെ കൊറോണ വന്നപ്പോ ചെക്കിങ് ഉണ്ടായിരുന്നില്ല, അതുപോലെ ഒരു ചെക്ക് പോസ്റ്റ് വേണം എല്ലായിടത്തും. അങ്ങനെയൊക്കെ വെച്ച് കൊറേയൊക്കെ തടയാം. പക്ഷെ ഇങ്ങനെ ആയാലും ഇതൊക്കെ ഈ നാട്ടിൽ വരും.
0: അങ്ങനെയാണ്
1: അതൊക്കെ അതിന് ആദ്യം ചെയ്യേണ്ട പണിയൊക്കെ ഇതൊക്കെ
0: ഉണ്ട്.
1: പിള്ളേരുടെ കാര്യത്തിൽ ഒരുപാട് തടയാം. പിള്ളേരുടെ കാര്യത്തെ തടയാന്ന് പറഞ്ഞാൽ അവിടുത്തെ സാറന്മാർ എസ് പി സി സ്കൂൾ പോലീസ് കാഡറ്റ് ഉണ്ട്, അവർക്ക് കർശന നിർദ്ദേശം കൊടുക്കണം. അവർക്ക് പോലീസുകാർ തന്നെ ക്ലാസ് കൊടുക്കണം. അങ്ങനെയൊക്കെ
0: നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്താണ് വെയില് തന്നെ വിളവ് തിന്നാൽ എന്നൊക്കെ പറഞ്ഞുള്ള അതാണ് ഇപ്പൊ അവസ്ഥ. അതുകൊണ്ടാണ് നമ്മളിപ്പോ പിള്ളേർക്ക് ക്ലാസ് കൊടുക്കുന്നതിനെ അധ്യാപകർക്ക് ക്ലാസ് കൊടുക്കേണ്ട അവസ്ഥയായി പോയി.
1: മാത്രം
0: നമ്മൾ ഒരു ഞെട്ടലോടെയാണ് കാണുന്നത്. നമ്മള് പിള്ളേര് പോകുന്നു, പിള്ളേര് പോകുന്നു എന്ന് പറയുമ്പോ ഇവിടെ അധ്യാപകര് ഇവര് കച്ചവടം നടത്തുന്നു.
1: പിള്ളേരെക്കാളും മതതിരിവില്ലാതെ കിടക്കുന്നത് വലിയ ആൾക്കാർ.
0: അതായത് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും സമൂഹത്തില് വലിയ വലിയ ലക്ഷറിയില് ജീവിക്കണം, അല്ലെങ്കിൽ ആർപ്പാടത്തിൽ ജീവിക്കണം, നമുക്ക് പൈസ വേണം. അതിന് എന്ത് മാർഗവും എന്ത് തിന്മയുടെ വഴി നമ്മൾ
1: അധ്യാപകരെന്താ കൂടുതൽ
0: സഞ്ചരിക്കുന്നത്,
1: അത് പറയാതിരിക്കുന്നത് നല്ലത്. ഈ അടുത്ത സമയത്ത് ലൈംഗികമായിട്ട് ഒരു പെങ്കൊച്ചിനെ കണ്ട് ഒരുത്തം കൊണ്ടുവന്ന് അസുഖം മുട്ടത് ഏത് പെമ്പിള്ളാരുടെ കൊണ്ടുവന്ന് തേക്കുന്ന പരിപാടി അത് പറയാൻ കൊള്ളത്തില്ല, പരസ്യമായിട്ട് പറയാൻ
0: കൊള്ളത്തില്ല.
1: അതപ്പോ അങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുന്നത്. അപ്പൊ അധ്യാപകർക്ക് മെയിനായിട്ടും ക്ലാസ് കൊടുക്കണം. അധ്യാപകരെ വേണം ആദ്യമേ ഈ കൗൺസിലിംഗ് നടത്താണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ എങ്ങനെ അധ്യാപകരാണെന്നൊന്നും ദൈവത്തിന് അറിയാം, അവർക്കും അറിയാം, പിന്നെ ജോലി കൊടുത്തവർക്കും അറിയാം. അല്ലാണ്ടൊക്കെ കൂടുതലൊന്നും പറഞ്ഞ് മുഷിപ്പിക്കും.
0: അപ്പൊ നമ്മൾ നേരത്തെ തുടങ്ങിയത് ജനാർദ്ദനെ അനുകരിച്ചുകൊണ്ടാണ്. പേര് പറഞ്ഞില്ല, ശ്രോതാക്കൾ പേരറിയണം.
1: അയാളുടെ പേര് എന്റെ കൂട്ടുകാരനായി ഇത്രയും നേരം സംസാരിച്ചത് കേട്ടോ. അയാളുടെ പേര് റേണന്താ കേട്ടോ.
0: റേണാണോ?
1: കമ്പനിയാണല്ലോ. ഇത് കേൾക്കുന്നവരെന്താ വിചാരിക്കുമോ?
0: അപ്പൊ ഞാൻ അടുത്ത ഗാനത്തിലോട്ട് കിടക്കുകയാണ്. അപ്പൊ ശ്രോതാക്കൾ വിളിക്കുക, വിളിക്കേണ്ട നമ്പർ 0474-293-1111 0474-293-1111 ഇതാണ് വിളിക്കേണ്ട നമ്പർ. അടുത്ത ഗാനം കേട്ടോളൂ.

0: ഉപകരണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം
4: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം? പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം? ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
5: ഓക്കെ, അപ്പോൾ നമ്മൾ തുടരുകയാണ്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലിസണേഴ്സ് ലോഞ്ച്. നിങ്ങളോടൊപ്പം ഉള്ളത് ബോണി. വിളിക്കേണ്ട നമ്പർ 0407 221 111 0474 293 1111. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് അധ്യാപകർക്ക് ഇതെന്ത് പറ്റി, ലഹരി മാഫിയയിലെ കണ്ണികളാകുന്ന അധ്യാപകർ, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ശ്രോതാക്കൾ അഭിപ്രായം പറയുന്നത്. ഞാൻ സംസാരിക്കുന്ന കാട്ടിങ് കൂടുതൽ എനിക്ക് ശ്രോതാക്കൾ പറയുക, അതിനെക്കുറിച്ച് പ്രതികരിക്കുക. അപ്പോൾ ഇപ്പോൾ കേട്ട ഗാനം ഒരു ഹിറ്റ് സിനിമയിലെ ഗാനമാണ്, ഒരു കാലത്തെ വലിയൊരു ഹിറ്റ് സിനിമയിലെ ഗാനമാണ്. 1999 മറ്റുമാണ് ഈ നിറം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയത്. നിറത്തിലെ ഗാനമാണ് കേട്ടത്. വിദ്യാസാഗറുടെ സംഗീതം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, അതിനൊക്കെ തന്നെ കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര, ചിത്രയും വിദ്യാസാഗർ എല്ലാവരും ചേർന്ന് ആലപിച്ച ഒരു ഗാനമാണ് ഇത്. അപ്പോൾ നമുക്ക് അടുത്തൊരു കോളിലോട്ട് കിടക്കാം. ഹലോ, നമസ്കാരം. പറഞ്ഞോളൂ.
6: ഗുഡ് ഈവനിംഗ്.
5: ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ്.
6: ഇന്നത്തെ ചാപ്റ്റർ ഒക്കെ സൂപ്പർ ആണ്, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഞാന് അധ്യാപകരും അന്നത്തെ അധ്യാപകരും ഇന്നത്തെ അധ്യാപകരുമായിട്ട് വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ അതിനെ കുറിച്ച് ഞാനും ഒരു അധ്യാപകനായിരുന്നു ഒരു 10-13 കൊല്ലം.
5: നമ്മളിപ്പം പഴയ അധ്യാപകരൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ഒക്കെ ആയിരുന്നു, അടിയാണ്, ചൂരൽ കഷായൊക്കെ ഉണ്ടായിരുന്നു.
6: പക്ഷെ
5: ഇന്ന് അധ്യാപകർ കുറച്ചും കൂടെ സൗഹൃദപരമാണ്. അത് വേണം. അത് അതിനൊന്നും ഞാൻ നല്ല മോശമാണെന്നൊന്നും പറയുന്നില്ല. അത് വേണം, സൗഹൃദപരമായിട്ട് തന്നെ കാര്യങ്ങൾ നീക്കണം. ഒരു ഒരു
6: പക്ഷെ
5: ഇത് വേറെ ട്രാക്ക്.
6: അതായത് വേറൊന്നും വേണ്ട, ചെറിയൊരു എക്സാമ്പിൾ പറയാം. സെൻസസ് പരിപാടിക്ക് അധ്യാപകരെ വിട്ടു അല്ലേ? അപ്പൊ അധ്യാപക സംഘടന എന്ത് പറയണം? അത് നാട്ടുകാരെ വിട്ടാ, ഇത് പഠിച്ച കുറെ ആൾക്കാരുണ്ട്, അവരെ വിട്ടപ്പോ അവര് ജീവിക്കട്ടെ പറഞ്ഞു
5: പറഞ്ഞു
6: വന്നു. അത് പറ അതങ്ങനെ. പക്ഷെ ഇപ്പോഴത്തെ അധ്യാപകര് പറഞ്ഞാല് അധ്യാപകരില്ല, ഇപ്പൊ അധ്യാപകരൊന്നും ഇല്ല, പേര് മാത്രമുള്ള അധ്യാപകർ, അധ്യാപകർ. അതായത് അധ്യാപകർ അല്ലാതെ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല. ഞാൻ പഠിപ്പിച്ച കുട്ടികളെ പണ്ട് രണ്ടാള്, ഒന്നല്ല രണ്ടാള്, ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞല്ലോ, രണ്ട് കുട്ടികളെ. ഒരു കുട്ടി മുറുക്കിയിട്ട് വരും, അതായത് രാവിലെ എണീച്ച് വെറ്റിലേക്ക് മുറുക്കിയിട്ട് വരും ക്ലാസ്സില്. ഞാൻ പറഞ്ഞു, മുറുക്കിയിട്ട് നിങ്ങൾ ക്ലാസ്സിൽ വന്ന് ഈ ചുവന്ന വായും കൊണ്ട് എന്റെ അടുത്ത് വരാൻ പാടില്ല. നിങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് കറക്റ്റ് സാധാരണ നാക്ക് എങ്ങനെയുണ്ടോ അതുപോലെ വന്നാലേ ഞാൻ നിങ്ങളെ ക്ലാസ്സിൽ കയറ്റുള്ളൂ പറഞ്ഞു. അത് പറഞ്ഞു. ഓക്കെ. പിന്നെ ഒരു ആള് വരും, വലിച്ചിട്ട് വരും, സിഗരറ്റ് വലിച്ചിട്ട് വരും. സിഗരറ്റ് വലിച്ചോട്ട് നമ്മളെ കൊണ്ട് വർത്തമാനം പറയുമ്പോ നമ്മുടെ മൗത്തടിക്കും അതിന്റെ സ്മെല്ല്. അപ്പൊ ഞാൻ പറഞ്ഞു, നാളെ മുതല് ചേട്ട, അല്ല ചേട്ടാന്നല്ല കുട്ടി, ഞാൻ എന്നെക്കാളും വലിയ ആളായിരുന്നു. ഞാൻ പറഞ്ഞു, കുട്ടി നാളെ മുതല് സിഗരറ്റ് വലിച്ച ഇവിടെ ക്ലാസ്സിൽ കയറാൻ പാടില്ല. നിങ്ങള് സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ
5: ഇതെല്ലാം പ്രതികൾ കുട്ടികളാണല്ലോ, ഇവിടെ നമ്മൾ അധ്യാപകരെ കുറിച്ചാണ് സംസാരിക്കുന്നത്.
6: അതന്നെ പ്രതികൾ, ഞാൻ അധ്യാപകൻ, അവര് പ്രതികളാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ അത് വലിച്ചിട്ട് വരാൻ പാടില്ല. അപ്പൊ ഈ രണ്ടാൾക്കാരുടെയും ഭാര്യമാര് വന്നിട്ട്, അതായത് കുട്ടികളാണ്, അവര് ഇപ്പൊ കല്യാണം കഴിച്ച ആൾക്കാരുമാണ്, അവര് രണ്ട് ഭാര്യമാരും പറഞ്ഞിട്ട് വന്നിട്ട് എന്നെ കൊണ്ട് പറയണേ, സാറേ നിങ്ങള് കാരണം എന്റെ ഭർത്താവ് മുറുക്കല് നിർത്തി, എന്റെ ഭർത്താവ് സിഗരറ്റ് വലിയും നിർത്തി. മനസ്സിലായ? അതാണ് അന്നത്തെ അധ്യാപകര്. ഇന്നത്തെ അധ്യാപകരാണെങ്കിലോ കഞ്ചാവായി കൊടുത്തിട്ട് നിങ്ങൾ കൊണ്ടുപോയി.
5: അങ്ങനെയല്ല ഞാൻ പറഞ്ഞു, ഇവര് കച്ചവടം ചെയ്യുമ്പോഴാണ് പ്രശ്നമാണ്.
6: അതായത് ഇപ്പൊ ആക്രാന്തമാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ സമ്പാദിക്കാൻ.
5: സമൂഹം പോകുന്ന വഴിയെ തന്നെ അധ്യാപകർ നീങ്ങുന്നു എന്നുള്ളതാണ്. മറ്റേത് സമൂഹത്തിന് ഒരു കറക്റ്റീവ് ഫോഴ്സ് ആയിട്ടൊക്കെ നിന്നിരുന്നു.
6: അതായത് മനുഷ്യൻ മുന്നോട്ട് പോകാനുള്ള ആക്രാന്തമാണ് മനുഷ്യൻ ഇപ്പൊ ഓരോ അധ്യാപകനും നടത്തുന്നത്. അല്ല സോറി, ഓരോ അധ്യാപകനെ കൊത്തും പറയാൻ പാടില്ല, ഓരോ മനുഷ്യനും. അതായത് എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല? 10-50,000 കിട്ടിയത് കാര്യങ്ങൾ, ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ 50,000 കിട്ടിയ നമുക്ക് ലാഭമല്ലേ? അതാണ് പറയുന്നത്. മനസ്സിലായോ? വേറൊന്നും ഞാൻ പറയുന്നില്ല.
3: ഇനി
6: കൂടുതൽ പറഞ്ഞു ബുദ്ധിമുട്ടാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞൊന്നും
3: മാത്രം,
6: അന്നത്തെ ഞാൻ പഠിപ്പിച്ച കുട്ടികളും ഇന്ന് പഠിപ്പിക്കണ കുട്ടികളെ എന്താണ് വ്യത്യാസം എന്നുള്ള കാര്യം അറിയണം. അതാണോ?
3: ശരി എന്നാ,
6: ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്.
3: ഹലോ
7: ഹലോ,
3: ആ പറഞ്ഞോളൂ.
7: നമസ്കാരം. നമ്മുടെ അധ്യാപകരെന്ന് പറഞ്ഞാ അവര് നല്ലതാണെങ്കിൽ നമ്മുടെ കുട്ടികളും നല്ലതാവും. പിന്നെ പോരാങ്കിൽ ഇപ്പൊ ഉള്ള കൊച്ചുങ്ങളെന്ന് പറഞ്ഞാ എല്ലാരും നല്ല തന്റെ ഇടവും സാമ്പത്തികം തന്നെരാ. നമ്മള് പറയുന്ന എന്തെന്ന് ചോദിച്ചാ കൊണ്ടുവന്ന് പറയും. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളെ കൊണ്ടുപോകാൻ പാടുണ്ട്. പിന്നെ പോരാന്നുണ്ടെങ്കിൽ ഒരുപാട് പുറത്തുള്ള രാജ്യത്തുള്ളവര് വന്ന് നമ്മുടെ നാട്ടില് ശല്യങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളവര്, അവരെയൊക്കെ നേരത്തെ മുതല് ചെക്ക് ചെയ്തെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒത്തിരി കുറവുണ്ടായാലും. പണ്ടെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള വരവില്ലല്ലോ ഒരു സാധനങ്ങളും, അഥവാ വെട്ടിയോ മുറുക്കാനോ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഉള്ളു. ഇന്ന് വായിലിടുന്നതും അല്ലാതെ ഒക്കെ എല്ലാ രീതിയിലും ഏത് മയക്കുമരുന്ന് വേണമെങ്കിലും നമ്മുടെ രാജ്യത്ത് ഇപ്പൊ ഉള്ളു.
3: ഇപ്പൊ
6: എല്ലാം പുറം രാജ്യങ്ങളിൽ നിന്നും വരുന്നതാ. നമ്മുടെ ഇന്ന് നമ്മുടെ നാട് മുഴുവൻ കഞ്ചാവ് വെച്ച് പിടിപ്പിച്ച് അവരത് ഉണക്കി റെഡിയാക്കി അങ്ങ് ബിസിനസ് ആക്കി പണക്കാരായി മാറുക. പിന്നെ നമ്മുടെ സ്കൂളുകളിലും ഒക്കെ കൊച്ചുങ്ങൾ വഴിതെറ്റുന്നതിന്റെ കാരണങ്ങൾ അത് തന്നെ. ഈ ബംഗാളികളും മറ്റുള്ള രാജ്യത്തെ തൊഴിലാളികൾ വന്നാണ് നമ്മുടെ നാട് നശിച്ച്. പിന്നെ ഇപ്പൊ ഇങ്ങനെയൊരു നിയമം കൊണ്ടുവന്ന് കുറെയൊക്കെ നമുക്ക് കുറവുണ്ട്. നമ്മുടെ പ്രദേശങ്ങളിലായാലും നമ്മുടെ വഴികളിലായാലും ഒക്കെ അതിന്റെ അടുത്ത് ഒത്തിരി വാഴയും മണവും ഒക്കെ കുറവുണ്ട്. പിന്നെ പോരാങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് ആച്ചിരി പടിഞ്ഞാറോട്ട് മാറിയ ഒരു കൊച്ചൻ ഇപ്പം മരിച്ചത്, 31 വയസ്സേ ഉള്ളൂ. അതിനെ അത് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അത് വന്നിട്ട് ഒരു ഇഞ്ചക്ഷൻ ചെയ്തതാ, അതിന്റെ ഏറ് കളയാതെ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് പരവേശം എടുത്ത് ഓടി ആരാണ്ട് അടിക്കാനോ കൊല്ലാനോ ഒന്നോ ചെല്ലുന്ന മട്ടിലാണ് ആ കൊച്ചൻ മരിച്ചത്. അപ്പൊ അതൊക്കെ നമ്മുടെ ആളുകൾ തന്നെ നമുക്ക് ഉണ്ടാക്കുന്നതും വരുത്തി വെക്കുന്നതും. അത്രയും പ്രായമായ ഒരു കൊച്ചു മരിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ല. അതെന്താ, നമ്മളെ ആ വഴിവിട്ട ജീവിതങ്ങളായിപ്പോയി. ഈ പിള്ളേരായാലും വലിയവരായാലും എല്ലാവരും അങ്ങനല്ലേ? ഒരു വീടുകളിലും വഴക്കില്ലാത്ത ഉണ്ടോ? ഏതാനും ചില വീടുകളൊക്കെ ഉള്ളു സ്വസ്ഥമായി പോകുന്നത്. ഈ മദ്യവും മയക്കുമരുന്നും ഈ കഞ്ചാവും ഒക്കെ തന്നെ നമ്മുടെ വഴി ഉഴപ്പിച്ചത്. അതേസമയം നമ്മുടെ തെങ്ങിൽ ചെത്തുന്ന ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അതിന് ഫലമുണ്ട്. അത് നമുക്ക് ഗുണം ചെയ്യുന്നതാ. നമുക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കാനാണെങ്കിലും നമുക്ക് കുടിക്കാനാണെങ്കിലും വയറ് തണുക്കുന്നതിനാണെങ്കിലും എല്ലാം ഫസ്റ്റ് ഒരു സാധനമാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ ചേട്ടൻ അതായിരുന്നു ജോലി. അത് മുന്തിങ്ങയൊക്കെ ഇട്ട് ഉണങ്ങി മെലിഞ്ഞിരിക്കുന്ന അമ്മമാർക്കോ സ്ത്രീകൾക്കോ കൊടുക്കാനായിട്ട് ഒരു ഗ്ലാസ് വീതം വന്ന് വാങ്ങിച്ചിട്ടത് ഇന്ന് മുന്തിരിങ്ങ ഒരു പിടി
3: ഇട്ട് കഴിഞ്ഞില്ല. തെങ്ങുകൾ ഇപ്പൊ കുറഞ്ഞു വരികയാണ് നമ്മുടെ പറമ്പിലൊക്കെ. തെങ്ങ് ഇല്ല, തെങ്ങ് കേറാനാളില്ല, അങ്ങനെയൊക്കെ ഉള്ള വലിയ പ്രശ്നത്തിൽ ഇപ്പൊ ഉള്ള തെങ്ങ് തന്നെ വെട്ടിക്കളയണമെന്നും പറഞ്ഞ് നടക്കുന്ന ഒരു ജനവിഭാഗമാണ് നമുക്കുള്ളത്.
6: അത് ഈ മറ്റുള്ള സാധനങ്ങൾ വന്നതിന് ശേഷമാണ് അതെല്ലാം അങ്ങനെ ആയത്.
3: അല്ല, നമ്മൾ മാറി വരുന്ന ചില സാഹചര്യങ്ങൾ, സമൂഹത്തിൽ വരുന്ന ചില മാറ്റങ്ങൾ, അതായത് തെങ്ങ് കയറ്റ തൊഴിലാളികളില്ല, അത് അത് തെങ്ങ് തെങ്ങ് തെങ്ങും മരങ്ങളും പരിപാലിക്കുന്നത് വലിയൊരു ഒരു ഭാരിച്ച ഒരു ചെലവുള്ള ചെലവേറിയ ഒരു
6: നാട്ടിൽ അത് ഉൽപ്പാദിക്കുന്നില്ല. പാലക്കാട് പോലും ഇല്ല
3: ഉണക്കായതുകൊണ്ട്.
6: മറ്റേത് അവിടെ നിന്ന് വന്നിട്ട് പോലും നമുക്ക് ഇവിടെ റെഡിയാക്കി കൊടുക്കുമായിരുന്നു. ഇപ്പൊ പക്ഷേ ഇല്ല. പക്ഷെ അത് നല്ല ഗുണമുള്ള സാധനം, ഞാൻ അതിനകത്ത് സമ്മതിക്കും. പക്ഷെ ഞാൻ ഒരു സാധനവും കഴിച്ചിട്ടില്ലാത്ത ഞാനാ അത് മുന്തിരിഞ്ഞായിട്ട് കഴിച്ചിട്ടുണ്ട്. അന്ന്
3: മെലിഞ്ഞിരിക്കുമായിരുന്നു.
6: ആ അതെ അതെ അതെ, പ്രത്യേകമായിട്ടുള്ള വയറുകത്തല് മറ്റുള്ള അസുഖങ്ങളൊക്കെ മാറും. അപ്പൊ അങ്ങനെ കുടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്നൊന്നര രണ്ടു മാസം കുടിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഗുണം ചെയ്യുന്നല്ലോ. അതൊക്കെ അങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങൾ കഴിച്ചു പഠിക്കുക. ഈ നശിച്ചത് കഴിക്കാൻ പോകാതിരിക്കുക. അത് സ്കൂളിലായാലും കൊച്ചുങ്ങളായാലും എല്ലാരും നല്ല രീതിയിൽ വരിക. അധ്യാപകർ പോലും ഇപ്പൊ ഇത് ബിസിനസ്സാ.
7: നമ്മൾ ഏതെല്ലാം രീതിയിൽ അത് കാണുന്നുണ്ട്. എന്റെ മൊബൈലിനകത്ത് വന്നിട്ട് ഞാൻ അത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന ഞെട്ടി ഞെട്ടി ഞെറിച്ചു പോയി അറിയാവോ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോ നമുക്ക് എന്താ ഗുണം ഉണ്ടാവുന്ന, നമ്മുടെ മക്കൾക്ക് നല്ല ഗുണം ഉണ്ടാവില്ല. ഒരിക്കലും നന്നാവില്ല മോനെ.
3: അടുത്തൊരു ഗാനത്തിലോട്ട് കടക്കട്ടെ.
7: ശരി ശരി.
5: അപ്പോൾ ശ്രോതാക്കൾ ഈ ഗാനം പ്ലേ ചെയ്യുന്ന സമയത്ത് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474-293-111-0474-293-111-1 ലിസണേഴ്സ് ലോഞ്ച് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ ആണ്, 107.8. അധ്യാപകർക്ക് ഇതെന്ത് പറ്റി? ലഹരി മാഫിയയിലെ കണ്ണികളാകുന്ന അധ്യാപകർ, ഇതാണ് ഇന്നത്തെ വിഷയം. നമ്മൾ ഇതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പല വശങ്ങളും നിങ്ങൾക്ക് പറയാം. എന്താണ് നിങ്ങൾ കാണുന്നത്? എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പറയാം. അങ്ങനെ എന്തെങ്കിലും ഒരു ചർച്ചയായിട്ട് എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്തൊരു പാട്ടിലോട്ട് കിടക്കുകയാണ്. ആ സമയത്ത് ശ്രോതാക്കൾ വിളിക്കുക. ഓക്കെ.

0: ഓക്കെ, അപ്പൊ നമ്മൾ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞു. കഥ എന്ന് പറഞ്ഞൊരു ഹിന്ദി സിനിമയിലെ ഗാനമാണ് കേട്ടത്. 1983 റിലീസായ സിനിമയാണിത്. നസറുദ്ദീൻ ഷായും ദീപ്തി നവാലും ഒക്കെ അഭിനയിച്ച സിനിമയാണിത്. രാജ്കമലാണ് ഇതിന്റെ സംഗീതം. അപ്പോൾ കിഷോർ കുമാറാണ് ഇത് ആലപിച്ചത്. ഓക്കെ, നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കട്ടെ.
1: ഹലോ, നമസ്കാരം.
2: ഹലോ, നമസ്കാരം സാർ. സബ്ജക്ട് ഞാൻ കേട്ടു സാറേ, നമ്മുടെ സംസ്കാരം എങ്ങോട്ട് പോകും സാറേ? ഒന്ന് ആലോചിച്ച് നോക്കി, പേടിയാണ്. കാരണം
1: നമുക്ക് എല്ലാവർക്കും ഒരു പേടിയുണ്ട്. ഈ അധ്യാപകർ ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോ ഒരു ഞെട്ടലായിരുന്നു എല്ലാവർക്കും അല്ലേ? അത് സ്ത്രീ അധ്യാപകർ
2: അറിവ് പകർന്നു കൊടുക്കുന്ന അധ്യാപകർ, ലഹരിക്കടിമയാണ്.
1: നമ്മൾ കുറച്ചു നാൾ മുമ്പ് ഒന്ന് ഞെട്ടിയിരുന്നു. കൊട്ടാരക്കരയിൽ ഒരു അധ്യാപകൻ കയറി യുവ ഡോക്ടറിനെ കുത്തിയപ്പോൾ
2: പറഞ്ഞതാണ്.
1: അതിനുശേഷം ഇതൊരു വലിയ ഞെട്ടലായിപ്പോയി.
2: സാറേ ഒരു കാര്യം മനസ്സിലാക്കുക, ഞാനും സാറും, അതായത് ഇപ്പൊ സാറിനോട് സംസാരിച്ച എല്ലാ മാതാപിതാക്കളും ഒരു കാലഘട്ടം കഴിയുമ്പോഴും മൺമറയും. നമുക്ക് വരുന്ന മക്കളുണ്ടല്ലോ, അവര് ഏത് പിടിയിലാവും, എങ്ങോട്ട് പോകും? ഇതേപോലുള്ള സംസ്കാരമാണെങ്കിൽ നമ്മുടെ ലോകം നശിക്കത്തില്ല. കേരളം എന്താകുമെന്ന് ഒരു ഭ്രാന്തത്തിന്റെ ആ ഒരു ചിട്ടയിലേക്ക് പോകും. കാരണം നമ്മളായിരുന്നു ആ ജീവിച്ചിരിപ്പുണ്ടാവില്ല. മനസ്സിലായില്ലേ? ഇതുപോലുള്ള ലഹരി മാഫിയകളും ലഹരി കേരളം ഈ സാർ ഒരു ചേച്ചി പറഞ്ഞായിരുന്നു, ഒരു അധ്യാപകൻ പറഞ്ഞായിരുന്നു, ഞാൻ കേട്ടിരുന്ന, അതായത് മുൻപ് കേരളത്തിൽ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ വിളനിലമായ ഒരു മണ്ണായി മാറി കേരളം. ഞാൻ പറഞ്ഞ പോയിന്റാണ് വിളനിലം ഉള്ള ഒരു മണ്ണായി മായി കേരളം. മനസ്സിലായില്ലേ? എല്ലാം ഇപ്പൊ കേരളത്തിലുണ്ട്. നമ്മൾ കാണാത്ത സംസ്കാരങ്ങളും നമ്മൾ കാണാത്ത അറിവിന്റെ അപ്പുറത്തോട്ട് പോയി ലോകം. മനസ്സിലായില്ലേ?
1: ഞാൻ നേരത്തെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞ ഇന്ന് ഈ പണത്തിന്റെ പിന്നാലെ ഓട്ടം. അപ്പോൾ ഈ പണം ഇല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു വിലയും ഇല്ല, അല്ലെങ്കിൽ ആർഭാടം കാണിച്ചില്ലെങ്കിൽ ആരും ശ്രദ്ധിക്കില്ല എന്നൊക്കെ ഉള്ള ഒരു മിഥ്യാധാരണയില് സംഭവിക്കുന്ന ആ പലപ്പോഴും ഇത്.
2: പക്ഷെ സാറിന് ഒരു കാര്യം അറിയാം, സംസ്കാരത്തിന്റെ ഭാവിയിൽ വളർന്ന ഒരുപാട് മക്കളും സാറുൾപ്പെടെയുള്ള നമ്മുടെ റേഡിയോ വെഞ്ചറിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. എല്ലാവർക്കും നന്നായിട്ട് അറിയാം, നമ്മൾ സംസ്കാരത്തിന്റെ ഭാഷ മാത്രം അത് മാത്രം വിളഞ്ഞ ആൾക്കാരാണ്. മനസ്സിലായില്ലേ? കലാകാരന്മാർ എന്ന് പറയുന്നത് ആരോടും വൈരാഗ്യമില്ലാത്ത ഒരു കലാവിഭാഗമാണ്. ഭൂമിയിൽ ജീവിക്കുന്ന കലാകാരന്മാർ ആരോടും വൈരാഗ്യമില്ലാത്ത ഒരു വിഭാഗമാണ് കലാകാരന്മാരെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? പക്ഷെ നമ്മൾ പോലും ഒന്ന് ഭയക്കുന്നു. സാറ് 2 ദിവസത്തിന് മുമ്പ് പത്രം കണ്ടില്ലേ, അധ്യാപിക, നമ്മൾ ഏത് സംസ്കാരത്തിലൂടെയാണ് സാറ് ലോഹിക്കുന്നത്? അപ്പൊ നമ്മൾ ഏത് എന്ത് ചിന്തയിലൂടെയാണ് നമ്മുടെ മക്കളെ സ്കൂളിലേക്കും ട്യൂഷൻ സെന്ററിലേക്കും ഒക്കെ വിടുന്നത്? കാലഘട്ടം മാറിയെന്ന് പറയും, പക്ഷെ നമുക്ക് ഉൾപ്പേടിയില്ലേ? ആ പേടി ഒരു ഭയങ്കര സംഭവമാണ് സാറ്. നമുക്ക് മാറ്റിയെടുക്കാൻ പറയാം.

0: പറ്റുമോ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം അത്രയ്ക്ക് പോലീസിന് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പോലീസിന് പോലും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതല്ല, പോലീസിലും കുറച്ച് പേരെങ്കിലും അതിനോട് അനുയോജ്യം പ്രവർത്തിക്കുന്നതാണ്. മനസ്സിലായില്ലേ? ഈ ഞാൻ പച്ചയായിട്ട് പറയുന്ന
1: കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പോലീസിലും ഇങ്ങനെ ഒരുപാടുണ്ട്,
0: സംഭവമാണ്. നമ്മുടെ ഈ കുഞ്ഞ് കേരളത്തില് നല്ല സംസ്കാരം വേണം സാറ്. നല്ല നല്ല വിദ്യാഭ്യാസ സമ്പന്നരായ നല്ല മക്കള് വളരണം. നല്ല അച്ഛനും അമ്മയുമാര്, അച്ഛൻ അത് നമ്മുടെ മാതാപിതാക്കളാണ് ആദ്യം ചിന്തിക്കേണ്ട, മനസ്സിലായില്ലേ? പക്ഷെ ഒന്നും അവർക്കും ഒന്നും മറികടക്കാൻ പറ്റുന്നില്ല. കാരണം പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകർ ഇങ്ങനെയാണെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങൾ എവിടെ
1: ആയിരിക്കും?
0: മനസ്സിലായില്ലേ? നമ്മൾ എന്ത് വിശ്വാസത്തിലാ? ട്യൂട്ടോറിലായാലും സ്കൂളിലേക്കായാലും ഇപ്പൊ തന്നെ ഈ കണ്ട ഈ ഒരു സംഭവം കണ്ടില്ല പത്രത്തില്. അപ്പം എന്താ നമ്മൾ അതിന് ഒരു മറുപടി പറയുക? നമുക്ക് ഒന്നും പറയാൻ
1: പറ്റില്ല.
0: സംസ്കാരം എങ്ങോട്ട് പോകുന്നത് എങ്ങനെ പോകുന്ന എനിക്കറിയില്ല.
1: രണ്ടുപേര്
0: ആയിരം താമര തളിരുകൾ വിടർത്തി അരേ

വളർത്തി അരയെന്നങ്ങളെ വളർത്തി വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരമേ സരോവരമേ വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന

0: ഞാനെന്ത് പൂ കൂടി ചൂടിച്ചോട്ടെ, ആഹാ ഓഹോ ആലഗിരിയുടെ സഖിക്കല്ലേ ജ്വാല മുഖിക്കല്ലേ. ഹലോ,
1: ആ ഉദയൻ, ആ കൊള്ളാം. അപ്പൊ ശരി, താങ്ക് യു.
0: ഓക്കെ
1: ഓക്കെ ശരി. ആ ഹലോ,
2: ഹലോ, നമസ്കാരം.
1: ആ നമസ്കാരം.
2: ആ സുഖം തന്നെ.
1: സുഖം സുഖം സുഖം.
2: ഞാൻ പറഞ്ഞ കോവിഡ് കാലത്ത് കുട്ടികൾ അങ്ങനെ പഠിച്ചു,
1: അതുകൊണ്ട്
2: അതേപോലെ പഠിക്കുക.
1: ആ അങ്ങനെയാണ്
2: പഠിച്ചു,
1: അതുകൊണ്ട്
2: അതേപോലെ പഠിക്കുക.
1: ആ അങ്ങനെയാണ്.
2: കോളേജും വേണ്ട, സ്കൂളും വേണ്ട,
1: വീട്ടിലിരുന്ന മതി,
2: കാറും വേണ്ട, ബസ്സും വേണ്ട, ഒന്നും വേണ്ട, ലഹരി മരുന്നും മേടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ എല്ലാം ലഹരിയിലോട്ട് പോവാ. സാറന്മാരെല്ലാം കാണിച്ചു വെക്കുന്ന എല്ലാവർക്കും ഒന്നുപോലാണ്. ഒരു സാറ് കാണിച്ചല്ലേ ഉള്ളു, ഒരു സാറാണോ 100 സാറാണോ കാണിച്ചോ നമുക്ക് ഇങ്ങനെ അറിയാം.
1: മൂന്ന് പേരായിപ്പോ
2: അല്ല, ബാക്കിയുള്ളവരുടെ പേര്
1: വ്യക്തമല്ലേ.
2: പിന്നെ പിള്ളേര് ഇത് എങ്ങനെ പഠിക്കും? ഇത് കണ്ടില്ലേ പിള്ളേരും പഠിക്കുന്നത്? അപ്പൊ അവരും ചീത്തയാവും, അവരും ലഹരിക്ക്
1: അടിമയാവേ.
2: ആ അന്നേരം ഇവിടെ ഇവിടെ ഒന്നും നടക്കത്തില്ല, വീട്ടിലെ പഠിത്തം.
1: അപ്പൊ നമ്മള് ജാഗ്രത പുലർത്തുക എന്നുള്ളതാണ്.
2: അതാണ്
1: നല്ലത്. വീട്ടിലിരുത്താൻ പറ്റില്ല, അങ്ങനെ അവരെ സമൂഹ ജീവികളായി മാറ്റണം. അല്ലാതെ നമ്മള് വീട്ടിലിരുത്തി എന്നും പറഞ്ഞ അവര്
2: സാറന്മാര് നേരത്തെ ഉള്ള സാറന്മാരങ്ങനല്ല, ഇപ്പൊ മുമ്പ് അവര് സ്നേഹിക്കുമായിരുന്നു, സ്നേഹിക്കുകയും അടിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ അതിനകത്ത് ഒരു അടി അടിയിരുന്നതിന്റെ ഒരു ഒരു മഹത്വം ഉണ്ടായിരുന്നു. ആ അടി കൊണ്ടു കഴിഞ്ഞാൽ പഠിക്കുകയും ചെയ്യും.
1: അല്ല, ആ ഒരു രീതികളൊന്നും ഇന്നും അവലംബിക്കാൻ പറ്റത്തില്ല. ഇന്ന് കാലം മാറി, ഇന്ന് ശിക്ഷണത്തിന്റെ രീതികൾ മാറി. ശിക്ഷണം അങ്ങനെ നടത്താൻ പാടില്ല, അതിന് അതിനൊരു പരിമിതിയുണ്ട്. ചുവരിലൊക്കെ എടുക്കാമെന്നിപ്പോ കോടതിയൊക്കെ പറഞ്ഞെങ്കിലും അത്രയും കൊണ്ട് മാതാപിതാക്കൾ അത് അംഗീകരിക്കുന്നില്ല അല്ലെ. അവർക്ക് അത് അത് അവർക്ക് ഒന്നോ രണ്ടോ മക്കളെ ഉള്ളു, അത് അവർക്ക് വേദന ഉണ്ടാക്കും. അപ്പൊ ശിക്ഷണ നടപടികളിനെക്കാട്ടിയും ഇങ്ങനെ ഒരു വാത്സല്യത്തോടെ സൗഹൃദത്തോടെ ഒരു കൂട്ടുകാരനെ പോലെയൊക്കെ ഉള്ള അധ്യാപകരെയാണ് എനിക്കൊന്നും മാതാപിതാക്കളും കാംക്ഷിക്കുന്നത് അല്ലെ, ആഗ്രഹിക്കുന്നത്.
2: പിന്നെ

0: തീർച്ചയായും നിന്നൊരു കുട്ടിയെ അടിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ജോയിക്ക് എന്നെ അതിനെ അടിച്ചാണ്, അല്ലെങ്കിൽ അവരുടെ മാതാവിനെ പിതാവിനെ വിളിക്കേണ്ടു പോകും, അല്ലെങ്കിൽ ഗുണ്ടസമയത്തിനെ ഇറക്കും സാറിനെ അടിക്കാൻ. എന്റെ കുട്ടിയെ അടിച്ച എന്തിനടാ നീ എന്നും പറഞ്ഞാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ അടിക്കാൻ പറ്റത്തില്ല. ഇപ്പൊക്കെ നമ്മളെത്ര അടി ഉണ്ടായിരുന്നു അറിയാം ചൂടാലി, അത് നല്ല സുന്ദരമായ ചൂടിൽ വെച്ചാ അടിക്കുന്നത്. ആര് പോയി ചോദിക്കും? ആരും ചോദിക്കാനില്ല, അടി കൊണ്ടിട്ട് വരിക. സ്നേഹമുണ്ട് അന്നത്തെ അടിക്ക്, ഇന്നത്തെ അടിക്ക് ഗുണ്ടായുസം. അതവിടെ നടക്കുന്നത്, അന്നേരം ഇവിടെ പലതും നടക്കും. ഞാൻ നോക്കിയിട്ട് ഇതൊന്നും നമ്മുടെ വില പോവില്ല. ഇപ്പൊ വീട്ടിലാണ് പഠിപ്പിച്ചാൽ മതി, കാറും വേണ്ട, ബസ്സും വേണ്ട, പായകം വേണ്ട, ചോറും വേണ്ട, കറിയും വേണ്ട, ഒന്നും വേണ്ട.
1: ഓക്കെ ഓക്കെ ഓക്കെ ശരി, ഞാൻ അടുത്തൊരു ഗാനത്തിലോട്ട് കിടക്കട്ടെ. ഓക്കെ
0: ഓക്കെ ഓക്കെ.

0: ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഗാനം കേട്ട് കഴിഞ്ഞു. അയോധ്യ എന്ന് പറഞ്ഞ സിനിമയിലെ ഗാനമാണ് കേട്ടത്. ജി ദേവരാജൻ മാഷാണ് സംഗീതം നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നല്ലൊരു മനോഹരമായ ഗാനം നമ്മൾ കേട്ട് ആസ്വദിച്ചു കഴിഞ്ഞു. ഓക്കെ, നമ്മൾ അടുത്തൊരു കോളോട്ട് കിടക്കുകയാണ്.
1: ഹലോ ഹലോ. ഓക്കെ, അത് കോൾ കട്ടായി. അടുത്തൊരു ഹലോ
2: ഹലോ.
1: നമസ്കാരം. ഓക്കെ, പറഞ്ഞോളൂ, എന്തുണ്ട്?
2: നല്ല വിശേഷം. ഓണം വന്നു തുടങ്ങി ഞങ്ങൾക്ക്. പരോക്കാർക്കെല്ലാം ഓണം വന്നു. ഇന്നത്തെ വിഷയമാണെന്ന്
1: കേട്ടല്ലോ. ഇത് വിഷയം ഞാൻ പറയണോ?
2: അല്ല, ഞാൻ പറയണേ. ഇന്നത്തെ വിഷയത്തെ പറ്റിയാ പറയണെങ്കിൽ, നമ്മൾ പഠിച്ച കാലത്ത് സാർമാരെ കയ്യിൽ ഒരു ചൂരലിരിക്കുന്നത് നല്ലതാണ്. അത് ആ സാറിനെ നമുക്ക് പേടിയാണ്, സ്നേഹമാണ്. നമ്മളും കൂട്ടാരെ പോലെ തന്നെ സാർമാരെ സ്നേഹിച്ചിട്ടുള്ളത്. അവർ നമ്മളെ നല്ല പോലെ തന്നെ സ്നേഹിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ സാർമാരയില് ചൂരലില്ല. വേണം വേണം വേണം എന്നാണ് ഞാൻ പറയുന്നത്.
1: പക്ഷേ അങ്ങനെ ചൂരല് വേണമെന്ന് എല്ലാ മാതാപിതാക്കളും പറയുന്നില്ല.
2: അത് പറയുന്നില്ല. അതായത് നമ്മളെ തൊട്ടടുത്ത വീട്ടിലെ ഒരു കൊച്ചിനെ ചൂരല് വെച്ച് അടിച്ചു. അവര് ഭയങ്കര പ്രശ്നമായി. സാറിന് സ്കൂളിൽ നിന്ന് തന്നെ ആ കൊച്ചിനെ പിരിച്ചുവിട്ടു. പിന്നെ ആ കൊച്ചിന്റെ പഠിത്തവും പോയി എല്ലാം പോയി. പക്ഷെ ആ നേരെ മറിച്ച് അവര് അവിടെ ചെന്ന് എന്താണ് തെറ്റെന്താണെന്ന് കണ്ടുപിടിച്ചത് പരിഹരിച്ചെങ്കിൽ ഇന്ന് നല്ലൊരു കൊച്ചായി വന്നാനത്. പക്ഷെ ഇന്നത് പോയി. നടന്ന കാര്യമാണ്. ഒന്ന് രണ്ട് കൊച്ചുങ്ങളെ
1: ചൂരൽ കഷായം വേണമെന്നാണ് പറയുന്നത്.
2: വേണം വേണം, ചൂരൽ കഷായം വേണം. ഒന്നു തൊട്ട് പത്ത് വരെയെങ്കിലും വേണം. വേണം സാറേ, അത് അത്യാവശ്യമാണ്. കാരണം അങ്ങനെ അന്നെങ്കിൽ അവർക്ക് അധ്യാപകന്റെ അല്പമെങ്കിലും സ്നേഹവും ബഹുമാനവും പേടിയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്.
1: ചൂരൽ കണ്ടാണ് നമ്മൾ പേടിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നത്.
2: ഒരു സാറിന്റെ കയ്യില് ഒരു ചൂരലിരുന്നാൽ ഏത് കൊച്ചും പേടിക്കും.
1: അല്ല, അങ്ങനെയാണോ? എന്തൊരു ബഹുമാനം കിട്ടേണ്ട ഒരു മാർഗം ചൂരൽ മാത്രമാണോ എന്നുള്ളതാണ്.
2: അവർക്ക് ഒരു പ്രശ്നമേ അല്ല ഇപ്പോഴത്തെ കൊച്ചുങ്ങൾക്ക് ചൂരല് പക്ഷെ ഒരു പ്രശ്നമേ അല്ല. സാറിന് ഒട്ടും പേടിയില്ല. സാറന്മാരെ പറയുന്നത് നമ്മള്
1: അധ്യാപകര് അറിവ് കൊണ്ടും വാത്സല്യം കൊണ്ടും ഈ പറഞ്ഞ കണക്ക് എന്താ പറയുക, ആശയവിനിമയം കൊണ്ടും, ചിലരുടെ ആശയവിനിമയ പാഠം കണ്ടിട്ട് അല്ലെങ്കിൽ അവർ ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്ന രീതി കണ്ടിട്ടൊക്കെ കുട്ടികൾക്കൊരു ബഹുമാനം തോന്നും. ഇതൊക്കെയാണ് ആർജിക്കേണ്ടത് അധ്യാപകർ. ഈ ചൂരലാണ് അധ്യാപനത്തിന്റെ ഏറ്റവും വലിയ മാർഗമെന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ എന്തോ അധ്യാപനത്തിൽ ഒരു വലിയ എന്താ പറയുക, ഒരു ഒരു താഴ്ച സംഭവിക്കുകയാണ്, ഒരു ഇടിവ് സംഭവിക്കുകയാണ്, ഒരു വീഴ്ച സംഭവിക്കും.
2: ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു എച്ചമ്മ് ചൂരലുമായിട്ട് ആ എല്ലാ ക്ലാസ്സിന്റെയും വാതലിലും ഇങ്ങനെ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോയി നോക്കിയേ. ആ എന്ത് അച്ചടക്കമായിരിക്കും ആ ക്ലാസ് എന്നറിയാവൂ. നമ്മൾ അനുഭവിച്ചോണ്ട് നമുക്കറിയാലോ
1: ആ അച്ചടക്കമാണ് നല്ലത്. ഒരു അറിവിന്റെ ഒരു വാദാനമായിട്ടൊക്കെ മാറുന്ന ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ആ അറിവ് പകർന്നു നൽകുന്ന ഒരു രീതി കൊണ്ടൊക്കെ ഒരു ബഹുമാനം ആർജിച്ചെടുക്കുന്ന അധ്യാപകൻ ഇതാണോ നല്ലത്? ഈ ഒരു ചൂരല് കാണുമ്പോൾ ചോദ്യം ചോദിച്ചത് അങ്ങോട്ട്, അതാണോ ഏതാണ് അഭികാമ്യം എന്നുള്ള ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചതാണ്, അങ്ങോട്ട് ഉന്നയിച്ചതാണ്. ഞാൻ കുറച്ച് ചോദ്യം ചോദിച്ചു, ആകെ അങ്കലാപ്പിലായോ? ഇത് വേണ്ടായിരുന്നു, പറഞ്ഞത് അബദ്ധമായി പോയല്ലോ എന്നെല്ലാം തോന്നിയോ? ഇല്ല, അതെ അതെ, പറയാൻ വന്നതെല്ലാം പോയി. അതാണോ എന്താണ് പറയാൻ വന്നത്?
2: അത് കൊച്ചുകുട്ടികളല്ലേ, കൊച്ചുകുട്ടി ഒന്നു തൊട്ട് നാലര കൊച്ചുങ്ങളാണ്. അവരെ അടിക്കുന്നത് മാത്രമല്ല, സ്നേഹം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാം.
1: നമ്മള് അടിയുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ തലമുറയിലെല്ലാം കുറെ വിദ്യാർത്ഥികൾ ഈ അടി കാരണം പഠനത്തിൽ പിന്നോക്കം പോയവരുമുണ്ട്. ഒരു ഭയം അവർക്ക്, സ്കൂളിൽ ഒരു ഭയം തട്ടിയിട്ട് സ്കൂളിൽ പോകാൻ മടി കാണിക്കുക, സ്കൂളിൽ പറയുമ്പോ തന്നെ അവർ ആകെ വിഷമിക്കുക. അങ്ങനെയാണോ വേണ്ടത്? ഒരു സ്കൂൾ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ തുള്ളിച്ചാടി അങ്ങോട്ട് പോകാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ഒരു സ്കൂളായിട്ട് മാറുന്നതാണോ വേണ്ടത്? പണ്ടൊക്കെ എനിക്കൊക്കെ ഭയം ഉണ്ടായിരുന്നു ഈ സ്കൂളിൽ പോകുക എന്ന് പറയുമ്പോൾ. സ്കൂളിൽ പോയി അടിയായിരുന്നു ഇങ്ങനെ
2: നമ്മള് തുള്ളിച്ചാടി പോകണം. പക്ഷേ
1: അതാ ഞാൻ ചില വിഷയങ്ങൾ നമ്മള് ചില വിഷയങ്ങളിൽ നമുക്കൊരു ഭയം വരും. ആ അധ്യാപകൻ ഭയങ്കര അടി, അതുകൊണ്ട് എനിക്ക് അത് വിഷയം വേണ്ട, ആ ക്ലാസ്സിലേക്ക് പോകണ്ട. ആ പീരീഡ് വരുമ്പോഴേ നമ്മളിങ്ങനെ അയ്യോ നല്ല പീരീഡ്, കണക്ക് പീരീഡ് വരുന്ന ആ കണക്ക് സാറ് കൊമ്പം മീശയായിട്ട് വരുന്ന ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്ന അപ്പൊ ആദ്യത്തെ പീരീഡ് ഇരിക്കുമ്പോഴേ അയ്യോ മൂന്നാമത്തെ പീരീഡ് കണക്ക്, അയ്യോ ഇനി അത് വരുന്നല്ലോ, ഇനി എത്ര സമയമുണ്ട്, കുറച്ച് സമയമല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു.
2: അങ്ങനെയുണ്ട്.
1: ഓക്കെ, അതാ പറഞ്ഞ അവിടെ അവിടെ മോശം എന്ന് പറയുന്നതിനകത്ത് നല്ല രീതിയിൽ പഠിപ്പിച്ചുകൊണ്ട് അവരുടെ ആ ഒരു ബഹുമാനം കരസ്ഥമാക്കാൻ ശ്രമിക്കുന്ന ഒരു അധ്യാപകനായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ ഒരു അഭിപ്രായം, അത്രേ ഉള്ളൂ. അത് പാടാണ്, അങ്ങനെ പെട്ടെന്ന് നടക്കത്തില്ല. അത് വലിയ ഒത്തിരി നമ്മുടെ വരത്തില്ല, വരത്തില്ല. അതും ഒക്കെ ഓക്കെ. ഞാൻ എന്നാ അടുത്തൊരു പാട്ടിലോട്ട് കിടക്കട്ടെ, സമയമില്ല. ഞാൻ ഒരു
3: G26 new Kia Seros segment le ethum megacha family car 5 star BN gas suraksha low floor access vishalamaya second row rear ventilated seats enbudradiyum smart features gal
4: ee odathile swandamaku pudhiya Kia Seros uden thottu Kia showroom sandarshikku
5: Kia movement that inspires
6: ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.

0: ഓക്കെ. അപ്പോൾ നമ്മളൊരു ഹിന്ദി ഗാനമാണ് കേട്ടത്. ഇതും വളരെ പഴക്കമുള്ളൊരു സിനിമയിലെ ഗാനമാണ്. 1962 ഇറങ്ങിയ ഒരു സിനിമയിലെ ഗാനമാണ്. കിഷോർ കുമാർ ആണ് ഇത് ഗാനം ആലപിച്ചത്. എസ് ഡി മർബന്റെ സംഗീതം. നോട്ടി ബോയ് എന്ന് പറയുന്ന സിനിമയിലെ ഗാനമാണ് ഈ കേട്ടത്. അപ്പോൾ ഇതിന്റെ വരികൾ ശൈലേന്ദ്രനാണ്. അപ്പോൾ നമ്മൾ അടുത്തൊരു കോളിലോട്ട് കടക്കുന്ന സമയമില്ല, പെട്ടെന്ന് ഞാൻ കോളിലോട്ട് വിളിക്കാം. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: പറഞ്ഞോളൂ അനിൽകുമാർ. ഒന്ന് ചുരുക്കി പറഞ്ഞാൽ നല്ലതായിരിക്കും, സമയം കുറഞ്ഞു വരുന്നു.
1: ശരി, അല്ല ഞാനേ സാറ് ചേട്ടൻ പറഞ്ഞില്ലായിരുന്നു ഇപ്പോഴത്തെ അധ്യാപകരെ? ഇപ്പോഴത്തെ അധ്യാപകർ എന്ന് പറഞ്ഞാലേ വളരെ ഫ്രണ്ട്ലിയാണ്, വളരെ. ഇപ്പൊ നാളെ നമ്മളെ മക്കളെ ഇപ്പം ക്ലാസ്സിൽ ചെന്നില്ലെങ്കിലോ ഒരു ട്യൂഷൻ സെന്ററിൽ ചെന്നില്ലെങ്കിലോ രാവിലെ ഇവിടെ ചെന്നില്ലെങ്കിൽ അവർ വിളിച്ചു
0: പറയും.
1: നേരത്തെ കണക്കല്ലല്ലോ, ഇപ്പൊ നമ്മള് ഒരുപാട് ഉപദേശങ്ങൾ നമുക്ക് തരും. പക്ഷെ നല്ല സ്നേഹം ഇപ്പൊ ചേട്ടൻ പറഞ്ഞാണെങ്കിൽ ഈ നാടിന് ഈ അധ്യാപകർക്ക് എന്ത് പറ്റി എന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ. നമ്മൾ നേരത്തെ ആ ജുമാവരി കവിത എഴുതിയാണ് ഈ നാടിന് എന്ത് ദൈവമേ നിന്നാടിന് എന്ത് പറ്റിയെന്ന്. ഈ നാടിന് എന്ത് പറ്റി, ദൈവമേ നിന്നാടിന് എന്ത് പറ്റി. സ്വന്തമായി ദൈവത്തിന്റെ സ്വന്തം നാടാ, അദ്ദേഹത്തിന്റെ നാടും എന്ത് പറ്റിയെന്നാ ഞാൻ ചോദിച്ചു. ഇപ്പൊ അധ്യാപകർക്ക് എന്ത് പറ്റിയെന്നായിരുന്നു.
0: ഞാനതാ, ഞാനും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. ഞാൻ എന്റെ ടൈറ്റിൽ തന്നെ ഇതാ, അധ്യാപകർക്ക് ഇത് എന്ത് പറ്റി. നമ്മളിങ്ങനെ ഞെട്ടിപ്പോയാണ്. അത് സ്ത്രീ അധ്യാപകർ മൂന്നാല് പേരിങ്ങനെ, ഇപ്പൊ ഇന്ന് മൂന്നാമത്തെ പേരാണ് ആളാണ് അവരിങ്ങനെ. അപ്പൊ നമ്മളെ ഞെട്ടിപ്പോയെ, ഇങ്ങനെയൊക്കെ ചെയ്യൂ അധ്യാപകർ എന്ന് പെട്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ ഒരു ആശ്ചര്യത്തിൽ നിന്നാണ് ഞാൻ ആ ഒരു വിഷയം എടുത്തത്.
1: ചേട്ടാ, അതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടം എങ്ങനെ ആഡംബരം എത്രത്തോളം എങ്ങനെ കാശുണ്ടാക്കി അവരെ സമൂഹത്തിൽ നമ്മൾ വലിയ മാന്യരായിട്ട് ജീവിക്കുക എന്നുള്ളത്. പക്ഷെ എന്ത് കാണിച്ചാലും ശരി, ഏത് നേരായിട്ടുള്ള വഴിയിൽ ഉണ്ടാക്കുന്ന കാശ് എന്നും നിലനിൽക്കും, അല്ലാത്ത കാശുകൾ ടമയിൽ
0: പൊട്ടിപ്പോകും.
1: കുറച്ച് കാശ് ഇത് നേർക്കുമ്പോഴുകളാണ് ഇങ്ങനെ പൊങ്ങി ഇതേയുള്ളൂ. കാര്യം അതിന് ഇപ്പൊ സംഭവിച്ചത് അവര് കുറച്ചുകാലം തൂച്ചു കാണും, പക്ഷെ അതിന്റെ ഫലം വീണ്ടും ദിക്തമായ അനുഭവം. പക്ഷെ ഇപ്പം വന്ന അധ്യാപകർക്ക് ഇനിയുള്ള അധ്യാപകർക്ക് അല്ലെങ്കിൽ വേറെ ദോഷമല്ലേ. ഒരാള് ചെയ്യുന്നത് തെറ്റിന്റെ പേര് എല്ലാ അധ്യാപകർക്കും വരുന്നു. നമ്മുടെ ഇത്രയും നല്ല സാറുമാറുണ്ട്, കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. കാരണം നമ്മളിപ്പം ഈ എല്ലാവരുടെ തന്നെ സിസ്റ്റർമാര് തന്നെ നമ്മുടെ മക്കളെ കുറിച്ച് പറയുമ്പോൾ, മോളെ വിളിച്ച് ഓരോ കാര്യങ്ങൾ പറയും, അവരുടെ ഭാവിയെ കുറിച്ച് നമുക്ക് കുറെ ഉപദേശങ്ങൾ നമ്മൾ തരും. ഇപ്പൊ ലേറ്റായി കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ പറയും, നമ്മളിപ്പോഴേ അവരെ ഇങ്ങനെ ലേറ്റായി കഴിഞ്ഞാൽ അവരെ വേറെ കാര്യങ്ങൾക്ക് ജീവിതത്തിൽ അവർ ലേറ്റായി. നല്ല കാര്യമല്ലേ, നമ്മൾ ക്ലാസ്സിൽ 9:30 കാരണം സ്ഥലം 9:30 തൊട്ട് എത്തിക്കുക, നമ്മളെ ശ്രദ്ധിക്കുക. കാര്യം ഇപ്പൊ ഞാൻ 7 ട്യൂഷൻ പറഞ്ഞാൽ 5:30 ഞാൻ ഓണെന്ന് എന്റെ മോളെ വിളിച്ചോളത്. കാര്യം എന്ന് പറഞ്ഞാൽ 7:00 എത്തിക്കണം. അപ്പൊ നാളെ അവർക്ക് നല്ലൊരു ഭാവി, നാളെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കയറിയാലും കറക്റ്റ് ടൈമിൽ എത്താൻ നിൽക്കും. പിന്നെ 10:00 എന്നല്ല 11:00 എത്തിയ ഇങ്ങനെ ഒരു ചിന്ത വരുത്തി. പക്ഷെ ഈ 10 അങ്ങനെ വരും. പക്ഷെ ഇപ്പൊ ഈ സാറന്മാർക്ക് ഇങ്ങനെ ആയി പോകുമ്പോൾ കുട്ടികൾ എന്തായി മാറുമെന്നുള്ള. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ നിയമത്തെ അവർക്ക് ആർക്കും പേടിയില്ല. നിയമം എന്ന് പറഞ്ഞാൽ കാര്യം എങ്ങനെയായാലും കാശ് കൊടുത്തിറങ്ങി തിരിച്ചിറങ്ങിപ്പോ,
0: കുറച്ച് കഴിഞ്ഞ് വെളിയിലാവും എന്നൊക്കെ ഉള്ള ചിന്തയായിരിക്കാം.
1: ഇല്ല അവരങ്ങുമ്പോ വരും, കാശുണ്ടെങ്കിൽ എന്ത്. പക്ഷെ അങ്ങനല്ല, ശിക്ഷ കിട്ടുമെന്ന് ഒരു നല്ല ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പുണ്ടായ
0: ഒഴിവായി. ഹലോ ഹലോ ഹലോ ഹലോ പെട്ടെന്ന് പറഞ്ഞോ. പേരൊന്ന് പറഞ്ഞോ. പ്രദീപ് അല്ലേ?
2: ആ പ്രദീപ്.
0: ഓക്കെ ചേട്ടൻ പറഞ്ഞോളൂ.
2: സാറിനെ ഒത്തിരി ഒത്തിരി ദിവസം കൊണ്ട് വിചാരിക്കുന്ന സാറിനെ ഒന്ന് എപ്പോഴും വിളിക്കും,
0: കിട്ടത്തില്ല.
2: സാറിന്റെ പേരെന്തോ?
0: ബോണി.
2: ബോണി ബോണി ബോണി സാറിനെ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
0: ആണോ?
2: സാറിന്റെ ചിരിയേ.
0: ഹലോ.
2: അതുകൊണ്ടാണ്
0: വിളിച്ചത്. ഓക്കെ, കുഴപ്പമില്ല, സന്തോഷം.
2: എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
0: ഞാൻ ഒരു അടുത്തൊരു പാട്ടിലോട്ട്
2: കിടക്കട്ടെ?
0: ഇടയ്ക്ക് വിളിച്ചാൽ മതി. ഓക്കെ ഓക്കെ സംസാരിക്കാം. ഓക്കെ
2: ഓക്കെ.

ഓക്കെ, അപ്പോൾ നമ്മൾ 9 മണിയായി, ഇത് അവസാനിപ്പിക്കാനുള്ള സമയവുമായി. അവസാനം കേട്ട ഗാനം പച്ച നോട്ടുകൾ എന്ന് പറഞ്ഞ സിനിമയിലെ ഗാനമാണ് കേട്ടത്. എം കെ അർജുനൻ മാഷാണ് ഇത് സംഗീതം നൽകിയത്. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ എ ബി രാജ സംവിധാനം ചെയ്ത സിനിമയിലെ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയൊരു കോൾ എടുക്കാൻ സമയമില്ല, അതുകൊണ്ടാണ് ഞാൻ കോള് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോറി, അടുത്ത ആഴ്ച നമുക്ക് സംസാരിക്കാം. എനിക്കൊന്ന് കോൾ ചെയ്യുന്ന വ്യക്തികൾ മനസ്സിലാക്കുക, ഇപ്പം സമയം കഴിഞ്ഞു, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് വിളിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി, നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ് ബോണി.

ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ വിൻസിഗർ 107.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:40 നേർച്ചാലുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 വിരൽത്തുമ്പിലെ വിസ്മയം, 8:20 വിസ്മയ കാഴ്ചകൾ, 8:30 ഗ്രീറ്റിംഗ് സ്റ്റാക്ക്, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 വാട്സ്ആപ്പ് മെലഡി, 9:45 സുഗുണോഭവന്തു, 10:00 വാട്സ്ആപ്പ് മെലഡി, 11:00 തീരധ്വനി, 11:30 സാഹിത്യത്തിന്റെ നിറവ്, 11:50 രുചിഭേദം, 11:55 അറിയിപ്പുകൾ, 12:00 കാതോടുകാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 നിയമം ലളിതമായി, 3:30 മ്യൂസിക്കൽ ചെയർ, 4:30 ഗാന കൗതുകം, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താ വീക്ഷണം, 7:00 വിസ്മയ കാഴ്ചകൾ, 7:25 ദേശീയ വാർത്തകൾ, 7:35 ലിസണേഴ്സ് ലോഞ്ച്, 9:00 നേർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം എന്താണ്? വിജയിക്കും എന്ന ഉറച്ച വിശ്വാസം. നാം വിശ്വസിക്കുന്നതും വിചാരിക്കുന്നതും ഭാവന ചെയ്യുന്നതും നമുക്ക് അനുഭവപ്പെടും. ഉൾപ്രേരണയോടെ ഉറച്ച തീരുമാനമെടുത്ത് വിജയപ്രതീക്ഷയുമായി ദൈവത്തിൽ ആശ്രയിച്ച് ആലോചിച്ച് ആസൂത്രണം ചെയ്ത പരിപാടികളുമായി കഠിനാധ്വാനം ചെയ്താൽ വിജയം ഉറപ്പാണ്. പ്രവർത്തിക്കുന്നവന് തിരിച്ചടികളെയും വിമർശനങ്ങളെയും നേരിടേണ്ടി വരും. മനമിടിയരുത്, ഭയപ്പെടരുത്. ജയിക്കുമെന്ന ഉത്കട പ്രതീക്ഷയുള്ളവർ സ്വാത്മപ്രേരിതനായി അബോധപൂർവം പൊരുതുന്നു. ശക്തനും ബുദ്ധിശാലിയും ജീവിതത്തിൽ വിജയിക്കണമെന്നില്ല. പരാജയഭീതിയുള്ളവർ പരാജയം വിലയ്ക്ക് വാങ്ങുന്നു. ഉത്സാഹശാലിയായിരിക്കുക, നിരന്തരം അധ്വാനിക്കുക. അപ്പോൾ പ്രായോഗിക ബുദ്ധിയും അനുഭവജ്ഞാനവും വിവേകവും സഹനശക്തിയും നമുക്കുണ്ടാകും. പട്ടാളക്കാരൻ പരാജയഭീതിയോടെ മാർച്ച് ചെയ്താൽ അനുഭവം എന്തായിരിക്കും? പരീക്ഷയ്ക്കോ ഇന്റർവ്യൂവിനോ പോകുന്നവൻ പരാജയമാണ് ഭാവന ചെയ്യുന്നതെങ്കിൽ പരാജയമായിരിക്കും അനുഭവം. ഉത്കണ്ഠയും ഭയവുമാണ് നിങ്ങളുടെ മനസ്സിൽ വീഴുന്നതെങ്കിൽ പരീക്ഷയിലോ ഉദ്യോഗം തേടലിലോ ബിസിനസ്സിലോ നിങ്ങൾ തിളങ്ങുകയില്ല. പകച്ചു നിൽക്കുന്നവനെ വിജയശ്രീ പുണരുകയില്ല. ആത്മവിശ്വാസവും ശുഭപ്രതീക്ഷയും മനസ്സിൽ കത്തി നിൽക്കട്ടെ. നഷ്ടബോധത്തിൻ്റെ സ്ഥാനത്ത് ലാഭബോധം ആദേശം ചെയ്യുക. ഞാൻ ഇന്ന് ആരായിരിക്കുന്നുവോ അതിൻ്റെയും നാളെ ഞാൻ ആരായിത്തീരുമോ അതിൻ്റെയും പൂർണ്ണ ഉത്തരവാദി ഞാൻ തന്നെയാണ്. വീഴ്ചയ്ക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവൻ വിട്ടി. വിധിക്കോ മറ്റുള്ളവർക്കോ നമ്മെ തോൽപ്പിക്കുവാൻ സാധ്യമല്ല. ക്ഷമയും സഹിഷ്ണുതയും സാമാന്യ ബുദ്ധിയും ഏകാഗ്രതയും വിശ്വാസവും നിങ്ങൾക്കുണ്ടോ, വിജയം തീർച്ച. ദുർബലനാണെന്ന് നീ ശങ്കിച്ചാൽ നീ ദുർബലൻ തന്നെ. കരുത്തനാണെന്ന് വിശ്വസിച്ചാൽ കരുത്തനായി. ആനയ്ക്ക് ആനയുടെ കരുത്തറിഞ്ഞുകൂടാ, നമുക്ക് നമ്മുടെ കഴിവും.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.

നമസ്കാരം, ഞാൻ ബോണി. പാട്ടിന്റെ പാലാഴിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി സകലതും മറന്ന് നമുക്ക് കുറച്ച് നല്ല പാട്ടുകൾ ആസ്വദിക്കാം. സലീം കുമാർ അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങളാണല്ലോ നമ്മൾ കഴിഞ്ഞ 3 എപ്പിസോഡുകളിൽ ആസ്വദിച്ചത്. ഇനിയും കുറെ നല്ല ഗാനങ്ങൾ കേൾപ്പിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡിലും അദ്ദേഹം അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ്. അതിനോടൊപ്പം അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് ആദ്യം ബെന്നി പി നായരമ്പലം എഴുതിയ അനുസ്മരണക്കുറിപ്പിലെ ആദ്യത്തെ കുറച്ച് ഭാഗം കേൾക്കാം. ഞാൻ എഴുതിയ ഭൂരിഭാഗം സിനിമകളിലും സലീമിനായി ഒരു റോൾ നീക്കി വെച്ചിട്ടുണ്ട്. എഴുതാനിരിക്കുമ്പോൾ അവൻ്റെ രൂപവും ഭാവവും മനസ്സിൽ നിറയും. അതിന് ചേർന്ന ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കും. ഞാൻ എഴുതിയ ഒട്ടേറെ കഥാപാത്രങ്ങളിലൂടെ ജനത്തെ ചിരിപ്പിച്ച സലീം പക്ഷേ എല്ലാവരെയും കരയിപ്പിച്ച ഒരു കഥാപാത്രത്തെയാണ് എനിക്കേറെ ഇഷ്ടം. മേരിക്കൊണ്ടൊരു കുഞ്ഞാടിലെ ശവപ്പെട്ടി കച്ചവടക്കാരൻ സലീമിൻ്റെ വ്യത്യസ്തമായൊരു മുഖമാണ് ഞാനതിൽ കണ്ടത്. ഏത് രീതിയിലും മോൾഡ് ചെയ്തെടുക്കാൻ കഴിയുന്നൊരു നടനാണ് സലീം കുമാർ. തസ്കര വീരൻ എന്ന സിനിമയിലെ ഗാനമാണ് ഇന്ന് ആദ്യം കേൾക്കാൻ പോകുന്നത്. സംഗീതം മൗസയപ്പച്ചൻ, വരികൾ MT രാജേന്ദ്രൻ, പാടിയത് മധു ബാലകൃഷ്ണൻ.

ബിനി പി നായരമ്പലം എഴുതിയ അനുസ്മരണ കുറിപ്പിലെ തുടർന്നുള്ള ഭാഗം ഇനി കേൾക്കാം. സലീമിന്റെ പഠനകാലത്താണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയത്. എന്റെ ബന്ധുവിന്റെ സുഹൃത്തായിരുന്നു സലീം. അവനെ കാണാൻ പറവൂരിൽ നിന്ന് നായരമ്പലത്തേക്ക് മിക്കപ്പോഴും സലീം വണ്ടി കയറും. അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അന്ന് സലീം നാടകരചനയിൽ ഒരു കൈ നോക്കാൻ ഉറച്ചു നിൽക്കുന്ന സമയമാണ്. നാടക പ്രവർത്തനവുമായി സജീവമായിരുന്ന ഞാനുമായി അതേപ്പറ്റിയാണ് എന്നും ചർച്ച. ഇടയ്ക്കെൻ്റെ നാടകവേദികളിലും വരും. ഗ്രീൻ റൂമിൽ വന്ന് നടൻ രാജൻ പി ദേവിനെയൊക്കെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അവൻ മിമിക്രിയിലേക്ക് ചൂടുമാറ്റി ഞാൻ സിനിമയിലേക്ക്. ഇനി കേൾക്കാൻ പോകുന്ന ഗാനം രാപ്പകൽ. സംഗീതം മോഹൻ സിതാര, വരികൾ കൈതപ്പുറം. പാടിയത് ജോത്സ്ന, അൻവർ സാദത്ത്, ആശാ മധു, വിജയ് യേശുദാസ്.

ബെന്നി പി നായരമ്പലം എഴുതിയ അനുശോചന കുറിപ്പിലെ തുടർന്നുള്ള ഭാഗം കേൾക്കാം. ഗ്രാമപഞ്ചായത്തിലാണ് സലിം ആദ്യമായി എന്റെ സിനിമയിൽ അഭിനയിച്ചത്. പിന്നെ എത്രയോ ചിത്രങ്ങൾ. സിനിമയുടെ ഉയരങ്ങളിൽ നിൽക്കുന്ന കാലത്ത് നാടക ട്രൂപ്പ് തുടങ്ങുകയാണ് എന്ന് എന്നോട് പറഞ്ഞു. അപകടമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടും വഴങ്ങിയില്ല, തുടങ്ങുക തന്നെ ചെയ്തു. സലീമിന് നാടകത്തോടുള്ളത് ഭ്രാന്തമായൊരു ആവേശമായിരുന്നു. 2 ആഴ്ച മുൻപ് കാണുമ്പോൾ പറഞ്ഞു, ഇനി അധിക റോളൊന്നുമില്ല, ഇപ്പോഴുള്ള ജീവിതം ബോണസാണ്. എല്ലാ മേഖലകളിലും കൈവച്ച ശേഷമാണ് സലീം കടന്നു പോകുന്നത്. കഥ എഴുതി, സംവിധാനം ചെയ്തു, ഡോക്യുമെൻ്ററി ചെയ്തു, പുസ്തകം എഴുതി. അടുത്ത ഗാനം നരൻ എന്ന സിനിമയിലേതാണ്. പാടിയത് കെ എസ് ചിത്ര, സംഗീതം ദീപക് ദേവ്, വരികൾ കൈതപ്പുറം.

0: ബെസ്റ്റ് ഓഫ് ഓൾ ടൈം.
1: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്ടിന്റെ പാലായി, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി. സലീം കുമാർ അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങളിലൂടെയാണ് നമ്മൾ ഇക്കുറി സഞ്ചരിക്കുന്നത്. തുടർന്ന് കേൾക്കുക ഇനി ജയറാമിന്റെ അനുസ്മരണ കുറിപ്പ് കേൾക്കാം. മിമിക്രി എന്ന കലയിലൂടെ സിനിമയിലെത്തിയവരാണ് ഞാനും സലീം കുമാർ. നിലപാടുകളുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. ആ നിലപാടുകളിൽ എപ്പോഴും ഉറച്ചു നിന്നു. തൻ്റെ പ്രൊഫഷനെ ബാധിക്കുമോ എന്നൊന്നും നോക്കാതെ ഏത് വേദിയിലും നിലപാടുകൾ വെട്ടിത്തുറന്നു പറഞ്ഞു. സലീം കുമാറിൻ്റെ തുടക്കകാലം മുതൽ ഒരുപാട് ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചു, വേദിയിലും പരിപാടികൾ അവതരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഗൃഹപ്രവേശനത്തിനും ദേശീയ പുരസ്കാരം ലഭിച്ച സമയത്തും പറവൂരിലെത്തിയിരുന്നു. വീണ്ടും എത്തിയപ്പോൾ അദ്ദേഹം നമ്മോടൊപ്പമില്ല. ആനച്ചന്തം എന്ന സിനിമയിലെ ഗാനം ഇനി കേൾക്കാം. സംഗീതം ജെയ്സൺ ജെ നായർ, വരികൾ PC അരവിന്ദ്, പാടിയത് MG ശ്രീകുമാർ.

ഇനി സംവിധായകൻ കമൽ എഴുതിയ അനുസ്മരണക്കുറിപ്പ് കേൾക്കാം. കൊടുങ്ങല്ലൂരിലെ തിയേറ്ററിൽ എൻ്റെ ഒരു സിനിമ കണ്ട ശേഷം മഴ നനഞ്ഞാണ് സലീം കുമാർ ആദ്യമായി കാണാൻ വന്നത്. സിനിമയിൽ അഭിനയിക്കണമെന്നും പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളുടെ പരിചയം തുടങ്ങിയതും വളർന്നതും. എൻ്റെ ഗ്രാമഫോൺ എന്ന സിനിമയിലെ തബല ഭാസ്കരൻ എന്ന കഥാപാത്രം ചെയ്യാൻ പറ്റുമോ എന്ന് ആദ്യം സലീമിന് പേടിയായി. എൻ്റെ നിർബന്ധത്തിലാണ് അത് ചെയ്തത്. പക്ഷേ അതിൽ അദ്ദേഹം തബല വായിക്കുന്ന രംഗം എത്ര മനോഹരമായിരുന്നു. അതായിരുന്നു സലീം.

ഇനി കവിയും സാമൂഹ്യ മാധ്യമ നിരീക്ഷകനുമായ ഹരിശങ്കർ കർത്ത എഴുതിയ അനുസ്മരണക്കുറിപ്പിൽ നിന്നുള്ള ഭാഗം കേൾക്കാം. വീഡിയോയിലെ ഒരു പ്രത്യേക സന്ദർഭത്തിൻ്റെ നിശ്ചല പകർപ്പിനെയാണ് മീം എന്ന് വിളിക്കുന്നത്. സലീംകുമാറിൻ്റെ മീമുകൾ കൈവരിച്ച പ്രചാരത്തിന് സമാനതകളില്ല. മീമുകളുടെ ആവിർഭാവകാലത്ത് മലയാളികളായ ട്രോളർമാർ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചതും മറ്റാരെയുമല്ല.

ഏതൊരു സന്ദർഭത്തിൽ നിന്നാണോ മീമുകൾ മുറിച്ചെടുക്കുന്നത്, ആ സന്ദർഭം എല്ലാവരുമായി സംവദിക്കണം. സലീം കുമാറിന്റെ ഭാവങ്ങൾ അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. സലീം കുമാർ സിനിമയിൽ നിന്ന് മാറി നിന്നിട്ടും മീമുകൾ ആ കുറവ് നികത്തി. പച്ചക്കുതിര എന്ന സിനിമയിലെ ഗാനമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. സംഗീതം ഇളയരാജ, വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, പാടിയത് MG ശ്രീകുമാർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്ടിന്റെ പാലാഴി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി. സലീം കുമാർ അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങളിലൂടെയാണ് ഇന്ന് നാം കടന്നു പോകുന്നത്. തുടർന്ന് ആസ്വദിക്കാം. ഭാവപ്രകടനത്തിൽ സലീം കുമാർ ധാരാളിയായിരുന്നു. മുഖം വക്രമാക്കാവുന്നത്ര വക്രമാക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. ഒരൊറ്റ ചേഷ്ടയിൽ പരമാവധി നിക്ഷേപിക്കാനാണ് സലീം ശ്രമിച്ചത്. ജഗതിയും മോഹൻലാലുമാണ് ഈ രീതിയിൽ ക്ലോസപ്പിൽ നിന്ന് തകർത്താടിയിട്ടുള്ളത്. അവരുടെ അത്ര മീമുകളും മറ്റാർക്കുമില്ല. പക്ഷേ തീരെ ചെറിയൊരു കരിയറിൽ നിന്നാണ് ഇത്രയേറെ മീമുകൾ സലീം കുമാർ സംഭാവന ചെയ്തത്. കലാഭവൻ മണിയെപ്പോലെ പാടാനോ, നാദൃശയെപ്പോലെ പാരഡി എഴുതാനോ, കോട്ടയം നസീറിനെ പോലെ അനുകരണ തിരമാലകൾ സൃഷ്ടിക്കാനോ അദ്ദേഹം മെനക്കെട്ടില്ല. പക്ഷേ അദ്ദേഹം അവതരിപ്പിച്ച കഥാസന്ദർഭങ്ങൾ നൂറായിരം മീമുകളായി പെയ്തർ. ഇനി പ്രജാപതി എന്ന സിനിമയിലെ ഗാനം കേൾക്കാം. സംഗീതം തേജ് നർവെ, വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, പാടിയത് ജാസി ഗിഫ്റ്റ്, സുജാത മോഹൻ, കോറസ്.

ഇനി അദ്ദേഹത്തെ അനുസ്മരിച്ച് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി എഴുതിയ അനുസ്മരണ കുറിപ്പ് കേൾക്കാം. അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹം. ഞങ്ങൾ തമ്മിൽ അടുത്ത് സൗഹൃദമുണ്ടായിരുന്നു. കോൺഗ്രസിന് വേണ്ടി സലീംകുമാർ പ്രസംഗിക്കാറുണ്ട്. പക്ഷേ ബേബിച്ചേട്ടൻ്റെ മണ്ഡലത്തിൽ ഞാൻ വന്ന് പ്രസംഗിക്കില്ല എന്ന് പറയുമായിരുന്നു. കലാലോകത്തിന് തീരാ നഷ്ടമാണ് സലീംകുമാറിൻ്റെ വിയോഗം. ഇനി കേൾക്കാൻ പോകുന്ന ഗാനം ഗോൾ എന്ന സിനിമയിലേതാണ്. സംഗീതം വിദ്യാസാഗർ, വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, പാടിയത് ജോബ് കുര്യൻ, സംഗീത് അജയ്, നിതീഷ്, മൃദുല.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്ടിന്റെ പാലാഴി. തയ്യാറാക്കിയ അവതരിപ്പിക്കുന്നത് ബോണി. സലീം കുമാർ അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങളിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ. തുടർന്ന് ആസ്വദിക്കും. ഇന്ന് അവസാനമായി കേൾക്കാൻ പോകുന്ന ഗാനം ഹലോ എന്ന സിനിമയിലേതാണ്. സംഗീതം അലക്സ് പോ, പാടിയത് അഫ്സൽ മഞ്ചരി, സംഗീത പോ. ഇതിൻ്റെ വരികൾ എഴുതിയത് വയലാർ ശരത്ചന്ദ്ര വർമ്മയാണ്.

0: ഇതോടുകൂടി ഈ ആഴ്ചത്തെ പാട്ടിന്റെ പാലാഴി അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിലും സലീം കുമാറിന്റെ ഗാനങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യും. കാത്തിരിക്കും. വിടവാങ്ങുന്നു ബോണി.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികളിൽ നിങ്ങളിപ്പോൾ കേട്ടത് പാട്ടിന്റെ പാലാഴി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.